ആകാശവാണി തൃശൂർ. ഇന്ന് ശകവർഷം 1948 ആഷാഢം 21, മലയാള വർഷം 1201 മിഥുനം 28, 2026 ജൂലൈ 12 ഞായറാഴ്ച. 476.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോ ഹെഡ്സിലും FM 101.1 മെഗാ ഹെഡ്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

4.76.2 മീറ്ററിൽ മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 മെഗാഹെർട്സിലും പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 45 സെക്കൻഡും.

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വത്സല ഞാങ്ങാട്ടിരി.
1: അതിഥി ദേവോഭവ. ഭാരതത്തിൽ വളരെ പണ്ട് മുതലേ അതിഥിയെ ദേവന് തുല്യമായി ആരാധിച്ചിരുന്നു. അതിഥി എന്ന് പറയുമ്പോൾ പിതൃക്കൾ, ദേവകൾ, ബന്ധുക്കൾ, വിരുന്നുകാർ തുടങ്ങിയ എല്ലാ പേരും ഉൾപ്പെടും. അതിഥി പൂജ ചെയ്യുമ്പോൾ ഇന്ന രീതിയിലായാലേ ഇന്ന ഫലം സിദ്ധിക്കൂ എന്നില്ല, അല്ലെങ്കിൽ വ്യവസ്ഥയില്ല. അതിഥിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് തനിക്ക് കഴിയുന്ന രീതിയിൽ ഉപചരിക്കുകയേ വേണ്ടു. നൽകുന്നത് അല്പം മാത്രമായിരുന്നാലും ലഭിക്കുന്ന ഫലം വലുതായിരിക്കും. പഞ്ചമഹായജ്ഞങ്ങളായ ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം ഇവയിൽ മനുഷ്യയജ്ഞത്തിൽ അതിഥിപൂജാകർമ്മം അതീവ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കാം. പൂജയ്ക്ക് ദ്രവ്യം ഇത്രയെന്ന് കണക്കില്ല. പാത്രത്തിൻ്റെ അർഹതയും സ്വന്തം കഴിവിനും പൊരുത്തപ്പെടുന്ന രീതിയിൽ വേണ്ടത് ചെയ്യാം. പാത്രമറിഞ്ഞ് ഭിക്ഷയിടുക അഥവാ ദാനം ചെയ്യുക എന്ന ചൊല്ല് ശ്രദ്ധേയമാണ്. അതിഥികളെ പ്രസന്ന വദനത്തോടെ വേണം സ്വീകരിക്കാൻ. അവരോട് മധുരമായ വാക്കുകൾ പറയണം, അർഹമായ ഉപചാരങ്ങൾ ചെയ്യണം എന്നിവ ആതിഥേയന്മാർ അറിഞ്ഞിരിക്കേണ്ട ഗുണങ്ങളാണ്. സ്നേഹവും സന്തോഷവും മറ്റും പ്രകടമാക്കാനുള്ള ഉപാധിയാണ് മധുരഭാഷണം. കളങ്കമില്ലാതെ ധർമ്മത്തെ അറിഞ്ഞവരുടെ സ്നേഹപൂർണമായ സദ്വചനങ്ങളാണ് മധുരഭാഷണം. ഒരാളുടെ ജീവിതത്തിൽ അലങ്കാരങ്ങളായി തീരുന്നത് അവൻ്റെ വിനയവും മധുരഭാഷണവുമാകുന്നു. പുറമേ അഴിഞ്ഞിരിക്കുന്ന ശോഭയാർന്ന ആടയാഭരണങ്ങൾ ഒരുവനെ ഒരിക്കലും കീർത്തി നൽകില്ല. വിനയവും മധുരഭാഷണവുമാണ് ശ്രേഷ്ഠമായതെന്ന് സാരം. ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെയായിരിക്കും മിക്കവാറും അതിഥികളായി എത്താറുള്ളത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വിചാരിക്കാത്ത സമയത്ത് ഒരാൾ വിരുന്നുകാരനായി എത്തിയാൽ അടുക്കളയിലുള്ള എൻ്റെ അമ്മയും അമ്മായിയുമൊക്കെ വെപ്രാളപ്പെട്ട് വിരുന്നൊരുക്കുന്നൊരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഇന്നത്തെ പോലെ ടിന്നിലടച്ചു വെച്ച ബേക്കറി പലഹാരങ്ങൾ നേരെ പ്ലേറ്റിലേക്ക് വിളമ്പുകയായിരുന്നില്ല പതിവ്. അമ്മ ചായയ്ക്ക് വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം ആടിൻ്റെ പാൽ കറക്കുവാനായി ആട്ടിൻകൂടിനടുത്തേക്ക് ഗ്ലാസുമായി ഓടുന്നു. അമ്മായി തൊടിയിലുള്ള വാഴയിൽ നിന്ന് വാഴയില ചീന്തിയെടുക്കുന്നു. അത് ചീന്തുമ്പോൾ ഒരു ശബ്ദമുണ്ട്, അത് പറയാൻ കഴിയില്ല, കേൾക്കാനേ കഴിയൂ. വീട്ടിൽ കരുതി വയ്ക്കുന്ന അരിപ്പൊടി കുഴച്ച് ശർക്കരയും തേങ്ങയും ചേർത്ത് ഇലയിൽ പരത്തുമ്പോൾ അതിലേക്ക് നീണ്ടു ചെല്ലുന്ന കുഞ്ഞു കൈകളെ അവർ ഒരു നോട്ടം കൊണ്ട് തടയും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചായയും പലഹാരവും തയ്യാറാക്കി മുഷിഞ്ഞ വേഷത്തിലാണെങ്കിലും മനസ്സ് നിറഞ്ഞ ചിരിയോടെ അതിഥിയെ സൽക്കരിക്കുമ്പോൾ വടക്ക് പുറത്തെ ചാണകമെഴുകിയ മുറ്റത്ത് രണ്ടുപേർ പരസ്പരം അഭിമാനത്തോടെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാവും. അത് മറ്റാരുമല്ല, ഇന്ന് മിക്കവാറും എല്ലാ വീടുകളിലും അധികപ്പറ്റായിപ്പോയ ഒരു ഉരലും

0: ഉലക്കയുമാണത്. എൻ്റെ തലമുറയിൽപ്പെട്ടവർക്ക് ഈ നേരുള്ള നേർക്കാഴ്ചകൾ ഒരുപക്ഷെ മനസ്സിൽ കാണാൻ കഴിഞ്ഞെന്ന് വരും. എന്നാൽ നിലവിലുള്ള പുതിയ തലമുറകൾക്കും വിദൂര ഭാവിയിൽ പിറക്കാനിരിക്കുന്ന പുതുപുത്തൻ തലമുറകൾക്കും ഈ ചിത്രങ്ങൾ തികച്ചും അന്യമാണ്. വർണ്ണപ്പകിട്ടാർന്ന ഇന്നത്തെ ലോകത്തിൽ പുറം കാഴ്ചകളിലെ മായാവലയത്തിൽ ആകർഷിക്കപ്പെട്ട് തൻ്റെ മുന്നിലൂടെ വന്നു പോകുന്നവരെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും സമയമില്ലാത്ത നാളത്തെ ആതിഥേയന്മാർക്ക് എന്ത് സദ്വചനങ്ങളാണ് നമുക്ക് കൈമാറാനുള്ളത്. എനിക്ക് ശേഷം പ്രളയം എന്നത് നമ്മുടെ നേരെ തന്നെ തിരിയുന്ന ഒരു ചൂണ്ടുവലകയായി മാറും. അതിന് നമ്മൾ തന്നെ അവസരം കൊടുക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വത്സല ഞാങ്ങാട്ടിരി. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.

0: ആകാശവാണി.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സർപ്പക്കാട് എന്ന കവിത, ആലാപനം കെ എസ് ലതികാമോ.

0: ടുത്തൊരു വണ്ണാത്തി കിളി മാത്രം പാടി.
1: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധരമേനോന്റെ സർപ്പക്കാട് എന്ന കവിത. ആലപിച്ചത് കെ എസ് ലതികാ മോഹൻ.

0: the food business operator Swiggy Instamart following multiple consumer complaints alleging violations under the Food Safety and Standards Act 2006. In a social media post, FSSAI said that the food business operator has been directed to submit a detailed explanation and compliance report, failing which appropriate action, legal action will be initiated. Consumer complaints allege the supply of expired, spoiled, rotten, contaminated and otherwise unsafe food products through Swiggy Instamart. The food regulator's notices also raised concerns over incorrect, invalid or non-existent license numbers and food business entities allegedly operating under names different from those registered with FSSAI. In the FIFA World Cup, England have advanced to the semi-finals, beating Norway 2-1 at Miami Stadium, Florida this morning. Jude Bellingham's brilliant two-goal display inspired England to come from behind to beat Norway after extra time. In tennis, the 21-year-old Linda Navskova won her maiden Grand Slam title after defeating fellow Czech Karolina Muchová 6-2, 5-7, 6-3 in the Wimbledon women's singles final at Centre Court, London last night. And that is the end of this news bulletin.
1: Agashavani, Thrissur, Arippugal, ee nilayam innu prakshepanam cheyyunna parivadikal. 6:15 പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ, ബിജു നാരായണൻ, മധുബാലകൃഷ്ണൻ, സുജാത എന്നിവർ പാടിയത്. 6:35 വിളംബരം, ഇതിൽ ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം. 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ. 7:00 പുലരിപ്പൂക്കളിൽ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ. 7:05 അക്ഷര കേരളം, ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ. ഈ വിഷയത്തെക്കുറിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ നടത്തുന്ന പ്രഭാഷണം. 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം. 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം. 8:00 ഹിന്ദിയിലും 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ. 8:30 10:15 രാത്രി 8:15 ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 9:30 യുവവാണി. ഓട്ടോണമസ് സിസ്റ്റത്തിലുള്ള ബഗി വാഹനം തയ്യാറാക്കിയ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ ദർശൻ ടി വി, കൃഷ്ണ, കാർത്തിക്, ഗൗതം, അഭിജിത്ത്, ദേവ്ജിത്ത് എന്നിവരും ഫാക്കൽറ്റി അഡ്വൈസറായ അധ്യാപകൻ അൻവർ സാദിഖും പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി. 10:00 ലളിത സംഗീത പാഠം. പി സിന്ധുമോൾ രചിച്ച ഗാനം പഠിപ്പിക്കുന്നത് എ വാമനൻ നമ്പൂതിരി, പഠിക്കുന്നത് ദിനി സുനിൽ. 10:25 റീഗൽ ജുവല്ലേഴ്സ്, ഇക്കണ്ടവാരി റോഡ്, തൃശൂർ, ഇന്നത്തെ സ്വർണവില. 10:30 പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുത്തത് സുലോചന കടവല്ലൂർ. 10:45 ഗസൽ. 11:00 നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്രഗാനങ്ങൾ. ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ. 12:10 ഓട്ടംതുള്ളൽ, സവിത കവളപ്പാറയും സംഘവും അവതരിപ്പിച്ചത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. ഇന്റർവെർട്ടിബ്രൽ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു. 12:50 മലയാളത്തിൽ വാർത്തകൾ. 1:00 ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, അവതരിപ്പിക്കുന്നത് വേലൂർ സ്വദേശിയായ സി ഡി ഫ്രാൻസിസ്. 2:00 ഇംഗ്ലീഷിൽ വാർത്തകൾ. 2:15 നാടകഗാനങ്ങൾ. 2:30 കഥകളിപ്പദങ്ങൾ, കെ എൻ മീരയും സംഘവും അവതരിപ്പിച്ചത്. 3:00 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 3:30 രവിവാസരീയ അഖില ഭാരതീയ സംഗീത സഭ, സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം പണ്ഡിറ്റ് കൈലാഷ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ കച്ചേരി, പണ്ഡിറ്റ് വിനോദ് ലേലെ തബല. വൈകിട്ട് 4:30 ലളിതഗാനങ്ങൾ. 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:00 ഗാന്ധിമാർഗം പുനഃപ്രക്ഷേപണം, മഹാത്മാഗാന്ധിയും ഖെയ്റ സത്യാഗ്രഹവും. 5:10 സ്വാസ്ഥ്യം പുനഃപ്രക്ഷേപണം. 5:20 കഥകളതിസാധനം പുനഃപ്രക്ഷേപണം. 5:30 തൊഴിലവസര വാർത്തകൾ. 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ. 5:45

0: സമകാലികം പുനഃപ്രക്ഷേപണം. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി PM ഇ-വിദ്യ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം. 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, പാൽകൂൺ ഉൽപാദന രീതികൾ, ഡോക്ടർ ഹീര ജിയുമായി അഭിമുഖം. രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം. 8:00 നാട്ടുചിന്ത്, രാമൻ ചാക്യാർ അവതരിപ്പിക്കുന്ന ചാക്യാർകൂത്ത്. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ. 8:40 സേവന വാർത്തകൾ. 8:45 ഹിന്ദിയിലും 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ. 9:15 പണ്ട്. 9:30 അക്ഷരസൗരഭം, അക്ഷരങ്ങളിൽ അഗ്നി പടർത്തിയ വിപ്ലവകാരി, പൊൻകുന്നം വർക്കിയെക്കുറിച്ചുള്ള ചിത്രീകരണം. 10:00 രവിവാസരീയ അഖില ഭാരതീയ സംഗീതസഭ, പണ്ഡിറ്റ് കുമാർ മർദൂറിന്റെ സംഗീത കച്ചേരി. 11:00 സുഭാഷിതം. 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്. ഇനി
1: കാലാവസ്ഥ.
0: സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അറബിക്കടലിന്റെ മധ്യപടിഞ്ഞാറ് ഭാഗത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്.
1: ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
2: കാഴ്ച
1: തിങ്കൾ രാവിലെ 8:30.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം. AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ആരോഗ്യ ജീവിതം
1: ബുധൻ രാവിലെ 8:30. AIHMS ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
2: ഫോൺ 9387168444.
0: ആകാശവാണി തൃശൂർ. പ്രഭാതവന്ദനം, ഭക്തിഗാനങ്ങൾ. പാടിയത് ബിജു നാരായണൻ, മധു ബാലകൃഷ്ണൻ, സുജാത എന്നിവർ.

0: ബിജു നാരായണൻ, മധുബാലകൃഷ്ണൻ, സുജാത എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതമന്ദിരത്തിൽ ഇതുവരെ കേട്ടത്.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
4: സി ആർ എപ്പിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും മെഡിസെപ്പ് പദ്ധതി. ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തുംപാടം, തൃശൂർ, ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
0: ആകാശവാണി തൃശൂർ.
7: വിളംബരം പത്രവാർത്തകൾ.
0: ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഗായിക എസ്. ജാനകി ഓർമ്മയായി. അന്ത്യം മൈസൂരുവിലെ ആശുപത്രിയിൽ. സംസ്കാരം ഇന്ന് ഉച്ചകഴിഞ്ഞ് മൈസൂരുവിലെ കനീനഹുണ്ടി ഫാം ഹൌസിൽ. കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ലേബർ കോഡുകൾ പ്രാബല്യത്തിലാക്കാനുള്ള ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചു. വിശ്വാസത്തിന് പേരിൽ നദിയെ മലിനമാക്കേണ്ടെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി. മതാചാരമായാൽ പോലും ജലാശയങ്ങൾ മലിനമാക്കാൻ ആർക്കും അവകാശമില്ലെന്ന് മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് വ്യക്തമാക്കി. രാഷ്ട്രപതിയുടെയും ഗവർണർമാരുടെയും ഔദ്യോഗിക ചടങ്ങുകളുടെ തുടക്കത്തിലും ഒടുക്കത്തിലും വന്ദേ മാതരവും ജനഗണമനയും മുഴുവനായി ആലപിക്കണമെന്ന് നിഷ്കർഷിച്ച് ആഭ്യന്തര മന്ത്രാലയം. ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ 3 മിനിറ്റും 10 സെക്കൻഡും ദൈർഘ്യമുള്ള മുഴുവൻ ഖണ്ഡങ്ങളും ആദ്യം ആലപിക്കണം. പിന്നാലെ 52 സെക്കൻഡ് നീളുന്ന ദേശീയഗാനവും. ഹോർമുസ് കടലിടുക്ക് ചർച്ചയ്ക്കായി ഇറാൻ മന്ത്രി ഒമാനിൽ. ഹോർമുസിലൂടെ സുരക്ഷിതമായ കപ്പൽ ഗതാഗതം ഉറപ്പാക്കുകയാണ് അജണ്ട. യു എൻ രക്ഷാസമിതിയിലെ ഇന്ത്യയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ട് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ യു എൻ സെക്രട്ടറി അന്റോണിയോ ഗുട്ടറസിനെ കാണും. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലുകൾ ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി നടക്കും. 1-ാം സെമിഫൈനലിൽ ഫ്രാൻസും സ്പെയിനും തമ്മിലാണ് മത്സരം. 5-ാം 2020 ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ടിന് മികച്ച സ്കോർ. ആദ്യം ബാറ്റ് ചെയ്ത ഇംഗ്ലണ്ട് 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 287 റൺസ് നേടി. കേരള ക്രിക്കറ്റ് ലീഗിന്റെ 3-ാം സീസണിനുള്ള താരലേലം പൂർത്തിയായി.

ഇനി ഡോക്ടർ പ്രിൻസ് ഈപ്പൻ സാക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ചോദ്യമുത്തരം ചിന്താ വിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഏത് പ്രശസ്ത തമിഴ് കവിയുടെ പ്രതിമയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ചോദ്യം ആവർത്തിക്കാം. ഏത് പ്രശസ്ത തമിഴ് കവിയുടെ പ്രതിമയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരത്തിനായി കാത്തിരിക്കും രാവിലെ 7:55 വരെ.

0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻ, ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ. ചോദ്യമുത്തരം ചിന്താവിഷയം പരിപാടിയിലെ ഇന്നത്തെ ചോദ്യം ഒരിക്കൽ കൂടി: ഏത് പ്രശസ്ത തമിഴ് കവിയുടെ പ്രതിമയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം രാവിലെ 7:55.
1: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം, ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7 മണിക്ക്.
2: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
3: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം:
1: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
4: ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7 മണിക്ക്
5: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
4: പ്രായോജകർ,
5: വന്ധ്യത നിവാരണ ചികിത്സയിൽ 25 വർഷത്തെ സേവന പാരമ്പര്യം.
4: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
0: രാവിലെ 7:05 അക്ഷര കേരളം, ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ. ഈ വിഷയത്തെക്കുറിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ നടത്തുന്ന പ്രഭാഷണം. 7:35 ശ്രോതാക്കൾക്കൊപ്പം.

9:30 യുവവാണി. ഓട്ടോണമസ് സിസ്റ്റത്തിലുള്ള ബഗി വാഹനം തയ്യാറാക്കിയ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ ദർശൻ ടി വി, കൃഷ്ണ, കാർത്തിക്, ഗൗതം, അഭിജിത്ത്, ദേവ്ജിത്ത് എന്നിവരും ഫാക്കൽറ്റി അഡ്വൈസറായ അധ്യാപകൻ അൻവർ സാദിഖും പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി രാവിലെ 9:30.

10:30 പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം. ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. പങ്കെടുത്തത് സുലോചന കടവലൂർ. ഒരു മണിക്ക് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത് വേലൂർ സ്വദേശിയായ സി ഡി ഫ്രാൻസിസ്. മൂന്ന് 3:30 രവിവാസരി അഖില ഭാരതീയ സംഗീതസഭ സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം. പണ്ഡിറ്റ് കൈലാഷ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ കച്ചേരി. പണ്ഡിറ്റ് വിനോദ് ലേലെ തബല. 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം. ആകാശവാണി തൃശൂർ. സമയം 6:00 കഴിഞ്ഞ് 43:20. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോടിലെ, തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോൺ കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
4: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി VD സതീശൻ നോർക്ക CEO ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് മൈസൂരുവിലെ അപ്പോളോ ആശുപത്രിയിലായിരുന്നു 88-കാരിയായ ജാനകിയമ്മയുടെ അന്ത്യം. 4 തവണ മികച്ച ഗായികയ്ക്ക് ദേശീയ പുരസ്കാരവും 11 തവണ സംസ്ഥാന പുരസ്കാരവുമടക്കം നിരവധി അംഗീകാരങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട്.
5: ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം സംഗീതമഴയായി ആസ്വാദകരിൽ പെയ്തു നിറഞ്ഞ ഈണങ്ങളുടെ മഹാറാണി എന്നാണ് ജാനകിയമ്മയെ ആസ്വാദക ലോകം വിശേഷിപ്പിക്കുന്നത്. 6 പതിറ്റാണ്ടിലേറെ മലയാള ഗാനങ്ങളുടെ മറ്റൊരു പേരായി എസ് ജാനകി മാറി. ഗാനരചയിതാവിന്റെ ഉള്ളറിഞ്ഞ് വാക്കുകളുടെ ഭാവവും വികാരവും ഉൾക്കൊള്ളാൻ മറ്റേത് ഗായികയെക്കാളും അവർക്ക് കഴിഞ്ഞിരുന്നു. ജനനം കൊണ്ട് മലയാളി അല്ലെങ്കിൽ പോലും മലയാള ഭാഷാ ഗാനങ്ങൾ അനായാസമായും ലളിതമായും ആലപിക്കാൻ ജാനകിയമ്മയ്ക്ക് കഴിഞ്ഞു. പ്രണയം, വിരഹം, ദുഃഖം തുടങ്ങിയ ഭാവങ്ങളെ ഇത്ര സൂക്ഷ്മതയോടെ ആസ്വാദകരുടെ ആത്മാവിലേക്ക് മറ്റാരെക്കാളും മികവിൽ ജാനകിയമ്മ പകർന്നു നൽകി. ഓരോ ഗാനവും ഓരോ അനുഭൂതിയാക്കി മാറ്റാൻ എസ് ജാനകി എന്ന ഗാനഗോകുലത്തിനു കഴിഞ്ഞു. മലയാളത്തിനു പുറമെ തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും എണ്ണമറ്റ ഗാനങ്ങൾക്ക് അവർ നാദമാധുര്യം പകർന്നു.
4: ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 April 23 എസ് ജാനകിയുടെ ജനനം. ചെറുപ്പം മുതലേ സംഗീതവാസനയുണ്ടായിരുന്നെങ്കിലും ചില ഹ്രസ്വകാല പഠനങ്ങളൊഴികെ ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാൻ അവസരങ്ങളൊന്നും അവർക്ക് ലഭിച്ചില്ല. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2nd സ്ഥാനത്തിന് അർഹയായതാണ് ജാനകിക്ക് സംഗീതലോകത്തേക്ക് വഴി തുറന്നത്. പ്രശസ്ത സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകി ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടന്നുവന്നത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളം ഉൾപ്പെടെ 6 ഭാഷകളിൽ പാടുവാൻ ആ വർഷം തന്നെ അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ അവർ ആദ്യമായി പാടിയത്. 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കൈ എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിംഗാരവേലനേ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീതലോകത്ത് ഹിറ്റായി. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർ

0: വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ട്. ഭൗതികദേഹം രാവിലെ 8:30 മുതൽ മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിലെത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൗസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുശോചിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ എസ് ജാനകി ആയിരക്കണക്കിന് ഗാനങ്ങളിലൂടെ ശ്രോതാക്കളെ ആകർഷിച്ചുവെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മന്ത്രിമാരും സ്പീക്കറും വിവിധ കക്ഷി നേതാക്കളും അനുശോചിച്ചു. മാതൃഭാഷ മലയാളമല്ലാതിരുന്നിട്ടും ഉച്ചാരണശുദ്ധിയോടെയും ഭാവസാന്ദ്രതയോടെയും അവർ പാടിത്തീർത്ത ഓരോ ഗാനവും മലയാളികളുടെ ഹൃദയത്തോട് ചേർന്ന് കിടക്കുന്നവയാണെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. മറ്റൊരു നാട്ടിൽ നിന്നെത്തി മലയാളി മനസ്സ് കീഴടക്കിയ മഹാഗായിക എസ് ജാനകി വിടവാങ്ങുമ്പോൾ നീണ്ട ഒരു കാലഘട്ടത്തിന് തിരശീല വീഴുക കൂടിയാണെന്ന് പ്രതിപക്ഷ നേതാവ് അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിലെ പുസ ക്യാമ്പസിൽ പര്യാവരണ സംരക്ഷൺ സങ്കല്പ് പരിപാടിയിൽ പങ്കെടുക്കും. രാജ്യത്തെ 17,000-ത്തോളം വൃക്ഷ സംരക്ഷകരുമായി അദ്ദേഹം സംവദിക്കും. വൃക്ഷത്തൈ നടീൽ, ജലസംരക്ഷണം, പാരിസ്ഥിതിക പുനഃസ്ഥാപനം എന്നീ മേഖലകളിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ എല്ലാ സംസ്ഥാനങ്ങളിലെയും വൃക്ഷ സംരക്ഷകർ ഈ പരിപാടിയിൽ പങ്കാളികളാകും. ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ച പരാതികളിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസ് അയച്ചു. വിശദീകരണവും റിപ്പോർട്ടും സമർപ്പിക്കാൻ കമ്പനിയുടെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്ററോട് നിർദ്ദേശിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ 2 മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. വിദേശകാര്യ മന്ത്രാലയവുമായും മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആശയവിനിമയം നടത്തുന്നുണ്ട്. ഏകോപനത്തിന് കേരള ഹൌസ് റെസിഡന്റ് കമ്മീഷണറെയും ചുമതലപ്പെടുത്തി. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരണപ്പെട്ട കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലൊവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ നടപടി പുരോഗമിക്കുകയാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. ഇവരുടെ വീട്ടിലെത്തി മന്ത്രി കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ചു. കോട്ടയം ജില്ലാ ആയുർവേദ ആശുപത്രിയെ മാതൃകാ ആശുപത്രിയാക്കി മാറ്റുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. ആശുപത്രിയിലെ ഫ്രണ്ട് ഓഫീസിന്റെയും പകർച്ചവ്യാധി പ്രതിരോധ ക്യാമ്പിന്റെയും ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. തൃശൂർ ചാലക്കുടി നിയോജകമണ്ഡലത്തിലെ SSLC +2 പൊതുപരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് സനീഷ് കുമാർ ജോസഫ് MLA ഏർപ്പെടുത്തിയ MLA അവാർഡ് 2026 അനുബോധന പരിപാടി ചാലക്കുടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ തൂഫാൻ പരിപാടിയിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ തൂഫാൻ വാരിയേഴ്സായി പ്രഖ്യാപിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി കൊച്ചി സിറ്റിയിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ സിനിമ പ്രൊഡക്ഷൻ കൺട്രോളർ പിടിയിലായി. കോട്ടയം തലയോലപ്പറമ്പ് സ്വദേശി വിശാൽ സോമനാണ് 5 ഗ്രാം MDMA പിടിയിലായത്. കടവന്ത്ര ഗിരിനഗർ നേതാജി റോഡിലെ ഹോട്ടലിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത്. കോഴിക്കോട് നടക്കാവിൽ കഞ്ചാവുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടി. കാരപ്പറമ്പ് സ്വദേശി മുഹമ്മദ് ഷഹദ്, വേങ്ങേരി കണ്ണാടിക്കൽ സ്വദേശി സനു എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ നിന്നും 35 ഗ്രാമോളം കഞ്ചാവ് പോലീസ് കണ്ടെടുത്തു. കോഴിക്കോട് മാറാട് നിന്ന് ബ്രൗൺ ഷുഗറുമായി ബേപ്പൂർ സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് പിടികൂടി. ഇയാളിൽ നിന്ന് വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 3 ഗ്രാമിലേറെ ബ്രൗൺ ഷുഗറും 4,550 രൂപയും മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടറും മൊബൈൽ ഫോണും പോലീസ് കണ്ടെടുത്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ. നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ടിന്റെ സെമി പ്രവേശം. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് അടപ്പാൾ.
1: ബ്രസീലിനെ വീഴ്ത്തിയുള്ള നോർവേയുടെ വൻ കുതിപ്പ് അവസാനിച്ചിരിക്കുന്നു. മധ്യനിര താരം ജൂഡ് ബെല്ലിഹാമിന്റെ ഇരട്ട ഗോളുകൾ ഇംഗ്ലണ്ടിന്റെ സെമി ഫൈനൽ പ്രവേശം സാധ്യമാക്കി. നിശ്ചയ സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി ശക്തമായ സമനില പാലിച്ചതിനെ തുടർന്ന് എക്സ്ട്രാ ടൈമിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ വിജയ ഗോൾ പിറന്നത്. നോർവേ ഉയർത്തിയ കടുത്ത പോരാട്ടം അതിജീവിക്കാൻ ഹാരി കെയ്നിന്റെ നേതൃത്വത്തിലുള്ള ഇംഗ്ലീഷ് പട മയാമി മൈതാനത്ത് നന്നേ പാടുപെട്ടു. 36-ാം മിനിറ്റിൽ ആൻഡ്രിയാസ് ഷെൽറപ്പിലൂടെ നോർവേ ലീഡ് പിടിച്ചെങ്കിലും ആദ്യ പകുതി അവസാനിക്കും മുമ്പ് തന്നെ ഇംഗ്ലണ്ട് മറുപടി. ഈ ലോകകപ്പിൽ അവിശ്വസനീയമായ മുന്നേറ്റം നടത്തിയ നോർവേക്ക് ഇംഗ്ലണ്ടിനെതിരെ നേടിയ ഒരു ഗോൾ വാറിലൂടെ നിഷേധിക്കപ്പെട്ടത് വലിയ തിരിച്ചടിയായി. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് നിറം മങ്ങിയിട്ടും നോർവേയുടെ ആക്രമണങ്ങൾക്ക് മൂർച്ച ഒട്ടും കുറവായിരുന്നില്ല.
0: അർജന്റീന സ്വിറ്റ്സർലൻഡ് മത്സരം പുരോഗമിക്കുകയാണ്. ഏഷ്യൻ U19 ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ ഇന്ത്യക്ക് 6 മെഡൽ പ്രതീക്ഷ. 6 ബോക്സർമാർ സെമിഫൈനലിലേക്ക് കടന്നതോടെയാണ് ഇന്ത്യ മെഡലുകൾ ഉറപ്പാക്കിയത്. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ 2025 മത്സര ക്രിക്കറ്റ് പരമ്പരയിൽ സതാംപ്ടണിൽ ഇന്ത്യയെ 56 റൺസിന് പരാജയപ്പെടുത്തി ഇംഗ്ലണ്ട് പരമ്പര സ്വന്തമാക്കി. ഇംഗ്ലണ്ട് ഉയർത്തിയ 258 റൺസിന്റെ വിജയലക്ഷ്യവുമായി മറുപടി ബാറ്റിംഗിനിറങ്ങി ഇന്ത്യക്ക് 20 ഓവറിൽ 8 വിക്കറ്റ് നഷ്ടത്തിൽ 201 റൺസ് എടുക്കാനേ കഴിഞ്ഞുള്ളൂ. ലണ്ടനിലെ ലോർഡ്സിൽ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റ്

മത്സരത്തിന്റെ രണ്ടാം ദിവസം കളി നിർത്തുമ്പോൾ ഇന്ത്യ രണ്ടാം ഇന്നിംഗ്സിൽ ഒരു വിക്കറ്റ് നഷ്ടത്തിൽ 154 റൺസ് എന്ന നിലയിലാണ്. നേരത്തെ ഇംഗ്ലണ്ട് ആദ്യ ഇന്നിംഗ്സിൽ 170 റൺസിന് പുറത്തായി. ഇന്ത്യ നിലവിൽ 269 റൺസിന് മുന്നിലാണ്. കോഴിക്കോട് NIT സംഘടിപ്പിച്ച ഇൻഡോ നോർവേ സ്പാർക്ക് അന്താരാഷ്ട്ര ശില്പശാല സമാപിച്ചു. സ്മാർട്ട് അഗ്രികൾച്ചറിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഹൈപ്പർ സ്പെക്ട്രൽ ഇമേജിംഗ് എന്ന വിഷയത്തിലാണ് ശില്പശാല സംഘടിപ്പിച്ചത്. സുസ്ഥിര കൃഷിക്ക് അനുയോജ്യമായ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യകൾ പരിചയപ്പെടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ശില്പശാല. ആലപ്പുഴ പുന്നമടക്കായലിൽ അടുത്ത മാസം 22 നടക്കുന്ന 72-ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നമായ വള്ളം തുഴയുന്ന വേഴാമ്പൽ KC വേണുഗോപാൽ MP പ്രകാശനം ചെയ്തു. ചലച്ചിത്രതാരം ഭാമ ഭാഗ്യചിഹ്നം ഏറ്റുവാങ്ങി. ചടങ്ങിൽ മന്ത്രി M. ലിജു മുഖ്യാതിഥിയായിരുന്നു. നരേന്ദ്രമോദി ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് BJP കോഴിക്കോട് സിറ്റി ജില്ലാധ്യക്ഷൻ KP പ്രകാശ് ബാബു പറഞ്ഞു. BJP കോഴിക്കോട് സൗത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ

ഗവൺമെന്റ് ഭാരതത്തിന്റെ യശസ് ഉയർത്തിയെന്ന് ബി ജെ പി കോഴിക്കോട് സിറ്റി ജില്ലാ അധ്യക്ഷൻ കെ പി പ്രകാശ് ബാബു പറഞ്ഞു. ബി ജെ പി കോഴിക്കോട് സൌത്ത് മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച പണ്ഡിറ്റ് ദീനദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. തലമുറകൾക്ക് നാദവിസ്മയം പകർന്ന ഇതിഹാസ ഗായിക എസ് ജാനകി അന്തരിച്ചു. എസ് ജാനകിയുടെ വിയോഗത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ തുടങ്ങി പ്രമുഖർ അനുശോചിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ രണ്ട് മലയാളികൾ മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ നോർക്ക സിഇഒയെ ചുമതലപ്പെടുത്തി. ലഹരിയുടെ കറുത്ത കൈകളിൽ നിന്ന് നാടിനെ രക്ഷിക്കുന്ന പോരാട്ടത്തിൽ വിദ്യാർത്ഥികൾ മുന്നണി പോരാളികളാകണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമിയിൽ, അർജന്റീന സ്വിറ്റ്സർലാൻഡ് മത്സരം പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

0: പുലരിപ്പൂക്കളിൽ ആദ്യം
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: മൗലാന ഐ വി എഫ് സെന്റർ പെരിന്തൽമണ്ണ.
2: ഫോൺ 9048255333.
4: ഹൃദയ സംരക്ഷണത്തിൽ എന്നും കരുതലോടെ മൗലാന ഹാർട്ട് ഫൗണ്ടേഷൻ, മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഹൃദയ ശസ്ത്രക്രിയ വിഭാഗത്തോടുകൂടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ സമ്പൂർണ്ണ ഹൃദ്രോഗ ചികിത്സാ കേന്ദ്രം
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: ഫോൺ 0493-26-2262.
4: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
0: കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷന് അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷി വകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി 85 പൈസ അല്ലെങ്കിൽ യൂണിറ്റ് അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ള പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൗൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. മുയൽ, പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽ പുഴു വളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ ടിഷ്യു കൾച്ചർ, സസ്യ കൂൺ നഴ്സറികൾ, മത്സ്യഫാമുകൾ, ചീനവല ക്ഷീര സഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്കും ഈ താരിഫിൽ കണക്ഷൻ ലഭ്യമാണ്. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപ്പാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവർക്ക് വിവിധ കാർഷികാനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ കൃഷിഭൂമി ലഭ്യമാക്കുവാൻ കഴിഞ്ഞാൽ ആയത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് നവോത്ഥൻ പദ്ധതി. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPV ആയി ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും ഭൂ ഉടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. capco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോത്ഥൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ, വിളാധിഷ്ഠിത കർഷകൻ, മികച്ച കർഷകൻ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനടുത്തതോ ആയ കുറഞ്ഞത് 50 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരോ ആയിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെ. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 9383471448, മറ്റൊരു നമ്പർ 0480282800. ബാക്ടീരിയ മൂലമുണ്ടാകുന്ന വാട്ടരോഗം മഴക്കാലത്ത് ഇഞ്ചിയിൽ കണ്ടുവരുന്ന സുപ്രധാന രോഗമാണ്. ചെടികൾ പെട്ടെന്ന് വാടുകയും കട ചീയുകയും ചെയ്യുന്നതാണ് ഇതിന്റെ ലക്ഷണം. പച്ചവാട്ടം എന്നറിയപ്പെടുന്ന ഈ രോഗം നിയന്ത്രിക്കുന്നതിനായി ആദ്യം രോഗം ബാധിച്ചവ പിഴുതു

0: മാറ്റിയതിന് ശേഷം കുമ്മായം സെന്റൊന്നിന് 2.5 കിലോ വീതം ഇടണം. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ് 1 കിലോഗ്രാം സ്യൂഡോമോണസ് 20 കിലോഗ്രാം ഉണങ്ങിയ ചാണകപ്പൊടി അല്ലെങ്കിൽ 20 കിലോ മണലുമായി ചേർത്ത് രോഗം ബാധിച്ച തടങ്ങളിലും അതിനുശേഷം ചുറ്റുമുള്ള തടങ്ങളിലും ഇട്ടുകൊടുക്കണം.
1: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിക്കുന്നു.
2: പ്രായോജകർ വന്ധ്യതാ ചികിത്സ കുറഞ്ഞ ചെലവിലും ഉയർന്ന വിജയ നിലവാരത്തിലും.
3: മൗലാന IVF സെന്റർ പെരിന്തൽമണ്ണ.
4: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി, തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയല്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ്,
5: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
6: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
0: അക്ഷര കേരളം.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അക്ഷര കേരളത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് അക്ഷര കേരളത്തിൽ ഒരു പ്രഭാഷണം കേൾക്കാം. ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ പ്രഭാഷണം എഴുതി അവതരിപ്പിക്കുന്നത് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ.
8: ആയിരത്തി 1936 മുതലുള്ള റേഡിയോയുടെ ചരിത്രം കേവലം 10 മിനിറ്റിനുള്ളിൽ പറയുക വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം, ചില അംശങ്ങൾ മാത്രം ഞാൻ പറയാം. നമുക്ക് തൃശ്ശൂരിൽ നിന്ന് ആരംഭിക്കാം. 1956 ആരംഭിച്ച തൃശ്ശൂർ നിലയത്തിൻ്റെ സ്റ്റുഡിയോ രാമവർമ്മപുരത്തേക്ക് മാറ്റിയ സമയത്ത് 1973 December 4 രാമവർമ്മപുരത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം നടക്കുകയാണ്. കേന്ദ്രമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്ത, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന കരുണാകരൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ പ്രസംഗിക്കുന്നുണ്ട്. ചെമ്പൈ വൈദ്യനാഥ ഭാഗവതരുടെ കച്ചേരിയുണ്ട്. ചെമ്പൈയുടെ കച്ചേരിയോടുകൂടിയാണ് പല നിലയങ്ങളും ആരംഭിച്ചത്. അതിന് തൊട്ടു മുമ്പ് ആരംഭിച്ചത് കോഴിക്കോട് നിലയമാണ്. 1950 May 14 ആരംഭിക്കുമ്പോൾ ചെമ്പൈയുടെ കച്ചേരി തത്സമയം ടെലിഫോൺ ലൈനിലൂടെ അദ്ദേഹം തമിഴ്നാട്ടിലെ ഒരു സ്റ്റേഷനിലിരുന്ന് കച്ചേരി പാടുകയും അത് റിലേ ചെയ്യുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ഉദ്ഘാടന സമ്മേളനത്തിൽ വേദിയിൽ തന്നെ പുള്ളുവൻ രാമനും ഭാര്യയും നാവേറു പാടി. ഒരുപക്ഷെ ഇന്ത്യയിലെ സാംസ്കാരിക നിലയങ്ങളായ റേഡിയോ സ്റ്റേഷനുകളുടെ ഉദ്ഘാടന വേദിയിൽ നാടൻ പാട്ട് കലാകാരന്മാർ വേദിയിൽ സന്നിഹിതരാവുകയും അവരുടെ പാട്ടോടുകൂടി ഒരു നിലയം ഉദ്ഘാടനം ചെയ്യപ്പെടുകയും ചെയ്യുന്നത് പ്രക്ഷേപണ രംഗത്ത് മാത്രമല്ല സാമൂഹിക ചരിത്രത്തിലും അതൊരു ദിശാമാറ്റം ആയിരുന്നു. കോഴിക്കോട് നിലയം കേരളത്തിൽ സാഹിത്യത്തിൻ്റെ, സംഗീതത്തിൻ്റെ, സിനിമയുടെ ഒക്കെ മഹാക്ഷേത്രമായി വളർന്നത് നമുക്കറിയാം. ആദ്യം തന്നെ അവിടെ P ഭാസ്കരൻ സ്ക്രിപ്റ്റ് റൈറ്ററായി ഉണ്ടായിരുന്നു, തിക്കോടിയൻ ഉണ്ടായിരുന്നു. അവരോടൊപ്പം തന്നെ മഹാരഥന്മാരായ ഉറൂബ് ഉണ്ടായിരുന്നു, NN കക്കാട്, അക്കിത്തം, മഹാരഥന്മാർ ധാരാളമുള്ള നിലയം കോഴിക്കോട് ആകാശവാണി നിലയം. മഹിഷാസുരമർദ്ദിനി എന്ന ഒരു കവിത തൃശ്ശൂരിലെ ഒരു വേദിയിൽ 1956 ഒരു യുവകവി അവതരിപ്പിക്കുന്നു. പേരൊന്നും അത്ര പരിചിതമല്ല, സംഘടിപ്പിക്കുന്നത് കോഴിക്കോട് നിലയമാണ്. അപ്പം കവിത കൊള്ളാം എന്ന് കേട്ടിരുന്ന ഒരാൾക്ക് തോന്നി. അദ്ദേഹം കൈയടിച്ചു വേദിയിലേക്ക് വന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് PV കൃഷ്ണമൂർത്തി എന്നാണ്. അദ്ദേഹം മലയാളിയല്ല. താങ്കളുടെ കവിത എനിക്ക് ഇഷ്ടപ്പെട്ടു, താങ്കൾ നിലയത്തിലേക്കൊന്ന് വരണം എന്ന് പറഞ്ഞു. അങ്ങനെ യുവകവി കോഴിക്കോട് പോയി, ഇദ്ദേഹത്തെ കണ്ടു അടുത്ത ദിവസം. അപ്പം ഗാന്ധിജിയെക്കുറിച്ചുള്ള ഒരു പരിപാടിയിൽ ശബ്ദം നൽകാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. ശബ്ദം നൽകി. അടുത്ത ദിവസം അദ്ദേഹത്തെ അവിടെ സ്ക്രിപ്റ്റ് റൈറ്ററായി നിയമിച്ചു. അദ്ദേഹത്തിൻ്റെ പേരാണ് അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 1976 അദ്ദേഹം എഡിറ്ററായി തൃശ്ശൂർ നിലയത്തിലേക്ക് വന്നു. കാർഷിക പരിപാടിയുടെ ചുമതല അദ്ദേഹത്തിനായിരുന്നു. അദ്ദേഹത്തോടൊപ്പം മറ്റൊരു കവിയുണ്ടായിരുന്നു, യുവാവാണ്, മലയാളികൾ മുഴുവനും അറിയും. അദ്ദേഹത്തിൻ്റെ പേരാണ് S രമേശൻ നായർ. കഥ എവിടെ കൊണ്ടും തീരുന്നില്ല. വയലമ്പീടും പരിപാടിയുടെ ആ മുറിയുണ്ട്. ആ മുറി അന്ന് തൃശ്ശൂരിലുള്ള, അല്ലെങ്കിൽ കേരളത്തിലുള്ള, തൃശ്ശൂർ വഴി കടന്നു പോകുന്ന മുഴുവൻ എഴുത്തുകാരുടെയും സംഗമ ഭൂമിയായിരുന്നു. അവിടെ കുറച്ചുകാലം സ്ക്രിപ്റ്റ് റൈറ്റർമാരായി മഹാന്മാരായ 2 എഴുത്തുകാരെത്തി. ഒരാളുടെ പേര് മാടമ്പ് കുഞ്ഞിക്കുട്ടൻ എന്നാണ്, മറ്റേയാൾ സാക്ഷാൽ കോവിലൻ ആണ്. കാർഷിക പ്രക്ഷേപണത്തിന് വേണ്ടി ആരംഭിച്ച നിലയമാണ് ഞാൻ പറഞ്ഞു തൃശ്ശൂരിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ഒരു ചരിത്രപരമായ പ്രാധാന്യമുണ്ട്. അത്.

രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിൽ വലിയ കടുത്ത പക്ഷിക്ഷാമം ഉണ്ടായി. കാര്യം ഇന്ത്യയുടെ നെല്ലറ എന്നറിയപ്പെട്ടിരുന്നതും അതിനു മുമ്പ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന പിന്നീട് വിട്ടുപോയ ബർമ്മ ആയിരുന്നു. അപ്പം ബർമ്മ ജപ്പാൻ ആക്രമിച്ചു. അപ്പം ബർമ്മയിൽ നിന്ന് തൊട്ടടുത്ത ഇന്ത്യയിലേക്കുള്ള അരി വരവ് കുറഞ്ഞു. ബംഗാൾ പോലെയുള്ള സ്ഥലങ്ങളിൽ ധാരാളം അരി ഉണ്ടായിരുന്നു. പക്ഷേ എല്ലാം രണ്ടാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത സൈനികർക്ക് നൽകാൻ വേണ്ടി ബ്രിട്ടീഷ് അധികൃതർ അരി മുഴുവൻ അങ്ങോട്ടേക്ക് മാറ്റി. കുടും പട്ടിണിയുണ്ടായി. ലക്ഷക്കണക്കിന് ആൾക്കാർ മരിച്ചു വീണു. അപ്പോഴാണ് ഗ്രോമോർ ക്യാമ്പയിൻ ബ്രിട്ടീഷ് സർക്കാർ ആരംഭിച്ചു. അത് പരാജയപ്പെട്ടു. അതിനുശേഷം സ്വതന്ത്ര ഗവൺമെൻറ് വന്നു. ജവഹർലാൽ നെഹ്റു ഗ്രോമോർ ക്യാമ്പയിൻ ആരംഭിച്ചു. കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഭക്ഷ്യ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രചാരണത്തിൻ്റെ ഭാഗമായി മാധ്യമ പിന്തുണ നൽകാൻ വേണ്ടി ആരംഭിച്ച ഇന്ത്യയിലെ 10 നിലയങ്ങളിൽ ഒന്നായിരുന്നു തൃശ്ശൂർ ആകാശവാണി നിലയം. കാർഷിക പ്രക്ഷേപണം ആരംഭിക്കുന്നത് തൃശ്ശൂർ ആകാശവാണി നിലയത്തിൽ നിന്നാണ്. 1966 ഓഗസ്റ്റ് 12 നിലയം ആരംഭിച്ചിട്ട് 10 വർഷമായി. അതുവരെ ബാക്കി നിലയത്തിൽ നിന്നുള്ള ടേപ്പുകളാണ് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നാദ്യമായി ഇത് ആകാശവാണി തൃശ്ശൂർ നിലയം. ഇപ്പോൾ കാർഷിക പരിപാടി കേൾക്കാം എന്നൊരു ശബ്ദം മുഴങ്ങി. ആ ശബ്ദത്തിൻ്റെ ഉടമ രാധാലക്ഷ്മിയാണ്. നിങ്ങൾക്കറിയാം രാധാലക്ഷ്മിയുടെ കൂടെ ഒരു പേരും ഉണ്ട്, രാധാലക്ഷ്മി പത്മരാജൻ. തൃശ്ശൂർ നിലയത്തിൽ പ്രക്ഷേപണം ചെയ്യപ്പെട്ട ആദ്യ ശബ്ദത്തിനുടമ രാധാലക്ഷ്മിയുടേതാണ്. അതിനുശേഷം ഏതാനും ദിവസം കഴിഞ്ഞിട്ട് ഒരു അനൗൺസർ ഇവിടെ എത്തി. അത് ഒരു യുവാവാണ്, കണ്ടാൽ നല്ല സുന്ദരനാണ്. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു പി പത്മരാജൻ. പിന്നെ വെൺമണി വിഷ്ണു, സുകുമാര മേനോൻ തുടങ്ങിയ അനൗൺസേഴ്സ് എത്തി. തൃശ്ശൂർ നിലയത്തിൻ്റെ ചരിത്രം അങ്ങനെയാണ്. 1973 പിന്നീട് കാർഷിക പരിപാടിയുടെ ഭാഗമായി കൃഷി പാഠ പരമ്പര ആരംഭിക്കുന്നു. രണ്ട് കാർഷിക മേഖലയ്ക്ക് നടുവിലുള്ള നിലയം, ഒന്ന് കുട്ടനാട് എന്ന് പറഞ്ഞ നെല്ലറ, മറ്റേ നെല്ലറ പാലക്കാടാണ് നെല്ലറ. രണ്ട് നെല്ലറകൾക്കും നടുവിലുള്ള നിലയം, BBC നൽകിയ 20 kW അതീവ ശക്തി കൂടിയ പ്രസരണി. അന്ന് തിരുവനന്തപുരം നിലയം വളരെ കുറച്ച് ഭാഗത്ത് മാത്രം കിട്ടും. കോഴിക്കോട് നിലയം വളരെ പരിമിതമായി നഗര പ്രദേശങ്ങളിൽ മാത്രം കിട്ടിയിരുന്നു. തൃശ്ശൂർ നിലയം ആരംഭിച്ചതോടുകൂടിയാണ് റേഡിയോ പ്രക്ഷേപണം കേരളത്തിൽ എല്ലാ ഭാഗത്തും എത്തുകയും കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ക്രിയാത്മകമായ പ്രക്ഷേപണം ആരംഭിക്കുകയും മറ്റ് ഇന്ത്യയിലെ റേഡിയോ നിലയങ്ങൾക്കത് മാതൃക ആവുകയും ചെയ്തു. ഇന്ത്യയിലെമ്പാടും 1391 റേഡിയോ നിലയങ്ങളുണ്ട്. ആകാശവാണിയുടെ 470 കേന്ദ്രങ്ങളാണ് ഉള്ളത്. 23 ഭാഷകളിലും 179 ഭാഷാ വകഭേദങ്ങളിലും ഇന്ത്യയിൽ റേഡിയോ പ്രക്ഷേപണം ഉണ്ട്. ജോഗ്രഫിക്കലായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായ അതിർവരമ്പുകൾക്ക് അപ്പുറത്തേക്കാണ് നമ്മുടെ റേഡിയോ പ്രക്ഷേപണങ്ങൾ എത്താറുള്ളത്. പണ്ട് നമ്മൾ ഈ നിലയം കിട്ടുന്ന പ്രക്ഷേപണ പരിധിയുണ്ട്. ഇപ്പോൾ ഒന്നുമില്ല, ഇത് മൊബൈൽ ഉണ്ടെങ്കിൽ, ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ ലോകത്ത് എവിടെ നിന്നും നമുക്ക് റേഡിയോ പ്രക്ഷേപണം കേൾക്കുവാൻ പറ്റും. ലോകത്തെ ഏറ്റവും വലിയ പ്രക്ഷേപണ ശൃംഖലയാണ് ബഹുസ്വരതയുടെ ഓർക്കസ്ട്ര എന്ന് ഞാൻ റേഡിയോയുടെ സംഭാവനയെക്കുറിച്ച് എഴുതിയ ഒരു ലേഖനത്തിന് കൊടുത്ത ടൈറ്റിൽ അങ്ങനെയായിരുന്നു. ഏകശില സംസ്കാരമല്ല ഇന്ത്യയുടേത്, പല വൈവിധ്യപൂർണമായ സംസ്കാരങ്ങളുണ്ട്. ഞാൻ നേരത്തെ കോഴിക്കോട് നിലയത്തെക്കുറിച്ച് പറയുകയുണ്ടായി. നാവേറ് പാട്ടയുടെ കൂടി ആരംഭിച്ചു, നാടൻ കലകൾ പ്രക്ഷേപണം ചെയ്യാൻ ആരംഭിച്ചു. കെ രാഘവൻ അവിടേക്ക് വന്നു. 1942 മദ്രാസ് നിലയത്തിൽ നിന്നാണ് കെ രാഘവന്റെ റേഡിയോ ജീവിതം ആരംഭിക്കുന്നത്. 1939 മലയാള റേഡിയോ പ്രക്ഷേപണം കൊല്ലങ്കോട് സർ വാസുദേവരാജയുടെ ഓണ സന്ദേശത്തോടുകൂടി അന്ന് മലബാറിൻ്റെ, ബ്രിട്ടീഷ് മലബാറിൻ്റെ ആസ്ഥാനമായിരുന്ന ചെന്നൈയിൽ നിന്ന് ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് പി ഭാസ്കരൻ്റെ റേഡിയോ ബന്ധം ആരംഭിക്കുന്നത്. കെ പത്മനാഭൻ നായരെ നിങ്ങൾക്ക് പരിചയമില്ലെങ്കിലും ശാന്ത പി നായരെ ഓർമ്മയുണ്ടാകും. ശാന്ത പി നായരുടെ ഭർത്താവാണ് കെ പത്മനാഭൻ നായർ. അദ്ദേഹമാണ് ജയകേരളം മാസിക മദ്രാസിൽ നിന്ന് ആരംഭിച്ച, അവിടെ സബ് എഡിറ്ററായി പി ഭാസ്കരൻ എത്തുന്നു. മദ്രാസ് ആകാശവാണിയുടെ മലയാളം പ്രക്ഷേപണത്തിൽ നാടകങ്ങളിൽ പങ്കെടുക്കുന്നു, പാട്ടുകൾ എഴുതുന്നു. അങ്ങനെയാണ് പി ഭാസ്കരൻ്റെ റേഡിയോ ബന്ധം ആരംഭിക്കുന്നത്. കഥകളി പദങ്ങൾ, നാടകങ്ങൾ, പി ലീലയുടെ ആദ്യകാല ഗാനങ്ങളെല്ലാം ചെന്നൈ ആകാശവാണിയുടെ മലയാള പ്രക്ഷേപണത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. അവിടെ നിന്നാണ് പിന്നീട് കേരളത്തിൻ്റെ മണ്ണിലേക്ക് റേഡിയോ പ്രക്ഷേപണം വരുന്നത്. 1943 March 12 തിരുവിതാംകൂർ റേഡിയോ ആണ്. B.A. ചിദംബരനാഥനെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട്. വെള്ളി നക്ഷത്രം എന്ന ഉദയയുടെ ആദ്യ സിനിമയിൽക്ക് സംഗീതം കൊടുത്തത് B.A. ചിദംബരനാഥാണ്. ഭൂതപ്പാണ്ടി സ്വദേശിയാണ്. അദ്ദേഹമാണ് ആദ്യമായി തിരുവിതാംകൂർ റേഡിയോയിൽ നിയമിക്കപ്പെട്ട വയലിൻ വിദ്വാൻമാരിൽ ഒരാൾ. മൃദംഗ വിദ്വാനായ മാവേലിക്കര കൃഷ്ണൻകുട്ടി നായരും തിരുവനന്തപുരത്തെ തിരുവിതാംകൂർ റേഡിയോയിൽ നിന്നാണ് ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. ഈ തിരുവിതാംകൂർ റേഡിയോ ആണ് 1950 ഓൾ ഇന്ത്യ റേഡിയോയുടെ ഭാഗമായി, അത് April 1 ലയിക്കുകയും തിരുവനന്തപുരം നിലയമായി മാറുകയും ചെയ്തത്.
ആദ്യകാല സ്റ്റാഫ് ആർട്ടിസ്റ്റുമാർ തിരുവിതാംകൂർ റേഡിയോയിൽ ഉണ്ടായിരുന്നത്. തിരുനായക്കൊച്ചി മാധവൻ നായരെ കുറിച്ച് നിങ്ങൾക്കറിയാം. ആത്മവിദ്യാലയമേ എന്ന പാട്ട് നിങ്ങളുടെ മനസ്സിൽ

0: വരും അദ്ദേഹത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ. ആദ്യ ശബ്ദം മലയാളത്തിലെ 1939 തിരുവിതാംകൂർ റേഡിയോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ശബ്ദം, സ്റ്റാഫ് അനൗൺസർ പറവൂർ സിസ്റ്റേഴ്സ് എന്ന് പറയുന്ന, പറവൂർക്ക് ശാരദാമണിയുണ്ട്, പറവൂർക്ക് രാധാമണിയുണ്ട്. പറവൂർക്ക് ശാരദാമണിയുടേതാണ് തിരുവിതാംകൂർ റേഡിയോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യപ്പെടുന്ന ആദ്യത്തെ ശബ്ദം. പറവൂർക്ക് രാധാമണിയും 1947 ഇവിടെ നിയമിക്കപ്പെട്ടു. കേരളത്തിൽ നിന്ന് ആദ്യമായി ഇംഗ്ലീഷ് വാർത്ത വായിച്ചത് ഇന്ദിര പുതുവാളാണ്. അപ്പം മലയാള പ്രക്ഷേപണ രംഗത്ത് ആദ്യകാലം മുതൽ സ്ത്രീ സാന്നിധ്യമുണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ മിക്കവാറും എല്ലാ നിലയങ്ങളിലും പ്രോഗ്രാം അനൗൺസേഴ്സായും പ്രോഗ്രാമിൻ്റെ ചുമതലയും വഹിക്കുന്ന ആൾക്കാരായും സ്ത്രീകളുണ്ടായിരുന്നു. ഞാൻ പ്രക്ഷേപണ ചരിത്രം എഴുതുമ്പോൾ 1950 പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന, ഒരേ ഒരു പ്രോഗ്രാം എക്സിക്യൂട്ടീവായിരുന്ന AK മീനാക്ഷിയെ കുറിച്ച് എന്നോട് ആദ്യമായി പറയുന്നത് P ഭാസ്കരൻ മാഷാണ്. പിന്നീട് ആകാശവാണിയുടെയും ദൂരദർശന്റെയും ഒക്കെ ഉന്നത സ്ഥാനങ്ങൾ വഹിച്ച EMJ വെണ്ണിയൂരും A സത്യഭാമയും P പുരുഷോത്തമൻ നായരും കോന്നിയൂർ നരേന്ദ്രനാഥും ഉൾപ്പെടെയുള്ള ആൾക്കാർ അന്ന് AK മീനാക്ഷിയോടൊപ്പം പ്രോഗ്രാം അസിസ്റ്റന്റുമാരായി കോഴിക്കോട് നിലയത്തിലുണ്ടായിരുന്നു. രാധാലക്ഷ്മി പത്മരാജൻ എന്നോട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പത്മരാജൻ്റെ സിനിമകളിൽ, പത്മരാജൻ്റെ കഥകളിലെ ശക്തമായ സ്ത്രീ സാന്നിധ്യത്തിന് മാതൃകയാക്കിയിട്ടുള്ളത് ഈ സത്യഭാമ എന്ന ചിറ്റൂർക്കാരിയാണ്. ഭാഷയിലെ ജനാധിപത്യവൽക്കരണം എല്ലാ ഭാഷകളിൽ നിന്നും സംഭവിക്കുന്നത് ആകാശവാണി പ്രക്ഷേപണത്തോടു കൂടിയാണ്. റേഡിയോ നാടകങ്ങളെക്കുറിച്ച് നമ്മൾ പറയുകയുണ്ടായി. റേഡിയോ നാടകങ്ങൾ കേരളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും നവോത്ഥാന മൂല്യങ്ങൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ ഭാഷ നമ്മൾ ഒരു കാരണവശാലും, അല്ലെങ്കിൽ ഉത്തര മലബാറിൻ്റെ ഭാഷ ഒരു കാരണവശാലും വാർത്തകളിൽ നമ്മൾ ഉപയോഗിക്കില്ല. മുഴുവൻ മലയാള പദങ്ങളും പൊതുവ്യവഹാരത്തിലുള്ള പദങ്ങൾ ആദ്യമായി മലയാളത്തിൽ ഉപയോഗിക്കുന്നത് വാർത്തകളിലാണ്. അന്ന് ഭരണഘടനയെക്കുറിച്ചുള്ള വാർത്തകൾ, ആസൂത്രണത്തെക്കുറിച്ചുള്ള വാർത്തകൾ, പൊതുഭരണത്തെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ സംഭവിക്കുന്ന അതാത് സമയങ്ങളിൽ റേഡിയോയിൽ കേൾക്കും. ധാരാളം പദങ്ങൾ, ഇംഗ്ലീഷ് പദങ്ങൾ അതിൽ വരും. അതിന് തത്സമയമാണ് റേഡിയോയിൽ അതിൻ്റെ പരിഭാഷ വരുന്നത്. ഇത് മലയാളത്തിൻ്റെ മാത്രം കാര്യമല്ല, എല്ലാ ഭാഷകളിലും, ഇത്രയും ഭാഷകളിൽ ഡെയിലി ബുള്ളറ്റിനുകൾ പ്രക്ഷേപണം ചെയ്തിട്ടുണ്ട്. മുഴുവൻ പദങ്ങളും അതാത് ഭാഷകളിൽ ആദ്യം ഉപയോഗിക്കുന്നതും അതിന് പ്രചാരം കൊടുക്കുന്നതും വാർത്തകളിലാണ്. ഇപ്പം ഭാഷയ്ക്ക് അങ്ങനെ വലിയ സംഭാവന നൽകിയിട്ടുണ്ട്. സംസ്കൃതത്തെ വലിയ ശാസ്ത്ര സാങ്കേതിക പദങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പദങ്ങളും അതാത് ദിവസം വാർത്ത തയ്യാറാക്കുന്ന ആൾക്കാർ ഒരു ബുക്കിൽ അവിടെ എഴുതി വെക്കും. മൃതഭാഷ എന്ന് വിധിക്കപ്പെട്ട സംസ്കൃതത്തെ പുനരുജ്ജീവിപ്പിച്ചത്, പ്രധാനപ്പെട്ട പങ്കുവഹിച്ചത് ആകാശവാണിയുടെ സംസ്കൃത വാർത്തകളാണ്. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ ഭാഷ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് അടുത്തുള്ള ഒരു ദ്വീപിലെ ഭാഷയാണ് എന്ന് പറയാം. അത് ലക്ഷദ്വീപിൻ്റെ ഏറ്റവും തെക്കുള്ള മിനിക്കോയി ദ്വീപുകാർ സംസാരിക്കുന്ന ഭാഷ മലയാളമല്ല. ഭാഷയുടെ പേര് മഹൽ എന്നാണ്. അത് ഒരു 15,000 പേരാണ് ആകെ ഇന്ത്യയിൽ സംസാരിക്കുന്നത്. ദിവേഹി എന്നാണ് ആ ഭാഷയുടെ, മാലി ദ്വീപിൻ്റെ ഔദ്യോഗിക ഭാഷയാണ് ഇവിടെയുള്ള ഭാഷയുടെ പേരും. ഈ ഭാഷയ്ക്ക് വേണ്ടി മാത്രമായി കോഴിക്കോടിൻ്റെ ലക്ഷദ്വീപ് പരിപാടിയിൽ 1969 മുതൽ ഡെയിലി വാർത്താ ബുള്ളറ്റിൻ ആരംഭിച്ചു. അത് 2008 വരെ കണ്ടിന്യൂ ചെയ്തു. മഹൽ ഭാഷയ്ക്ക് പിന്നീട് ലിപിയുണ്ടായി. അങ്ങനെ 100 ഭാഷകൾ പുനരുജ്ജീവിക്കപ്പെട്ടത് ആകാശവാണി പരിപാടികളിലൂടെയാണ്. നമുക്കറിയാം ഗോവയുടെ തലസ്ഥാനമായ പനാജിയിലുള്ള ഒരു ആകാശവാണി നിലയമുണ്ട്. പനാജി ആകാശവാണി നിലയം സ്ഥാപിക്കപ്പെട്ടത് കൊങ്കിണി ഭാഷയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയാണ്. കൊങ്കിണി ഭാഷയ്ക്ക് അന്ന് ലിപിയൊന്നുമില്ല, പിന്നീട് ലിപിയുണ്ടായി. ദേവനാഗരി ലിപിയാണ് കൊങ്കിണി ഭാഷയ്ക്കുള്ളത്. അപ്പം അങ്ങനെ 1000 ഭാഷകളെ നിലനിർത്തുന്നത്, അത് മണിപ്പൂരിലെ ഇംഫാൽ നിലയത്തിലൊക്കെ 10-15 ഭാഷകളുണ്ട്. മലയാളം തന്നെ ഔദ്യോഗിക ഭാഷയായ കേരളത്തിന് പുറത്തുള്ള ഒരു സംസ്ഥാനമാണ് ആൻഡമാൻ നിക്കോബാർ. ആൻഡമാൻ നിക്കോബാറിലൊക്കെ നിക്കോബാർസ് ഉൾപ്പെടെയുള്ള ധാരാളം ഗിരിവർഗ ഭാഷകളുണ്ട്. ഈ ഭാഷകളൊക്കെ സംരക്ഷിക്കപ്പെടുന്നത് ആകാശവാണി നിലയങ്ങളിലൂടെയാണ്. ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ ഈ സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്, ജീവിതമുണ്ട്, ശബ്ദചിത്രങ്ങളാണ് ആകാശവാണിയുടെ ശബ്ദശേഖരങ്ങൾ. ആ ശബ്ദശേഖരങ്ങളിലൂടെയാണ് പല സംസ്കാരങ്ങളും ഇന്ത്യയിൽ സംരക്ഷിക്കപ്പെടുന്നത്. സംഗീതം എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ചുമതല വഹിച്ചിരുന്ന, മലയാളിയായ, തൃശൂർ നിലയത്തിൽ പ്രവർത്തിച്ചിരുന്ന S ഗോപാലകൃഷ്ണൻ ഒരു പരിപാടിയിൽ പറഞ്ഞത് ആകാശവാണി ശബ്ദശേഖരത്തിലുള്ള സംഗീത പരിപാടികളുടെ നീളം ഒരു വളരെ ലളിതമായ കണക്കുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ബോധ്യപ്പെടുത്തി. അന്ന് ടേപ്പ് ആണ്. ഈ ടേപ്പെല്ലാം കൂടെ ഒന്നിച്ച് വലിച്ചു നീട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യക്ക് ചുറ്റും 3 പോകാൻ പറ്റുമത്രേ. അത്രയും നീളമേറിയ ശബ്ദശേഖരം ആകാശവാണിക്കുണ്ട്. അത് സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. നിലയങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. കാര്യം ബഹുസ്വരതയുടെ സന്ദേശവാഹകരാണ് ഇന്ത്യയിലെ എല്ലാ ആകാശവാണി നിലയങ്ങളും.
1: ആകാശവാണിയുടെ ചരിത്ര വഴികളിലൂടെ

0: വിഷയത്തെ അധികരിച്ച് ആകാശവാണി റിട്ടയേർഡ് അസിസ്റ്റന്റ് ഡയറക്ടറും എഴുത്തുകാരനുമായ ശ്രീ ഡി പ്രദീപ് കുമാർ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
1: അക്ഷരകേരളം സമാപിച്ചു. നിർവഹണ സഹായം ശ്രീനന്ദിനി സജീവ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: അക്ഷരകേരളം.
3: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക്, MG റോഡ്, തൃശൂർ. ജാഗ്രത.
5: പ്രായോജകർ എയിംസ് ഹോമിയോപ്പതി ക്ലിനിക്, തൃശൂർ.
4: ഫോൺ 9387168444.
6: പുലരിപ്പൂക്കളിൽ അവസാനമായി
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കാഞ്ഞാണി. സേവന വാർത്തകൾ.
4: പ്രായോജകർ
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കാഞ്ഞാണി. ഫോൺ 0487299-3299.
8: കണ്ണാശുപത്രി എന്നാ അത്? നമ്മുടെ സൈമൺസ് മാത്രം. ഇപ്പൊ നമ്മുടെ കാഞ്ഞാണിയിൽ വന്നു സൈമൺ.
9: അപ്പൊ ചേട്ടൻ അറിഞ്ഞല്ലേ സൈമൺസ് കാഞ്ഞാണിയിൽ പ്രവർത്തനം തുടങ്ങിയത്?
8: കൊള്ള, നന്മയുടെ കാര്യങ്ങൾ നാട്ടിൽ പാട്ടാകില്ലേ? ഇനിയിപ്പോ കണ്ണിന് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് വെച്ചാ തൃശ്ശൂർ വരെ പോകണ്ടല്ലോ.
4: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശ്ശൂർ റോഡ്, കാഞ്ഞാണി.
5: ഫോൺ 0487299-3299.
3: സഹപ്രായോജകർ തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
10: നമ്മുടെ തൃശ്ശൂരിലെ പള്ളിക്കുളം റോഡിലുള്ള ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇപ്പൊ സ്വർണ്ണാഭരണങ്ങൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടോ. സ്വർണ്ണാഭരണങ്ങളുടെ തൃശ്ശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ഡീലർ ആയതിനാൽ ലിയോസിലെ ഉൽപ്പാദന വിലയിൽ നല്ല കിടിലൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടും.
5: ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
10: ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു.
3: തൃശ്ശൂരിലെ നമ്പർ വൺ ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.
6: സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ മാള അഷ്ടമി ചെറിയിൽ പ്രവർത്തിക്കുന്ന സർക്കാർ കൊമേഴ്സ്യൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടത്തുന്ന 2 വർഷം ദൈർഘ്യമുള്ള ഡിപ്ലോമ ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് സെക്രട്ടേറിയൽ പ്രാക്ടീസ് പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. polyadmission.org എന്ന പോർട്ടലിലൂടെ ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇന്നാണ് അവസാന തീയതി. അപേക്ഷാ ഫീസ് 100 രൂപ. പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് 50 രൂപ. പ്രായപരിധിയില്ല. 10-ാം ക്ലാസ്സിൽ ലഭിച്ച ഗ്രേഡ് പോയിന്റുകളുടെ അടിസ്ഥാനത്തിൽ സംവരണ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് പ്രവേശനം നൽകുന്നത്. വിജയകരമായി പഠനം പൂർത്തിയാക്കുന്നവർക്ക് കേന്ദ്ര സംസ്ഥാന സർക്കാർ വകുപ്പുകളിലും പൊതുമേഖലയിലും സ്വകാര്യ മേഖലയിലും നിരവധി ജോലി സാധ്യതകളുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0480-28-92-619. മറ്റൊരു നമ്പർ 9947-39-9146. ഒരു നമ്പർ കൂടി 9895-27-7187. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ 6% പലിശ നിരക്കിൽ 5 സെന്റിൽ കുറയാത്ത വസ്തുജാമ്യത്തിന്റെയോ ഉദ്യോഗസ്ഥ ജാമ്യത്തിന്റെയോ ഈടിൽ അനുവദിക്കുന്ന 1 ലക്ഷം രൂപ മുതൽ 4 ലക്ഷം രൂപ വരെയുള്ള സ്വയം തൊഴിൽ വായ്പകൾക്ക് തൃശൂർ ജില്ലയിലെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 18-ന് 60-ന് മധ്യേ പ്രായമുള്ള തൊഴിൽ രഹിതരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. വരുമാന പരിധി 3 ലക്ഷം രൂപ വരെയാണ്. അപേക്ഷാ ഫോമിനും വിശദ വിവരങ്ങൾക്കും തൃശൂർ രാമനിലയത്തിന് സമീപത്തുള്ള കോർപ്പറേഷന്റെ ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പറുകൾ 0487-233-1556. മറ്റൊരു നമ്പർ 9400-06-5058. പാലക്കാട് വ്യാവസായിക ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ നാളെയും ഈ മാസം 14, 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 31-ാം തീയതി പെരിന്തൽമണ്ണ സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 17, 24 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരക മന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ നിന്നും കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്ത ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട 60 വയസ്സിൽ താഴെ പ്രായമുള്ളവരും 5 ലക്ഷം രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവരുമായ വനിതാ അംഗങ്ങൾക്ക് CDS മുഖേന ഒരാൾക്ക് പരമാവധി 130,000 രൂപ വരെ ഈടില്ലാതെ വായ്പ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അതാത് CDSമായോ കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ ഓഫീസുമായോ ബന്ധപ്പെടുക.
7: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി. സേവന വാർത്തകൾ സമാപിക്കുന്നു.
4: പ്രായോജകർ
5: സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ തൃശൂർ റോഡ് കാഞ്ഞാണി. ഫോൺ 0487299.

0: 3299.
1: சகப்பிராயோஜகர் திரிஷூரிலே நம்பர் ஒன் ஹோல்சேல் ஜுவல்லரி லியோஸ் கோல்ட் அண்ட் டைமண்ட்ஸ் பள்ளிக்குளம் ரோட் திரிஷூர்.
2: നാളെ രാവിലെ 7:35 മ്യൂസിക് പാർക്ക് എം ജി റോഡ് തൃശൂർ ഗാന സന്ദേശം. മറ്റെങ്ങും കാണാത്ത സംഗീതോപകരണങ്ങൾ മ്യൂസിക് പാർക്കിൽ കണ്ടെത്താം. മ്യൂസിക് പാർക്കിൽ ഇല്ലാത്തവ മറ്റെങ്ങും കണ്ടെത്താനാവില്ല.
1: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ ശങ്കരയ്യ റോഡ് തൃശൂർ ഹരിത്തം.
3: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:05
1: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിശീലനം.
3: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ.
4: പുലരിപ്പൂക്കൾ സമാപിക്കുന്നു.
5: ആകാശവാണി തൃശൂർ. അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
6: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3rd റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമിഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നൊസ്കോവയ്ക്ക്. വാർത്തകൾ വിശദമായി. വിഖ്യാത ഗായിക എസ് ജാനകി വിടവാങ്ങി. മൈസൂരു അപ്പോളോ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. ശ്വസന സംബന്ധമായ പ്രശ്നങ്ങളെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്നായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു.

0: ആറു പതിറ്റാണ്ടിലേറെ നീണ്ട ആ സംഗീത സബരിയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി എസ് ജാനകി പാടിത്തീർത്തത് 48,000 ഗാനങ്ങൾ. 1938 ഏപ്രിൽ 23 ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലായിരുന്നു ജാനകിയുടെ ജനനം. 3 തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ച ജാനകി ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2 നേടിയതോടെയാണ് ശ്രദ്ധേയായത്. 1957 വിധിയൻ വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപ്പതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ജാനകി ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ചത്. എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, ഹംസലേഖ, ലക്ഷ്മികാന്ത് പ്യാരേലാൽ, ജി ദേവരാജൻ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദമായി മാറി. 16 വയതിനിലെ സെന്തൂരപ്പൂവെ എന്ന ഗാനത്തിന് ഉൾപ്പെടെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരം 4 നേടി. 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും ആ അനുഗ്രഹീത ഗായികയെ തേടിയെത്തി. പ്രണയഗാനങ്ങൾക്കും നാടോടി പാട്ടുകൾക്കും വികാരസാന്ദ്രമായ ഗാനങ്ങൾക്കും ഒരുപോലെ ജീവൻ നൽകാൻ ആ സുന്ദര ശബ്ദത്തിനായി. തളിരിട്ട കിനാക്കൾ തൻ സ്വർണമുകിലെ സൂര്യകാന്തി സ്വപ്നം കാണാറുണ്ടോ പോലെ കാലത്തെ അതിജീവിക്കുന്ന ഒട്ടേറെ ഗാനങ്ങൾ എസ് ജാനകി കൈരളിക്ക് സമ്മാനിച്ചു. 2013 പത്മഭൂഷൺ ബഹുമതിക്കായി രാജ്യം എസ് ജാനകിയെ തെരഞ്ഞെടുത്തിരുന്നു. എസ് ജാനകിയുടെ ഭൌതിക ശരീരം ഇന്ന് രാവിലെ 8:30 മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൌണ്ടിൽ എത്തിക്കും. പൊതുദർശനത്തിന് ശേഷം ഉച്ചകഴിഞ്ഞ് കനീനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. എസ് ജാനകിയുടെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രാഷ്ട്രീയ ചലച്ചിത്ര സംഗീത രംഗത്തെ പ്രമുഖർ. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകിയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. മലയാള ഭാഷയെ അത്യധികം സ്നേഹിച്ച, ആദരവോടെ മാത്രം മലയാള ഗാനങ്ങളെ സമീപിച്ച ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് ജാനകി മലയാളിക്ക് സമ്മാനിച്ചത്. പ്രിയ ഗായികയെപ്പറ്റിയുള്ള ഓർമ്മകൾ സംഗീത നിരൂപകൻ രവി മേനോൻ ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുന്നു.
1: ജാനകിയമ്മയോട് ഒരിക്കലും ചോദിച്ചിട്ടുണ്ട്, അടുത്ത ജന്മത്തിൽ മലയാളിയായി ജനിക്കാൻ ആഗ്രഹമുണ്ടോയെന്ന്. അപ്പോൾ അവർ ചിരിച്ചുകൊണ്ട് നൽകിയൊരു മറുപടി, അതെന്താണ് അങ്ങനെ ചിന്തിക്കാൻ കാരണം? ഞാൻ ഈ ജന്മം തന്നെ മലയാളിയല്ലേ, അതുകൊണ്ട് ഇനിയൊരു ജന്മത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്ന് അവർ പറഞ്ഞു കേട്ട് എനിക്ക് ഓർമ്മയുണ്ട്. അവർ ജന്മം കൊണ്ട് മലയാളിയല്ല, തെലുങ്ക് നാട്ടുകാരിയാണ്. പക്ഷേ എന്നും ഒരു മലയാളിത്തം അവരുടെ

0: ദാലാമിനത്തിൽ ഉണ്ടായിരുന്നത്. ഓടുപടം എന്ന് പറയുന്ന സിനിമയിൽ ബാബുരാജിന് വേണ്ടി തളിരിട്ട ഗിനാക്കൾ എന്ന പാട്ട് പാടിയതോടുകൂടിയിട്ടാണ് എസ് ജാനകി എന്ന് പറഞ്ഞ ഗായികയുടെ യുഗം മലയാളത്തിൽ ആരംഭിക്കുന്നത്. ഒരിക്കൽ ഗായകൻ ജയചന്ദ്രൻ പറഞ്ഞിട്ടുണ്ട്, പി സുശീല പെരിയാറിൻ്റെ മാദകത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നതെങ്കിൽ എസ് ജാനകി ഓർമ്മിപ്പിക്കുന്നത് നിളിയുടെ ശാലീനതയാണ്.
1: ന്യൂസിലൻഡിലെ രണ്ടു ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിനിടെ പ്രതിരോധം, വിനോദസഞ്ചാരം, കായികരംഗം, ദുരന്ത നിവാരണം, മൃഗസംരക്ഷണം എന്നീ മേഖലകളിൽ സഹകരണത്തിനായുള്ള 5 ധാരണാപത്രങ്ങളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തു പകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഹൈദരാബാദിൽ വ്യവസായ പ്രമുഖരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയിലേക്കുള്ള തന്ത്രപരമായ മാറ്റം വ്യവസായിക അക്കാദമിക സഹകരണത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു. കേന്ദ്രമന്ത്രി ജി കിഷൻ റെഡ്ഡിയും പരിപാടിയിൽ പങ്കെടുത്തു. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ന്യൂഡൽഹിയിലെ പൂസയിൽ പര്യാവരണ സംരക്ഷൻ സങ്കല്പ പരിപാടിയിൽ ഇന്ന് പങ്കെടുക്കും. ചടങ്ങിൽ രാജ്യത്തുടനീളമുള്ള 17,000 വൃക്ഷമിത്രങ്ങളുമായി അദ്ദേഹം സംവദിക്കും. സജീവമായ പൊതുജന പങ്കാളിത്തത്തിലൂടെ പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കി മാറ്റാൻ കേന്ദ്രമന്ത്രി ആഹ്വാനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AARNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AARNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ നോർവേയെ 1-2 തോൽപ്പിച്ചാണ് ഇംഗ്ലണ്ട് സെമിയിൽ കടന്നത്. മറ്റൊരു ക്വാർട്ടർ മത്സരത്തിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെ നേരിടുന്നു. ആദ്യ പകുതിയിൽ അർജന്റീന 1 മുന്നിലാണ്. ഈ മത്സരത്തിലെ വിജയികളുമായി ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ ഏറ്റുമുട്ടും. സ്പെയിനും ഫ്രാൻസും ഇതിനകം സെമി ഫൈനലിൽ പ്രവേശിച്ചിട്ടുണ്ട്. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവയ്ക്ക്. സ്വന്തം നാട്ടുകാരിയെ 6-2, 5-7, 6-3 സ്കോറിനാണ് താരം പരാജയപ്പെടുത്തിയത്. ഇന്ന് നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സോരവിനെ നേരിടും. ഇന്ത്യക്കെതിരായ 5 T20 ക്രിക്കറ്റ് പരമ്പര ഇംഗ്ലണ്ട് 4-0 തൂത്തുവാരി. ഇന്നലെ രാത്രി സദാംപ്ടണിൽ നടന്ന അവസാന മത്സരത്തിൽ ഇന്ത്യയെ 56 ഇംഗ്ലണ്ട് പരാജയപ്പെടുത്തി. ഇംഗ്ലണ്ട് മുന്നോട്ട് വെച്ച 258 റൺസ് വിജയലക്ഷ്യത്തിന് മറുപടിയായി 20 8 201 റൺസ് നേടാനേ ഇന്ത്യക്കായുള്ളൂ. പരമ്പരയിലെ ആദ്യ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3rd റോറോ വെസൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. റോറോയിൽ വനിതകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്ന ഇന്ദിരായാത്ര പദ്ധതിയുടെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിക്കും. രാവിലെ 9:30 വൈപ്പിൻ റോറോ ജെട്ടിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി പി നഹീമ.
3: വാഹനങ്ങളില്ലാതെ വരുന്ന സ്ത്രീകൾക്കാണ് റോറോയിൽ സൌജന്യയാത്ര അനുവദിക്കുക. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കോർപ്പറേഷന്റെ 3rd റോറോ വെസലിൽ 14 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാനുള്ള സൌകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ വെസലിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. പുതിയ റോറോ സർവീസ് ആരംഭിക്കുന്നതോടെ വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലുള്ള യാത്രാക്ലേശം കുറയുമെന്നാണ് പ്രതീക്ഷ.
1: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികളടക്കം 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻഹൂങ്. അപകടത്തിന്റെ കാരണം കണ്ടെത്താനും കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളാനും അദ്ദേഹം ഉത്തരവിട്ടു. മരണമടഞ്ഞവരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പരിക്കേറ്റവർ വേഗം സുഖം പ്രാപിക്കട്ടെയെന്നും അദ്ദേഹം പ്രതീക്ഷ പങ്കുവച്ചു. മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ 3rd ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗത്തിന് തുടക്കമായി. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷത വഹിച്ചു. ബദൽ ജൈവ ഇന്ധനങ്ങളുടെയും മലിനീകരണരഹിത സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെ റോഡ്, റെയിൽ, വ്യോമയാന, ജലപാത ഗതാഗതത്തിൽ കാർബൺ ന്യൂട്രൽ സാധ്യമാക്കാനുള്ള ശ്രമങ്ങളെക്കുറിച്ച് പ്രതിനിധികൾ ചർച്ച ചെയ്തതായി ശ്രീ ഗഡ്കരി പറഞ്ഞു. ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്ത പക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSAI സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. ഹോർമുസ് കടലിടുക്ക് ഇറാൻ അനിശ്ചിത കാലത്തേക്ക് അടച്ചു. അനധികൃത പാതയിലൂടെ സഞ്ചരിക്കാൻ ശ്രമിച്ച കപ്പലുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കത്തെ തുടർന്നാണ് കടൽപാത അടച്ചതെന്ന്

0: ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് നേവി അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. അനശ്വര ഗായിക എസ് ജാനകി ഇനി ഓർമ്മ. വിടവാങ്ങിയത് 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച വാനമ്പാടി. ന്യൂസിലൻഡിലെ 2 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് തിരിച്ചു. നിർമ്മിത ബുദ്ധി, സെമി കണ്ടക്ടറുകൾ, ഇലക്ട്രോണിക്സ് നിർമ്മാണം തുടങ്ങിയവ രാജ്യത്തിന്റെ അടുത്തഘട്ട വളർച്ചയ്ക്ക് കരുത്തുപകരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. പരിസ്ഥിതി സംരക്ഷണത്തെ രാജ്യവ്യാപകമായ ജനകീയ മുന്നേറ്റമാക്കുന്ന പര്യാവരൺ സംരക്ഷൺ സങ്കല്പ് പരിപാടിയെ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. കൊച്ചിയിൽ 3ാമത് റോറോ വെസൽ പദ്ധതിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. ലോകകപ്പ് ഫുട്ബോളിൽ നോർവേയെ തോൽപ്പിച്ച് ഇംഗ്ലണ്ട് സെമി ഫൈനലിൽ. വിംബിൾഡൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം ലിൻഡ നസ്കോവയ്ക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
2: മഴക്കാലത്തിന്റെ മധുരവും മഴക്കാലത്തിന്റെ ആർദ്രതയും കേരളക്കര മുഴുവൻ അനുഭവിക്കുന്ന ഈ സമയത്ത് ആകാശവാണിയുടെ സ്റ്റുഡിയോയിലിരുന്ന് ഈ ഇളം തണുപ്പിൽ ശ്രോതാക്കളുമായി സംവദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ വരുന്നത്. കേരളക്കര വിട്ടുപോകുന്നവർക്കൊക്കെ മഴയെന്നാൽ ഒരു ഗൃഹാതുര സ്മൃതിയുടെ ബാക്കി പത്രം തന്നെയാണ്. ബാക്കി ഒരു കാലാവസ്ഥയ്ക്കും ഇല്ലാത്ത ആർദ്രത മഴക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്താണ് ഇപ്പോൾ ശ്രോതാക്കളോട് പറയാൻ തോന്നുന്നത്?
3: ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മഴയുടെ നനുത്ത സ്പർശവും ആർദ്രതയുമെല്ലാം എക്കാലത്തും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരമായ ഓർമ്മയാണ്, ഉണർവാണ്. അതുപോലെ തന്നെയാണ് ആകാശവാണിയുടെ ഓരോ പരിപാടിയും മലയാളിയെ സംബന്ധിച്ചിടത്തോളം. ഓരോ ഋതുക്കളിലും ആകാശവാണി ഒരുക്കുന്ന പരിപാടികളിലും അതേ ആർദ്രതയും പുതുമയും ഉണ്ട്. കർക്കിടക മാസം അടുത്തെത്തി, അതുമായി ബന്ധപ്പെട്ട പുതിയ പരിപാടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആകാശവാണിയുടെ പ്രക്ഷേപണത്തിൽ ഉണ്ടാകും.
2: രാമായണ മാസമായതിനാൽ തന്നെ രാമായണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ നമ്മൾ ഒരുക്കുന്നുണ്ട് അല്ലേ?
3: പ്രഭാതവന്ദനത്തിൽ രാമായണ പാരായണം ഉണ്ടാകും. 7 മണിക്ക് രാമായണ പൊരുൾ ഉണ്ടാകും. മറ്റു പരിപാടികളിലും അതുപോലെയുള്ള വ്യത്യസ്തതകൾ ഉൾക്കൊള്ളിക്കാൻ പരമാവധി ശ്രമിക്കാം.
2: ആരോഗ്യ സംബന്ധമായ പരിപാടികളിലാണെങ്കിൽ ആയുർവേദത്തിന്റെ മാസമാണ് കർക്കിടകം എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യക്കുറിപ്പുകളിലും സ്വാസ്ഥ്യത്തിലും ഒക്കെ ആയുർവേദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരമാവധി ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാം അല്ലേ?
3: തീർച്ചയായും. കർക്കിടകം പൊതുവെ പഞ്ഞമാസം എന്ന് പറയാറുണ്ടെങ്കിലും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ നവീകരണം ഉൾപ്പെടുത്തേണ്ട ഒരു കാലമായിട്ടാണ് ആയുർവേദം ഈ കാലഘട്ടത്തെ കണക്കാക്കുന്നത് അല്ലേ?
2: അതെ. അതുകൊണ്ട് തന്നെ ആരോഗ്യ കുറിപ്പുകളിൽ നിരവധി ആയുർവേദ ഡോക്ടർമാരുടെ പ്രഭാഷണങ്ങളും മറ്റും ഒരുക്കാനായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർക്കിടക മാസത്തിന്റെ ധന്യതയായി ചൂണ്ടിക്കാണിക്കാറ് രാമായണ ശീലുകളുടെ മനോഹാരിത തന്നെയാണ്. പ്രഭാതവന്ദനത്തിൽ രാമായണത്തിന്റെ ശീലുകളുമായി നമുക്ക് ഓരോ ദിവസത്തെയും ധന്യമാക്കാം.
3: തീർച്ചയായും. രാമായണ പാരായണം ഉണ്ടാകും എല്ലാ ദിവസവും രാവിലെ പ്രഭാതവന്ദനത്തിൽ. ഇനി നമുക്ക് കത്തുകളിലേക്ക് കടക്കാം.
2: കർക്കിടക മാസത്തിന് മുന്നേ തന്നെ നമ്മുടെ മഴക്കാലം ആരംഭിച്ചതുകൊണ്ട് ജാഗ്രതയിലും ആരോഗ്യക്കുറിപ്പുകളിലും ഒക്കെ അത്തരം പരിപാടികൾ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്.
3: മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള ജാഗ്രതയും പ്രതിരോധ മാർഗങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു.
2: അതുമായി ബന്ധപ്പെട്ട് നിരവധി കത്തുകളും വന്നിട്ടുണ്ട്. അവയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. മഴക്കാലത്ത് പാലിക്കാം പരിസര ശുചിത്വം. കിണർ ക്ലോറിനേഷൻ, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം തുടങ്ങി രോഗങ്ങളുടെ കാലമായ മഴക്കാലത്തെ എങ്ങനെ ആരോഗ്യകരമാക്കി മാറ്റാം എന്ന് ഹരിതം പരിപാടിയിലൂടെ കേട്ടു. അവതരിപ്പിച്ച അഞ്ജു പി അർജുനന് അഭിനന്ദനങ്ങൾ. അദ്ദേഹം ആരോഗ്യക്കുറിപ്പുകളെക്കുറിച്ചും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആചാരി തിരുവത്ര ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പലതരം അസുഖങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. കടുത്ത ക്ഷീണം, പനി തുടങ്ങിയവയൊക്കെ മനുഷ്യന് ഭീഷണിയായിരിക്കുകയാണ്. 7ാം തീയതി രാവിലെ 7:50 പ്രക്ഷേപണം ചെയ്ത ആരോഗ്യക്കുറിപ്പുകളിൽ ഡോക്ടർ കെ ജി വിശ്വനാഥൻ വൈറൽ പനിയുടെ കാരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു. ആരോഗ്യക്കുറിപ്പുകളിൽ മഴക്കാലത്ത് ശ്രദ്ധിക്കാൻ എന്ന പ്രഭാഷണം YS പൗർണമി ചെയ്തത് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് CS സുബ്രഹ്മണ്യൻ പൂങ്കുന്നത്ത് നിന്ന് എഴുതിയിരിക്കുന്നു. ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഡോക്ടർ സജ്ന MV വിശദമാക്കിയത് ജാഗ്രതയിൽ കേട്ടു. നല്ല ഒരു പരിപാടിയായിരുന്നു. ജാഗ്രത തയ്യാറാക്കിയ ജയ CRന് പ്രത്യേകം നന്ദി അറിയിച്ചിരിക്കുന്നു. മുരളി മേലേപ്പാട്ട് എടപ്പാൾ. ചന്ദ്രിക നാരായണൻ കാര്യാട്ട്.

കരയിൽ നിന്ന് മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിപാടിയെക്കുറിച്ചും ജാഗ്രതയെക്കുറിച്ചും ഒക്കെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സജ്ന എം വി സംസാരിച്ചത് ഏവർക്കും ഉപകാരപ്രദമായിരുന്നു എന്നും അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര മറ്റൊരു ആരോഗ്യക്കുറിപ്പിനെക്കുറിച്ചാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. 9 സ്വയം പരിചരണത്തിനായുള്ള മാർഗങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ആരോഗ്യക്കുറിപ്പുകൾ വിജ്ഞാനപ്രദമായിരുന്നു. ഗാനസന്ദേശം, തൊഴിൽ വാർത്ത, ചലച്ചിത്ര ഗാനങ്ങൾ, ചോദ്യമുത്തരം, ചിന്താവിഷയം തുടങ്ങി എല്ലാ പരിപാടികളും രാവിലെ തന്നെ ഉണർവ് നൽകുന്ന പരിപാടികളാണ്. ആരോഗ്യക്കുറിപ്പുകളിൽ സ്വയം പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് YS പൗർണമി തയ്യാറാക്കിയ പ്രഭാഷണം അവസരോചിതം. തിരക്ക് പിടിച്ച ജീവിതത്തിൽ പ്രത്യേകിച്ചും പ്രവാസികളിൽ പലരും ജീവിക്കാൻ തന്നെ മറന്നുപോയവരാണ്. ജോലി സമ്മർദ്ദവും ഉറക്കക്കുറവും ഇവിടെ പ്രധാന വില്ലന്മാരാണ്. അടുത്ത കാലത്തായി പ്രായഭേദ വ്യത്യാസമില്ലാതെ കുഴഞ്ഞു വീണുള്ള മരണം കൂടുതലായി സംഭവിക്കുന്നുണ്ട്. ഞാനുൾപ്പെടെ പലരും സ്വയം ആരോഗ്യം നോക്കാൻ സമയമില്ലാതെ, അതിലുപരി അതിനുവേണ്ടി സമയം കണ്ടെത്താതെ നെട്ടോട്ടമോടുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അന്നത്തെ ആരോഗ്യക്കുറിപ്പുകൾ. നന്ദി അറിയിക്കുകയാണ് റസാഖ് ആലപ്പാട് ദുബായിൽ നിന്ന്. പെരിങ്ങര രാമൻ നമ്പൂതിരി വെങ്കിടങ്ങിൽ നിന്ന് ഇങ്ങനെയാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ സുഭാഷിതം മുതൽക്കാണ് ഒരു ദിവസം തുടങ്ങുന്നത്. ആശയങ്ങളിൽ വൈചിത്ര്യം കൊണ്ടും അവതരണ ഭംഗി കൊണ്ടും നല്ല നിലവാരം പുലർത്തുന്നവ തന്നെയാണ് എല്ലാ പരിപാടികളും. ഉഷമലരിയും ഏറെ ഇഷ്ടം. YS പൗർണമി അവതരിപ്പിക്കുന്ന ആരോഗ്യക്കുറിപ്പുകൾ ആശയ വൈപുല്യം കൊണ്ടും അവതരണ മികവുകൊണ്ടും ശ്രോതാക്കളെ ബോധവാന്മാരാക്കുന്നു. ഉച്ചകഴിഞ്ഞ് 2:30 സ്വരസാഗരം അധികവും മൺമറഞ്ഞുപോയ അധികായന്മാരുടേത് തന്നെ എന്ന നിലയിൽ എന്നെ ധാരാളം ആകർഷിക്കാറുണ്ട്. രാത്രി മായാമുദ്രകൾ എന്ന പരിപാടിയും ഏറെ മെച്ചപ്പെട്ടതാണ് എന്ന് പെരിങ്ങര രാമൻ നമ്പൂതിരി എഴുതിയിരിക്കുന്നു. 30 കഴിഞ്ഞാൽ പിന്നെ പലർക്കും പലതരത്തിലുള്ള അസുഖങ്ങളാണ് പിടിപെടുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ എന്നിത്യാദി രോഗങ്ങളാണ് പലപ്പോഴും. 30 കഴിഞ്ഞ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ആരോഗ്യക്കുറിപ്പുകളിൽ ഉണ്ടായ ചെറുവിവരണം വളരെ നന്നായിരുന്നു എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആരോഗ്യ പരിപാടികളിൽ സ്വാസ്ഥ്യം പരിപാടിയെക്കുറിച്ചും ധാരാളം കത്തുകൾ വന്നിട്ടുണ്ട്. വ്യാപകമാകുന്ന വൃക്കരോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് July 4 ശനിയാഴ്ച പുലരിപ്പൂക്കളിലെ സ്വാസ്ഥ്യത്തിൽ കേട്ട പ്രഭാഷണം ശ്രദ്ധേയമായി തോന്നി എന്ന് പ്രൊഫസർ മുളങ്ങുന്നത്തുകാവ് കൃഷ്ണൻ നമ്പ്യാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇക്കാലത്ത് വൃക്കരോഗങ്ങൾ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് പല പ്രായക്കാരിലും ഇത് അനുഭവപ്പെടുന്നുമുണ്ട്. അദ്ദേഹം വളരെ വിശദമായ ഒരു കത്ത് തന്നെയാണ് ആ പരിപാടിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ പരിപാടി വളരെ നന്നായിരുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു രാമചന്ദ്രനും ദേവി രാമചന്ദ്രനും കോണത്തുകുന്നിൽ നിന്ന്. ആചാരി തിരുവത്രയും ഡോക്ടർ വരദ അരവിന്ദൻ സംസാരിച്ചത് നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പുന്നയൂർകുളം മന്ദലാം കുന്നിൽ നിന്ന് TK അബ്ദുൾ ജലീൽ എഴുതിയ കത്ത് വായിക്കാം. ആരോഗ്യക്കുറിപ്പിൽ മഴക്കാലത്തെ പ്രതിരോധിക്കാൻ ഉള്ള കാര്യങ്ങളെക്കുറിച്ചും കുരുമുളകിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും YS പൗർണമി സംസാരിച്ചത് ഏറെ ഉപകാരപ്രദമായി. അതോടൊപ്പം തന്നെ June 25 ഗാനസ്മൃതിയിൽ കേൾപ്പിച്ച NH 47 എന്ന ചിത്രത്തിലെ പൂവച്ചൽ ഖാദർ വരികളെഴുതി ശ്യാം ഈണം പകർന്ന ഗാനം യേശുദാസ് പാടിയത് അള്ളാ ഈ ജീവിതമരുളുന്നു അവനിൽ തന്നെ ചേരാം എന്ന് തുടങ്ങുന്ന ആ ഗാനം വളരെയേറെ ഹൃദയസ്പർശിയായിരുന്നു. സുഭാഷിതവും നന്നായിരുന്നു എന്നും സ്മൃതിലഹരി ഏറെ ഇഷ്ടപ്പെട്ടു എന്നും മാധവിക്കുട്ടി എഴുതിയ നെയ്പായസം എന്ന കഥ YS പൗർണമി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി എന്നും TK അബ്ദുൾ ജലീൽ എഴുതിയിട്ടുണ്ട്. കാരളം രാമചന്ദ്രൻ നമ്പ്യാർ ആരോഗ്യ പരിപാടികളെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. July 6-7 തീയതികളിലായി യഥാക്രമം ജീവിതശൈലി രോഗമായ പ്രമേഹ സാധ്യത കൂട്ടുന്ന ഘടകങ്ങളെയും മഴക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന വിവിധയിനം സാംക്രമിക രോഗങ്ങളെക്കുറിച്ചും ആരോഗ്യക്കുറിപ്പുകളിൽ ഉണ്ടായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വളരെ അധികം ഗുണപ്രദമായി എന്ന് അഭിപ്രായപ്പെടുന്നു. മണികണ്ഠൻ സൗത്ത് കൊണ്ടാഴി ഇങ്ങനെയാണ് വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. സ്വാസ്ഥ്യം പരിപാടിയിൽ ഡോക്ടർ വരദ അരവിന്ദൻ സംസാരിച്ചത് ഏറെ നന്നായിരുന്നു. അന്നത്തെ ദിവസം യേശുദാസ് പാടിയ മനോഹരമായ അയ്യപ്പ ഭക്തിഗാനങ്ങളിൽ ചിലത് കേൾക്കാൻ കഴിഞ്ഞു. കാവ്യാഞ്ജലിയിൽ യൂസഫ് അലി കേച്ചേരിയുടെ കവിത സ്മിത പി മേനോൻ ആലപിച്ചതും നന്നായിരുന്നു. ആരോഗ്യക്കുറിപ്പുകളിൽ സ്വയം പരിചരണത്തെക്കുറിച്ച് YS പൗർണമി വിവരിച്ചത് ഏറെ നന്നായിരുന്നു. ആഴ്ചയിൽ 7 24 സ്വയം പരിചരണം നടത്തേണ്ടതെങ്ങനെ എന്നതിനെ ഉദ്ദേശിച്ചാണ് July 24 സ്വയം പരിചരണ ദിനമായി ആചരിക്കുന്നത് എന്നത് പുതിയൊരു അറിവായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിരിക്കുന്നു.
പ്രഭ കുമ്പളങ്ങാട് ആരോഗ്യ പരിപാടിയെക്കുറിച്ച്.

0: ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന കുരുമുളകിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ആരോഗ്യക്കുറിപ്പുകളിൽ വിശദീകരിച്ചത് വളരെ നന്നായി. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന അഭ്യാസമുറിയായ യോഗയെക്കുറിച്ചുള്ള പരിപാടികളും വളരെ നന്നായിരുന്നു. കത്തെഴുതാൻ അല്പം വൈകിയതിന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് പ്രഭാ കുമ്പളങ്ങാട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്.
1: രോഗശമനവും രോഗീ പരിചരണവും മാത്രമല്ല, മാനസികവും ശാരീരികവുമായ ക്ഷേമവും കൂടി ഉറപ്പുവരുത്തുമ്പോഴാണ് ആരോഗ്യ സംരക്ഷണം പൂർണ്ണമാകുക. ഇന്നത്തെ കാലത്ത് സ്വയം പരിചരണം എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വയം പരിചരണത്തിനായുള്ള സമയം ബോധപൂർവം മാറ്റിവെക്കേണ്ടത് ഏറെ അത്യന്താപേക്ഷിതവുമാണ്. വൃക്ക രോഗങ്ങളെ കുറിച്ച് ഡോക്ടർ വരദ അരവിന്ദൻ നടത്തിയ പ്രഭാഷണത്തെക്കുറിച്ച് ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേർ വളരെ വൈകിയാണ് വൃക്കരോഗങ്ങൾ തിരിച്ചറിയപ്പെടാറ് എന്ന് ഡോക്ടർ അന്നത്തെ ആ ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. എന്തായാലും ആ ഒരു പരിപാടി ഏറെ പേർക്ക് പുതിയ അറിവുകൾ പകർന്നു നൽകി എന്ന് വിശ്വസിക്കുന്നു.
0: മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് എഴുതിയ കത്തിൽ ദേശീയ സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം കേട്ടു. മാർഗി മധു അവതരിപ്പിച്ച കിരാതം കഥ കൂത്തും അമൽ ആന്റണി പാടിയ ലളിതഗാനങ്ങളും ഹൃദ്യമായി അഭിനന്ദനങ്ങൾ. തൃശൂർ ആകാശവാണിയുടെ ഈ സ്നേഹസമ്മാനം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
1: ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ പ്രക്ഷേപണം ചെയ്ത ഈ ലളിതഗാനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾക്കത് കേൾക്കാം.
0: ജൂലൈ 5 രാവിലെ അക്ഷര കേരളത്തിൽ മാധ്യമരംഗത്ത് ആകാശവാണിക്കുള്ള അദ്വിതീയ സ്ഥാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി മാധ്യമപ്രവർത്തകൻ ആർ ശ്രീകണ്ഠൻ നായർ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. 1984 തൃശൂർ ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന ശ്രീകണ്ഠൻ നായർ അക്കാലത്തെ അനുഭവങ്ങളും പ്രാദേശിക വാർത്തകൾ വായിച്ചിരുന്ന രാമചന്ദ്രനോടുള്ള ആദരവും എല്ലാം പറഞ്ഞത് നല്ല ഓർമ്മകളായി. കത്ത് എഴുതിയിരിക്കുന്നത് അഡ്വക്കേറ്റ് മായാദാസ് ടി എസ് ആണ്. അക്ഷരകേരളം അവതരിപ്പിച്ച അഞ്ജു പി അർജുനനും ശ്രീനന്ദിനി സജീവിനും അഭിനന്ദനങ്ങളും നേർന്നിട്ടുണ്ട് അദ്ദേഹം. പാർലിക്കാട് നിന്നുള്ള മുരളീധരനും അക്ഷരകേരളം നന്നായി എന്ന് അറിയിച്ചിട്ടുണ്ട്. June 28 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത അക്ഷരകേരളം പരിപാടിയിലെ പാൾ സിദ്ധാന്തം എന്ന കവിത മനുഷ്യ സമൂഹത്തിലെ ജീർണതകളെ തുറന്നുകാട്ടുന്ന ഒന്നാണെന്നാണ് മുരളീധരൻ പാർലിക്കാടിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. ശ്രവ്യോത്സവം 2026 ഒരു പ്രഭാഷകൻ പറഞ്ഞത് എല്ലാ പ്രാസംഗികരും ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന അഭിപ്രായമാണ് AM ജോണി MG നഗർ ചെമ്പുക്കാവിൽ നിന്ന് എഴുതിയിരിക്കുന്നത്.
1: ആകാശവാണി തൃശൂർ നിലയത്തിൽ ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകനാണ് ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനവും ഇപ്പോഴും നിലനിൽക്കുന്ന പ്രസക്തിയുമെല്ലാം പ്രതിപാദിക്കുകയുണ്ടായി. നവതിയോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലെ പ്രഭാഷണങ്ങളാണ് ഇപ്പോൾ അക്ഷരകേരളത്തിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത്. പരിപാടി കേട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
0: രേണുക അനിൽ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് അയച്ച വാട്സപ്പ് സന്ദേശം, എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട് കേട്ടോ, എപ്പോഴും മെസ്സേജ് അയക്കാറില്ല എന്നേ ഉള്ളൂ. കഥകൾ അതിസാധനം പരിപാടിയിൽ മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ വളരെ ഇഷ്ടപ്പെട്ടു. സ്കൂൾ പഠനകാലത്ത് ആ കഥ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അന്നേ ഒരു വിഷമമായിരുന്നു ആ കഥ വായിച്ചപ്പോൾ. ഇപ്പോൾ കേട്ടപ്പോഴും അങ്ങനെ തന്നെ. കഥ അവതരിപ്പിച്ച പൗർണമിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത് മുതുകൃഷി ഇങ്ങനെ എഴുതുന്നു, മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥയുടെ വൈകാരികത ഒട്ടും ചോരാതെ സൗമ്യമായ ശബ്ദത്തിൽ അവതരിപ്പിച്ചു. അനുമോദനങ്ങളുടെ വാടാമലരുകൾ. കോണത്തുകുന്നിൽ നിന്ന് ചന്ദ്രികാ നാരായണനും ആ പരിപാടി ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിട്ടുണ്ട്.
1: പുസ്തകങ്ങളുടെയും കഥകളുടെയും ലോകം കേൾവിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കഥകൾ അതിസാധനം എന്ന ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കഥകൾ അയച്ചതിന് നന്ദി.
0: KV ശശീന്ദ്രൻ അവതരിപ്പിച്ച ആകാശവാണി ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു വിനോദിനി അച്യുതൻ എടപ്പാൾ. KV ശശീന്ദ്രൻ അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അതിമനോഹരമായിരുന്നു എന്ന് മരത്തങ്കോട് നിന്ന് തങ്കമണി CS അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
1: ഈ കത്തിനോടനുബന്ധിച്ചുള്ള മറ്റൊരു ഭാഗം അതെന്താ വായിക്കാത്തത്?
0: വായിക്കാൻ പോകുന്നതേയുള്ളൂ, അത് വായിച്ച് ആസ്വദിക്കുകയായിരുന്നു. ആരോഗ്യക്കുറിപ്പുകളിൽ അവതരിപ്പിച്ച കുരുമുളക് രസം എന്ന പ്രഭാഷണം വളരെ നന്നായിരുന്നു. സത്യത്തിൽ ആ പരിപാടി എനിക്ക് വളരെ ഗുണം ചെയ്തു എന്നാണ് തങ്കമണി എഴുതിയിരിക്കുന്നത്. കാരണം അന്ന് കറണ്ടുണ്ടായിരുന്നില്ല, ഉപ്പേരി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുരുമുളക് രസം കേട്ടതോടെ ഉടൻ അത് തയ്യാറാക്കി. നല്ല രസമുണ്ട്, 1000 നന്ദി മനസ്സിൽ പറഞ്ഞു എന്നാണ് തങ്കമണി എഴുതിയിരിക്കുന്നത്.
1: അല്പം കൗതുകം നിറഞ്ഞ കത്താണെങ്കിൽ കൂടിയും ആകാശവാണി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ.
0: അടുക്കളയിലും സഹായിയായി എത്തുന്നു ആകാശവാണി എന്ന് ചുരുക്കം. കെ വി ശശീന്ദ്രൻ അവതരിപ്പിച്ച ആകാശവാണി ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിരിക്കുന്നത് പി വി ഉമ്മറാണ് എടപ്പാളിൽ നിന്ന്. ദേവി രാമചന്ദ്രനും രാമചന്ദ്രനും കോണത്തുകുന്ന്

0: നില്ലെന്ന് ഈ പരിപാടി ഗംഭീരമായി എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ലതിക കുറ്റുമുക്ക്, മുരളി മേലേപ്പാട്ട് തുടങ്ങി പലരും ആ പരിപാടി നന്നായിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിധവാ ദിനത്തോടനുബന്ധിച്ച് വനിതാവേദിയിൽ വിധവകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും അഡ്വക്കേറ്റ് ബീന ജോസഫുമായി നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി എന്നും മുരളി മേലേപ്പാട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രഭാതവന്ദനങ്ങളെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രഭാതവന്ദനത്തിൽ എം ബാലമുരളീകൃഷ്ണ ആലപിച്ച വെങ്കടേശ്വര സുപ്രഭാതം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അപ്പുക്കുട്ടൻ പെരിങ്ങോട് അറിയിച്ചിരിക്കുന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജൂൺ 29 തിങ്കളാഴ്ച പ്രഭാതവന്ദനത്തിൽ സുഭദ്ര തമ്പുരാൻ ആലപിച്ച പൂർണ്ണത്രയീശ സുപ്രഭാതം കേട്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി എന്ന് പ്രൊഫസർ മുളങ്ങുന്നത്തുകാവ് കൃഷ്ണൻ നമ്പ്യാർ അറിയിച്ചിരിക്കുന്നു. കാവ്യാഞ്ജലി, ഉഷമലരി തുടങ്ങിയ പരിപാടികളെക്കുറിച്ചും ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന കവിത എത്ര മനോഹരമാണ്, അതിലെ കുട്ടിക്ക് വന്ന ദുഃഖങ്ങളെല്ലാം എത്ര മനോഹരമായി സ്മിത പി മേനോൻ ആലപിച്ചു, അഭിനന്ദനങ്ങൾ എന്ന് തങ്കമണി സി എസ് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മേരി ജോൺ തോട്ടത്തിന്റെ കവിത വളരെ നന്നായിരുന്നു, പി ജോഷിയുടെ ആലാപനവും ഹൃദ്യമായി തോന്നി എന്ന് രാധാ ഗോവിന്ദ് വടക്കേക്കാട് തൃശൂരിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ കാവ്യാഞ്ജലിയിൽ യൂസഫ് അലി കേച്ചേരിയുടെ വേഗം എന്ന കവിത സ്മിത പി മേനോൻ ചൊല്ലിയത് നന്നായിരുന്നു എന്ന് ലതിക കുറ്റിമുക്ക് അറിയിച്ചിരിക്കുന്നു. കുറ്റിപ്പുറത്ത് കേശവൻ നായർ എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിത ആലപിച്ചത് ഇഷ്ടപ്പെട്ടു എന്നാണ് പി വി ഉമ്മർ എടപ്പാളിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഉഷമലരി എന്ന പരിപാടിയിൽ കെ അയ്യപ്പ പണിക്കരുടെ വസന്തം എന്ന കവിത എസ് അശ്വതി ആലപിച്ചത് ശ്രദ്ധേയമായിരുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത് അമൃത, രമണി രാജൻ, എം എസ് രാജൻ എന്നിവർ ചൊവ്വന്നൂരിൽ നിന്ന്. അവർ റൈറ്റ് ട്രാക്ക് എന്ന പരിപാടിയെക്കുറിച്ചും സുഭാഷിതത്തെക്കുറിച്ചും ബാലലോകം എന്ന പരിപാടിയെക്കുറിച്ചും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ബാലലോകത്തിൽ പ്രദീപ് പേരശന്നൂർ അവതരിപ്പിച്ച അനഘയുടെ സ്വപ്നം എന്ന കഥയും കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളും ബാലലോകം പരിപാടിയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നു എന്നാണ് എം എസ് രാജൻ, രമണി രാജൻ, അമൃത എന്നിവർ ചുവന്നൂരിൽ നിന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
1: പരിപാടികൾ കേട്ട് കത്തുകൾ അയച്ച എല്ലാവർക്കും നന്ദി.
0: ചലച്ചിത്രഗാന പരിപാടികളെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്.
1: എന്നത്തെയും പോലെ ചലച്ചിത്രഗാന പരിപാടികളെക്കുറിച്ച് നിരവധി കത്തുകളാണ് ഇക്കുറിയും ലഭിച്ചത്.
0: ഗാനമഞ്ജരിയിൽ ഉറക്കം എന്ന പദം വരുന്ന ഗാനങ്ങൾ തെരഞ്ഞെടുത്തയച്ച് ശ്രോതാക്കളെ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് ആനയിച്ച ധന്യ ബാബുരാജിന് ഒരുപാട് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചിരിക്കുന്നത് മോഹൻദാസ് ഒറ്റപ്പാലമാണ്.
1: അതുപോലെ ഗാനമഞ്ജരിയിലേക്കായി വിവിധ പദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി കത്തുകൾ ആകാശവാണിക്ക് ലഭിക്കുന്നുണ്ട്. ഒരേ ആളുകൾ തന്നെ 5-6 പദങ്ങൾ വെച്ചാണ് ഒരു ദിവസം കത്തുകൾ അയക്കുന്നത്. ആ കത്തുകളിൽ ചില പരിഭവ കത്തുകളുമുണ്ട്. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, ഇപ്പോഴുള്ള ഗാനമഞ്ജരികളിൽ ഇത്രയധികം കത്തുകൾ ഉൾപ്പെടുത്താൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ കൂടിയും പുതിയ ശ്രോതാക്കളുടെ വ്യത്യസ്തമായ പദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കത്തുകൾ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കാം.
0: സമകാലികം പരിപാടിയെക്കുറിച്ച് സുനീഷ് മണ്ണുത്തിയിൽ നിന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പ്രിയദർശിനി ബസ് സർവീസിനെ കുറിച്ചുള്ള പരിപാടി കേട്ടു. സ്ത്രീകൾക്ക് ഇത് ഉപകാരപ്രദമാണ് എന്നും അതേസമയം ബസ് കണ്ടക്ടർ പറയുന്ന നഷ്ടത്തിന്റെ കണക്കുകളും കേട്ടു. സ്വകാര്യ ബസ്സുകളുടെ റൂട്ടുകളുടെ പുനഃക്രമീകരണത്തെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.
1: സമകാലീന സംഭവങ്ങളെ ആസ്പദമാക്കി വിവിധ മേഖലയിലെ വ്യക്തികളുടെ അഭിപ്രായങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത്. പരിപാടി കേട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
0: അതിഥിയോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത പി അനന്തപത്മനാഭൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കും എന്റെ കുട്ടിക്കാലത്തിലേക്ക് മടങ്ങാനായി എന്നാണ് ബേബി നാരായണൻ മൂക്കുതലയിൽ നിന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
1: നിങ്ങൾക്കിഷ്ടപ്പെട്ട അതിഥികളുമായി വീണ്ടും എത്താം. ഇനി ശബ്ദ സന്ദേശങ്ങളിലേക്ക് കടക്കുകയാണ്.
2: കാരണം രാമചന്ദ്രൻ നമ്പ്യാർ അനീതിക്കും അക്രമത്തിനുമെതിരെ കർമ്മകുശലതയും ഭരണതന്ത്രജ്ഞതയും ഒത്തുചേർന്ന രാജഭരണത്തിന്റെ ദർശനങ്ങൾ പകർന്നു തന്ന തൃശൂരിന്റെ അഭിമാനവും തൃശൂരിന്റെ ശില്പിയായും വിരാജിച്ച രാമവർമ്മ ശക്തൻ തമ്പുരാനെ സ്പർശിച്ച ജൂലൈ 9 ശിവദാസൻ തെക്കിനിയടത്ത് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയവും വേറിട്ടതുമായിരുന്നു.
3: കുമാരി കാവീട്, തിങ്കൾ രാവിലെ ജാഗ്രതയിൽ ജലജന്യ രോഗങ്ങൾക്കെതിരെ ഡോക്ടർ സജന MB പ്രഭാഷണം ശ്രദ്ധിച്ചു.
4: തിരുവില്ലാമലയിൽ നിന്നും അജിത രാമകൃഷ്ണൻ. ഇക്കഴിഞ്ഞ ജൂലൈ 5 ഞായറാഴ്ച ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ഗാനമഞ്ചരിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഗാനം തിരഞ്ഞെടുത്ത ആളുടെ പേര് തന്നെ വെച്ചിട്ടുള്ള ഏതാനും പാട്ടുകൾ. ഗാനം തിരഞ്ഞെടുത്ത പ്രിയയ്ക്കും പ്രക്ഷേപണം ചെയ്ത ആകാശവാണിക്കും എന്റെ അഭിനന്ദനങ്ങൾ.
5: സി ആർ രവി നമ്പ്യാർക്കും എല്ലാവരും അവതരിപ്പിച്ച സുഭാഷിതങ്ങളെല്ലാം വളരെ മികവുറ്റതായിരുന്നു. സോമസുന്ദരം പത്താംതി പള്ളിപ്പുറം
6: ആചാരി തിരുവത്ര ചാവക്കാട്. ഇക്കഴിഞ്ഞ 5-ാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്ത ഗാനമഞ്ജരി കേട്ടു. പ്രിയ എന്ന

0: അധ്യാപിക തിരഞ്ഞെടുത്ത പ്രിയ എന്ന പദം വരുന്ന ഗാനങ്ങൾ പേരുപോലെ തന്നെ മനോഹരമായിരുന്നു. എല്ലാ ഗാനങ്ങളും എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളുടെ ഒരു കലവറ തന്നെയായിരുന്നു ആ പ്രസ്തുത ഗാനം. അഞ്ചരി
1: വെളപ്പായരോട് നിന്നും ഗിരിജ വിശ്വഭരൻ. ഞാൻ 10-60 കൊല്ലമായിട്ട് സ്ഥിരം ശ്രോതാവാണ് ആകാശവിടെ. ബ്ലൈൻഡ് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് രാവിലെ മുതൽ ഈ റേഡിയോ കേൾക്കും. എല്ലാ പരിപാടിയിലും ഒന്നിനൊന്നും മെച്ചമാണ്.

0: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി. ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സി ആർ, YS പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
2: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
3: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യമായി കെയർ ഹോസ്പിറ്റലിൽ പോവാം.
4: ദൃശ്യം കണ്ണാശുപത്രി.
5: മൃദുല ഫർണിച്ചർ വേൾഡ് ഗാനാമൃതം 1, 3, 5 ബുധനാഴ്ചകളിൽ പുലരിപ്പൂക്കളിൽ.
6: മൃദുല ഫർണിച്ചർ വേൾഡ് ഒരുക്കുന്നു മൺസൂൺ സ്പെഷ്യൽ. എല്ലാ കിടക്കകൾക്കും 50% വരെ കിഴിവ്.
7: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:35 റീഗൽ ജ്വല്ലേഴ്സ് ഗാന സന്ദേശം. പ്രായോജകർ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നു. റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ആകാശവാണി തൃശൂർ.
9: ഡോക്ടർ പ്രിൻസിപ്പൻ സാക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യമുത്തരം ചിന്താവിഷയം. പ്രായോജകർ
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
11: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
10: കണ്ണിന്റെ ആരോഗ്യത്തിന് പരിപൂർണ പരിചരണം ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് ഐ ഹോസ്പിറ്റൽ.
11: അത്യാധുനിക സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള കണ്ണാശുപത്രി.
10: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
11: മെഡിസപ് ആനുകൂല്യങ്ങൾ.
10: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, ശങ്കരയ്യ റോഡ്, തൃശൂർ.
11: ഫോൺ 8078788881.
8: ചോദ്യം ഇതായിരുന്നു: ഏത് പ്രശസ്ത തമിഴ് കവിയുടെ പ്രതിമയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: തിരുവള്ളുവർ. പ്രശസ്ത തമിഴ് കവിയും പണ്ഡിതനുമായിരുന്ന തിരുവള്ളുവർ തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളിലൊന്നായ തിരുക്കുറളിന്റെ രചയിതാവാണ്. തിരുവള്ളുവരുടെ പ്രതിമയും അതിന്റെ പീഠവും ചേർന്നുള്ള ഉയരം 133 അടിയാണ്. ഇത് തിരുക്കുറളിലെ 133 അധ്യായങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം: ഏത് പ്രശസ്ത തമിഴ് കവിയുടെ പ്രതിമയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: തിരുവള്ളുവർ. പ്രശസ്ത തമിഴ് കവിയും പണ്ഡിതനുമായിരുന്ന തിരുവള്ളുവർ തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളിലൊന്നായ തിരുക്കുറളിന്റെ രചയിതാവാണ്. തിരുവള്ളുവരുടെ പ്രതിമയും അതിന്റെ പീഠവും ചേർന്നുള്ള ഉയരം 133 അടിയാണ്. ഇത് തിരുക്കുറളിലെ 133 അധ്യായങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ചിന്താവിഷയം.

ജീവിതം കൊടുങ്കാറ്റ് കടന്നു പോകാനുള്ള കാത്തിരിക്കലല്ല, മഴയത്ത് നൃത്തം ചെയ്യാൻ പഠിക്കുക എന്നതാണ്. വിവിയൻ ഗ്രീൻ. ജീവിതം കൊടുങ്കാറ്റ് കടന്നു പോകാനുള്ള കാത്തിരിക്കലല്ല, മഴയത്ത് നൃത്തം ചെയ്യാൻ പഠിക്കുക എന്നതാണ്. വിവിയൻ ഗ്രീൻ.

0: ചോദ്യം ഉത്തരം ചിന്താവിഷയം തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: ഡോക്ടർ പ്രിൻസിപ്പൻ സക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താവിഷയം സമാപിക്കുന്നു. പ്രായോജകർ
2: ഡോക്ടർ പ്രിൻസിപ്പൻ ആക്സസ് കണ്ണാശുപത്രി, തൃശൂർ.
3: ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
4: തിങ്കൾ ബുധൻ വെള്ളി ഗാന സന്ദേശം രാവിലെ 7:35. പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ആൻഡ് പാലക്കാട്.
5: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
6: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
7: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
8: ദൃശ്യം കണ്ണാശുപത്രി.
0: രാവിലെ 9:30 യുവവാണി ഓട്ടോണമസ് സിസ്റ്റത്തിലുള്ള ബഗി വാഹനം തയ്യാറാക്കിയ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളായ ദർശൻ ടി വി, കൃഷ്ണ, കാർത്തിക്, ഗൗതം, അഭിജിത്ത്, ദേവ്ജിത്ത് എന്നിവരും ഫാക്കൽറ്റി അഡ്വൈസറായ അധ്യാപകൻ അൻവർ സാദിഖും പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി. ആകാശവാണി തൃശൂർ, സമയം 7 കഴിഞ്ഞ് 59:55. അല്പസമയത്തിനകം ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
9: कैच द रेन, बारिश के पानी की एक एक बूंद को हमें बचाना है।

അനുഗ്രഹീതമായ സ്വരമാധുര്യവും ആലാപന സിദ്ധിയുമായി ശ്രോതാക്കളുടെ ഹൃദയത്തിൽ കൂട്ടുകൂടിയ തെന്നിന്ത്യൻ വാനമ്പാടി എസ് ജാനകി. തദ്ദേശീയവും വിദേശീയവുമായ 20 ഭാഷകളിൽ 10,000 പാട്ടുകൾ പാടിയിട്ടുണ്ട് ഈ വാനമ്പാടി. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ 1938 എസ് ജാനകിയുടെ ജനനം. ചെറുപ്പം മുതലേ സംഗീതവാസനയുണ്ടായിരുന്നുവെങ്കിലും ചില ഹ്രസ്വകാല പഠനങ്ങളിലൊഴികെ ശാസ്ത്രീയ സംഗീതം ആഴത്തിൽ പഠിക്കാനുള്ള അവസരങ്ങളൊന്നും ലഭിച്ചില്ലെങ്കിലും പാട്ട് കേൾക്കുന്നവരെ അലൗകിക നാദം കൊണ്ടും ആലാപന ശൈലി കൊണ്ടും മോഹിപ്പിച്ച ഗായിക. 1956 ആകാശവാണി നടത്തിയ അഖിലേന്ത്യാ സംഗീത മത്സരത്തിൽ പങ്കെടുത്ത് 2 അർഹയായതാണ് ജാനകിക്ക് സംഗീത ലോകത്തേക്ക് വഴി തുറന്നത്. സംഗീത സംവിധായകൻ ചലപതി റാവുവിനു വേണ്ടി വിധിയിൻ വിളയാട്ട് എന്ന തമിഴ് ചിത്രത്തിൽ പാടിയാണ് ജാനകി ചലച്ചിത്ര സംഗീത ലോകത്തേക്ക് കടന്നുവരുന്നത്. ചിത്രം പുറത്തിറങ്ങിയില്ലെങ്കിലും മലയാളമുൾപ്പെടെ 6 പാടുവാൻ ആ വർഷം തന്നെ എസ് ജാനകിക്ക് അവസരം ലഭിച്ചു. 1957 പുറത്തിറങ്ങിയ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിലെ ഇരുൾ മൂടുകയോ എൻ വഴിയിൽ എന്ന ഗാനമാണ് മലയാളത്തിൽ ആദ്യമായി പാടിയത്. 1962 പുറത്തിറങ്ങിയ കൊഞ്ചും ചിലങ്കേ എന്ന തമിഴ് ചിത്രത്തിൽ ജാനകി പാടിയ ശിംഗാരവേലനേ ദേവ എന്ന പാട്ട് തെന്നിന്ത്യൻ സംഗീത ലോകത്തെ ഇളക്കിമറിച്ചു. സിനിമാ സംഗീത മേഖലയിൽ ജാനകി തന്റെ സ്ഥാനം ഉറപ്പിക്കുകയും ചെയ്തു. മലയാളത്തിലെ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കും വേണ്ടിയും ജാനകി പാടിയിട്ടുണ്ടെങ്കിലും MS ബാബുരാജിന്റെ ഈണങ്ങളിലൂടെയാണ് ജാനകിയുടെ സ്വരമാധുരി മലയാളികൾക്ക് ഏറ്റവും അധികം അനുഭവവേദ്യമായത്. 1,000 അനശ്വര ഗാനങ്ങളിലൂടെ എസ് ജാനകിയുടെ മാന്ത്രിക ശബ്ദം മലയാളി ഹൃദയങ്ങളെ വിവിധ വികാരങ്ങളിൽ ഉയലാടിച്ചു. ആ സ്വരമാധുരി മാഞ്ഞിരിക്കുന്നു. ആ അനശ്വര ഗായികയ്ക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് നമുക്കൊന്നിച്ച് എസ് ജാനകിയുടെ കുറച്ച് ഗാനങ്ങൾ ആസ്വദിക്കാം. ആദ്യ ഗാനം ആലിംഗനം എന്ന ചിത്രത്തിലേതാണ്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം ATUMAR.

ദക്ഷിണേന്ത്യൻ ഭാഷകൾക്ക് പുറമെ ഹിന്ദി, ബംഗാളി, പഞ്ചാബി, ഒറിയ, ഇംഗ്ലീഷ്, ജർമ്മൻ തുടങ്ങി നിരവധി ഭാഷകളിൽ എസ് ജാനകി പാടി. മികച്ച ഗായികയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണ എസ് ജാനകിയെ തേടിയെത്തി. ഓപ്പോൾ എന്ന സിനിമയിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇന്ന് തുടങ്ങുന്ന പാട്ടാണ് 1981 ദേശീയ അവാർഡിന് ജാനകിയെ അർഹയാക്കിയത്. ഇതിൻ്റെ രചന നിർവഹിച്ചത് പി ഭാസ്കരൻ, സംഗീതം MB ശ്രീനിവാസൻ.

എന്നത് മലയാളികളുടെ ഹൃദയത്തിൽ എന്നും മായാതെ നിൽക്കുന്ന ഒരു അനശ്വര ഗാനമാണ്. ജീവിതത്തിൻ്റെ പ്രതീക്ഷകളും പ്രണയത്തിൻ്റെ നിശബ്ദമായ കാത്തിരിപ്പും അതിമനോഹരമായി വരികളിലും സംഗീതത്തിലും ഇഴചേർന്ന ഈ ഗാനം എസ് ജാനകിയമ്മയുടെ ഹൃദയസ്പർശിയായ ആലാപനത്തിലൂടെ അനശ്വരമായി മാറി. ഓരോ തവണ കേൾക്കുമ്പോഴും പുതിയൊരു അനുഭൂതി സമ്മാനിക്കുന്ന ഈ ഗാനം സംഗീതാസ്വാദകരുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നാണ്. ഇപ്പോൾ കേൾക്കാം പരീക്ഷ എന്ന ചിത്രത്തിൽ പി ഭാസ്കരൻ്റെ ഹൃദയസ്പർശിയായ വരികൾക്ക് എം എസ് ബാബുരാജ് സംഗീതം പകർന്ന എസ് ജാനകിയമ്മയുടെ ശബ്ദത്തിലൂടെയുള്ള ആ ഗാനം. അവിടുന്ന് ഗാനം കേൾക്കാൻ

മനസ്സിൻ്റെ ഉള്ളറകളിൽ കാത്തിരിപ്പിൻ്റെ നേർത്ത നൊമ്പരങ്ങളെ സംഗീതത്തിൻ്റെ ഭാഷയിൽ ആവിഷ്കരിക്കുന്ന ഒരു അനശ്വര ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഭാവസാന്ദ്രമായ ആലാപനത്തിലൂടെ ഓരോ വാക്കിനും പുതുജീവൻ പകർന്ന എസ് ജാനകിയുടെ സ്വരമാധുര്യം ഈ ഗാനത്തെ മലയാളിയുടെ സംഗീതസ്മരണയിൽ ചിരപ്രതിഷ്ഠമാക്കിയിരിക്കുന്നു. നാഥ നീവരും കാലച്ച കേൾക്കാൻ. ചിത്രം ചാമരം. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കുന്നംകുളം സേവന വാർത്തകൾ.
1: വെള്ളി രാവിലെ 7:20
0: തിമിരം, ഗ്ലോക്കോമ, റെറ്റിന, ഒക്യുലോപ്ലാസ്റ്റി, ലോ വിഷൻ എയ്ഡ്, കോർണിയ തുടങ്ങിയ അസുഖങ്ങൾക്ക് വിദഗ്ധ ചികിത്സ.
2: പോലീസ്?
3: മിസ് സീമ?
2: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
2: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
2: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
2: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
2: നീ ആ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
2: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
2: ഹായ്.
5: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

മലയാള ചലച്ചിത്ര സംഗീതത്തിൽ എന്നും വസന്തത്തിൻ്റെ സുഗന്ധം പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അനശ്വര ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. യൗവനത്തിൻ്റെ പ്രസരിപ്പും പ്രണയത്തിൻ്റെ മൃദുലഭാവങ്ങളും പ്രകൃതിയുടെ മനോഹാരിതയും ഇഴചേർന്ന ഈ ഗാനത്തിന് എസ് ജാനകിയമ്മയുടെ സ്വരമാധുര്യം പകർന്നത് അതുല്യമായൊരു ഭംഗിയാണ്. ഓരോ തവണ കേൾക്കുമ്പോഴും മനസ്സിൽ പുതുമയോടെ വിരിയുന്ന ഈ ഗാനം ഇന്നും സംഗീതാസ്വാദകരുടെ പ്രിയപ്പെട്ടവയിൽ ഒന്നാണ്. കൂടെവിടെ എന്ന ചിത്രത്തിലെ പൊന്നൊരുക്കും പൂക്കാലം എന്ന ഗാനം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജോൺസൺ.

0: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
2: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരവും. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
4: മലയാള ചലച്ചിത്ര സംഗീതത്തിലെ നിത്യഹരിത ഗാനങ്ങളിൽ പ്രത്യേക സ്ഥാനം നേടിയ ഒരു മധുര ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. സരളമായ വരികളും ഹൃദയഹാരിയായ സംഗീതവും എസ് ജാനകിയുടെ ഭാവസമ്പന്നമായ ആലാപനവും ഒത്തുചേരുമ്പോൾ ഈ ഗാനം ഇന്നും സംഗീതാസ്വാദകരുടെ മനസ്സിൽ അതേ പുതുമയോടെ നിറഞ്ഞു നിൽക്കുന്നു. ഓരോ കേൾവിയിലും

ഉദാഹരണമാണ്. ഇപ്പോൾ കേൾക്കാം താനെ തിരിഞ്ഞും മറിഞ്ഞും, അമ്പലപ്രാവ് എന്ന ചിത്രത്തിൽ നിന്ന് എസ് ജാനകിയുടെ അനശ്വര ശബ്ദത്തിൽ ഒരു ഗാനം. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്.

പ്രണയത്തിൻ്റെ മൃദുല സ്പർശവും സംഗീതത്തിൻ്റെ അനിർവചനീയമായ മാധുര്യവും സമന്വയിപ്പിച്ച മലയാളത്തിലെ എക്കാലത്തെയും പ്രിയപ്പെട്ട ഗാനങ്ങളിലൊന്നാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത്. വികാരങ്ങളുടെ നേർത്ത ഭാവങ്ങൾ അതിസൂക്ഷ്മമായി സ്വരങ്ങളിലൂടെ ആവിഷ്കരിക്കാൻ എസ് ജാനകിക്കുണ്ടായിരുന്ന അപൂർവമായ കഴിവിന് ഈ ഗാനം മനോഹരമായ ഒരു ഉദാഹരണമാണ്. ഓരോ കേൾവിയിലും ഹൃദയത്തെ കൂടുതൽ കൂടുതൽ ആഴത്തിൽ സ്പർശിക്കുന്ന ഈ ഗാനം ഇന്നും സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ടവയിൽ ഒന്നായി നിലകൊള്ളുന്നു. ഇപ്പോൾ കേൾക്കാം തേനും വയമ്പും എന്ന ചിത്രത്തിലെ തേനും വയമ്പും എന്ന് തുടങ്ങുന്ന ഗാനം. ഗാനശില്പികൾ ബിച്ചു തിരുമല, രവീന്ദ്രൻ.

പ്രിയമുള്ളവരെ, ഓർമ്മകളുടെ മൃദുലതയും പ്രണയത്തിൻ്റെ നിഷ്കളങ്കമായ വികാരങ്ങളും സംഗീതത്തിലൂടെ ഹൃദയത്തിലെത്തിച്ച ഒരു അനശ്വര ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ലളിതമായ ഈണവും കാവ്യസുന്ദരമായ വരികളും ഭാവസമ്പന്നമായ എസ് ജാനകിയുടെ ആലാപനവും ഒത്തുചേരുമ്പോൾ ഈ ഗാനം മലയാള ചലച്ചിത്ര സംഗീതത്തിലെ നിത്യഹരിത ഗാനങ്ങളിൽ ഒന്നായി മാറുന്നു. കാലങ്ങൾ പിന്നിട്ടിട്ടും അതിൻ്റെ മാധുര്യം ഒട്ടും മങ്ങിയിട്ടില്ല. ഇപ്പോൾ കേൾക്കാം തളിരിട്ട കിനാക്കൽ എന്ന് തുടങ്ങുന്ന ഗാനം. ചിത്രം മൂടുപടം. ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്.

ഒരു ഗായികയുടെ ശബ്ദത്തിന് കാലത്തിൻ്റെ അതിരുകൾ ഭേദിച്ച് തലമുറകളെ ഒരുപോലെ സ്പർശിക്കാൻ കഴിയുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് എസ് ജാനകിയുടെ ഗാനങ്ങൾ. മൃദുലമായ വികാരങ്ങളും സംഗീതത്തിൻ്റെ ഗാംഭീര്യവും ഒരുപോലെ ചേർന്ന ആ ആലാപനം ഇന്നും മലയാളികളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്നു. അത്തരത്തിലുള്ള ഒരു മനോഹര ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. പ്രണയത്തിൻ്റെയും ആത്മബന്ധത്തിൻ്റെയും സുന്ദരമായ ഭാവങ്ങൾ സ്വരങ്ങളിൽ ചലിച്ച ഈ ഗാനം ഓരോ കേൾവിയിലും പുതിയൊരു അനുഭൂതി സമ്മാനിക്കുന്നു. ഇപ്പോൾ കേൾക്കാം ചാന്ദ്പൊട്ട് എന്ന ചിത്രത്തിലെ ആഴക്കടലിൻ്റെ എന്ന് തുടങ്ങുന്ന ഗാനം. ഗാനരചന വയലാർ ചരചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ജ്വല്ലർ കാവ്യാഞ്ജലി.
1: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: ചൊവ്വ വ്യാഴം ഞായർ രാവിലെ 7
3: മൗലാന ഹോസ്പിറ്റൽ ഗ്രാമക്ഷേമ വാർത്തകൾ.
2: പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
5: ഓ ലവ്ലി, വെൽ ഡൺ.
4: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
6: RBI പറയുന്നു,
4: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:20.
1: പ്രായോജികർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
7: സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഏറ്റവും മൃദുരമായ വികാരങ്ങൾക്ക് സ്വരരൂപം നൽകിയ അനശ്വര ഗാനമാണ് ഇനി കേൾക്കാൻ പോകുന്നത്. ഒരു അമ്മയുടെ ഹൃദയത്തുടിപ്പും കരുതലും സ്നേഹവും അതിമനോഹരമായി ആവിഷ്കരിച്ച ഈ ഗാനത്തിന് എസ് ജാനകിയുടെ ഭാവസമ്പന്നമായ ആലാപനം അപൂർവമായ ജീവൻ പകർന്നു. കാലങ്ങൾ പിന്നിട്ടിട്ടും ഈ ഗാനത്തിൻ്റെ മാധുര്യവും വികാര തീവ്രതയും ഒട്ടും മങ്ങിയിട്ടില്ല. ഇപ്പോൾ കേൾക്കാം കസ്തൂരി മാൻകുരുന്നേ എന്ന ഗാനം. ചിത്രം കാണാമറയത്ത്. ഗാനരചന ബിച്ചു തിരുമല. സംഗീതം ശ്യാം.

പ്രിയ ശ്രോതാക്കളെ, ഒരു നല്ല ഗാനം കേൾവിക്കാരൻ്റെ മനസ്സിൽ മായാത്തൊരു അനുഭൂതി സൃഷ്ടിക്കുമ്പോൾ അതിന് പിന്നിൽ മനോഹരമായ വരികളും ഈണവും അതിന് ജീവൻ പകരുന്ന ഒരു ശബ്ദവും ഉണ്ടാകും. അത്തരത്തിൽ സംഗീതാസ്വാദകരുടെ ഹൃദയത്തിൽ ഇന്നും സജീവമായി നിലകൊള്ളുന്ന ഗാനമാണ് ഇനി കേൾക്കാനുള്ളത്. വേദനയും പ്രതീക്ഷയും ജീവിതത്തിൻ്റെ നേർത്ത ഭാവങ്ങളും ഹൃദയസ്പർശിയായി ആവിഷ്കരിക്കുന്ന ഈ ഗാനത്തിന് എസ് ജാനകിയുടെ ഭാവസമ്പന്നമായ ആലാപനം അനശ്വരത പകർന്നിരിക്കുന്നു. ചിത്രം ജീവിക്കാൻ മറന്നുപോയ സ്ത്രീ. ഗാനരചന വയലാർ. സംഗീതം MS വിശ്വനാഥൻ.

ചില ഗാനങ്ങൾ കേൾക്കുമ്പോൾ മനസ്സറിയാതെ ബാല്യകാലത്തിൻ്റെ പച്ചപ്പിലേക്കും ഓർമ്മകളുടെ മധുരത്തിലേക്കും തിരികെ സഞ്ചരിക്കും. അത്തരത്തിൽ തലമുറകൾ നെഞ്ചേറ്റിയ ഒരു നിത്യഹരിത ഗാനമാണ് ഇനി നമുക്ക് കേൾക്കാനുള്ളത്. ലാളിത്യവും നൈർമല്യവും നിറഞ്ഞ ഈ ഗാനത്തിന് എസ് ജാനകിയുടെ മധുരസ്വരം പകർന്നിരിക്കുന്ന ഭാവസൗന്ദര്യം ഇന്നും കേൾവിക്കാരെ ഒരുപോലെ ആകർഷിക്കുന്നു. ഓരോ കേൾവിയിലും പുതുമയോടെ വിരിയുന്ന ഈ ഗാനം മലയാള ചലച്ചിത്ര സംഗീതത്തിൻ്റെ അപൂർവ സൃഷ്ടികളിലൊന്നാണ്. നമുക്ക് കേൾക്കാം ഓളങ്ങൾ എന്ന ചിത്രത്തിലെ തുമ്പിവ എന്ന് തുടങ്ങുന്ന ഗാനം. ഗാനരചന ONV കുറുപ്പ്, സംഗീതം ഇളയരാജ.

പ്രിയ ശ്രോതാക്കളെ, ആ സ്വരമാധുര്യത്തിൻ്റെ ഇതിഹാസം ഇനി നമ്മോടൊപ്പമില്ല. എന്നാൽ ആ സ്വരപൂർണിമ ധന്യമാക്കിയ എത്രയോ അനശ്വരഗാനങ്ങൾ ഇന്നും നമ്മുടെ ഹൃദയങ്ങളിൽ ജീവിച്ചുകൊണ്ടേയിരിക്കും. 88 വയസ്സിൽ സംഗീതത്തിൻ്റെ അനശ്വര പൂക്കാലം മലയാളിക്കും ഭാരതത്തിനും സമ്മാനിച്ചാണ് ആ ധന്യജന്മം വിട പറഞ്ഞത്. കാലം മായ്ക്കാൻ കഴിയാത്ത ആ സുരസൗന്ദര്യം തലമുറകളെ പ്രചോദിപ്പിച്ചുകൊണ്ടേയിരിക്കും. എസ് ജാനകിയമ്മയുടെ സംഗീത സ്മരണകൾക്ക് മുന്നിൽ പ്രണാമമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ചലച്ചിത്രഗാന പരിപാടി ഇവിടെ സമാപിക്കുകയാണ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, യുവവാണിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് ഇന്ന് യുവവാണിയിൽ ഓട്ടോണമസ് സിസ്റ്റത്തിലുള്ള ബഗി വാഹനം തയ്യാറാക്കിയ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ഫാക്കൽറ്റി അഡ്വൈസറായ അധ്യാപകനും പങ്കെടുക്കുന്ന പ്രത്യേക പരിപാടി കേൾക്കാം. എല്ലാ വർഷവും ജൂലൈ 15-നാണ് വേൾഡ് യൂത്ത് സ്കിൽ ഡേ അഥവാ ലോക യുവജന നൈപുണ്യ ദിനമായി നാം ആചരിക്കുന്നത്. യുവജനങ്ങൾക്ക് തൊഴിൽ, മാന്യമായ ഉപജീവനം, സംരംഭകത്വം എന്നിവയ്ക്കാവശ്യമായ നൈപുണ്യങ്ങൾ വികസിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യം എടുത്തുകാണിക്കുകയാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം. കൃത്രിമ ബുദ്ധിയുടെ വളർച്ച അഥവാ AIയുടെ വളർച്ച, ഹരിത നൈപുണ്യങ്ങളുടെ വർദ്ധിച്ചുവരുന്ന ആവശ്യകത, സാമൂഹിക ഘടനകളിലെ മാറ്റങ്ങൾ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഈ ദൗത്യം കൂടുതൽ പ്രാധാന്യം നേടിയിരിക്കുകയാണ്. ലോക

0: ലോക യുവജന നൈപുണ്യ ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം സ്കിൽസ് ഫോർ എ ഷെയർഡ് ഫ്യൂച്ചർ എന്നതാണ്. യുവജനങ്ങളെ സമൂഹത്തിലും സമ്പദ്വ്യവസ്ഥയിലും വിജയകരമായി പങ്കാളികളാക്കാൻ കഴിയുന്ന നൂതന നൈപുണ്യ വികസന പരിപാടികൾ രൂപപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയെ ഇത് ഓർമ്മപ്പെടുത്തുന്നു. ഇതിലൂടെ മെച്ചപ്പെട്ട ഒരു ഭാവി സൃഷ്ടിക്കാനും യുവാക്കൾക്ക് കഴിയുന്നു. യുവാക്കളുടെ പ്രദീപ്തമായ മനസ്സാണ് ഭൂമിക്ക് മുകളിലും താഴെയുമുള്ള ഏതൊരു വിഭവത്തേക്കാളും മൂല്യമേറിയത്. പ്രസിഡന്റായിരിക്കെ തനിക്ക് ഒരു വിദ്യാർത്ഥി അയച്ച സന്ദേശത്തിന് മറുപടി നൽകിയ ഡോക്ടർ APJ അബ്ദുൽ കലാം കുറിച്ച വരികളാണ് ഇത്. രാജ്യത്തെ യുവജനങ്ങളുടെ തലച്ചോറുകളിൽ ഉദിക്കുന്ന ക്രിയാത്മകമായ പുതിയ ആശയങ്ങളാണ് ഏതു രാജ്യത്തെയും മുന്നോട്ടു നയിക്കുന്നത്. ഇന്ന് ഭാരതം ആണവ മേഖലയിൽ കരുത്താർജിച്ചതും ബഹിരാകാശ രംഗത്ത് സമാനതകളില്ലാത്ത നേട്ടങ്ങൾ കൈവരിക്കാൻ പാതയൊരുക്കിയതുമെല്ലാം ഇതിനെ ഉദാഹരണങ്ങളാണ്. ഗതാഗത രംഗം വലിയ കുതിച്ചുചാട്ടങ്ങൾ നടത്തുന്ന ഒരു കാലഘട്ടമാണ് ഇത്. കുതിരവണ്ടികളിൽ തുടങ്ങിയ മനുഷ്യന്റെ വാഹന സ്വപ്നങ്ങൾ ഇന്ന് പെട്രോൾ ഡീസൽ ഇന്ധനങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടികളും കടന്ന് ഹൈഡ്രജനും വൈദ്യുതിയും ഉപയോഗിച്ച് സഞ്ചരിക്കാവുന്ന വാഹനങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. കാലാനുസൃതമായി ഗതാഗത രംഗത്ത് പുതു കണ്ടുപിടുത്തങ്ങൾക്ക് പ്രോത്സാഹനം നൽകുകയും അതിന്റെ ഭാഗമാകുകയും ചെയ്യുന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് SAE എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. 1905 വിഖ്യാതരായ ഗതാഗത വിദഗ്ധന്മാർ ചേർന്ന് രൂപീകരിച്ച ഈ സംഘടന നമ്മുടെ ഭാരതത്തിലും നിലനിന്നു പോരുന്നു. അതിന്റെ ഭാഗമായി നിരവധി യുവാക്കളും ഇങ്ങ് കേരളത്തിൽ SAE ഒപ്പം ചേർന്നുകൊണ്ട് ഗതാഗത മേഖലയ്ക്ക് അവരുടേതായ സംഭാവനകൾ നൽകിപ്പോരുന്നു. അത്തരത്തിൽ ദേശീയ തലത്തിൽ പോലും ശ്രദ്ധേയമായ പ്രകടനങ്ങൾ കാഴ്ചവയ്ക്കുകയും മാധ്യമശ്രദ്ധ നേടുകയും ചെയ്ത SAE ഒരു വിഭാഗമാണ് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഉള്ളത്. നാടൻ ടെസ്ല എന്ന പേരിൽ അറിയപ്പെടുന്ന തങ്ങൾ നിർമ്മിച്ച മോഡലിനെക്കുറിച്ചും സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സിന്റെ തൃശൂർ ഗവൺമെന്റ് കോളേജ് ചാപ്റ്ററിനെക്കുറിച്ചും രാജ്യാന്തര തലത്തിലുള്ള പ്രവർത്തനങ്ങളെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നത് തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 4ാം വർഷ BTech വിദ്യാർത്ഥിയായ ദർശൻ TV.
1: ഞങ്ങള് കോളേജിൽ ഇവിടെ ഒരു സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ് പറഞ്ഞിട്ടൊരു ക്ലബ്ബ് ഉണ്ട്. അത് ആക്ച്വലി ഒരു നാഷണൽ ബോഡിയാണ്. അതായത് ഓട്ടോമോട്ടീവ് സ്റ്റാൻഡേർഡ്സും ഓട്ടോമോട്ടീവ് ഇറക്കുന്നതിന്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന IEEE പോലത്തെ ഒരു ഇന്റർനാഷണൽ ലെവൽ ബോഡിയാണ് SAE എന്നുള്ളത്. SAE അണ്ടറിൽ ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഇന്ത്യൻ ചാപ്റ്റർ SAE ഇന്ത്യ നടത്തുന്ന ഒരു ഓട്ടോണോമസ് വെഹിക്കിളിനുള്ള കോമ്പറ്റീഷൻ ആണ് ABAH. ഇതിപ്പോ 3rd ഇവന്റ് ആണ് ABAH നടത്തുന്നത്. അതിനായിട്ടുള്ള പ്രിപ്പറേഷനിലാണ് നാടൻ ടെസ്ല എന്നുള്ള പേരിൽ വൈറൽ ആയിട്ടിരിക്കുന്ന ആ വെഹിക്കിൾ റെഡിയാക്കിയത്. ഇത് ബേസിക്കലി ഒരു ഓഫ് റോഡ് വെഹിക്കിൾ, ഒരു ബഗ്ഗി വെഹിക്കിൾ, ആ ഒരു സ്പെക്കിൽ വരുന്ന ഇലക്ട്രിക് വെഹിക്കിളിനെ നമ്മൾ ഓട്ടോണോമസ് സിസ്റ്റംസ് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ഓട്ടോണോമസ് അഡാസ് ഫീച്ചേഴ്സ് ഉള്ള വെഹിക്കിൾ ആക്കി. അതാണ് ബേസിക്കലി നമ്മുടെ പ്രൊജക്ട്. അപ്പൊ അതിലായിട്ട് ഇപ്പൊ നമ്മൾ ഓട്ടോണോമസ് സെൻസേഴ്സ് ആയിട്ട് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത് റഡാർ, ക്യാമറ, ഞങ്ങൾക്കിപ്പോ കോസ്റ്റിന്റെ ഒരു ഫാക്ടർ ഉള്ളതുകൊണ്ട് അതിന്റെ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഈ മെയിൻ ആയിട്ട് ഈ രണ്ട് സെൻസേഴ്സിൽ ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മുടെ ലോ ലെവലില് നമ്മുടെ വെഹിക്കിളിന്റെ ഫീഡ്ബാക്ക്, അതായത് ഇപ്പൊ നമ്മുടെ സ്റ്റിയറിംഗ് എത്ര ഇതിലാണ് തിരിഞ്ഞിരിക്കുന്നത്, വണ്ടി എത്ര സ്പീഡിലാണ് പോകുന്നത്, ബ്രേക്ക് എത്രത്തോളം നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ എടുക്കാനായിട്ട് ലോ ലെവലിൽ വേറെ സെൻസേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ടീമിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടോട്ടൽ ഇപ്പോൾ 30 മെമ്പേഴ്സും 10 ഇന്റേൺസും, ടോട്ടൽ ആയിട്ട് 40 മെമ്പേഴ്സ് ഉള്ള ഒരു ടീമാണിത്. അപ്പൊ അതിൽ തന്നെ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ്, സൈബർ ഫിസിക്കൽ സിസ്റ്റംസ്, എല്ലാത്തിനും ഏകദേശം നല്ല കോൺട്രിബ്യൂഷൻസ് എല്ലായിടത്തും വരുന്നുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ സയൻസ് എന്ന് മാത്രമാണ് ഇപ്പൊ നമ്മുടെ ടീമിൽ ആൾക്കാരില്ലാത്തത്. ഭാവിയിൽ അതും എത്തുമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ ഞങ്ങൾ SAE ടോട്ടൽ ക്ലബിനെ പറ്റി പറയുകയാണെങ്കിൽ ABAH എന്ന് പറഞ്ഞത് വൺ ഓഫ് ദി സെഗ്മെന്റ് മാത്രം, അതല്ലാതെ കമ്പഷൻ എഞ്ചിൻ വെച്ചിട്ടുള്ള ഒരു MBAH എന്ന് പറഞ്ഞിട്ട് ഒരു ഇവന്റ് ഉണ്ട്. അതിൽ പറഞ്ഞാൽ ബേസിക്കലി പെട്രോൾ വെച്ചിട്ടുള്ള ഒരു ഫ്യൂൽ വെച്ചിട്ട് ഓടുന്ന വെഹിക്കിളാണ്. അത് പറഞ്ഞാൽ പക്ക ഓഫ് റോഡ് ഇവന്റ് ആണ്. വലിയ ടഫ് ടെറൈൻ ഫോക്കസ് ചെയ്തിട്ട് മേക്ക് ചെയ്ത്, അത് മെക്കാനിക്കൽ റിജിഡിറ്റി ആണ് അതിന്റെ മെയിൻ. അതേപോലെ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ പക്ക ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ ABAH എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് ഉണ്ട്. അതും ഇതേപോലെ ഇലക്ട്രിക് സെഗ്മെന്റ് ആണ്. അതും ഫുള്ളി ഓഫ് റോഡ് കണ്ടീഷൻസിൽ ഓടുന്ന, പിന്നെ എല്ലാ വെഹിക്കിളും ഒരുമിച്ചായിട്ട് എൻട്രൻസ് റേസും ഉണ്ട്. അത് പോരാതെ ഇപ്പൊ നമ്മൾ F1 റേസസ് ഉണ്ടല്ലോ, അതേപോലെ ഫോർമുല സ്റ്റുഡന്റ് എന്ന് പറഞ്ഞിട്ട് SAE ഇന്ത്യ നടത്തുന്നുണ്ട്. എന്റെ സൂപ്ര എന്നാണ് അതിന്റെ പേര്. അതല്ലാതെ ഇമ്പീരിയൽ എന്നിട്ട് വേറെ ഇവന്റ് ഉണ്ട്, അതിലെല്ലാം ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ അത് പോരാതെ 2-wheeler സെഗ്മെന്റിൽ ETWDC എന്നൊരു കോമ്പറ്റീഷൻ ഉണ്ട്, 2-wheeler ഡിസൈൻ ചാലഞ്ച്, അത് ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ കാർട്ടിന്റെ ഇവന്റ് ഉണ്ട്, എഞ്ചിന് വെച്ചിട്ടുള്ള എല്ലാസ് ഇവിയും ഇലക്ട്രിക് കാർട്ടായിട്ടുള്ള ഇവിയും രണ്ട് സെഗ്മെന്റ്സിലും എഫ് കെ ആർ സി എഫ് കെ ടി സി എന്നുള്ള കോമ്പറ്റീഷൻസിന് പോകാറുണ്ട്. പിന്നെ അത് പോരാതെ എഇവി വെഹിക്കിൾസ് അതായത് ഡ്രോണിന്റെ രണ്ട് കോമ്പറ്റീഷൻസ് ഇപ്പൊ മെയിൻ ആയിട്ട് വരുന്നുണ്ട്, ഡ്രോൺ ഡെവലപ്മെന്റ് ചാലഞ്ചും പിന്നെ ഓട്ടോ

0: തോമസ് ഡോൺ ഡെവലപ്മെന്റ് ചാലഞ്ചും, പിന്നെ അതല്ലാതെ അതിനേക്കാളും കുറച്ചുകൂടി ഹയർ ലെവലിൽ എയർത്തോൺ എന്നിട്ടൊരു ചാലഞ്ച് ഉണ്ട്. ഇതെല്ലാത്തിലും നമ്മുടെ കോളേജ് അറ്റൻഡ് ചെയ്യാറുണ്ട്. അത്യാവശ്യം നല്ല പ്ലേസസ് എപ്പോഴും കിട്ടാറുണ്ട്. നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ സ്റ്റാറ്റ്സ് വെച്ചിട്ട് ഒട്ടുമിക്ക ഇവന്റ്സിനും കേരളത്തിലെ ബെസ്റ്റ് സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിംഗ് ചാപ്റ്റർ ഞങ്ങളുടെ ജി സി തൃശ്ശൂരിനെ വരാറ്. നമ്മളിപ്പോ IIT പോയാലും NIT അങ്ങനത്തെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ് ഇങ്ങനത്തെ ഓപ്പർച്യൂണിറ്റി സ്റ്റുഡൻസിന് കിട്ടുക, ഇത്ര എക്സ്പോഷർ കിട്ടുക എന്നൊരു ധാരണ പൊതുവേ ഉള്ളതാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിലുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂരിന്റെ അണ്ടറിൽ വൺ ഓഫ് ദ ബെസ്റ്റ് സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയറിന്റെ ചാപ്റ്റർ ഓപ്പൺ ആണ്. അതേപോലെ നമ്മുടെ കോളേജിൽ IEEE ISTE എല്ലാത്തിനും നല്ല രീതിയിൽ തന്നെ വർക്ക് നടക്കുന്നുണ്ട്. ഞങ്ങൾക്കോ ഈ സ്പൈഡർമാൻ ഇങ്ങനെ ഹീറോസിന്റെ ഒക്കെ സിനിമ കണ്ടിട്ട് അങ്ങനെ പാഷനേറ്റ് ആയ ഒരുപാട് പേരുണ്ടാവും. അപ്പോ അത് കണ്ടിട്ട് അതേപോലത്തെ ഒരു സിസ്റ്റം ഉണ്ടാക്കണം, അതിൽ വർക്ക് ചെയ്യണം. പിന്നെ ലൈക് അയൺമാന്റെ സിനിമ കണ്ടിട്ടൊക്കെ പാഷനേറ്റ് ആണ് എന്റെ കേസ്. അപ്പൊ അങ്ങനത്തെ ഒരു ഓട്ടോണോമി സിസ്റ്റം ഉണ്ടാക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഒത്തിരി പേർക്ക് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ കോളേജിൽ വരുമ്പോ എക്സ്പെക്ട് ചെയ്യുന്ന അത്രയും ലെവലിൽ വർക്ക് ചെയ്യണമെന്ന്. പിന്നെ അതല്ലാതെ നമ്മുടെ എല്ലാവരുടെയും ചെറുപ്പത്തിലുള്ള ഒരു ആഗ്രഹം വലിയ എന്തെങ്കിലും ഉണ്ടാക്കണം, ഒരു എഞ്ചിനീയർ ആയി കഴിഞ്ഞാൽ എന്തായാലും പുസ്തകത്തിൽ പഠിക്കുന്ന കാര്യങ്ങളല്ലാതെ അതിപ്പോ എല്ലായിടത്തും എല്ലാവർക്കും നടക്കുന്ന കാര്യങ്ങളാണ്. അതല്ലാതെ ശരിക്കും എന്തെങ്കിലും നമുക്ക് കണ്ണുകൊണ്ട് കാണുന്ന രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളത് നടത്താൻ പറ്റിയത് ഈ കോളേജിൽ വന്നിട്ടാണ്. അതും പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊന്നും ഞങ്ങൾക്ക് പോകേണ്ടി വന്നില്ല. ഇവിടെ കേരളത്തിലുള്ള തൃശ്ശൂരിലുള്ള ഈ കോളേജിൽ വരുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ആഗ്രഹം സഫലീകരിക്കാൻ പറ്റി. പിന്നെ നമ്മളുണ്ടാക്കിയ വണ്ടി ഓടിക്കാണുമ്പോൾ തന്നെ നമുക്ക് അത്രയും സന്തോഷമാവും. അതിലിരുന്ന് ഓടിക്കാൻ പറ്റുമ്പോൾ അതിലേറെ സന്തോഷമാവും. പിന്നെ ഞങ്ങളിവിടെ കോളേജിൽ ഉണ്ടാക്കുന്ന വണ്ടിയൊക്കെ 200-300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന വൈക്കിളുണ്ട്, F1 കേസ്. അതും ടോട്ടൽ എത്ര 150 കിലോമീറ്റർ 300 കിലോമീറ്റർ ലാപ്പ് ഓടി. ഫേസ് ടുവിന്റെ ഫുൾ കോമ്പറ്റീഷൻ പറയുകയാണെങ്കിൽ ഏകദേശം 48 മണിക്കൂറോളം ഫുൾ വർക്ക് ചെയ്തിട്ട് ലൈക് ഉറങ്ങാനുള്ള ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ ഈ ചെറിയ സമയത്ത് ഇപ്പോൾ ലാപ്ടോപ്പ് ബൂട്ടാവുന്ന സമയം, കോഡ് അപ്ലോഡ് ആവുന്ന സമയം, അത്രയും സമയത്ത് ജസ്റ്റ് കണ്ണടച്ചിരിക്കുന്ന ഒരു സമയം മാത്രമേ നമുക്ക് ഉറങ്ങുന്നത്. അതുപോരാതെ പിന്നെ പിറ്റേ ദിവസം നമുക്ക് മഴ വന്നുകൊണ്ട് ഞങ്ങൾക്ക് ആ ഒരു ഓട്ടോണോമസ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ പറ്റിയില്ല. അപ്പൊ അത് പിറ്റേ ദിവസത്തേക്ക് അതിന്റെ വീഡിയോ എടുത്ത് അയക്കാൻ പറഞ്ഞു. അപ്പൊ ഈ 48 മണിക്കൂറിന്റെ ശേഷം പിന്നെയും ഈ നിന്ന ഇതേ ടീമിനാണ് എല്ലാ കാര്യങ്ങളും അറിയുന്നത്. അപ്പൊ അവരെന്തായാലും അത്രയും നേരം നിൽക്കും വേണം. പിന്നെ 40 മെമ്പേഴ്സും അതിനനുസരിച്ച് കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള വേറെ ഫാക്ട്. പിന്നെ നാട്ടിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുറെ ആൾക്കാരുണ്ടാവും, പിന്നെ വീട്ടിൽ വേറെ വർക്കുള്ളവരുണ്ടാവും. അതും എല്ലാവരും ഇതിന്റെ ഇടയിൽ കൂടെ മാനേജ് ചെയ്യുന്നുണ്ട്. വേറെ വർക്കിന് പോകുന്നവരടക്കുണ്ട്. ഇതെല്ലാം ഇതിന്റെ ഇടയിൽ കൂടെ മാനേജ് ചെയ്ത് പാഷനാണ് എല്ലാവരും ഡ്രൈവ് ചെയ്ത് ഇവിടെ എത്തിക്കുന്നത്. അത് സ്വന്തമായിട്ട് ഫണ്ട് മുടക്കി, സ്വന്തമായിട്ട് ഒരു സംഭവം ഉണ്ടാക്കി, അത് വർക്ക് ചെയ്ത് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം, അതാണ് എല്ലാവരും ഇത്തരത്തിൽ ഡ്രൈവ് ചെയ്യുന്നത്. പിന്നെ നമ്മളൊരു ഇൻഡസ്ട്രി പോയി വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെ നിൽക്കണമെന്നും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ്, അതായത് വർക്ക് ഫോഴ്സിൽ നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് നമ്മൾ ഇവിടുന്ന് പഠിക്കും. പിന്നെ പ്രഷർ മാനേജ്മെന്റ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ പ്രഷർ മാനേജ് ചെയ്യാനുണ്ട്. അത് പോരാതെ SI ക്ലബിൽ കയറിയിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് പ്രഷർ എക്സ്പീരിയൻസ് അത്രയും പീക്കിലാണ്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും നല്ല സംഭവം ഉണ്ടാക്കണേ അത്രയും നന്നായിട്ട് അതിനെ ഫോർജ് ചെയ്തെടുക്കണം. അപ്പോൾ പ്രഷറിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇവിടെ നിന്ന് കിട്ടാവുന്ന പ്രഷറിനേക്കാളും വലിയ പ്രഷർ ഇപ്പൊ ഇൻഡസ്ട്രി പോയാലും കിട്ടാറില്ല എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടുന്ന് പാസ് ഔട്ട് ആയിട്ട് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ പറയുന്നത് SI അവിടെ വർക്ക് ചെയ്തത് അവിടെ ഇവന്റിന് പോയ അത്രയും പ്രഷർ എവിടുന്നും കിട്ടിയിട്ടില്ല. അപ്പൊ അവിടെ പോകുമ്പോൾ വർക്ക് കുറവാന്നാ പറയുന്നത്. പിന്നെ ടീം വർക്ക് ബിൽഡ് ചെയ്യാനായാലും നൈറ്റ് ഔട്ട് എടുക്കാനും അത് ഉറക്കം ഇല്ലാതെ വർക്ക് ചെയ്യാനുള്ള ഒരു ട്രെയിനിങ്ങും എല്ലാം ഇവിടുന്ന് കിട്ടുന്നുണ്ട്. പെട്രോളും ഡീസലും അല്ലാതെ വേറൊരു സെഗ്മെന്റും ഉണ്ട്, H-BAH എന്ന് പറയും. അത് ഈ ഹൈഡ്രജൻ ഫ്യൂൽ ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന കേസാണ്. ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ഹൈഡ്രജൻ വെഹിക്കിൾസ് ആണ്. അത് എയിം ചെയ്തിട്ടാണ് H-BAH എന്ന് പറഞ്ഞിട്ടൊരു ഇവന്റ് ഇറക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്കോപ്പിന് ഹൈഡ്രജൻ വെഹിക്കിൾസിന്റെ യൂസ് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് CNG വെച്ചിട്ടാണ് ആ ഇവന്റ് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അതും ഞങ്ങൾ എയിം ചെയ്യുന്നുണ്ട്. ഒരു ടീം റെഡി ആയി കഴിഞ്ഞാൽ അതിനും പോകുന്നതാണ്. പിന്നെ RI പോലെ തന്നെ വേറൊരു സെന്റർ GARC, ഗ്ലോബൽ ഓട്ടോമേറ്റഡ് റിസർച്ച് സെന്റർ. അതിനും ഇതേപോലെ എക്സാംസ് എഴുതിയിട്ട് കയറാതെ പോരാതെ ഇപ്പൊ നമ്മുടെ A-BAH വഴി കുറെ പേര് പ്ലേസ്ഡ് ആയിട്ടുണ്ട്. കുറെ ഓട്ടോമോട്ടീവ് കമ്പനീസ് ഉണ്ടല്ലോ, അത് കൂടുതലും പ്ലേസ്മെന്റ്സ് ആൾക്കാരെ എടുക്കാറ് ഇവിടെ തന്നെ. കാരണം അവർക്ക് അറിയാം ഈ പിള്ളേർ ഓൾറെഡി വർക്ക് ചെയ്യാൻ കേപ്പബിൾ ആണ്. അപ്പൊ അവിടെ നിന്ന് എടുക്കുമ്പോൾ ഓൾറെഡി അവർക്ക് സ്കിൽസ് റെഡി ഹാൻഡ് കിട്ടും. പിന്നെ അവർ എക്സ്ട്രാ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, അത്യാവശ്യം ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആവും പെസ് ചെയ്യുന്ന പോകുന്നത്. ഇപ്പോഴുള്ള പൊല്യൂഷൻ മാക്സിമം കുറയ്ക്കാന്നുള്ളതാണ് ടോട്ടൽ നമ്മുടെ വേൾഡിൽ മൊത്തത്തിലുള്ള ഒരു പ്ലാൻ. അപ്പൊ ഇന്ത്യ അതിനായിട്ട് അഡാപ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ SI സെക്ടർ ഇപ്പൊ കൂടുതൽ EV വെഹിക്കിൾസിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. മെക്കാനിക്കൽ ആയിട്ടൊരു ഇവന്റ് ഇപ്പോഴും ഉണ്ട്, അത് സ്റ്റിൽ നമ്മുടെ മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ക്രെഡിബിലിറ്റി കീപ്പ് ചെയ്യാനായിട്ടാണ്. ബട്ട് നെക്സ്റ്റ് വരുന്ന ഇവന്റ്സിന് കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ സെക്ടറാണ്. ഈ മെക്കാനിക്കൽ BAH ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ H-BAH എന്നുള്ളത് പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഇറക്കാനാണ് അറ്റ് ദി എൻഡ് അവരുടെ എയിം. അതല്ലാതെ ബാക്കിയെല്ലാം കംപ്ലീറ്റ്ലി ഇലക്ട്രിക് എനർജി യൂസ് ാണ് നമ്മുടെ SI പ്രൊമോട്ട് ചെയ്യുന്നത്. കാരണം ഇൻ ദ നിയർ ഫ്യൂച്ചർ അല്ലെങ്കിൽ കുറച്ച് ഫാർ ഫ്യൂച്ചർ എല്ലാം റിന്യൂവബിൾ സെക്ടറിലേക്ക് മാറും. അതെല്ലാവരും മുൻകൂട്ടി കണ്ടിട്ടാണ് SI ക്ലബ് ആയാലും SI ആ ഒരു ഇന്റർനാഷണൽ ചാപ്റ്റർ ആയാലും അതിനനുസരിച്ചാണ് അവർ ഇവന്റ്സ് പ്ലാൻ ചെയ്യുന്നത്.
1: തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ SAE യുടെ ഭാഗമായി

0: പ്രവർത്തിച്ച തന്റെ അനുഭവങ്ങളും മറ്റു വിശേഷങ്ങളും പങ്കുവയ്ക്കുകയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ വിഭാഗം വിദ്യാർത്ഥിനിയായ കൃഷ്ണ.
1: സോ ഞങ്ങള് ഏബാഹയില് പങ്കെടുക്കാൻ തയ്യാറായത് തന്നെ 2024 എസ് ഐയുടെ ഓട്ടോണോമസ് ബാഹ കോമ്പറ്റീഷൻ വന്നതുകൊണ്ടാണ്. സോ ആ കോമ്പറ്റീഷൻ വന്ന് പങ്കെടുക്കാൻ തന്നെയാണ് ഞങ്ങള് വണ്ടി റെഡിയാക്കിയതും എല്ലാം. അപ്പൊ 2024 എയർഫോർ, 2025 ഓൾ ഇന്ത്യ റാങ്ക് ടൂർ, ഇപ്പൊ ഈ 2026 ഇനിയും പങ്കെടുക്കാൻ പോകുന്നു. ജി സി തൃശ്ശൂര് പഠിക്കുന്ന എല്ലാവരും പെൺകുട്ടികളും ആൺകുട്ടികളും വളരെ പാഷനറ്റ് ആയിട്ടുള്ള സബ്ജക്ട്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ എസ് ഐ ജി സി തൃശ്ശൂരില് എല്ലാ ജെൻഡേഴ്സും വളരെ ആഗ്രഹിച്ചും അറിഞ്ഞും പാഷനറ്റ് ആയിട്ടും തന്നെ ചെയ്യുന്ന പ്രോജക്ട്സ് ആണ്. അങ്ങനെ ഒരു വ്യത്യാസം ഞങ്ങൾ ഇവിടെ കണ്ടിട്ടില്ല. ബട്ട് ഞാൻ പേഴ്സണലി ഇവിടെ വരുന്നതിന് മുന്നേ കൂടുതൽ വെഹിക്കിൾസിനെ പറ്റി അറിയാത്ത ഒരാളായിരുന്നു. ജസ്റ്റ് ഇലക്ട്രിക് വെഹിക്കിള് നല്ല ഇൻട്രസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ എസ് ഐ കയറിയിട്ടാണ് എനിക്ക് അതിന്റെ വർക്കിംഗും പ്രിൻസിപ്പൾസും പഠിക്കാൻ പറ്റിയത്. പിന്നാണ് ഈ ഓട്ടോണോമസ് ഭാഗത്തിലോട്ട് വന്നത്. അപ്പൊ അതും ഒരു ഹയർ ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആയി മാറി. ഇവിടെ അങ്ങനെ ആ ഒരു ഡിഫറൻഷിയേഷൻ ഇല്ല. എല്ലാവരും വളരെ പാഷനറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്.
0: തന്റെ മത്സരാനുഭവങ്ങളും ഈ വർഷത്തെ മോഡലിന്റെ പ്രത്യേകതകളും നമ്മോട് പങ്കുവയ്ക്കുന്നത് അവസാന വർഷം ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ വിഭാഗം വിദ്യാർത്ഥിയായ കാർത്തിക്.
2: നമ്മ വണ്ടി ഉണ്ടാക്കി തുടങ്ങിയ സമയത്ത് വണ്ടിക്ക് ഒത്തിരി പ്രശ്നങ്ങൾ. ലാസ്റ്റ് ഇയർ നമ്മൾ പങ്കെടുത്തപ്പോ വണ്ടിയുടെ മെക്കാനിക്കൽ വശങ്ങൾ കുറെ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ഇലക്ട്രിക്കലിന്റെ ഫീഡ്ബാക്ക് സിസ്റ്റം നമ്മൾ ചെയ്തേക്കുന്ന കുറെ പ്രശ്നങ്ങളുണ്ടായി. അതെല്ലാം ഈ തവണ റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. നമ്മ പുതിയ സസ്പെൻഷൻ സിസ്റ്റവും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ. പുതിയ ഫീഡ്ബാക്ക് സിസ്റ്റവും എല്ലാം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് വെഹിക്കിൾ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. 2 മാസമായിട്ട് ഇപ്പൊ ടെസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. അതിൽ നിന്ന് കുറെ പ്രശ്നങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട്. പുതിയ പുതിയ കാര്യങ്ങൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റിംഗ് ആൻഡ് ലേണിംഗ് ഉള്ള സെറ്റപ്പാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യും, അതിനകത്തുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തും. അതിനകത്ത് നമ്മൾ ഗ്രാഫും കാര്യങ്ങളും പ്ലോട്ട് ചെയ്തിട്ട് പല ടൈപ്പ് സെൻസേഴ്സ് നമ്മൾ യൂസ് ചെയ്ത് നോക്കിയിട്ടുള്ള ഡിഫറൻസ് എടുത്തിട്ട് അതിന്റെ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മൾ വണ്ടിയിലോട്ട് ഇംപ്ലിമെന്റ് ചെയ്യണേ. ആ പ്രോസസ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഇപ്പൊ അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് കരുതുന്നു ഈ തവണ നമുക്ക് ആ ഇംപ്ലിമെന്റേഷനിലൂടെ. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന 48 volt ബാറ്ററീസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇവന്റിന് വേണ്ടി ചെയ്തേക്കൊണ്ട് ഒരു 30 km ഒക്കെയാണ് അതിന്റെ മാക്സിമം റേഞ്ച് തന്നെ. സ്പീഡ് നമുക്ക് 100+ അടിക്കാനുള്ള രീതിക്ക് ഉണ്ട്. പക്ഷെ നമ്മൾ അത് റെഡ്യൂസ് ചെയ്തിട്ടാണ് ഇപ്പൊ ചെയ്യണേ. സേഫ്റ്റി മുൻകടത്തി നമ്മൾ ഒരു 30+ or -3 ആണ് നമ്മുടെ മാക്സിമം സ്പീഡ്. ഇവന്റ് ബേസ് ഉണ്ടാക്കിയതുകൊണ്ട് അതാണ് അവർ ക്രൈറ്റീരിയ. അത് വെച്ച് നമ്മൾ ഇപ്പൊ ചെയ്തേക്കണേ. ബേസിക്കലി 10 ടീമാണ് ഇവിടെ ഉള്ളത്. എസ് ഐ ഇന്ത്യ ആണ് ഇന്റർവ്യൂ കോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ എസ് ഐ ഇന്ത്യ, അല്ലെങ്കിൽ എസ് ഐ സദൻ സെക്ഷൻ ആണ്, അല്ലെങ്കിൽ അതല്ലാത്ത ഇവന്റ്സ് ഉണ്ട്. FKRC, FKDC എന്നൊക്കെ പറഞ്ഞു ഫോർമുല കാർ ഡിസൈൻ കോമ്പറ്റീഷൻ, അങ്ങനെ കോമ്പറ്റീഷൻസ് വരും. അവർ സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാനായിട്ട് ലിസ്റ്റ് ഇടുമ്പോൾ നമ്മൾ ഇവിടെ ഇന്റർവ്യൂ നടത്തും കോളേജിൽ. താല്പര്യമുള്ള പിള്ളേർ നമ്മൾ ഗൂഗിൾ ഫോമോ എന്തെങ്കിലും കൊടുത്തിട്ട് ഫില്ല് ചെയ്യും. 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ വിളിക്കും. പേഴ്സണലായിട്ട് ഇന്റർവ്യൂ വിളിച്ച് ഓരോ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ നടത്തി അതിൽ നിന്ന് സ്കോർ എടുക്കും. നമ്മൾ PPT പ്രസന്റേഷൻ ചെയ്യാനുള്ള കഴിവ്, അതുപോലെ ടെക്നിക്കൽ സൈഡിൽ എത്ര നോളജ് ഉണ്ട്, അങ്ങനത്തെ അവരുടെ എല്ലാ നോളജും നമ്മൾ ഇന്റർവ്യൂ വഴി മനസ്സിലാക്കിയിട്ട് ഒരു സ്കോർ ഷീറ്റ് ഇട്ടിട്ട് അതിൽ നിന്ന് സ്കോർ ഹൈ ഉള്ള ഒരു 40 പേരെ അല്ലെങ്കിൽ 25 പേരെ ടീമായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യണേ. യൂഷ്വലി ഇവിടെ ഒരു 100 മെമ്പേഴ്സ് അല്ലെങ്കിൽ ഒരു 150 പിള്ളേരൊക്കെ രജിസ്റ്റർ ചെയ്യാറുണ്ട് ഇന്റർവ്യൂവിന്. അതിൽ നിന്ന് ഒരു 10-20 പേർക്കാണ് ഒരു ടീമിലോട് സെലക്ഷൻ കിട്ടുക. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരും അടുത്ത ഇന്റർവ്യൂ വരുമ്പോൾ അതിന് കയറാൻ നോക്കും. അങ്ങനെയാണ് നമ്മൾ സെലക്ഷൻ നടത്താറ്. ഇത് സത്യം പറഞ്ഞ ഒരു 30 പേരുടെ ഒരു കമ്മിറ്റിയാണ് എസ് ഐ ജി സി ചാപ്റ്റർ. അതിന്റെ അടിയിലാണ് ഈ 10 ടീമും തന്നെ. അപ്പൊ ഈ എസ് ഐ ജി സി ചാപ്റ്ററിലുള്ള ആ 30 പേർക്ക് ക്ലബിന്റേതായ പോയിന്റ്സ് കിട്ടും, ആക്ടിവിറ്റി പോയിന്റ്സ് ആണ് കിട്ടുന്നത്. അതല്ലാണ്ട് ടീമിൽ വർക്ക് ചെയ്യുന്നത് എന്നിട്ട് നാഷണൽ ഇവന്റ് ആണ് പോകുന്നത്. നാഷണൽ ഇവന്റിന് KTU പ്രൊവൈഡ് ചെയ്യുന്നത് 30 ആക്ടിവിറ്റി പോയിന്റ്. ആ ആക്ടിവിറ്റി പോയിന്റ് കിട്ടും. ഒരു നാഷണൽ ഇവന്റ് അറ്റൻഡ് ചെയ്താൽ 30 ആക്ടിവിറ്റി പോയിന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പ്ലേസ്മെന്റ് സമയത്ത് എസ് ഐ എന്നുള്ള ക്ലബിൽ ജോയിൻ ചെയ്യുന്നതിനും അതിന് പോയിന്റ് ഉണ്ട്. അല്ലാണ്ട് നമ്മൾ ഇപ്പോൾ ഓരോ ഇവന്റ് പങ്കെടുക്കുന്നതിനും പ്ലേസ്മെന്റ് സമയത്ത് അത് ഇതാവാറുണ്ട്. പിന്നെ ബാഹ ഇവന്റ്സ് ആണ് പോകുന്നതെങ്കിൽ അതിന് ലാസ്റ്റ് ഒരു 1 day HR ഇന്റർവ്യൂസാണ്. അപ്പൊ ഈ ബാഹയിൽ പെർഫോം ചെയ്യണ ഒരു 1st 10 ടീമും തന്നെ ഇപ്പൊ ഒരു 100-130 ടീമൊക്കെ ഉണ്ടാവാറ്. ഈ ബാഹ ലാസ്റ്റ് 130 ടീംസ് ഉണ്ടായി. അപ്പൊ ഒരു ആദ്യത്തെ ഒരു 20-25 ടീമിനെ അതിനകത്ത് നിന്നുള്ള ബെസ്റ്റ് സ്റ്റുഡൻസിനെ ബാഹ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് എഴുതി അതിന്റെ സ്കോർ വെച്ച് ഇന്റർവ്യൂ എടുത്തു. ഇതിന്റെ സ്പോൺസേഴ്സ് ആയിട്ടുള്ള ടീം ലാസ്റ്റ് ഡേ ഒരു ഫുൾ ഡേ ഇന്റർവ്യൂ ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് പ്ലേസിലാണ് ഒത്തിരി പേരുണ്ട്.
0: താൻ എസ് ഐയുടെ ഭാഗമായതിന്റെ കാരണത്തെക്കുറിച്ചും തങ്ങളുടെ ഈ ഉദ്യമത്തിന് വീട്ടിൽ നിന്നുമുള്ള പിന്തുണയെക്കുറിച്ചും നമ്മോട് സംസാരിക്കുന്നു ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 4ാം വർഷം വിദ്യാർത്ഥി ഗൗതം.
3: നമ്മൾ ഈ ഒരു ഇവന്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഓൾമോസ്റ്റ് ഒരു 8 മാസം ടു 1 വർഷമാണ്. കഴിഞ്ഞ വർഷത്തെ ഇവന്റ് 1 വർഷമുള്ള ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കിട്ടിയത് 8-9 മാസമാണ്. ഇതിലായിട്ട് നമ്മൾ ആദ്യം നമ്മുടെ വണ്ടിയുടെ മെക്കാനിക്കൽ ഭാഗങ്ങളെല്ലാം ബിൽഡ് ചെയ്ത് വെക്കുന്നു. പിന്നീട് അതിലേക്ക് നമ്മൾ ഇലക്ട്രിക്കലായിട്ടുള്ള ഭാഗങ്ങളെല്ലാം കയറ്റി ഇത് പ്രോപ്പറായിട്ട് ഡ്രൈവർ ഇരുത്തി ഓടിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് ഓക്കെ ആക്കിയിട്ടാണ് നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെക്കാനിസംസ് എല്ലാം കയറ്റുന്നത്.

0: ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെക്കാനിസം എല്ലാം കയറ്റിയിട്ട് നമ്മളിപ്പോൾ ടെസ്റ്റിംഗ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ടെസ്റ്റിങ്ങിനെ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 2 മാസം സമയമാണ് മാറ്റിവെക്കുന്നത്. അപ്പോൾ ഈ ആദ്യത്തെ 6 മാസം സമയത്തിനുള്ളിൽ നമ്മൾ ബാക്കിയെല്ലാം അച്ചീവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഓട്ടോമാറ്റിക് ടെസ്റ്റിംഗ് എല്ലാം ചെയ്യുന്നത്. നമ്മൾ ചെറുപ്പം തൊട്ടേ നമ്മൾ TVയിലൊക്കെ കണ്ട് വളർന്ന ഒരു കാര്യമാണ് കാർ ഓടിക്കുക. ഇപ്പോൾ ഞങ്ങളുടെ ഒട്ടുമിക്ക ആൾക്കാരും ഇവിടെ റേസിങ്ങിനൊക്കെ പോകുമ്പോൾ കാർ ഓടിക്കാറുണ്ട്. ഇപ്പോൾ ഇവിടെ ടെസ്റ്റിങ്ങിനാണേലും എല്ലാവരും ഓടിക്കാറുണ്ട്. നമ്മൾ സാധാ ഒരു കാർ ഓടിക്കുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു അനുഭവമാണ് നമ്മളൊരു പ്രൊജക്റ്റ് കാർ ചെയ്യുമ്പോൾ. കാരണം ഇത് നമ്മളുണ്ടാക്കിയ വണ്ടിയാണ്, നമുക്ക് ഇതിൻ്റെ ലിമിറ്റേഷൻസ് അറിയാം, ഇത് എവിടം വരെ പോകുമെന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത് നമ്മുടെ ഒരു സൃഷ്ടി ആയതുകൊണ്ട് തന്നെ നമുക്കതിൽ വളരെ സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണ്. ഭാവിയിൽ ഇനിയിപ്പോൾ ഹയർ സ്റ്റഡീസിന് പോയാൽ കൊള്ളാമെന്ന് താല്പര്യമുണ്ട്. ഇതേപോലെ തന്നെ വർക്ക് ചെയ്തുകൊണ്ട് തന്നെ പഠിക്കണമെന്നാണ് ഇനിയും താല്പര്യം. കാരണം നമ്മൾ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, പഠിച്ചത് നമ്മൾ ഇംപ്ലിമെൻ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിൻ്റെ പൂർണ്ണമായ നോളജിലെത്തുന്നത്. അതാണ് എഞ്ചിനീയറിംഗിൽ ഏറ്റവും ആവശ്യം. കാരണം നമ്മൾ ഒരിക്കലും ബുക്കിൽ നിന്ന് പഠിക്കുന്നതുകൊണ്ട് ഒരിക്കലും പഠനം പൂർണ്ണമാവുന്നില്ല. അതെപ്പോഴും നമ്മൾ നമ്മുടെ കയ്യിൽ നിന്നിട്ട് ചെയ്യുമ്പോഴാണ് അത് നമ്മൾ മൊത്തത്തിലായിട്ട് നമ്മളിലേക്ക് ഏറ്റെടുക്കുന്നത്. വീട്ടുകാരുടെ സപ്പോർട്ടിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ആദ്യമൊക്കെ വീട്ടിൽ നിന്ന് ചെറിയൊരു ശകാരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ വളരെയധികം സപ്പോർട്ടുണ്ട്. ആദ്യമൊക്കെ വീട്ടുകാർക്ക് ഒരു ഭയമായിരുന്നു, ഇങ്ങനെ ഒരു റേസിംഗ് ഇവൻറ്റ് അല്ലെങ്കിൽ ഒരു വണ്ടി ഉണ്ടാക്കുന്നു. കാരണം ഇതുവരെ ആരും സഞ്ചരിച്ചിട്ടില്ലാത്ത പോലത്തെ ഒരു പാതയായതുകൊണ്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണോ, ഇനിയിപ്പോൾ അവന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ അവനത് ദുരുപയോഗിക്കുമോ എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ എന്നാൽ കൂടി ഇപ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. കാരണം വീട്ടുകാരുടെ സപ്പോർട്ടില്ലാതെ ഒരിക്കലും ഇവിടെ എത്താൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ തന്നെയാണെങ്കിലും കഴിഞ്ഞ മാസം വിളിച്ച് പൈസ ചോദിച്ചപ്പോൾ എന്തിനാണ് ഇത്രയും പൈസ എന്ന് ചോദിച്ച് പറയുമെങ്കിലും കാര്യം വീട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം, ഇത്ര ചിലവുള്ള പരിപാടിയാണെങ്കിലും നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് വീട്ടുകാർക്ക് വളരെയധികം സപ്പോർട്ട് എപ്പോഴും ഉണ്ട്.
1: ശ്രദ്ധേയമായ വിജയങ്ങൾ നേടുന്നതിൽ തങ്ങളുടെ കൂട്ടായ പ്രയത്നത്തിന്റെ പങ്കിനെക്കുറിച്ച് സംസാരിക്കുന്നത് ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ അവസാന വർഷ വിദ്യാർത്ഥിയായ അഭിജിത്.
2: ഞാൻ ഈ ടീമിൽ പുതിയതാണ്, ബാക്കി പറഞ്ഞവരെല്ലാവരും രണ്ടാമത്തെ പ്രാവശ്യമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ടീമിൽ വരുന്നത്. ഞാൻ ഈ ടീമിന്റെ ഓട്ടോണോമസ് ഹാർഡ്വെയർ സൈഡിലാണ് വർക്ക് ചെയ്തിരുന്ന ടീമിലിട്ടിരുന്നത് തന്നെ. ബട്ട് എന്തെന്നും എവിടെ എന്തും ആവശ്യം വന്നാലും അവിടെ ചെന്ന് വർക്ക് ചെയ്യാം. ഇപ്പൊ ഒരു ടീം സ്പ്ലിറ്റ് ഉണ്ടെങ്കിലും ഏതൊരു ടീമിൽ ഇപ്പൊ കുറവുകൾ വന്നു, ഇപ്പൊ ഞങ്ങളുടെ ഒരു മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്തെങ്കിലും എക്സാംസ് വല്ലതും ആണെങ്കിൽ ആ ടീമിൽ പോയി സഹായിക്കുക, അങ്ങനത്തെ ഒരു ടീം വർക്ക് മെന്റാലിറ്റിയാണ് ഞങ്ങൾ എല്ലാവരോട് വർക്ക് ചെയ്യുന്നത്. ഒരു സ്പ്ലിറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലും എല്ലാവരും എല്ലാ ടീമിലും വർക്ക് ചെയ്യുന്നതാണ്. അവിടെ പോയി ഇവന്റ് അല്ലാണ്ട് വെർച്വലായിട്ട് കുറച്ച് ഇവന്റ്സ് നടക്കുന്നുണ്ട്. അതിന് PPT ഉണ്ടാക്കുകയും അത് പ്രസന്റ് ചെയ്യാനായിട്ട് മോക്ക് ഒക്കെ നടക്കുന്ന ടൈമിൽ അവർക്ക് അവൈലബിൾ ആയിരിക്കില്ല, അപ്പൊ അവരുടെ സ്ലോട്ട് ഫില്ല് ചെയ്യാനായിട്ട് നമ്മളും ചെല്ലേണ്ടതാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് ഈ കഴിഞ്ഞ മെയ് ലാസ്റ്റിന് ഒരു ഡ്രൈവ് ബൈ വെയർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞ ഇവന്റ് അതിന് അവിടെ നിന്ന് ജഡ്ജസ് ഇവിടെ വരികയും ആ സെയിം ഡേറ്റിൽ തന്നെ ഞങ്ങൾക്ക് ഇവിടെ പ്രസന്റേഷന്റെ ഡേറ്റും വന്നു തന്നെയായിരുന്നു. അപ്പൊ പകുതി ടീം ഇവിടെയും പകുതി ടീം ഡ്രൈവ് ബൈ വെയർവേഷനായിട്ട് എങ്ങനെയാണ് മെക്കിനാണോ എന്നൊന്നും നോക്കാണ്ട് തന്നെ സ്പ്ലിറ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചെയ്തു.
1: തങ്ങളുടെ ഈ പ്രയത്നത്തിന് അധ്യാപകർ വഹിച്ച പങ്കിനെക്കുറിച്ച് സംസാരിക്കുകയാണ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അവസാന വർഷ BTech വിദ്യാർത്ഥിയായ ദേവ്ജിത്ത്.
3: മെയിനായിട്ട് ഇപ്പോൾ ലേറ്റ് നൈറ്റ് ആണ് നമ്മൾ കൂടുതൽ വർക്ക്. ലേറ്റ് നൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈകുന്നേരം തുടങ്ങി കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഇന്ന സാധനം ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണം. നമ്മൾ ഓൾറെഡി എല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനുള്ളിൽ തീർക്കുകയും വേണം, പിന്നെ നമ്മൾ വണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല ഫെയിലിയേഴ്സ് ഉണ്ടാവും. ഇപ്പോൾ നമ്മളൊരു 10 മണിക്ക് എനിക്ക് ഒരു 8 മണിക്കൊക്കെ തീരുമെന്ന് വിചാരിക്കുന്ന വർക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഫെയിലിയർ വരും. അപ്പോൾ അത് നമ്മൾ ഫെയിലിയർ എന്താണെന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് അത് ശരിയാക്കി പിന്നെ ടെസ്റ്റ് ചെയ്ത് മാക്സിമം നമ്മൾ എന്തോ ടെസ്റ്റ് ചെയ്യുന്നു അത്രത്തോളം നമ്മൾ സക്സസ് ആവാനുള്ള റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ ഗ്യാരേജ് വർക്ക് ചെയ്യുന്ന എല്ലാവരും അത്യാവശ്യം രാത്രിയൊക്കെ ഉറക്കം കളഞ്ഞ് അതിൻ്റെ കൂടെ തന്നെ അവരുടെ പഠനവും നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകണം. ഇപ്പോൾ ഗ്യാരേജ് വർക്ക് ചെയ്യുന്ന പറഞ്ഞ് ആർക്കും മാർക്ക് കുറവ് ആ രീതിക്കൊന്നുമില്ല, എല്ലാവരും നല്ല രീതിക്ക് തന്നെ നല്ല CGPA വിത്ത് പ്ലേസ്മെൻറ്റ് പോകുന്ന സീനിയേഴ്സാണ്. അറയിലോട്ട് കയറുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒന്നല്ലെങ്കിൽ SSC അല്ലെങ്കിൽ അതേപോലെ ഹയർ ലെവൽ എക്സാം എഴുതി മാത്രം കയറാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമുക്ക് കയറാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ബാഹ. അതേപോലെ തന്നെ ഈ ബാഹയിലും അതിന് മുന്നേത്ത ഇയർ 2024 ബാഹയിൽ നിന്ന് 3 ആൾക്കാർ പ്ലേസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. മെൻ മാത്രമല്ല നമ്മുടെ ചേച്ചിമാരും ഇവിടുന്ന് പ്ലേസ്ഡ് ആവാറുണ്ട്. ടോട്ടലി ഞങ്ങൾ മെയിനായിട്ട് ഫാക്കൽറ്റി അഡ്വൈസർ വരുന്നത് അൻവർ സാദിഖ് സാറാണ്. അതുപോലെ തന്നെ മെക്കാനിക്കലാണെങ്കിലും ബാക്കി ഇലക്ട്രിക്കലാണെങ്കിലും എല്ലാ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നല്ല സപ്പോർട്ടാണ് ഉള്ളത്. കോളേജിൻ്റെ ഭാഗത്തു നിന്നും സപ്പോർട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് മെയിനായിട്ട് ഇല്ലാത്ത സംഭവം എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ ഇഷ്യൂ ആണ്. കുട്ടികൾ സ്വന്തമായിട്ട് തന്നെ കയ്യിൽ നിന്ന് പൈസ ഇട്ടിട്ടാണ് ഇവന്റിന് പോകുന്നത്. അപ്പോൾ അതൊരു വലിയൊരു പ്രശ്നമാണ്. നമുക്കൊരു വണ്ടി ഉണ്ടാക്കാനായിട്ട് ഒരു 8 to 10 lakh എബോ വരുന്നുണ്ട്. ഫണ്ടിന്റെ കാര്യത്തിൽ മാത്രമാണ് നമുക്കൊരു ഇഷ്യൂ ആയിട്ട് വരുന്നത്. ബാക്കി പൊതുവെ കോളേജിൽ നിന്നുള്ള നല്ല സപ്പോർട്ടുണ്ട്. സാറുമാരാണെങ്കിലും നമ്മുടെ കൂടെ രാപ്പകലില്ലാതെ തന്നെ ഇപ്പോൾ പിള്ളേർ ഗ്യാരേജിൽ അത്യാവശ്യം ലേറ്റ് നൈറ്റ് വർക്ക് ഇട്ട് ഉറക്കമൊക്കെ കളഞ്ഞ് നമുക്ക് രാവിലെ ക്ലാസ് ഉണ്ട്. 10 to 4 വരെയും 9 to 4 വരെയും ക്ലാസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ടുള്ള സമയത്താണ് നമ്മൾ ഈ വർക്കെല്ലാം ചെയ്യുന്നത്. നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് വേണ്ട സപ്പോർട്ട് തരാനായിട്ട് നമ്മുടെ ഫാക്കൽറ്റീസ് ഉണ്ട്.
1: SAE തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ ബഗ്ഗി മോഡൽ

0: ജയിപ്പിച്ച വിദ്യാർത്ഥികൾക്ക് വേണ്ട നിർദ്ദേശങ്ങളും പിന്തുണയും നൽകിയ ഫാക്കൽറ്റി അഡ്വൈസറായ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ അൻവർ സാദിഖ്.
1: നമ്മളിവിടെ ഒരു സ്റ്റുഡൻസിന്റെ ക്ലബ് ഉണ്ട്, സൊസൈറ്റി ഓഫ് ഓട്ടോമോട്ടീവ് എഞ്ചിനീയേഴ്സ്. അത് എസ് ഐ ഇന്റർനാഷണലിന്റെ തന്നെ അണ്ടറിൽ വരുന്ന എസ് ഐ ഇന്ത്യയുടെ കീഴിലുള്ള ഒരു സ്റ്റുഡൻസ് ക്ലബ്ബാണ്. അപ്പൊ അവര് എല്ലാ വർഷവും പല മത്സരങ്ങൾ നടത്തുന്നുണ്ട്. അതിലൊരു മത്സരമാണ് ഓട്ടോണോമസ് വെഹിക്കിളിന്റെ ചലഞ്ച് ആയിട്ടുള്ള ഓട്ടോണോമസ് ബാഹ ചലഞ്ച് എന്ന് പറയുന്നത്. ഈ വർഷവും നമ്മൾ അതിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു ഓൾ ടെറൈൻ വെഹിക്കിൾ ഓട്ടോണോമസ് വെഹിക്കിൾ ആണത്. അപ്പൊ അതില് മെയിൻ ആയിട്ട് വരുന്ന ചലഞ്ചുകൾ എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഓട്ടോണോമസ് എമർജൻസി ബ്രേക്ക്. മൂന്നിന്റെ എന്തെങ്കിലും പ്രതിസന്ധികളോ പ്രതിബന്ധങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡ്രൈവർ ആക്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് ബ്രേക്ക് ചെയ്യും. അതാണ് ഒരു ചലഞ്ച് ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലെയിൻ കീപ്പ് അസിസ്റ്റ്. ലെയിൻ കീപ്പ് അസിസ്റ്റ് എന്ന് വെച്ചാൽ റോഡിലുള്ള രണ്ട് വരകൾക്ക് നടുക്കായിട്ട് കറക്റ്റ് നടുക്കിൽ കൂടി തന്നെ വണ്ടി പോവുക എന്നുള്ളത്. അത് കൂടുതലും ഈ ഹൈ സ്പീഡ് ഹൈവേകളിൽ ഈ ലെയിൻ ആയിട്ടുള്ള ട്രാഫിക് ഉള്ള സ്ഥലങ്ങളിൽ വരുമ്പോൾ അതിൽ അഡാസ് എന്ന് പറഞ്ഞ ഒരു ഫീച്ചറിന്റെ സബ് ഫീച്ചറാണിത്. അപ്പൊ അങ്ങനെയുള്ള ഒരു ചലഞ്ച് ഉണ്ട്. രണ്ട് വര വരക്കും. അപ്പൊ അതൊക്കെ ടേൺ ചെയ്ത് ഇങ്ങനെ വളവും തിരിവൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയിട്ട് ക്യാമറ വെച്ച് മനസ്സിലാക്കി വണ്ടി തനിയെ സ്വയം നിയന്ത്രിച്ച് പോകും. അതാണ് രണ്ടാമത്തെ ഉള്ളത്. പിന്നെ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എ സി സി, അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ആണ്. ഒരു ബ്രേക്കിംഗ് ഡിസ്റ്റൻസ്, നിശ്ചിത ദൂരം, അതായത് വേഗതയ്ക്ക് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓരോ വണ്ടിയും ചെറിയ വേഗതയിൽ പോകുമ്പോൾ ചെറിയ ഡിസ്റ്റൻസും, കൂടുതൽ സ്പീഡിൽ പോകുന്നതോറും ആ ഒരു സേഫ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് വണ്ടി സ്വയം മനസ്സിലാക്കി അതിനനുസരിച്ച് റഡാർ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ അത് ആ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ട് പോകും. അതാണ് ഈ എ സി സി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ. അപ്പൊ അത് നമ്മൾ ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉള്ളത് ടി എസ് എൽ ഡി എന്ന് പറയും, ട്രാഫിക് സിഗ്നൽ ആൻഡ് ലൈറ്റ് ഡിറ്റക്ഷൻ. അപ്പൊ അതില് ക്യാമറ വെച്ചിട്ട് നമുക്ക് ഈ സിഗ്നൽസ്, ഇപ്പൊ ഒരു വേഗ നിയന്ത്രണം ഉള്ള ഒരു സ്ഥലമാണ്, 30 കിലോമീറ്ററിൽ കൂടുതൽ പോകാൻ പാടില്ല. കൂടുതലും സ്കൂളുകളൊക്കെ ഉള്ള റീജിയനിൽ നമ്മൾ അങ്ങനെ സൈൻ ബോർഡ് വെക്കാറുണ്ട്. അപ്പൊ ആരെങ്കിലും ഇതുപോലെ ആ സൈൻ ബോർഡ് കണ്ട് അത് വകവെക്കാതെ പോവുകയാണെങ്കിൽ വണ്ടി തനിയെ ആ ഒരു 30 എന്നുള്ളൊരു സൈൻ ബോർഡ് കണ്ടിരുന്നെങ്കിൽ അത് തന്നെ മനസ്സിലാക്കി ആ 30 ആ വേഗത ക്രമീകരിക്കും. അപ്പൊ അതാണ് ഈ ടി എസ് എൽ ഡിയിൽ വരുന്നത്. ടി എസ് എൽ ഡിയിൽ 30 എന്നുള്ള സ്പീഡ് മാത്രമല്ല, പല സ്പീഡുകളും നമ്മൾ ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ക്യാമറ വെച്ച് യോളോ എന്ന് പറഞ്ഞൊരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ന്യൂറൽ നെറ്റ്വർക്ക് വെച്ചിട്ട് ട്രെയിൻ ചെയ്തെടുത്തതാണ്. അപ്പൊ അതും ഒരു ഫീച്ചറാണ്. അപ്പൊ ഈ ഒരു 4 ഫീച്ചേഴ്സാണ് കൂടുതലായിട്ടും നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് ഉണ്ടാക്കുന്നതിന് പല ഘട്ടങ്ങളുണ്ട്. ഒന്ന്, ഡിസൈൻ ആദ്യം തുടങ്ങണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു മെക്കാനിക്കൽ ബോഡി ഉണ്ടാവും. അപ്പൊ സേഫ്റ്റിയും പിന്നെ അതുപോലെ തന്നെ ഈ കമ്പോണൻസ് ഒക്കെ പിടിപ്പിക്കാനായിട്ട് ഒരു ഷാസി എന്ന് പറഞ്ഞൊരു സ്ട്രക്ചർ ഉണ്ടാകണം, അതുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ ഇതിന്റെ ഇലക്ട്രിക് വെഹിക്കിൾ ആണ് ഇതിനെ പവർ ചെയ്യുന്നത്. ഇലക്ട്രിക് വെഹിക്കിൾ ആണ്, അപ്പൊ അതുകൊണ്ട് ഇലക്ട്രിക് ഡ്രൈവുകളാണ് പവർ ചെയ്യുന്നത്. ഇലക്ട്രിക് മോട്ടർ, ഇലക്ട്രിക് സപ്ലൈ കൊടുക്കാനായിട്ടുള്ള അതിന്റെ ബാറ്ററീസ്, പിന്നെ അതിന്റെ കൺട്രോളർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യണം. അതാണ് ഇലക്ട്രിക്കൽ സൈഡ് വരുന്നത്. പിന്നെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോണോമസ് സാധനങ്ങൾ വരേണ്ടി വരും. അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി ഒരു 3 4 ഘട്ടങ്ങളിലായിട്ടാണ് വണ്ടി ഉണ്ടാക്കുന്നത്. വണ്ടി ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ള ഒരു മെയിൻ ഘട്ടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഡാറ്റകൾ എടുക്കും. ഡാറ്റകൾ എടുത്തിട്ട് അതിന്റെ റെസ്പോൺസ് എങ്ങനെയെന്ന് നോക്കും. നമുക്ക് ആവശ്യമുള്ള അതിന്റെ ഒരു പെർഫോമൻസിലേക്ക് അതിനെ ട്യൂൺ ചെയ്തെടുക്കുന്നതാണെന്നുള്ളതാണ് ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം. അപ്പൊ അങ്ങനെ ഒരു സ്റ്റേജിൽ കൂടിയാണ് ഇപ്പൊ കടന്നു പോകുന്നത്. വണ്ടി ഏകദേശം റെഡി ആയിട്ടുണ്ട്, ഓടാവുന്ന കണ്ടീഷനിലാണ്. എല്ലാ ഫീച്ചേഴ്സും ഇപ്പോൾ ഒരു അതിന്റെ ഒരു 50% പ്രവർത്തനക്ഷമമാണ്. ഇനി അതിന് ആ ഒരു ട്യൂൺ ചെയ്തെടുക്കുക, അതിന്റെ മാക്സിമം എഫിഷ്യൻസിയിലേക്ക് ഒന്ന് ട്യൂൺ ചെയ്തെടുക്കുക എന്നുള്ള ഒരു പ്രോസസ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്രയാണ് ഇതിനെ കുറിച്ചുള്ളത്. ഇനി ഇതിന്റെ ഇവന്റ് നടക്കുന്നത് ഈ വർഷം ചെന്നൈയിലാണ്. ചെന്നൈയില് July 29 to August 3 ഇവന്റ് നടക്കുന്നത്. ഇപ്പൊ ഇവിടുന്ന് ഒരു 40 ഒരു ടീമാണ് പോകുന്നത്. അപ്പൊ അതിന്റെ ഫാക്കൽറ്റി അഡ്വൈസറാണ് ഞാൻ. അപ്പോ ഒരു ഇത് പറയുകയാണെങ്കിൽ ഇവര് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഒരു 6-7 ഇതിന്റെ പുറയിൽ തന്നെയാണ്. അപ്പോ ഇവിടുത്തെ ലാബ് എന്ന് പറയുന്നത് ഫുൾ ടൈമും അവൈലബിൾ ആണ്. എപ്പോ ആണെങ്കിലും ഇവർക്ക് ഇത് ചെയ്യാം. അപ്പൊ ഒരു 4 കഴിഞ്ഞ് ക്ലാസ് ടൈം ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇവർ കൂടുതലും അവിടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോ വെറുതെ ഇരുന്ന സമയം കളയാതെ, മൊബൈലിൽ നോക്കി സമയം കളയാതെ, ഇതൊരു നെക്സ്റ്റ് ഇവരുടെ തന്നെ ഒരു കരിയറിന് ബിൽഡപ്പ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടപ്പ് എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ അഭിനന്ദനാർഹമാണ് തന്നെയായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവര് തന്നെയാണ് ഇതിന്റെ ഉള്ള ഫണ്ടും അതൊക്കെ കണ്ടെത്തിയേക്കുന്നത്. അപ്പൊ അവരുടെ ഒരു പാഷനും പിന്നെ അവരുടെ തന്നെ ഒരു എഫേർട്ടും എടുത്തിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ അതിന് വേണ്ട എല്ലാ സപ്പോർട്ടുകളും ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ കോളേജിന്റെ സൈഡിൽ നിന്ന് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ അവിടെ തന്നെ ചിലപ്പോൾ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്കും ആവശ്യമുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇങ്ങനെയുള്ള ടെക്നോളജികളിൽ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെയാണ് വേണ്ടത്, സ്റ്റുഡൻസിനെയാണ് വേണ്ടത്. അപ്പോൾ അവരും അവിടെ നിന്ന് പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് സ്റ്റുഡൻസിന് നല്ലതാണ്. ഇനി അത് അവിടെ കിട്ടിയില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇവർ പാസ് ഔട്ട് ആയി പോയി കഴിയുമ്പോൾ സുഖമായിട്ട് ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ഇവർക്ക് ഒരു ഇന്റർവ്യൂവിനെങ്കിലും ഒരു ചാൻസ് കിട്ടാവുന്ന ഒരു രീതിയിലേക്കുള്ള ഒരു റെസ്യൂമേ ബിൽഡ് ചെയ്യാനായിട്ട് ഇവർക്ക് പറ്റും. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയാനായിട്ടുള്ളൂ. ഫാക്കൽറ്റി അഡ്വൈസർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ, പക്ഷെ കൂടുതലും ഞാനാണ് പഠിച്ചേക്കുന്നത്, അവരെയാണ് പഠിക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലെ ഫാക്കൽറ്റിയാണ്. ഇതെന്ന് പറഞ്ഞ ഒരു ഇന്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റ് ആണ്. അപ്പോൾ ഇലക്ട്രിക്കല്, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സ്, പ്രൊഡക്ഷൻ, പിന്നെ അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഇങ്ങനെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നുള്ള ടെക്നോളജീസും സ്റ്റുഡൻസും ആവശ്യമായിട്ട് വരുന്ന ഒരു സംരംഭമാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ മെക്കാനിക്കൽ അല്ലാതെ ഉള്ള പല കാര്യങ്ങളും പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത്. അപ്പോൾ ഇവർ പല കാര്യങ്ങളും ചെയ്തുകൊണ്ട് വരുമ്പോൾ ഇവരെ ഒന്ന് പഠിച്ച് ചോദിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഇതിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഫാക്കൽറ്റിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊരു

നോളജ് കൂടുതൽ ഇതാക്കാനായിട്ട് ശരിക്കും ഉപകരിക്കുന്നുണ്ട്. പിന്നെ ഇതിനെ കുറിച്ച് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇവരിപ്പോ സിലബസ് പഠിക്കുക എന്നുള്ളൊരു സാധനം മാത്രമല്ല, ഇതില് പല കാര്യങ്ങളും 90% കാര്യങ്ങളും സിലബസിന് പുറത്തുള്ള സാധനങ്ങളാണ്. ഇപ്പൊ സിലബസ് ചിലപ്പോ പല കാര്യങ്ങളിലും ഔട്ട്ഡേറ്റഡ് ആണ്. ഈ ഇൻഡസ്ട്രിയിൽ എന്താണ് നടക്കുന്നത്, അങ്ങനെയുള്ള ഒരു ഫ്രെയിം വർക്കാണ് ഈ കോമ്പറ്റീഷനിലൂടെ SI സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പൊ ആ ഒരു പുതിയ ടെക്നോളജീസും ഇൻഡസ്ട്രിയൽ പ്രാക്ടീസും ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ പ്രാപ്തരാകുന്നുണ്ട്. പിന്നെ ഇവർ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ജസ്റ്റ് കൊണ്ടുപോയി വണ്ടി ഓടിച്ച് ഫസ്റ്റ് അടിച്ച് വരിക എന്നുള്ളതല്ല, ഇതിന് പല പ്രസന്റേഷൻസ്, കോസ്റ്റ് പ്രസന്റേഷൻ, ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ, സേഫ്റ്റി പ്രസന്റേഷൻസ്, അങ്ങനെ കുറെ

0: ടെക്നോളജീസും ഇൻഡസ്ട്രിയൽ പ്രാക്ടീസസും ഒക്കെ ഫോളോ ചെയ്യാനായിട്ട് കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ പ്രാപ്തരാകുന്നുണ്ട്. പിന്നെ ഇവർ കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ജസ്റ്റ് കൊണ്ടുപോയി വണ്ടി ഓടിച്ച് ഫസ്റ്റ് അടിച്ച് വരിക എന്നുള്ളതല്ല. ഇതിന് പല പ്രസന്റേഷൻസ്, കോസ്റ്റ് പ്രസന്റേഷൻ, ബിസിനസ് പ്ലാൻ പ്രസന്റേഷൻ, സേഫ്റ്റി പ്രസന്റേഷൻസ്, അങ്ങനെ കുറേ പ്രസന്റേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ പ്രസന്റേഷൻ സ്കിൽസ്, ലാംഗ്വേജ് ഇംപ്രൂവ്മെന്റ്, അങ്ങനെയുള്ള കുറേ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും ഇവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ ഈ 40 പേരും വണ്ടി ഉണ്ടാക്കിയല്ല, 40-ൽ കുറച്ചുപേർ ഡിസൈൻ ചെയ്യും, കുറച്ചുപേർ ഇതുപോലെ പ്രസന്റേഷൻസ് പ്രിപ്പയർ ചെയ്യും, അത് പ്രസന്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്കിൽസ്, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയാണ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഒരു ടെക്നിക്കൽ പ്രസന്റേഷൻ എങ്ങനെ നടത്തണം, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ഡോക്യുമെന്റ് എങ്ങനെ ഉണ്ടാക്കും, പ്രസന്റേഷൻ എങ്ങനെ ഉണ്ടാക്കും, അങ്ങനെയൊക്കെ ഉള്ള ഒരു കുറേ സ്കിൽസ് ഇവർ അക്വയർ ചെയ്യുന്നുണ്ട് ഇവരറിയാതെ തന്നെ. അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഭാവിയിൽ ഒരു പ്രൊഫൈലിലേക്ക് പോയി കഴിയുമ്പോൾ അതൊരു മുതൽക്കൂട്ടായിട്ട് മാറും.
1: സാങ്കേതികവിദ്യ അതിവേഗം വികസിക്കുന്ന ഭാവിയിലും മനുഷ്യന്റെ അടിസ്ഥാന മൂല്യങ്ങളും മാനുഷിക ഗുണങ്ങളും നിലനിർത്താൻ സഹായിക്കുന്ന സമതുലിതമായ നൈപുണ്യ വികസനമാണ് ലോക യുവജന നൈപുണ്യ ദിനവും നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സാങ്കേതിക നൈപുണ്യങ്ങൾ, ഡിജിറ്റൽ നൈപുണ്യങ്ങൾ, കൃത്രിമ ബുദ്ധിയുമായി ബന്ധപ്പെട്ട നൈപുണ്യങ്ങൾ, ഹരിത നൈപുണ്യങ്ങൾ, സാമൂഹികവും വൈകാരികവുമായ നൈപുണ്യങ്ങൾ, പൗരബോധവുമായി ബന്ധപ്പെട്ട നൈപുണ്യങ്ങൾ, അങ്ങനെ യുവജനങ്ങളിൽ ഇത്തരം കഴിവുകളെല്ലാം പ്രോത്സാഹിപ്പിക്കുവാൻ എല്ലാ കലാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്കാകട്ടെ. അതിനായി അവർക്ക് വേണ്ട പ്രോത്സാഹനം നൽകാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം.
2: ഓട്ടോണമസ് സിസ്റ്റത്തിലുള്ള ബഗ്ഗി വാഹനം തയ്യാറാക്കിയ തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ഫാക്കൽറ്റി അഡ്വൈസർ ആയ അധ്യാപകനും പങ്കെടുത്ത പ്രത്യേക പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: യുവവാണി സമാപിച്ചു. നിർവഹണം അഞ്ജു പി അർജുനൻ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
0: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
2: ആകാശവാണി തൃശൂർ, ലളിത സംഗീത പാഠം എങ്ങുപോയി നീയൻ മുകിൽ വർണ്ണനെ എന്നാരംഭിക്കുന്ന ഡോക്ടർ പി സിന്ധുമോളുടെ രചനയ്ക്ക് ഈണം നൽകി പഠിപ്പിക്കുന്നത് ശ്രീ എ. ഇ. വാമനൻ നമ്പൂതിരി. പഠിക്കുന്നത് കുമാരി ദിനി സുനിൽ.

0: ഇതുവരെ കേട്ടത് ലളിത സംഗീത പാഠം. പഠിപ്പിച്ചത് ശ്രീ എ ഇ വാമനൻ നമ്പൂതിരി. പഠിച്ചത് കുമാരി ദിനി സുനിൽ.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
2: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
2: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
2: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം പി ഒ, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
2: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
2: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം. ആകാശവാണി തൃശൂർ, ചലച്ചിത്ര ഗാനങ്ങൾ. കണ്ണൂർ ഡീലക്സ്, ഈ ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്, തൃശൂർ. ഇന്നത്തെ സ്വർണവില.
2: പ്രായോജകർ
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: സ്വർണ്ണവിലയിൽ മാറ്റമില്ല. കേരളത്തിൽ ഇന്ന് സ്വർണ്ണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 13,230 രൂപയ്ക്കും പവന് 1,05,840 രൂപയ്ക്കുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണ്ണവില ഇനി നാളെ രാവിലെ 10:25.
1: റീഗൽ ജ്വല്ലേഴ്സ്, ഇക്കണ്ടവാരിയർ റോഡ്.

0: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
1: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശ്ശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശ്ശൂർ.

0: ആകാശവാണി തൃശൂർ. ഇപ്പോൾ പാട്ടോർമ്മകൾ പുനഃപ്രക്ഷേപണം.
1: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമ്മകളുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം. ഇന്ന് പാട്ടോർമ്മകളിൽ സുലോചന കടവല്ലൂർ എഴുതിയ കത്താണ് പരിഗണിച്ചിരിക്കുന്നത്. സുലോചനയുടെ കത്ത് ഞാൻ വായിക്കാം. പ്രിയമുള്ള ആകാശവാണിക്ക്, കാലം എത്ര ദൂരം സഞ്ചരിച്ചാലും ചില വഴികൾ മനസ്സിൽ മായാതെ കിടക്കുമെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഈ കത്തെഴുതുന്ന സമയം പുറത്ത് മഴ തിമിർത്ത് പെയ്യുന്നുണ്ട്. ജൂണിലെ മഴ നനഞ്ഞ് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോയി.

0: തുടങ്ങി. പ്രവേശനോത്സവത്തിന് പോകുന്ന കുഞ്ഞുങ്ങളെ കാണുമ്പോൾ എനിക്ക് എന്റെ സ്കൂൾ കാലമാണ് മനസ്സിലേക്കെത്തുന്നത്. പ്രഭാതത്തിലെ സ്കൂൾ ബെല്ലിന്റെ ശബ്ദം, മഴ നനഞ്ഞ മുറ്റം, അസംബ്ലിയിൽ ഒരേ സ്വരത്തിൽ ചൊല്ലിയ പ്രാർത്ഥന, ക്ലാസ്സിനുള്ളിൽ ഒളിച്ചുവെച്ച ചെറുചിരികൾ എല്ലാം ഇന്നും മനസ്സിന്റെ കോണുകളിൽ പൊടിപിടിക്കാതെ കിടക്കുന്നു. 1984 ജൂൺ മാസത്തിലാണ് ഞാൻ പാലക്കാട് ജില്ലയിലെ പെരിങ്ങോട് സ്കൂളിൽ 5-ാം ക്ലാസ്സിൽ എത്തുന്നത്. 4-ാം ക്ലാസ് വരെ വീടിനടുത്തുള്ള LP സ്കൂളിലായിരുന്നു. പെരിങ്ങോട് സ്കൂൾ എനിക്ക് പുതിയൊരു ലോകമായിരുന്നു. തൊട്ടടുത്ത 1-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾക്കൊപ്പം എനിക്കുമന്ന് പ്രവേശനോത്സവമായിരുന്നു. 1-ാം ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മഴയോട് മത്സരിക്കുന്നത് കേട്ട് ഞാൻ ക്ലാസ്സിലിരിക്കും. കർക്കശക്കാരായ അധ്യാപകർക്കിടയിൽ നിന്ന് കുട്ടികളെ ഒരുപോലെ പരിഗണിക്കുന്ന ഞങ്ങളുടെ രാമചന്ദ്രൻ മാഷെ പരിചയപ്പെടുന്നത് ആ വർഷമാണ്. കുട്ടികൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സംസ്കൃതം മാഷ്. മാഷിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ ആദ്യ ബാച്ചിലെ കുട്ടികളാണ് ഞങ്ങൾ. മാഷ് എന്നും ഞങ്ങളെ ഓർക്കുമെന്ന് അതിയായി ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴും കാണുമ്പോൾ പഴയ ആ സ്നേഹം ഒട്ടും കുറയാതെ മാഷ് ഇന്നും പ്രകടിപ്പിക്കാറുണ്ട്. മഴയിൽ കുതിർന്ന ഒരു ദിവസം അവസാന പീരീഡിൽ ലത ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നു. തണുത്ത കാറ്റ് വീശുന്ന ആ വൈകുന്നേരം ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിലെ പാട്ടുകാരനായ ദേവരാജനോട് പാട്ടുപാടാമോ എന്ന് ചോദിച്ചു. കുഞ്ഞു ദേവരാജൻ ഹിമം സിനിമയിലെ ഗോമേതകം കണ്ണിലേന്തി രാപ്പാടി പാടി രാത്രിഗാനം എന്ന ഗാനം ആലപിച്ചു. ടീച്ചറും ഞങ്ങളും ആ ഗാനം ആസ്വദിച്ചേ ഒരു യുഗം തന്നെ തീർത്തു. അന്നത്തെ ദിവസത്തിനുശേഷം ആ ഗാനം പിന്നീട് എവിടെയും കേൾക്കാനായില്ല. റേഡിയോയിലെ ചലച്ചിത്ര ഗാനങ്ങളും വാർത്തകളും കേൾക്കാൻ അടുത്തുള്ള വീടുകളിൽ പോയിരിക്കുമായിരുന്നു. പരിപാടികൾ കേട്ടുകഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അമ്മയുടെ വക വഴക്കും കേൾക്കും. എന്നാലും ആ പോക്ക് തുടർന്നിരുന്നു. 10-ാം ക്ലാസ് എത്തിയപ്പോൾ ഒരു ബന്ധു സമ്മാനിച്ചതുവഴി എനിക്കും ഒരു റേഡിയോ കിട്ടി. അതിരില്ലാത്ത സന്തോഷമായിരുന്നു അന്ന്. പിന്നീട് കേട്ട പരിപാടികളിലൊക്കെ എന്റെയുള്ളിലെ 5-ാം ക്ലാസ്സുകാരി ഹിമം എന്ന സിനിമയിലെ ഗോമേതകം കണ്ണിലേന്തി എന്ന പാട്ടിനായി കാത്തിരുന്നു. പക്ഷേ കേട്ടില്ല. ആകാശവാണിയിലെ പാട്ടോർമ്മകൾ കേൾക്കുമ്പോഴും എന്നെങ്കിലും ആ പാട്ട് വരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കും. ഇന്ന് ആ പാട്ടാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്. കാലത്തിന്റെ പുസ്തകത്തിൽ എത്രയോ അധ്യായങ്ങൾ വന്നുപോയി, ചില അധ്യായങ്ങൾ തീരുന്നില്ലല്ലോ. സ്നേഹപൂർവം, സുലോചന കടവല്ലൂർ. സുലോചന കടവല്ലൂരിനോട് നമുക്കൊന്ന് സംസാരിക്കാം.
1: ഹലോ.
0: ഹലോ, നമസ്കാരം.
1: നമസ്കാരം.
0: ഇത് തൃശ്ശൂർ ആകാശവാണിയുടെ പാട്ടോർമ്മകൾ എന്ന പരിപാടിയിൽ നിന്നാണ് വിളിക്കുന്നത്. കടവല്ലൂരിലുള്ള സുലോചനയല്ലേ?
1: അതെ.
0: നമുക്കൊന്ന് കുറച്ചു നേരം ഒന്ന് സംസാരിക്കാൻ പറ്റുമോ? ഇപ്പോ
1: കുഴപ്പമില്ല.
0: അതെയോ?
1: ഞാനൊരു കത്തെഴുതും, അത് തെരഞ്ഞെടുത്തെന്ന് പറയുമ്പോഴും ഒരു സന്തോഷം.
0: ഞങ്ങൾക്കും നല്ല പുതിയ ശ്രോതാക്കളെ പരിചയപ്പെടുമ്പോഴും സന്തോഷം തന്നെ. സ്കൂൾ ജീവിതത്തെ കുറിച്ചൊക്കെ ഓർത്തുകൊണ്ടുള്ള ഒരു കത്താണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിലെ രാമചന്ദ്രൻ മാഷയെയും പിന്നെ അതുപോലെ തന്നെ ലത ടീച്ചറെ ഒക്കെ കുറിച്ച് എഴുതിയത് വായിച്ചു.
1: എല്ലാവർക്കും കൂടുതൽ ഓർക്കാനൊരു ഇതുണ്ടാവും, നമുക്ക് സ്കൂൾ ജീവിതകാലമാണല്ലോ.
0: അതെ അതെ. അന്ന് ക്ലാസ്സിലെ ഒരു കുട്ടിയോട് പാട്ട് പാടാൻ പറഞ്ഞപ്പോ അല്ലേ ആ കുട്ടി പാടിയ പാട്ടാണ് ഈ പാട്ടോർമ്മകളിലൂടെ കേൾക്കേണ്ടത് അല്ലേ?
1: അതെ അതെ. ഞങ്ങളൊരു സഹപാഠി കൂടിയാണ്, അവൻ നന്നായി പാട്ട് പാടുമായിരുന്നേ. അപ്പൊ ഞങ്ങളിങ്ങനെ സ്കൂളുകളില് ഒഴിവ് സമയത്ത് മാഷ് ടീച്ചർ ഇങ്ങനെ പറയാറുണ്ട് ഇടയ്ക്കൊക്കെ. അപ്പൊ അന്ന് അവൻ പാടിയ പാട്ടാണത്. അപ്പൊ ഞാനിങ്ങനെ എന്നും ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കുമോ വിചാരിക്കും, കേൾക്കാൻ പറ്റിയിട്ടില്ല.
0: ആ പാട്ട് കേൾക്കാൻ പറ്റിയിട്ടില്ല അല്ലേ?
1: പറ്റിയിട്ടില്ല. അന്ന് ചെറുപ്പകാലത്തെന്ന് വെച്ച് ഞങ്ങളുടെ വീട്ടിലും റേഡിയോ ഇല്ലേ.
0: അപ്പൊ
1: ഞങ്ങൾ അടുത്ത വീട്ടിൽ പോയിട്ടൊക്കെയാണ് റേഡിയോ കേൾക്കുക. അപ്പൊ അമ്മ ഇങ്ങനെ വഴക്ക് പറയും, ഇങ്ങനെ റേഡിയോ കേട്ട് നടന്നോ, പള്ളിയിൽ ബാങ്ക് കൊടുക്കുമല്ലോ. അത് കേൾക്കുമ്പോ ഞങ്ങളിങ്ങനെ അടുത്ത വീട്ടിലേക്ക് പോവും. അപ്പൊ ആ ഊണ് കഴിക്കണ സമയത്ത് അടുത്ത വീട്ടിൽ പോയിരിക്കണേനാണ് അമ്മ വഴക്ക് പറയണതേ. പക്ഷെ ഞങ്ങളെന്ന് വെച്ചാൽ ഈ പാട്ടൊന്ന് കേൾക്കാലോ, പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്.
0: പാട്ട് പാടുന്ന ആളാണോ?
1: പാട്ടൊന്നും പാടില്ല, കേൾക്കാൻ നല്ല ഇഷ്ടമാണ്. ഞങ്ങൾക്കൊരു റേഡിയോ കിട്ടിയപ്പോ ഞങ്ങള് സന്തോഷമായി. എന്നും അതിങ്ങനെ ആ റേഡിയോ കേട്ടിട്ടാണ് ഉറങ്ങുന്നത്. അത്ര ഇഷ്ടമായിരുന്നു ആകാശവാണി.
0: അന്ന് അതൊരു ബന്ധു സമ്മാനിച്ചതാണെന്നൊക്കെ കത്തില്.
1: അതെ അതെ അതെ. ഞങ്ങളുടെ എന്റെ ചേച്ചി LF കോളേജ് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലാണേ. അപ്പൊ ചേച്ചിയുടെ ഒരു ഫ്രണ്ടിന്റെ അമ്മാമൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ ഓർഡർ റേഡിയായിരുന്നു. ഞങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയില് ചാലിശ്ശേരിയില് ചെറിയൊരു ഗ്രാമമാണ് ആലിക്കര എന്ന് പറയും. അപ്പൊ അവിടെ അങ്ങനെ ഒരു ഏരിയയാണോ, അങ്ങനെയുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല. പിന്നെ കല്യാണം കഴിഞ്ഞ് കടവല്ലൂർ വന്നപ്പോ ഞങ്ങള് കൂട്ടുകുടുംബായിരുന്നു. അപ്പൊ കൂട്ടുകുടുംബാകുമ്പോ റേഡിയോ ഉണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തെ ഇങ്ങനെ ഇരുന്ന് കേൾക്കാനൊന്നും പറ്റില്ലല്ലോ. അങ്ങനെ ഇരിക്കും കേൾക്കുമ്പോഴാണ് ഇപ്പൊ എനിക്ക് റേഡിയോ

0: കിട്ടി. അത് മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്.
1: അതെന്താണ്?
0: ഞങ്ങളുടെ വീടിന്റെ ഫാമിലി സുഹൃത്തുക്കളാണ്. അവിടുത്തെ മോള് ഖത്തറിലാണ്, അപ്പൊ ദീപ എന്നവളുടെ പേര്. അപ്പൊ അവള് എനിക്ക് റേഡിയോ കൊണ്ടു തന്നു. അപ്പൊ ആ റേഡിയോയിലാണ് ഇപ്പൊ എല്ലാ പരിപാടികളും കേൾക്കുന്നത്. അപ്പൊ അത്രയും സന്തോഷത്തിലാണ്. ഞാൻ കൊറേ ദിവസമായി വിചാരിക്കുന്നു എന്താ എന്റെ കത്ത് മാത്രം തെരഞ്ഞെടുക്കാത്ത.
1: നമുക്ക് ഒരുപാട് കത്തുകൾ വരുന്നുണ്ടല്ലോ, എന്താ ചെയ്യുന്നേ?
0: ഞങ്ങളെ വീടിന്റെ തൊട്ടപ്പുറത്ത് ഒരു പണികളുടെ ഇൻഡിക്കേറ്റർ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുടെ അഡ്മാന്ന് പറയാം. അവിടെ സോൾഡറിംഗ് ആയിട്ട് വർക്ക് ചെയ്യാം.
1: അപ്പൊ നിങ്ങൾ അവിടെ ജോലി സ്ഥലത്ത് റേഡിയോ കേൾക്കാറുണ്ടോ?
0: ആദ്യമൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല.
1: അവിടെ മുതലാളിയോട് പറയൂ ഒരു നല്ല റേഡിയോ മേടിച്ചു വെക്കാൻ, പരിപാടിയും കേൾക്കാം, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയെ അതൊരു തടസ്സാവില്ലല്ലോ.
0: അതിങ്ങനെ കേൾക്കല്ലേ.
1: അതെ അതെ. ആ സുലോചനയുടെ വീട്ടിലെ വിശേഷങ്ങൾ പറഞ്ഞില്ല?
0: എന്റെ വീട്ടില് ഞാന്, ഭർത്താവ്, മക്കള്, പിന്നെ എനിക്ക് കൂടെ ഒരു അനിയത്തി ഉണ്ട്. അപ്പൊ അനിയത്തിക്ക് വിവാഹം കഴിച്ചിട്ടില്ല, അപ്പൊ ഞങ്ങളുടെ കൂടെയാണ് താമസിക്കുന്ന. അവളും ഉണ്ട്. പിന്നെ മാതൃഭൂമിയിലാണ് മോള് കോഴിക്കോട് ജോലി ചെയ്യുന്നു.
1: ജോലി ചെയ്യുന്നു അല്ലെ.
0: മോൻ ഗ്രാഫിക് ഡിസൈനറാണ്. അത് 4 വർഷം ഇവിടെ തൃശ്ശൂർ ആർട്സ് കോളേജിൽ കഴിഞ്ഞിട്ടിപ്പോ വീട്ടിലിരുന്ന് വർക്ക് ചെയ്യണം. ഹസ്ബൻഡ് പെയിന്റിങ്ങിനൊക്കെ പോണ ആളാണ്.
1: അങ്ങനെ സന്തോഷമായിട്ട് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റട്ടെ. പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം.
0: എനിക്ക് വളരെ സന്തോഷം.
1: ശരി.
2: ആയിരത്തി തൊള്ളായിരത്തി 1983 ജോഷിയുടെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു ഹിമം. പ്രേം നസീർ, ശങ്കർ, ഷാനവാസ്, ശ്രീപ്രിയ, സുമലത എന്നിവരാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. പാട്ടോർമകളിൽ ഹിമം എന്ന ചിത്രത്തിലെ ബിച്ചു തിരുമല എഴുതി ശ്യാം ഈണം പകർന്ന ഗാനം നമുക്കിന്ന് ആസ്വദിക്കാം. പാടിയത് കെ ജെ യേശുദാസും പി ജയചന്ദ്രനും.

പ്രിയ ശ്രോതാക്കളെ, പാട്ടോർമകളിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം ഇനി പറയാം. പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 6806331. ഈ

0: പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കേണ്ട വാട്സപ്പ് നമ്പർ ഇനി പറയാം. 9447072669. നമ്പർ ഒരിക്കൽ കൂടി 9447072669. പാട്ടോർമകൾ ഇനി അടുത്ത വെള്ളിയാഴ്ച രാവിലെ 8:30 കേൾക്കാം. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
1: ഇന്ന് പാട്ടോർമകൾ പങ്കുവച്ചത് സുലോചന കടവല്ലൂർ. നിർവഹണ സഹായം സ്മിത രാജേഷ്. നിർവഹണം അഞ്ജു പി അർജുനൻ.
2: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി. മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിത പാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിത പാഠം.
2: ജീവിത പാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
0: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
2: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
0: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
2: ഗാന്ധിമാർഗം.
0: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
2: കേൾക്കാം ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

ഇപ്പോൾ സമയം 11 മണി. ആകാശവാണി തൃശൂർ. നവഗീതികൾ, വിവിധ ഭാഷാ ചലച്ചിത്ര ഗാനങ്ങൾ. നവഗീതികളിൽ ഇന്നാദ്യം പ്രദീപ് കുമാർ, കാർത്തിക വൈദ്യനാഥൻ എന്നിവർ പാടിയത്. ചിത്രം 'ചിത്ത'.

കൈതപ്രത്തിന്റെ വരികൾ, ജെയ്ക്സ് ബിജോയിയുടെ സംഗീതം, വിശാൽ മിശ്ര, ആവണി മൽഹാർ എന്നിവർ പാടിയത്. ചിത്രം പള്ളിച്ചട്ടമ്പേ.

ഇന്ന് രാത്രി 9:30 അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. ഇന്ന് രാത്രി 9:30 ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ചിത്രം വാഴേ, പാടിയത് ധീ.

വില്യം ഫ്രാൻസിസ് സംഗീതം നൽകി, വി ദേവാനന്ദ്, മൃദുല വാര്യർ എന്നിവർക്കൊപ്പം പാടിയത്. ചിത്രം തങ്കമണി. ഗാനരചന ബി ടി അനിൽകുമാർ.

സൂരജ് എസ് കുറുപ്പ് സംഗീതം നൽകി. മൃദുല വാര്യർക്കൊപ്പം പാടിയത്. ചിത്രം മിണ്ടിയും പറഞ്ഞും. രചന സുജേഷ് ഹരി.

0: നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: ഇന്ന് രാത്രി 9:30 അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് ആദരമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. ഇന്ന് രാത്രി 9:30.
1: പ്രിയരെ, ഏതെങ്കിലും ഗാനം

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
2: നവഗീതികളിൽ അവസാനമായി സിദ്ധ ശ്രീറാം, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയത്. ചിത്രം അണ്ണാത്തെ

0: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
1: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
0: ഓർക്കുക, മീഡിയം വേവ് 630 കിലോഹെർട്സിലും FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.
2: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
3: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
2: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10.
3: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
2: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
4: ആകാശവാണി തൃശൂർ ഇനി 12 മണിക്ക് ഹിന്ദിയിലും 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ.

0: സവിത കവളപ്പാറയും സംഘവും അവതരിപ്പിച്ച ഓട്ടൻതുള്ളൽ സമാപിച്ചു.
1: നാളെ രാവിലെ 6:35 ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. കാഴ്ചയുടെ തെളിച്ചം അനുഭവിച്ചറിയൂ. കണ്ണടയും കോൺടാക്ട് ലെൻസും ഒഴിവാക്കൂ. ഐ വിഷൻ ഐ ഹോസ്പിറ്റൽ, പറവട്ടാനി ആൻഡ് കണിമംഗലം.
2: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
3: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
4: ചൊവ്വ വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം, ചിന്താ വിഷയം.
5: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: ആകാശവാണി തൃശൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ
7: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. വിടവാങ്ങിയത് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ അനശ്വര ശബ്ദം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തെ സംബന്ധിച്ച റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കാൻ അന്വേഷണ സമിതിക്ക് സർക്കാർ നിർദ്ദേശം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ വിതരണം ചെയ്തതിന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് നോട്ടീസ് അയച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ്, വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. വാർത്തകൾ വിശദമായി. അനശ്വര ഗായിക എസ് ജാനകി വിടവാങ്ങി. ഇന്നലെ രാത്രി മൈസൂരു അപ്പോളോ ആശുപത്രിയിലായിരുന്നു അന്ത്യം. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ചികിത്സയിലിരിക്കെയായിരുന്നു വിയോഗം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ സുന്ദരനാദത്തിലൂടെ ആസ്വാദകരെ വിസ്മയിപ്പിച്ച എസ് ജാനകി ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ ഇതിഹാസ ഗായകരിൽ ഒരാളാണ്.

0: അനുരാഗത്തിന്റെ ആനന്ദത്തിലും നഷ്ടപ്പെടലിന്റെ വിങ്ങലിലുമെല്ലാം മലയാളിക്കൊപ്പം ചേർന്നു നിന്ന നാദപൂർണിമയാണ് എസ് ജാനകി. ആ ശബ്ദം താരാട്ടായും പ്രണയമായും വിരഹമായും നിറഞ്ഞു നിന്നു. 1938 April 23 ആന്ധ്രപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിൽ ജനിച്ച ജാനകി 3 വയസ്സിൽ തന്നെ സംഗീതത്തോട് ആഭിമുഖ്യം പ്രകടിപ്പിച്ചു. ഭാഷകൾക്കും കാലദേശങ്ങൾക്കും അപ്പുറം ആസ്വാദകരിൽ പെയ്തിറങ്ങിയ ഈണങ്ങളുടെ മഹാറാണി പാടിത്തീർത്തത് 48,000 ഗാനങ്ങളാണ്. 1957 വിധിയും വിളയാട്ട് എന്ന തമിഴ് സിനിമയിൽ ടി ചലപതിറാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അരങ്ങേറ്റം കുറിച്ച എസ് ജാനകി എം എസ് ബാബുരാജ്, എം എസ് വിശ്വനാഥൻ, ഇളയരാജ, എ ആർ റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് ശബ്ദമായി മാറി. ഒരു കൊച്ചു സ്വപ്നത്തിൻ, ഉണരുടരു ഉണ്ണിപ്പൂവേ, നാഥാ നീവരും കാലോച്ച തുടങ്ങി ഒട്ടേറെ നിത്യഹരിത ഗാനങ്ങൾ ആ ഇതിഹാസ ഗായിക സംഗീത ലോകത്തിന് സമ്മാനിച്ചു. ഓരോ ഗാനവും അനുഭൂതിയാക്കി മാറ്റിയ എസ് ജാനകി എന്ന ഗാനകോകിലം സംഗീത ആസ്വാദകരുടെ മനസ്സിൽ ചിരകാലം ജീവിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: മൈസൂരു മഹാരാജാസ് കോളേജ് ഗ്രൗണ്ടിൽ പൊതുദർശനത്തിനായി എത്തിച്ച എസ് ജാനകിയുടെ ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ, സിനിമാ, സംഗീത, സാംസ്കാരിക മേഖലകളിലെ പ്രമുഖരും ആരാധകരും അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഉച്ചകഴിഞ്ഞ് കനിയനഹുണ്ടി ഫാം ഹൌസിലാണ് സംസ്കാരം. സംസ്കാര ചടങ്ങിൽ സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച് മന്ത്രി റോജി എം ജോൺ പങ്കെടുക്കും. എസ് ജാനകിയുടെ നിര്യാണത്തിൽ രാഷ്ട്രീയ ചലച്ചിത്ര സംഗീത രംഗത്തെ നിരവധി പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. തലമുറകളെ അസാധാരണമായ ഗാനങ്ങളിലൂടെ ആകർഷിച്ച എസ് ജാനകിയുടെ സംഗീത

0: കാലാതീതമാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അനുസ്മരിച്ചു. എസ് ജാനകിയുടെ വിയോഗം സംഗീത സാംസ്കാരിക ലോകത്തിന് നികത്താനാവാത്ത നഷ്ടമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി വി ഡി സതീശൻ, സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരും അനുഗ്രഹീത ഗായികയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. അതുല്യമായ ശബ്ദം കൊണ്ടും അസാധാരണമായ വൈദഗ്ധ്യം കൊണ്ടും അനുഗ്രഹീതയായ ഗായികയാണ് എസ് ജാനകി. അനശ്വരമായ ഒട്ടേറെ ഗാനങ്ങളാണ് അവർ മലയാളിക്ക് സമ്മാനിച്ചത്. മലയാളിയുടെ പ്രിയപ്പെട്ട എസ് ജാനകിയെക്കുറിച്ച് ആകാശവാണി മുൻ അസിസ്റ്റന്റ് ഡയറക്ടറും പിന്നണി ഗായകനുമായ ജി ശ്രീറാം ആകാശവാണി വാർത്തകളോട്.
1: നമ്മെ എല്ലാം വിട്ടുപിരിഞ്ഞ് ജാനകിയമ്മ പോയി കഴിഞ്ഞു. 40,000-ലേറെ പാട്ടുകൾ നമുക്ക് സമ്മാനിച്ചിട്ടാണ് അമ്മ യാത്രയായത്. ഓരോ പാട്ടും ഓരോ ലൈബ്രറിയാണ്. പുതുതലമുറയ്ക്കും നമുക്കെല്ലാം തന്നെ ആ പാട്ടിനെ വിശകലനം ചെയ്ത് പഠിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ്. എങ്ങനെയാണ് ഓരോ വാക്കും ഉച്ചരിക്കേണ്ടത്, ഭാവത്തിനനുസരിച്ച് എങ്ങനെ മോഡുലേഷൻ കൊടുക്കണം എന്നൊക്കെ ഓരോ പാട്ടും ഓരോ പാഠപുസ്തകങ്ങൾ കൂടുകയാണ്.
0: 6 ദിവസത്തെ വിദേശ പര്യടനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് എന്നീ രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിച്ചത്. രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി ഉഭയകക്ഷി ചർച്ചകൾ, വ്യവസായ സമൂഹവുമായുള്ള കൂടിക്കാഴ്ചകൾ എന്നിവ അടങ്ങിയതായിരുന്നു പ്രധാനമന്ത്രിയുടെ വിദേശ പര്യടനം. കഴിഞ്ഞ 40 വർഷത്തിനിടെ ആദ്യമായിട്ടാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശിച്ചത്. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. സൌജന്യ യാത്രയിലൂടെ സ്ത്രീകൾക്ക് ലാഭിക്കാൻ കഴിയുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിനായി KSFE ഒരു പ്രത്യേക പിൻ ചിട്ടി ആരംഭിക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. മേയർ വി കെ മിനിമോൾ, MLA മാരായ TJ വിനോദ്, മുഹമ്മദ് ഷിയാസ്, ടോണി ചമണി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. വയനാട് കള്ളാടിയിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. മീനാക്ഷി പാലത്തിൽ നിന്ന് ഏകദേശം 150 മീറ്റർ അകലെയാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 8 ആയി. കൺസ്ട്രക്ഷൻ മാനേജറായിരുന്നു വിക്രം റാണി. വയനാട്ടിൽ കള്ളാടി തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്താൻ സംസ്ഥാന സർക്കാർ 5-അംഗ വിദഗ്ധ സമിതിയെ നിയോഗിച്ചു. ഭൗമശാസ്ത്രജ്ഞൻ CP രാജേന്ദ്രനാണ് സമിതി അധ്യക്ഷൻ. 1 മാസത്തിനകം സമിതി റിപ്പോർട്ട് സമർപ്പിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് 9 നോട്ടീസുകൾ അയച്ചു. 2006 ഭക്ഷ്യസുരക്ഷാ മാനദണ്ഡ നിയമം ലംഘിച്ചതായി ആരോപിച്ച് നിരവധി ഉപഭോക്തൃ പരാതികൾ ലഭിച്ചതിനെ തുടർന്നാണ് ഈ നീക്കം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ട് വഴി വിതരണം ചെയ്തതായാണ് പരാതി. കൃത്യമായ വിശദീകരണം നൽകണമെന്നും അല്ലാത്ത പക്ഷം ഉചിതമായ നിയമ നടപടി സ്വീകരിക്കുമെന്നും FSSI സാമൂഹ്യ മാധ്യമ കുറിപ്പിൽ പറഞ്ഞു. ഫിഫ ഫുട്ബോൾ ലോകകപ്പിൽ അർജന്റീന സെമിയിൽ. സ്വിസ് പടയെ 3-1 കീഴടക്കിയാണ് നിലവിലെ ചാമ്പ്യന്മാർ അവസാന 4 ഇടം പിടിച്ചത്. സെമിഫൈനൽ മത്സരങ്ങൾക്ക് ബുധനാഴ്ച തുടക്കമാകും. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: നിശ്ചിത സമയത്തും എക്സ്ട്രാ ടൈമിന്റെ ആദ്യ പകുതിയിലും ഇരു ടീമുകളും 1-1 എന്ന സമനില പാലിച്ചതോടെ മത്സരം പെനാൾട്ടി ഷൂട്ടൌട്ടിലേക്ക് നീങ്ങുമെന്ന് കരുതിയ ഘട്ടത്തിലാണ് ജൂലിയൻ അൽവാരസിന്റെ കിഡിലൻ ലോങ് റേഞ്ചർ സ്വിസ് വലയിലേക്ക് പറന്നിറങ്ങിയത്. ഗോൾ മടക്കാൻ സ്വിസ് പടനീക്കം ശക്തമാക്കിയതിന് പിന്നാലെ ഒരു പ്രത്യാക്രമണത്തിലൂടെ ലൗട്ടാറോ മാർട്ടിനസ് മറ്റൊരു ഗോൾ കൂടി നേടി ടീമിന്റെ സെമി പ്രവേശനം ഉറപ്പാക്കി. കളി തുടങ്ങി 10-ാം മിനിറ്റിൽ തന്നെ ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് കൃത്യമായ ഒരു ഹെഡറിലൂടെ അലക്സിസ് മാക്അലിസ്റ്റർ സ്വിസ് വലയിലെത്തിച്ചപ്പോൾ മത്സരം അർജന്റീന തൂക്കുമെന്ന പ്രതീതി ഉണ്ടായി. എന്നാൽ വിട്ടുകൊടുക്കാൻ തയ്യാറാകാതെ ഇഞ്ചോടിഞ്ചി തിരിച്ചടിച്ച സ്വിറ്റ്സർലൻഡ് ഡോൺ എൻഡോയിലൂടെ 67-ാം മിനിറ്റിൽ സമനില ഗോൾ നേടി. 72-ാം മിനിറ്റിൽ ഫൗൾ ചെയ്യപ്പെട്ട പോലെ അഭിനയിച്ച ബ്രീൽ എംബോളയ്ക്ക് വാർ പരിശോധനയ്ക്കൊടുവിൽ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തു പോകേണ്ടി വന്നതോടെ സ്വിസ് ടീം പാടെ പ്രതിരോധത്തിലേക്ക് ഉൾവലിഞ്ഞു.
0: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനൽ മത്സരങ്ങൾ ഇന്ന് നടക്കും. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനൽ വൈകുന്നേരം 5:30 ആരംഭിക്കും. വനിതാ സിംഗിൾസ് കിരീടം ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നോസ്കോവ സ്വന്തമാക്കി. മലപ്പുറം കൽപ്പകഞ്ചേരി കല്ലിങ്ങൽ പറമ്പ് MSM ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥിനിയുടെ കൈ തല്ലിയൊടിച്ച സംഭവത്തിൽ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തു. വടകര സ്വദേശി ബൽരാജിനെതിരെയാണ് നടപടി. കുട്ടിയുടെ രക്ഷിതാക്കൾ നൽകിയ പരാതിയിലാണ് സ്കൂളിന്റെ നടപടി. ബൽരാജിനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു. വെള്ളിയാഴ്ചയാണ് അധ്യാപകന്റെ വടികൊണ്ടുള്ള അടിയേറ്റ് കുട്ടിയുടെ കൈയെല്ല് പൊട്ടിയത്. കടലുണ്ടിപ്പുഴയിലെ നാമ്പ

0: റാണി തടയണ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി നാടിന് സമർപ്പിച്ചു. കേന്ദ്ര നഗരസഞ്ചയം പദ്ധതിയിലൂടെ നിർമ്മിച്ച തടയണയിൽ 13 കിലോമീറ്റർ ദൂരത്തിലായി 2100 മില്യൺ വെള്ളം സംഭരിക്കാൻ കഴിയും. ഇതിലൂടെ ജലലഭ്യത വർദ്ധിപ്പിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ശബരിമല നിലയ്ക്കലിലെ പെട്രോൾ പമ്പിൽ പുലിയെത്തിയ ദൃശ്യങ്ങൾ സിസിടിവിയിൽ പതിഞ്ഞു. വന്യമൃഗങ്ങളുടെ സാന്നിധ്യം കണക്കിലെടുത്ത് ദിവസവുമുള്ള സിസിടിവി പരിശോധനയിലാണ് ദേവസ്വം ജീവനക്കാർ പുലിയുടെ ദൃശ്യം കണ്ടത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രവർത്തിക്കുന്ന പമ്പിന്റെ സമീപത്താണ് അട്ടത്തോട് ട്രൈബൽ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. കണ്ണൂർ കൂടാലിക്കടുത്ത് കാർ മരത്തിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന 5-ാമത്തെയാളും മരിച്ചു. തൃശൂർ പൂങ്കുന്നം സ്വദേശി ആദിത്യ കൃഷ്ണദീപാണ് മരിച്ചത്. ബംഗളൂരുവിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്ന കാർ വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് അപകടത്തിൽപ്പെട്ടത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ച് നാട്. വിടവാങ്ങിയത് ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ അനശ്വര ശബ്ദം. ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. റോറോയിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി. വയനാട്ടിലെ തുരങ്ക നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. അപകടത്തെ സംബന്ധിച്ച റിപ്പോർട്ട് 1 മാസത്തിനകം സമർപ്പിക്കാൻ അന്വേഷണ സമിതിക്ക് സർക്കാർ നിർദ്ദേശം. പഴകിയതും സുരക്ഷിതമല്ലാത്തതുമായ ഭക്ഷ്യ ഉത്പന്നങ്ങൾ വിതരണം ചെയ്തതിന് സ്വിഗ്ഗി ഇൻസ്റ്റാമാർട്ടിന് നോട്ടീസ് അയച്ച് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയും ഇംഗ്ലണ്ടും സെമിഫൈനലിൽ പ്രവേശിച്ചു. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി. ഇൻട്രോവെർട്ടിബിൾ ഡിസ്ക് പ്രൊലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുന്നു.
2: നമുക്കറിയാം, നമ്മുടെ നട്ടിൽ 33 കശേരുക്കളുണ്ട്, അഥവാ 33 വെർട്ടിബ്രെ. ഈ വെർട്ടിബ്രയുടെ ഇടയിലുള്ള ആ ഒരു പോർഷനെയാണ് ഡിസ്ക് എന്ന് പറയുന്നത്. 33 കശേരുക്കളുണ്ടെങ്കിലും നമുക്ക് എല്ലാ കശേരുക്കൾക്കിടയിലും ഡിസ്ക് ഇല്ല. നമുക്കറിയാം, നമ്മുടെ നട്ടലിനെ പല സെഗ്മെന്റായിട്ട് നമ്മൾ തിരിക്കുന്നു. അതായത് കഴുത്തിലുള്ള ഭാഗത്തിന് സെർവൈക്കൽ, നെഞ്ചിന്റെ ഭാഗത്തുള്ള തൊറാസിക്ക്, വയറിന്റെ ഭാഗത്തുള്ള ലംബാറ്, പിന്നെ അതിന് പുറകിലുള്ള സേക്രൽ ആൻഡ് കൊക്സിജൽ എന്ന് പറയുന്നു. അതിൽ ഈ സെർവൈക്കലിലെ C1 C2 ഡിസ്ക് ഇല്ല, സേക്രത്തിനും കോക്സിജനിടയിൽ ഡിസ്ക് ഇല്ല. അപ്പം നമുക്ക് എല്ലാം കൂടി 23 ഡിസ്ക്കാണ് ഒരു മനുഷ്യനുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ള ഭാഗം എന്ന് പറയുന്നത് ലംബാർ ഏരിയയും സെർവൈക്കൽ ഏരിയ എന്ന് പറയും. അതായത് കഴുത്തിലും നടുവിൻ്റെ ഭാഗത്തും ലോ ബാക്ക് എന്ന് പറഞ്ഞ ഭാഗത്തുമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ളത്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു സൈറ്റ് എന്ന് പറയുന്നത് ലംബാർ ഏരിയയിലാണെങ്കിൽ, ലംബാർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ലോ ബാക്ക് ആ ഏരിയയിൽ L4 L5 എന്ന് പറയും. അതായത് 4-ാമത്തെ കശേരിനും 5-ാമത്തെ കശേരിനും ഇടയ്ക്കുള്ള ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ഡിസ്പ്രലാപ്സ് വരാൻ സാധ്യതയുള്ളത്. കഴുത്തിലാണെങ്കിലോ അത് C5/C6 എന്ന് പറയും. അത് കഴുത്തിലെ 5-ാമത്തെ കശേരിനും 6-ാമത്തെ കശേരിനും ഇടയ്ക്കുള്ള ആ ഒരു ഭാഗത്തുള്ള ഡിസ്പ്രലാപ്സാണ് കോമൺ ആയിട്ട് കാണുന്നത്. ഈ ഡിസ്പ്രലാപ്സ് തന്നെ 4 സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നു. 1-ാമത്തെ സ്റ്റേജിനെ ബൾജ് എന്ന് പറയുന്നു. അതായത് ഈ ഡിസ്ക് എന്ന് പറഞ്ഞാൽ ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ്. അതിനകത്ത് ആനുലസ് ഫൈബ്രോസിസ് എന്നും ന്യൂക്ലിയർ പർപ്പോസസ് എന്നും പറഞ്ഞ ഒരു ജെല്ലി പോലത്തെ ഒരു സാധനമാണ്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ഡിസ്ക് എന്ന് പറയുന്നത് നല്ല 90% വെള്ളമാണ്. അപ്പം ഈ വാട്ടറിൻ്റെ പ്രഷറിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ എപ്പോഴാണ് നമുക്ക് ഇതിനകത്തുള്ള വാട്ടറിൻ്റെ കണ്ടൻറ്റ് കുറയുക, അതായത് അതിനകത്തുള്ള ജലാംശം കുറയുമ്പോഴത്തേക്കും അതിനകത്തുള്ള പ്രഷർ കുറയുമ്പോഴത്തേക്കാണ് ഇത് പുറത്തോട്ട് തള്ളുന്നത്. സാധാരണ അത് ഫ്രണ്ടിലോട്ട് തള്ളാറില്ല, പോസ്റ്റീരിയർലി എന്ന് പറയും, പിൻഭാഗത്തോട്ടാണ് ഇത് തള്ളുന്നത്. അപ്പോൾ പിന്നിലോട്ട് തള്ളുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞാൽ ഇത് അവിടെയുള്ള ലിഗമെൻസിനെയും, അത് പോസ്റ്റീരിയർ ലോഞ്ചിറ്റ്യൂഡൽ ലിഗമെൻ്റ്, ലിഗമെൻ്റം ഫ്ലേവ്, അങ്ങനെ പല സ്ഥലത്തും ഞരമ്പുകളുണ്ട്, ഇന്നേഴ്സിൻ്റെ ഉണ്ട്. അപ്പോൾ അത് കാരണം വേദന ഉണ്ടാകുന്നു. അതും അല്ലാണ്ട് തൊട്ടടുത്താണ് നമ്മുടെ റൂട്ട്സ് പോകുന്നത്, അതായത് നമ്മുടെ സ്പൈനൽ കോഡിൻ്റെ ഓരോ നെർവ് റൂട്ട് എന്ന് പറയും, ഞരമ്പുകളുടെ ഓരോ റൂട്ടുകൾ അതുവഴിയാണ് പോകുന്നത്. അതിനും കംപ്രഷൻ ഉണ്ടാവുന്നു. അത് കാരണം ഈവൻ നമുക്ക് പരാലിസിസ് പോലും വരാം, അതായത് കാലുകൾ തളർന്നു പോകാം, സ്പർശന ശക്തി കുറയാം, അങ്ങനെ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയുള്ള ഒരു അസുഖമാണ് ഈ ഡിസ്പ്രലാപ്സ്. 4 സ്റ്റേജിൽ കൂടിയാണ് ഇത് കടന്നു പോകുന്നത്. ആദ്യത്തെ സ്റ്റേജിനെ ബൾജ് എന്നും, പിന്നെ പൊട്രൂഷൻ, പിന്നെ എക്സ്ട്രൂഷൻ, അവസാനം സെക്യുസ്ട്രേഷൻ എന്നുള്ള സ്റ്റേജിലേക്കാണ് ഇത് പോകുന്നത്. യൂഷ്വലി നമ്മൾ കാണുന്നത് ഒരു പ്രോബ്ലം ഇല്ലാത്ത ഒരാളെ നമ്മൾ MRI എടുത്തു കഴിഞ്ഞാലും നമുക്ക് ബൾജ് കാണാൻ സാധിക്കുന്നു, ചിലർക്ക് പൊട്രൂഷൻ കാണാൻ സാധിക്കുന്നു. അതുകൊണ്ട് ഒരാൾക്ക് ഡിസ്ക് നോർമൽ എന്നൊരിക്കലും പറയാൻ പറ്റില്ല. ഒരു പഠനം തന്നെ പറയുന്നത് ഒരു നോർമൽ പോപ്പുലേഷനിൽ 100 പേരുടെ MR എടുത്താൽ 70% ആൾക്കാർക്കും ഡിസ്ക് പ്രൊലാപ്സിന്റെ ഫൈൻഡിങ് ഉണ്ടാവുന്നതാണ്. പക്ഷെ അവർക്കാർക്കും സിംറ്റംസ് ഇല്ല, അതായത് ലക്ഷണങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഒരു MR എടുത്തിട്ട് നമുക്ക് വേദന ഇല്ലാതെ വെറുതെ ഡിസ്ക് പ്രൊലാപ്സ്

സ്വന്തം തോന്നി നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. എന്തൊക്കെയാണ് ഇതിന്റെ കാരണങ്ങളെന്ന് നോക്കാം. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പണ്ടൊക്കെ മാനുവൽ ലേബറേഴ്സിലാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. അതായത് ഒത്തിരി കഠിനാധ്വാനം, ഒത്തിരി ഭാരം എടുക്കുന്ന ആൾക്കാരിലൊക്കെയാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ കൂടുതലും ഒരേ പൊസിഷനിൽ ഇരിക്കുന്ന ജോലി, ഉദാഹരണമായി ഈ ടെക്കേഴ്സ്, ഡോക്ടേഴ്സ്, അല്ലെങ്കിൽ നമ്മൾ ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾക്കാർ, എക്സിക്യൂട്ടീവ് ജോബ് ചെയ്യുന്ന ആൾക്കാർക്ക്, ഒരേ പൊസിഷനിൽ ഇരിക്കുന്നവർക്കാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ബോഡിയിൽ ഓക്സിഡേഷൻ കൂടുതൽ നടക്കുന്നു, നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഈ വേസ്റ്റ് പ്രോഡക്ട്സ്, ഫ്രീ റാഡിക്കൽസ് ഒക്കെ കൂടുന്നു. അത് മാത്രമല്ല ഇൻട്രാ ഡിസ്കൽ പ്രഷർ എന്ന് പറയും, അതായത് ഡിസ്കിനകത്തുള്ള പ്രഷർ കൂടിയിട്ട് ഈ ഡിസ്കിനെ പുറത്തോട്ട് തള്ളാനുള്ള സാധ്യതയുണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇരിക്കുമ്പോൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 30 മിനിറ്റ് കൂടുതൽ ഒരാൾ ഇരിക്കാൻ പാടില്ല. ഫ്രീക്വന്റ് ആയിട്ട് ഒരു ബ്രേക്ക് എടുക്കണം, ഒന്ന് മൂവ് ചെയ്യണം, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക, ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എസ്പെഷ്യലി കഴുത്തിലാണെങ്കിൽ ഈ സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സും അതുപോലെ ലംബാർ ഏരിയ നടുവിൻ്റെയും ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മറ്റൊരു കാരണം എന്ന് പറയുന്നത് സ്മോക്കിംഗ് ആണ്. നമുക്കറിയാം ഒരാൾ സ്മോക്ക് ചെയ്യുമ്പോൾ ഏകദേശം 1000 വിഷം കലർന്ന കെമിക്കൽസ് ആണ് പുറത്തോട്ട് തള്ളുന്നത്. ഇത്രയും നോക്ഷ്യസ് സാധനങ്ങൾ കാരണം നമ്മുടെ ഡിസ്കിന്റെ ബ്ലഡ് സർക്കുലേഷനും ഓക്സിജന്റെ അളവും കുറയുകയും അങ്ങനെ ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യതയും ഉണ്ട്. പിന്നെ ഫിസിയോളജിക്കലായിട്ടൊരു കോസ് പറയുകയാണെങ്കിൽ, അതായത് ഗർഭിണികളിൽ ഡിസ്ക് പ്രൊലാപ്സ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അല്ലാതെ തന്നെ ശക്തിയായി നമ്മൾ സ്ട്രെയിൻ ചെയ്യുകയോ ചുമയ്ക്കുകയോ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് ട്രിഗർ ചെയ്യാം. യൂഷ്വലി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വിചാരിക്കുന്നത് ഡിസ്ക് പ്രൊലാപ്സ് പെട്ടെന്നൊരു ഫൈൻ മോർണിംഗ് പെട്ടെന്ന് വന്നതാണെന്ന്. ഒരിക്കലുമല്ല, ഇത് നോർമൽ നമ്മുടെ ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ്. നമുക്കൊരു ഡീജനറേഷൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും പല സ്റ്റേജസിൽ ഡിസ്ക് പ്രൊലാപ്സ് ഉണ്ട്. ആർക്കും ഒരിക്കലും ഡിസ്ക് നോർമൽ അല്ല. പക്ഷേ അതൊരു 12-14 വയസ്സ് തൊട്ട് ഡിസ്കിൻ്റെ ബൾജ് വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ പലപ്പോഴും ഒരു ട്രിഗർ ആയിരിക്കും, എന്തെങ്കിലും ഒരു ഇവന്റ് ആയിരിക്കും ഇതിനെ പെട്ടെന്നൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നത്. ഉദാഹരണമായി ഡിസ്ക് പ്രൊലാപ്സ് ഉള്ള ഒരാൾ പെട്ടെന്ന് ഹെവി വെയിറ്റ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഭാരിച്ച ജോലി ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ഇത് പെട്ടെന്നായിട്ട് വേഴ്സ് ആവുന്നത്. പലപ്പോഴും ഒരു ട്രിഗർ ഫാക്ടർ ഇതിനകത്ത് ഉണ്ടാവുന്നതാണ്. എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയാം. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറഞ്ഞാൽ യൂഷ്വലി നടുവേദനയായിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ കഴുത്ത് വേദനയായിട്ടാണ് വരുന്നത്. കഴുത്തിന്റെ ഡിസ്ക് പ്രൊലാപ്സിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരുപക്ഷെ കഴുത്തിൽ വേദന വരണമെന്നില്ല, പലപ്പോഴും ഷോൾഡർ ബ്ലേഡിന്റെ അവിടെയോ അല്ലെങ്കിൽ തോളിന്റെ ഭാഗത്തോ അല്ലെങ്കിൽ ഒരു കൈ മുഴുവൻ പെരിപ്പോ മരപ്പോ ആയിട്ടായിരിക്കും പ്രസന്റ് ചെയ്യുന്നത്. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും, ഏത് നെർവിനെയാണോ ഇമ്പിൻ ചെയ്യുന്നത്, ഏത് നെർവിനെയാണോ കംപ്രസ് ചെയ്യുന്നത്, ആ നെർവിന്റെ ഡിസ്ട്രിബ്യൂഷനിലായിരിക്കും ഈ രോഗി പെയിൻ പറയുന്നത്. അപ്പോൾ രോഗി പലപ്പോഴും പറയും, അയ്യോ എനിക്ക് കഴുത്ത് വേദനയൊന്നുമില്ല, പക്ഷെ കൈ നല്ല പെരിപ്പുണ്ട് തരിപ്പുണ്ട്. അപ്പൊ അതൊക്കെ സെർവൈക്കൽ ഡിസ്ക് പ്രൊലാപ്സിന്റെ ലക്ഷണങ്ങളാണ്, അതായത് കഴുത്തിലെ കശീരകൾക്കിടയിലുള്ള ഡിസ്ക് ബൾജിന്റെ ലക്ഷണങ്ങളാണ്. ലംബാർ ഡിസ്ക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നട്ടലിന്റെ താഴ്ഭാഗത്തുള്ള കശീരകൾക്കിടയിലുള്ള ഡിസ്ക് പ്രൊലാപ്സിനെയാണ് ലംബാർ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അതിന്റെ ലക്ഷണങ്ങളാണെങ്കിലോ ചിലപ്പോൾ നട്ടലിന്റെ നടുക്ക് തന്നെ വേദന വരണമെന്നില്ല, സൈഡിലായിരിക്കും വേദന വരുന്നത്. പിന്നെ പലപ്പോഴും ഈ ബാക്കിൽ നിന്ന് കാലിന്റെ പുറകിലോട്ട് സയാറ്റിക്ക എന്ന് പറയും, അതായത് നമ്മുടെ സയാറ്റിക് നെർവാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും ലാർജസ്റ്റ് നെർവ് എന്ന് പറയുന്നത്. അപ്പൊ ആ നെർവ് പോകുന്ന ആ ഒരു ട്രാക്കിലായിരിക്കും പെയിൻ വരുന്നത്. അതായത് ബാക്ക് പെയിൻ റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് കാലിന്റെ പുറകിലോട്ട്, നമ്മുടെ തുടയുടെ പുറകിൽ വഴി, കാഫിന്റെ ഏരിയ വഴി, ഉപ്പൂറ്റി വരെ പെരുപ്പോ തരിപ്പോ അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പലപ്പോഴും നടുവേദന എന്ന് പറയുമ്പോൾ നമ്മൾ അങ്ങ് നെഗ്ലക്റ്റ് ആണ് ചെയ്യുന്നത്. പക്ഷെ എന്താ അതിന്റെ ഭവിഷ്യത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും അത് നെർവിന് പെർമനന്റ് ഡാമേജ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതായത് പല റൂട്ട്സ് ചേർന്നിട്ടാണ് മെയിൻ നെർവ് ആവുന്നത്. അപ്പൊ ഇതിലെ ഓരോ നെർവും സ്പൈനൽ കോഡിന്റെ ഓരോ ലെവലിൽ നിന്ന് ഇങ്ങനെ എക്സിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ഭാഗത്താണ് ഈ ഡിസ്ക് ഇരിക്കുന്നത്. അത് പോയി അവിടെ ബൾജ് ചെയ്തിട്ട് ഇതിന്റെ മേളിൽ പോയി ഇരുന്ന് കംപ്രസ് ചെയ്താണ് ഈ നെർവിന് ഡാമേജ് വരുന്നത്. അപ്പോൾ അത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം? യൂഷ്വലി കാലിലോട്ട് ബലക്കുറവ് വരാൻ സാധ്യതയുണ്ട്. അതായത് ഉപ്പൂറ്റി മേൽപോട്ടാക്കുന്ന ഞരമ്പിനെയാണ് നമ്മൾ L4 നെർവ് റൂട്ട് എന്ന് പറയുന്നത്. 10 താഴോട്ടാക്കുന്നതിന് S1 റൂട്ട്, അങ്ങനെ പല നെർവ് റൂട്ടുകളുണ്ട്. അപ്പൊ ഉപ്പൂറ്റി ഊന്നി നടക്കാൻ പറ്റാത്തൊരവസ്ഥ വരാം, അല്ലെങ്കിൽ ടോ വാക്കിംഗ് പറ്റാതെ വരാം, അല്ലെങ്കിൽ നമ്മുടെ ബിഗ് ടോ എന്ന് പറയുന്ന ആ വിരലിന്റെ അവിടെ ബലക്ഷയം വരാം, കാലിൽ തന്നെ സ്പർശനം കുറയാം, അങ്ങനെ പല തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇതിന് വരാം. ഇതൊന്നും അല്ലാതെ വളരെ സിവിയർ ആയിട്ടുള്ള ഒരു ഡിസ്ക് പ്രൊലാപ്സ് വരികയാണെങ്കിൽ കാലിലോട്ട് പോകുന്ന എല്ലാ ഞരമ്പുകളെയും ഒരുമിച്ച് ബാധിക്കുകയും അതിനെ കോഡാ ഇക്വേന സിൻഡ്രോം അഥവാ രണ്ട് കാലും തളർന്നു പോകുന്ന ഒരവസ്ഥ തന്നെ വരാം. അവർക്ക് ബൗൾ ആൻഡ് ബ്ലാഡർ ഡിസ്റ്റർബൻസും വരാം, അതായത് യൂറിൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് വരാം, മോഷൻ പാസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരു പരാലിസിസ് സ്റ്റേജിലോട്ട് തന്നെ ഇത് പോകാനുള്ള സാധ്യതയുള്ള ഒരു കണ്ടീഷനാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വളരെ ഗൗരവമായിട്ട് വേണം അത് നമ്മൾ കാണേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതെങ്ങനെ നമുക്കിത് കണ്ടുപിടിക്കാം? അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്റ്ററി ടേക്കിംഗ് ഉണ്ട്. അതായത് നമ്മൾ എങ്ങനെയാണ് ഇത് പേഷ്യന്റ് വന്നു എന്നുള്ളതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിക്കുന്നത്. പലപ്പോഴും പറയുന്നത് ഞാൻ കുനിഞ്ഞിട്ടൊരു വെയിറ്റ് എടുത്തപ്പോഴായിരിക്കും ഇത് വരുന്നത്. പലപ്പോഴും നമ്മൾ കുനിഞ്ഞിട്ട് ഫോർവേഡ് ബെൻഡ് ചെയ്യുന്നു, നമ്മൾ കുനിഞ്ഞിട്ട് വെയിറ്റ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ വെറുതെ കുനിയുമ്പോൾ തന്നെ ഇത്
വരാനുള്ള സാധ്യത ഉണ്ട്. യൂഷ്വലി ഡിസ്പ്രലാപ്സ് ഫ്രണ്ടിലോട്ട് കുനിയുമ്പോഴാണ് വരുന്നത്, ബാക്കിലോട്ട് നമ്മൾ

0: ആർച്ച് ചെയ്താലേ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോൾ ഡിസ്പ്ലാപ്സ് വരാറില്ല. ഫ്രണ്ടിലോട്ട് കുനിയുമ്പോഴാണ് ഈ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്നത്. അപ്പോൾ ആ ഒരു പോസ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും മനസ്സിലാക്കേണ്ട 90% ഡിസ്പ്ലാപ്സ് നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ചികിത്സിക്കാൻ സാധിക്കുന്നു എന്നാണ്. കാരണം നമ്മുടെ സമൂഹം എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇതിൻ്റെ പല സ്റ്റേജിൽ ഡിസ്പ്ലാപ്സ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന 10% ആൾക്കാർക്ക് മാത്രം ആവശ്യമായി വരുന്നുള്ളൂ. അപ്പോൾ 90% കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും. കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം കിടക്കുന്നത് ഫിസിക്കൽ തെറാപ്പിയിലാണ്, അതായത് ഫിസിയോതെറാപ്പിയിലാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത് ഒരു ഡിസ്പ്ലാപ്സ് വന്നിട്ട് ഏർലി സ്റ്റേജിൽ നമുക്ക് സർജറി ഇല്ലാതെ തന്നെ ഇതിനെ ചികിത്സിച്ച് നമുക്ക് കൂടുതൽ കോംപ്ലിക്കേഷൻ വരാതെ ഇത് പ്രോഗ്രസ് ചെയ്യാതെ നോക്കാൻ സാധിക്കും.
1: ഇൻട്രോവെർട്ടിബിൾ ഡിസ്പ്രോലാപ്സ്, കാരണങ്ങളും ലക്ഷണങ്ങളും. തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം പ്രൊഫസർ ഡോക്ടർ ശബരിശ്രീ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: ആകാശവാണി തൃശൂർ. ഇനി 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലെ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഹോർമൂസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ വിശദമായി. 6 ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. 3 രാജ്യങ്ങളിലെയും ഭരണ നേതൃത്വവുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തിയ അദ്ദേഹം ഇന്ത്യൻ പ്രവാസികളുമായും സംവദിച്ചു. 3rd ഇന്ത്യ ഓസ്ട്രേലിയ വാർഷിക ഉച്ചകോടിയിലും ഇന്ത്യ ഓസ്ട്രേലിയ CEO ഫോറത്തിലും ശ്രീ മോദി പങ്കെടുത്തു. ഇതിഹാസ ഗായിക എസ് ജാനകി അമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഉച്ചകഴിഞ്ഞ് കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ നടക്കും. മൈസൂരുവിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത സപര്യയിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2nd സ്ഥാനം നേടിയതോടെയാണ് ജാനകി ശ്രദ്ധേയയായത്. MS ബാബുരാജ്, MS വിശ്വനാഥൻ, ഇളയരാജ, ജി ദേവരാജൻ, AR റഹ്മാൻ തുടങ്ങി ഒട്ടേറെ സംഗീത സംവിധായകരുടെ പ്രശസ്ത ഗാനങ്ങൾക്ക് എസ് ജാനകി ശബ്ദം നൽകി. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ അതീവ ദുഃഖം രേഖപ്പെടുത്തി. ജാനകി അമ്മ അനശ്വരമാക്കിയ സംഗീത സൃഷ്ടികൾ എന്നും വിലമതിക്കപ്പെടുന്നതായിരിക്കുമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു പറഞ്ഞു. ഭാഷാപരമായ അതിർത്തികൾ മറികടക്കുന്നതായിരുന്നു ജാനകി അമ്മയുടെ പാട്ടുകളെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അനുസ്മരിച്ചു. തലമുറകളുടെ സ്നേഹമേറ്റുവാങ്ങിയ ആ ഗാനങ്ങൾ ആസ്വാദകരുടെ മനസ്സിൽ എക്കാലവും നിലനിൽക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. കേരള ഗവർണർ, മുഖ്യമന്ത്രി, പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പേർ അനുശോചനം രേഖപ്പെടുത്തി. അന്തരിച്ച മഹാഗായിക എസ് ജാനകി അമ്മയുമായുള്ള സംഗീതരംഗത്തെ സുദീർഘമായ ബന്ധം പ്രശസ്ത ഗാനരചയിതാവ് ശ്രീകുമാരൻ തമ്പി അനുസ്മരിക്കുന്നു.
1: ഞാനും എസ് ജാനകി തമ്മിലുള്ള വ്യക്തിബന്ധത്തിന് വളരെ വലിയ ആഴമുണ്ട്. കാരണം എന്റെ ഗാനരചന തുടങ്ങിയിട്ട് കഴിഞ്ഞ 9 60 വർഷം കഴിഞ്ഞു. 60 വയസ്സാണ് ഞങ്ങളുടെ ബന്ധത്തിന്റെ പ്രായം. കാരണം ഞാൻ സിനിമയ്ക്ക് വേണ്ടി എഴുതിയ ആദ്യത്തെ പാട്ടിന് ശബ്ദം നൽകിയത് എസ് ജാനകിയുമാണ്. എസ് ജാനകി ഞാൻ കാണുന്ന

0: വ്യത്യസ്തത. മലയാള ഭാഷ ഇത്ര ശുദ്ധമായി പാടുന്ന ഒരു അന്യഭാഷ ലൈകയില്ല. ഇപ്പൊ ഞങ്ങളൊക്കെ എഴുതി കൊടുക്കുന്ന പാട്ട് അവർ തെലുങ്കിൽ എഴുതിയെടുക്കുന്നത്. അപ്പൊ തെലുങ്കിൽ എഴുതിയെടുക്കുന്ന പാട്ട് അതിമനോഹരമായി മലയാളത്തിൽ പാടുമ്പോൾ തെലുങ്കിലാണ് അക്ഷരങ്ങൾ എന്ന് നമുക്ക് ഒരിക്കലും സംശയം പോലും തോന്നുകയില്ല. അത്രമാത്രം സൂക്ഷ്മതയുള്ള പാട്ടുകാരിയാണ് ജാനകി.
1: വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യൻ സഞ്ചാരികൾ മരണമടഞ്ഞ സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് വിയറ്റ്നാം പ്രധാനമന്ത്രി ലേ മിൻഹു ദുരന്തബാധിതരുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിൽ മോഷി മാലിന്യ ഡിപ്പോ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 9. ഇക്കഴിഞ്ഞ ബുധനാഴ്ച വേസ്റ്റ് ടു എനർജി പദ്ധതിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കെട്ടിടത്തിന് മുകളിൽ വൻ മാലിന്യ കൂമ്പാരം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപകടം നടന്ന് 4 ദിവസമാണ് 7 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് അഹമ്മദാബാദിൽ 405 കോടി രൂപയുടെ വിവിധ ജനകേന്ദ്രീകൃത പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും നിർവഹിച്ചു. ഗാന്ധിനഗർ ലോക്സഭാ മണ്ഡലത്തിനായുള്ള വിപുലമായ വനവൽക്കരണ ക്യാമ്പയിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ഈ വർഷം മണ്ഡലത്തിലുടനീളം 1.25 കോടിയിലധികം തൈകൾ നട്ടുപിടിപ്പിക്കും. വയനാട് കള്ളാടിയിലെ തുരങ്കപാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിലിൽ കാണാതായ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. ഇതോടെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. കൊച്ചി കോർപ്പറേഷന്റെ 3 റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC ബസ്സുകളിലെ പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക സുരക്ഷിതമായി നിക്ഷേപിക്കുന്നതിന് KSFE പ്രത്യേക പിങ്ക് ചിട്ടി ആരംഭിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. August 13 വരെയാണ് സമ്മേളനം. വർഷകാല സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമായി പുരോഗമിക്കുന്നതായി പാർലമെന്ററി കാര്യ സഹമന്ത്രി അർജുൻ റാം ശ്രീ മേഘ്വാൾ നേരത്തെ അറിയിച്ചിരുന്നു. യമനിലേക്ക് യാത്ര ചെയ്യുന്ന ഇന്ത്യൻ പൌരന്മാർക്ക് ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പിൻവലിച്ചു. 2017 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് പിൻവലിച്ചത്. യമനിലെ ആഭ്യന്തര യുദ്ധത്തെ തുടർന്നാണ് സുരക്ഷ മുൻനിർത്തി ഇന്ത്യ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നത്. അതേസമയം വിലക്ക് പിൻവലിച്ചെങ്കിലും ഇന്ത്യൻ പൌരന്മാർ അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീന സെമി ഫൈനലിൽ. രാവിലെ നടന്ന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തിയാണ് അർജന്റീനയുടെ മുന്നേറ്റം. പുലർച്ചെ നടന്ന ക്വാർട്ടറിൽ നോർവേയെ 1-2 തോൽപ്പിച്ച് ഇംഗ്ലണ്ടും സെമിയിലെത്തിയിട്ടുണ്ട്. സ്പെയിനും ഫ്രാൻസുമാണ് ഇതിനു മുൻപ് സെമിയിലെത്തിയ ടീമുകൾ. ബുധനാഴ്ചയാണ് സെമി മത്സരങ്ങൾക്ക് തുടക്കമാവുക. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് വനിതാ ഡബിൾസ് ഫൈനലുകൾ ഇന്ന്. ഇന്ത്യൻ സമയം രാത്രി 8:30 നടക്കുന്ന പുരുഷ സിംഗിൾസ് ഫൈനലിൽ ലോക 1 താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വൈകുന്നേരം 5:30 നടക്കുന്ന വനിതാ ഡബിൾസ് കിരീട പോരാട്ടത്തിൽ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടും. അതിനിടെ ചെക്ക് റിപ്പബ്ലിക്കിന്റെ ലിൻഡ നൊസ്കോവ സ്വന്തം നാട്ടുകാരിയായ കരോലിന മുച്ചോവയെ പരാജയപ്പെടുത്തി തന്റെ കന്നി ഗ്രാൻഡ്സ്ലാം കിരീടം സ്വന്തമാക്കി. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഹോർമുസ് കടലിടുക്കിൽ കപ്പലിന് നേരെ ഇറാൻ ആക്രമണമുണ്ടായതിനു പിന്നാലെ അമേരിക്ക ഇറാനെതിരെ വ്യോമാക്രമണം ശക്തമാക്കി. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ സമുദ്രപാത പൂർണ്ണമായി അടച്ചതായി ഇറാൻ നാവികസേന പ്രഖ്യാപിച്ചു. അതേസമയം ഖെഷം ദ്വീപ്, തുറമുഖ നഗരങ്ങളായ ബന്ദർ അബ്ബാസ്, സിരിക് എന്നിവിടങ്ങളിൽ സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
3: സൈപ്രസ് പതാകയുള്ള കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തെ തുടർന്നാണ് അമേരിക്ക ഇറാനെതിരെയുള്ള നീക്കങ്ങൾ ഘടിപ്പിച്ചത്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് ആക്രമണം നടത്തിയതെന്ന് US സൈന്യം അറിയിച്ചു. അനധികൃതമായി പാത ഉപയോഗിച്ചതിനെ തുടർന്നാണ് അടച്ചിടലെന്ന് ഇറാൻ നാവികസേനയും പ്രതികരിച്ചു. മേഖലയിൽ US ഇടപെടൽ അവസാനിക്കുന്നതുവരെ ജലപാതയിലൂടെ ഒരു കപ്പലിനെയും കടത്തിവിടില്ലെന്നും അറിയിച്ചിട്ടുണ്ട്. ഹോർമൂസിലൂടെയുള്ള സുഗമമായ കപ്പൽ ഗതാഗതത്തിന് ഇറാനിയൻ സമുദ്രത്തിലൂടെയും ഒമാനി മേഖലയിലൂടെയും 2 വ്യത്യസ്ത പാതകൾ സജ്ജമാക്കണമെന്ന നിർദ്ദേശം ഒമാൻ ആവർത്തിച്ചു. എന്നാൽ നേരത്തെ നടന്ന ചർച്ചകളിൽ സമാനമായ നിർദ്ദേശം ഇറാൻ തള്ളിയിരുന്നു. അതിനിടെ സംഘർഷങ്ങൾക്കിടയിലും ഇറാനുമായുള്ള ചർച്ചകൾ തുടരുമെന്ന് US പ്രസിഡന്റ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജമ്മുകശ്മീർ

ലഡാക്ക്, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, പഞ്ചാബ്, ഡൽഹി, വടക്കു കിഴക്കൻ മേഖല എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് മുന്നറിയിപ്പ്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. രണ്ടാഴ്ച മുൻപ് വെനസ്വേലയിലുണ്ടായ ശക്തമായ ഇരട്ട ഭൂകമ്പങ്ങളിൽ മരണസംഖ്യ 4,300 കടന്നു. 16,000-ലേറെ പേർക്ക് പരിക്കേറ്റതായി വെനസ്വേലൻ പ്രസിഡന്റ് ജോർജ് റോഡിഗ്രസ് വ്യക്തമാക്കി. ദുരന്തത്തെ അതിജീവിച്ച 18,000-ത്തോളം പേർ താൽക്കാലിക ക്യാമ്പുകളിൽ കഴിയുകയാണ്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽഥാനി അന്തരിച്ചു. 74 വയസ്സായിരുന്നു. ഖത്തറിനെ നയതന്ത്രം, നിക്ഷേപം, ഊർജ്ജം എന്നീ മേഖലകളിൽ സുപ്രധാന ആഗോള ശക്തിയായി മാറ്റിയെടുത്ത ഭരണാധികാരിയായിരുന്നു. പരമ്പരാഗത രീതികളിൽ നിന്ന് വ്യത്യസ്തമായി 18 വർഷത്തെ ഭരണത്തിന് ശേഷം 2013 അദ്ദേഹം സ്വമേധയാ അധികാരം മകന് കൈമാറുകയായിരുന്നു. അൽ ജസീറ വാർത്താ ശൃംഖല ആരംഭിച്ചതും അന്താരാഷ്ട്ര നിക്ഷേപങ്ങൾ വിപുലീകരിച്ചതും ഇദ്ദേഹത്തിന്റെ ശ്രമഫലമായിരുന്നു. എക്സംപ്റ്റഡ് പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾക്ക് അവകാശങ്ങൾ നിയമവിധേയമായി ക്രമപ്പെടുത്തുന്നതിന് ഒറ്റത്തവണ അവസരമൊരുക്കി ഇ പി എഫ് ഒ. പുതിയ ആംനസ്റ്റി സ്കീം 2000

0: ആറു ദിവസത്തെ ത്രിരാഷ്ട്ര സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. എസ് ജാനകി അമ്മയുടെ നിര്യാണത്തിൽ അനുശോചന പ്രവാഹം. ഇതിഹാസ ഗായികയെ അനുസ്മരിച്ച് രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഹിമാചൽ സ്വദേശിയുടെ മൃതദേഹം ഇന്ന് രാവിലെ കണ്ടെത്തി. വിയറ്റ്നാമിൽ ബോട്ട് മറിഞ്ഞ് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാർ മരിച്ച സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച വിയറ്റ്നാം സർക്കാർ. പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷ സാഹചര്യം. ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ ഹോർമുസ് അടച്ചതായി ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ സ്വിറ്റ്സർലൻഡിനെ 3-1 പരാജയപ്പെടുത്തി അർജന്റീന സെമിഫൈനലിൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി തൃശൂർ. ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും. ഊർജ സംരക്ഷണ പ്രവർത്തകൻ, റേഡിയോ ശേഖരത്തിന്റെ ഉടമ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ വേലൂർ സ്വദേശി സി ഡി ഫ്രാൻസിസ് ആണ് ഇന്ന് ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിക്കുന്നത്.
2: എല്ലാവർക്കും നമസ്കാരം. ഞാനിവിടെ വന്നിരിക്കുന്നത് ആകാശവാണി 90 നിറവിൽ ശ്രവ്യോത്സവം എന്ന് പറയുന്ന റീജിയണൽ തിയേറ്ററിൽ വെച്ച് നടന്ന ആ പ്രോഗ്രാമിൽ, അതിൻ്റെ മുൻവശത്ത് കുറേ പഴയകാല റേഡിയോകൾ ഇരിക്കുന്നതായിട്ട് നിങ്ങൾ ഒരുപക്ഷെ കണ്ടിരിക്കാം. എന്നെയും ഒരുപക്ഷെ നിങ്ങൾ കണ്ടിരിക്കും. ഞാൻ എന്നെ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ഫ്രാൻസിസ് വേലൂർ. ഞാൻ വൈദ്യുതി ബോർഡിലെ ഓവർസീറായിട്ട് ജോലി ചെയ്യുന്നു. പ്രകൃതി ഊർജ ആരോഗ്യ സംരക്ഷണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. സൈക്കിളിനെ നന്നായി സ്നേഹിക്കുന്നു, റേഡിയോയും സ്നേഹിക്കുന്നു, പ്രകൃതി വിഭവങ്ങളെ സ്നേഹിക്കുന്നു, മനുഷ്യരെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന ആ അവസ്ഥയിൽ മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ്.

എൻ്റെ റേഡിയോ അനുഭവം എന്ന് പറയുന്നത് എൻ്റെ കുഞ്ഞുനാളിലെ എൻ്റെ വീട്ടിലെ വൈദ്യുതി ഉണ്ടായിരുന്നില്ല. വൈദ്യുതി ഇല്ലാത്ത വീട്ടിലെ ഇളയപ്പൻ കൊണ്ടുവന്ന ഒരു ചെറിയ റേഡിയോ, ലൈസൻസുള്ള റേഡിയോ. അന്ന് റേഡിയോയുടെ വിക്ഷേപണം നമുക്ക് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന ആൻറ്റിന എന്ന് പറയുന്ന 1.5-2 മീറ്റർ നീളത്തിലുള്ള വല പോലെ കിടക്കുന്ന ഒരു മെഷ് ആൻറ്റിന വീടിൻ്റെ മുകളിൽ കെട്ടി അതിൽ നിന്നൊരു വയറ് കൊണ്ടുവന്ന് റേഡിയോയിൽ വെച്ച് നമ്മൾ ഫ്രീക്വൻസി എടുത്ത് കേൾക്കുന്ന രീതിയാണ്. ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റേഡിയോ കേൾക്കാറുണ്ടായിരുന്നത്. എല്ലാ ദിവസവും വയലും വീടും പരിപാടി, സംഗീത പരിപാടി, നാടകങ്ങൾ, പ്രഭാഷണങ്ങൾ, അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ കേൾക്കുന്ന ഒരു രീതി എനിക്കും എൻ്റെ വീട്ടുകാർക്കും ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടിൻ്റെ അപ്പുറയുള്ള വീട്ടിലെ വലിയ ഒരു വാൽവ് റേഡിയോ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഉറക്കെ അവരെ വയ്ക്കുന്ന റേഡിയോ ശബ്ദം നമുക്ക് കേൾക്കാമായിരുന്നു. പിന്നെയുള്ളത് വായനശാലകളിലുള്ള റേഡിയോ കേൾക്കലാണ്. വായനശാലകളിൽ വൈകുന്നേരം 6 മണിയാകുമ്പോൾ റേഡിയോ വയ്ക്കും. അപ്പോൾ നമ്മൾ അത് കേൾക്കാൻ വേണ്ടി ചെന്ന് നിൽക്കും. ഇപ്പോൾ നമ്മൾ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന ഈ വിഷയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഒരുപാട് ഒരുപാട് പാട്ടുകൾ നമ്മൾ കേൾക്കാൻ ഇടവന്നിട്ടുണ്ട്. സിനിമ ഗാനങ്ങളിൽ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് മുന്നോട്ട് പോകുന്നത് അല്ലേ. നമ്മളൊരു സിനിമ കാണുന്നു, ആ കഥാപാത്രങ്ങളായിട്ട് നമ്മൾ മാറുന്നു. 1957 ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് ഒരു സിനിമ ഉണ്ടായിരുന്നു. അതിലെ 2 വരികൾ ഇങ്ങനെയാണ്: ഉണ്ണികളെ ഒരു കഥ പറയാം, ഈ പുല്ലാങ്കുഴലിൽ കഥ പറയാം എന്ന് പറയുന്ന ഈരടികൾ, ആ നല്ല സുന്ദരമായ ഒരു കാലഘട്ടത്തിൻ്റെ സ്വപ്നമായ ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

എൻ്റെ കുഞ്ഞുനാളിൽ എല്ലാ ദിവസവും ഭക്ഷണം കഴിച്ച് കുറച്ചു നേരം റേഡിയോ കേട്ടിട്ടാണ് ഉറങ്ങാറ്. ഒരു ദിവസം രാത്രിയിൽ നാടകം ഉണ്ടായിരുന്നു. നാടകം കേൾക്കാൻ എല്ലാവരും ഭക്ഷണം കഴിച്ച് പായിട്ട് ചിമ്മിണി കത്തിച്ചിരുന്ന് നാടകം കേൾക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ വീട്ടിൽ പതിവാണ്. ആ നാടകത്തിൽ ഒരു ചെറിയൊരു സീനുണ്ടായി. അതായത് ഒരു കുട്ടിയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന രീതിയിലും ആ കുട്ടിക്ക് ആ വേദന അനുഭവിച്ചുകൊണ്ട് കരയുന്ന ഒരവസ്ഥയൊക്കെ കടന്നു വന്നപ്പോൾ അതെന്നെ വല്ലാത്ത ഒരു വിഷമത്തിലാഴ്ത്തി. അങ്ങനെ നാടകം കഴിഞ്ഞു, എല്ലാവരും സന്തോഷിച്ച് കിടന്നുറങ്ങി, ഞാൻ വളരെ ദുഃഖിച്ചും കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ സ്കൂളിൽ പോയി തിരിച്ചു വന്ന് ഈ റേഡിയോയിലുള്ള ആ കുട്ടീനെയും ആ കുട്ടീനെ ഉപദ്രവിച്ച ആ ചേട്ടന്മാരെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അടുക്കളയിൽ നിന്ന് ഒരു വാക്കത്തി എടുത്ത് കൊണ്ടുവന്നിട്ട് റേഡിയോ വെട്ടിപൊളിച്ചു. ആ റേഡിയോയിൽ എനിക്ക് ആരും കാണാൻ കഴിഞ്ഞില്ല, വളരെ വിഷമമായി. അങ്ങനെ ഇരുന്ന ആ സമയത്ത് വൈകുന്നേരം അപ്പാപ്പൻ കൃഷിപ്പണിക്കാരനായിരുന്നു, പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന നേരത്ത് റേഡിയോ പൊളിഞ്ഞ് കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അപ്പാപ്പൻ ചോദിച്ചു എന്താ റേഡിയോയ്ക്ക് പറ്റി. അപ്പം ഞാൻ പറഞ്ഞു അത് പൂച്ച ചാടിയപ്പോൾ റേഡിയോ താഴെ വീണു, പൊട്ടി. അന്ന് ഞാൻ രണ്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നാണ് എൻ്റെ ഓർമ്മ. അങ്ങനെ അപ്പാപ്പൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് തല്ലും കിട്ടി. അത് കഴിഞ്ഞ് റേഡിയോൻ്റെ ഉടമസ്ഥനായിരുന്ന ഇളയപ്പൻ വന്നു. ഇളയപ്പനാകെ വിഷമമായി. ഇളയപ്പൻ്റെ കയ്യിൽ നിന്ന് കുറേ വഴക്കൊക്കെ കിട്ടിയെങ്കിലും ഇളയപ്പൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. നമ്മുടെ വീടിൻ്റെ മുകളിൽ കെട്ടിയിരിക്കുന്ന ആൻറ്റിനെ വഴിയാണ് നമുക്കിത് ഇതിൻ്റെ ശബ്ദങ്ങൾ നമ്മുടെ റേഡിയോയിലേക്ക് വരുന്നത്, ഇതിലുപയോഗിക്കുന്ന കറണ്ട് ഉണ്ടാവുന്നത് ബാറ്ററി വെച്ചിട്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇതിങ്ങനെ രാമവർമ്മപുരത്തുള്ള റേഡിയോ നിലയത്തിൽ നിന്നാണ് നമുക്ക് ഇതൊക്കെ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം തന്നെ റേഡിയോ നിലയം കാണാൻ കൊണ്ടുപോകാമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. എന്തിനേറെ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും എന്ന ഈ പ്രോഗ്രാമിൽ

വന്നപ്പോഴാണ് എൻ്റെ കുഞ്ഞുനാളിലുണ്ടായിരുന്ന ആകാശവാണി റേഡിയോ നിലയം കാണാനുള്ള ഒരാഗ്രഹം സഫലീകരിക്കുന്നത് ഈ 52-ാമത്തെ വയസ്സിലാണ് എന്നുള്ള ഒരു സന്തോഷം എനിക്കുണ്ട്. സിന്ദൂരച്ചെപ്പ് എന്ന് പറയുന്ന സിനിമയിലെ ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ, താരകങ്ങൾ പുഞ്ചിരിച്ച നീലരാവിൽ എന്ന് പറയുന്ന 1971 എൻ്റെ സുഹൃത്തും ഒരു ഗുരുനാഥനായിരുന്ന യൂസഫലി കേച്ചേരി എഴുതി, ദേവരാജ് മാഷ് സംഗീതം ചെയ്ത്, കെ ജെ യേശുദാസ് സാറ് പാടിയ ഈ ഗാനത്തിലൂടെ നമുക്ക് കുറച്ചു നേരം

രാവിലെ റേഡിയോ വെക്കുമ്പോൾ മക്കള് ഉണരാൻ സമയമായി എന്നുള്ളതിൻ്റെ ഒരു സൂചന നമുക്ക് റേഡിയോയിലൂടെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതോടൊപ്പം ജോലി ചെയ്യുമ്പോൾ ഒരു സഹയാത്രികനായിട്ട് റേഡിയോ എന്നോടൊപ്പം ഉണ്ട്, എൻ്റെ ഭവനത്തോടൊപ്പം ഉണ്ട്. അതായത് അടുക്കളയിൽ ഞാൻ ജോലി ചെയ്യുമ്പോൾ, അമ്മ ജോലി ചെയ്യുമ്പോഴായാലും ഭാര്യ ജോലി ചെയ്യുമ്പോഴായാലും ഒരു സഹയാത്രികനായിട്ട് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരനായിട്ട് അല്ലെങ്കിൽ കൂട്ടുകാരിയായിട്ട് റേഡിയോ ചെയ്യുന്ന ജോലിയിൽ ബോറടിപ്പിക്കാത്ത രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ റേഡിയോയിലൂടെ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്.

കുറച്ച് വർഷം മുമ്പ് ഞാനൊരു ഓൾ ഇന്ത്യ സൈക്കിൾ യാത്ര നടത്തിയ സമയത്ത് ഊർജ സംരക്ഷണ സന്ദേശ പ്രചരണവുമായിട്ട് കേരളത്തിൽ നിന്ന് കാശ്മീരിലെ ലഡാക്കിലെ എനിക്ക് ഒരു സൈക്കിൾ യാത്ര നടത്തിയിരുന്നു. അന്ന് പല സംസ്ഥാനങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ അതിരാവിലെ എഴുന്നേറ്റ് സൈക്കിളിൽ സഞ്ചരിക്കുന്ന കർഷകരെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവർ സൈക്കിളിൻ്റെ മുകളിൽ റേഡിയോ കെട്ടിവെച്ചിട്ട് രാവിലത്തെ പ്രഭാത പ്രോഗ്രാമുകളും പാട്ടുകളും കേട്ട് മുന്നോട്ട് പോകുന്ന കുറേ കർഷകരെ, റേഡിയോ നെഞ്ചോട് ചേർത്ത കുറേ വ്യക്തികളെ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ സൈക്കിൾ യാത്രയിലും റേഡിയോയ്ക്ക് വലിയ പ്രാധാന്യം ഉണ്ടായിരുന്നു. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഏക ആശ്രയം റേഡിയോ തന്നെയായിരുന്നു. ഓരോ സംസ്ഥാനങ്ങളിലും ചെല്ലുമ്പോഴും അവിടുത്തെ ഭാഷകൾ നമുക്ക് റേഡിയോയിൽ കേൾക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ള സന്തോഷം എനിക്ക് റേഡിയോ ചിന്തകളിൽ നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട്. ഭാഷ ഒന്നും അറിഞ്ഞില്ലെങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖം, ഒരു സന്തോഷം, അത് വലിയൊരു കാര്യം തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഓഫീസിലായാലും ഞാൻ റേഡിയോ കൊണ്ടുവച്ചിട്ടുണ്ട്. അത് ഓൺ ചെയ്യും, പ്രോഗ്രാമുകൾ കേൾക്കും. ഒഴിവ് സമയങ്ങളിൽ മറ്റുള്ള ജീവനക്കാരും വന്നിട്ട് റേഡിയോ ഓൺ ചെയ്ത് കേൾക്കും എന്ന ഒരു അവസ്ഥ എൻ്റെ കേച്ചേരി സെക്ഷൻ ഓഫീസിലും ഉണ്ട്. അതൊക്കെ കാണുമ്പോഴും എനിക്കൊരു സന്തോഷം തന്നെയാണ്. എൻ്റെ വീട്ടിലെ

നമ്മുടെ ജീവിതത്തിലെ എല്ലാവർക്കും പ്രതീക്ഷകളുണ്ട്. 1979 പുറത്തിറങ്ങിയ പ്രതീക്ഷ എന്ന് പറയുന്ന സിനിമയിലെ രണ്ട് വരികൾ എങ്ങനെയാണ്? ഓർമ്മകളെ ഓർമ്മകളെ കൈവളച്ചാർത്തി വരൂ വിമൂകമീ വേദി. ഒ എൻ വി കുറുപ്പാണ് രചന, പാടിയത് കെ ജെ യേശുദാസ്. ഈ പ്രതീക്ഷകളിലൂടെ നമുക്ക് ഓരോ ദിവസവും മുന്നേറാം എന്ന് പറയുന്ന ഒരു സന്ദേശത്തിലൂടെ നമുക്ക് ഈ ഗാനം കേൾക്കാം.

ഇന്ന് പല വ്യക്തികളും യൂസ് ആൻഡ് ത്രോ സംസ്കാരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതായത് എന്ത് കാര്യം എടുത്താലും ഒന്നുപയോഗിക്കുക, ദൂരെ കളയുക അല്ലെങ്കിൽ വലിച്ചെറിയുക, അങ്ങനെ പോകുന്ന ഒരു സംസ്കാരത്തിലും അകപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ റേഡിയോ.

സംസ്കാരം എന്നാണ് ഞാൻ പറയുന്നത്. അതിന് കാരണം ഇന്ന് ഓരോ ആക്രികടകളിൽ ചെന്ന് നോക്കുമ്പോഴും ഒരുപാട് റേഡിയോകൾ വലിച്ചെറിയപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഞാനത് എന്ത് ചെയ്യും, അവരെ നിന്ന് പൈസ കൊടുത്ത് വാങ്ങി ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അത് റിപ്പയർ ചെയ്ത് ഒന്നുമില്ലെങ്കിൽ എൻ്റെ ശേഖരത്തിൽ വെക്കുകയോ അല്ലെങ്കിൽ റേഡിയോ താല്പര്യമുള്ള വ്യക്തികൾക്ക് കൈമാറുകയോ ചെയ്യുന്ന ഒരു ശീലം എന്നിലുണ്ട്. ഞാനതിൽ സന്തോഷം കാണുന്നു.

യുവജനങ്ങൾക്കും മധ്യവയസ്കർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു വൈശാലി എന്ന് പറയുന്നത്. ആ വൈശാലി എന്ന സിനിമയിലെ ദും ദും ദും ദുന്ദുമീനാദം ഒ എൻ വിയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ബോംബെ രവിചേട്ടനാണ്. ആലാപനം ലതികയും ദിനേഷും ചേർന്നാണ്. ആ ഗാനം നമുക്കൊന്ന് കേൾക്കാം.

0: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യക്കുറിപ്പുകൾ തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 7:50.
1: കണ്ണിനൊരു മൂടൽ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം.
2: അതിനെന്താ ചാ, നമുക്ക് ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റലിൽ പോവാം.
3: ദൃശ്യം കണ്ണാശുപത്രി അക്കൗണ്ടൻസ് അക്കാഡമി, ചോദ്യം ഉത്തരം ചിന്താവിഷയം, തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:55. പ്രായോജകർ
4: സിആർഎഫിലൂടെ ഓഡിറ്റേഴ്സിനൊപ്പം താമസിച്ച് എക്സാം പ്രാക്ടീസ് ചെയ്യൂ. അക്കൗണ്ടൻസ് അക്കാഡമി,
5: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്ര ചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധന ദന്തപരിശോധന ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ, തൃശൂർ. ഫോൺ 7034000644.
6: എല്ലാ ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
7: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
8: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, ശങ്കരയ്യ റോഡ്, തൃശൂർ, ഹരിതം.
9: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:50.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
9: ഡോക്ടർ പ്രിൻസീപ്പൻസ് ആക്സസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ.
10: മൗലന്ന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, ഗ്രാമക്ഷേമ വാർത്തകൾ. ചൊവ്വ, വ്യാഴം, ഞായർ രാവിലെ 7:00.
11: അമിത വണ്ണമുള്ളവർക്ക് ബരിയാട്രിക് ശസ്ത്രക്രിയ മിതമായ നിരക്കിൽ. മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
12: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. സേവന വാർത്തകൾ
13: ചൊവ്വ, വ്യാഴം, ശനി രാവിലെ 7:20.
12: പ്രായോജകർ കണ്ണട ഒഴിവാക്കാം അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
14: റീഗൽ ജ്വല്ലേഴ്സ് കാവ്യാഞ്ജലി,
12: തിങ്കൾ ബുധൻ ശനി രാവിലെ 7:15.
14: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
12: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
9: ചൊവ്വ, വ്യാഴം, ശനി, ഞായർ രാവിലെ 7:55. ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സസ് കണ്ണാശുപത്രി. ഇന്നത്തെ ചോദ്യം ഉത്തരം ചിന്താ വിഷയം.
8: നേത്രരോഗ ചികിത്സയിൽ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം.
15: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ, കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
16: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
17: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും തുടരുന്നു.

ഞാൻ കുറച്ചു കാലത്തിന് മുമ്പ് തികഞ്ഞ ഒരു മദ്യപാനിയായിരുന്നു, നന്നായി മദ്യപിച്ചിരുന്നൊരു വ്യക്തിയായിരുന്നു. എൻ്റെ മദ്യപാന ശീലം മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ കൈക്കൊണ്ടൊരു കാര്യം, ഈ റേഡിയോയെ നന്നായി ഒന്ന് സ്നേഹിച്ചു, അതിൻ്റെ റിപ്പയറിംഗ് മേഖലയിലേക്ക് കടന്നു വന്നു. ആ മരിച്ചു കിടക്കുന്ന റേഡിയോയെ പുനരുജ്ജീവിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ശബ്ദ തരംഗങ്ങൾ, അത് എന്നെ വളരെ സന്തോഷത്തിലാഴ്ത്തിയിട്ടുണ്ട്. കാരണം ഞാൻ മദ്യപിച്ചിരിക്കുന്ന സമയത്തിനേക്കാൾ കൂടുതൽ സന്തോഷം എനിക്ക് ഡെഡായി കിടന്നിരുന്ന റേഡിയോ ഒന്ന് ശബ്ദിക്കുമ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു നല്ലൊരു അനുഭവമായിട്ടാണ് എനിക്ക് കടന്നു വന്നിട്ടുള്ളത്. പിന്നെ പല വീടുകളിൽ നിന്നും പല വ്യക്തികളിൽ നിന്നും, കേരളത്തിൽ നിന്നും കേരളത്തിൻ്റെ പുറത്തു നിന്നൊക്കെ ആയിട്ട് ഒരു വലിയ റേഡിയോ ശേഖരം ഞാൻ സ്വീകരിച്ചു. നമ്മുടെ വിദ്യാഭ്യാസ ജീവിതത്തിൽ എപ്പോഴും ആഗ്രഹിക്കുന്നതാണ് നമ്മൾ പിന്നിട്ട ആ ദിവസങ്ങൾ, മണിക്കൂറുകൾ, കൂട്ടുകാരെ എല്ലാം. നമുക്കൊരിക്കലെങ്കിലും നമ്മൾ പിന്നിട്ട ആ സ്കൂളിലേക്ക്, ആ കലാലയത്തിലേക്ക് ഒന്ന് ചെല്ലണമെന്ന് ചിന്തിക്കാത്ത ഒരു വ്യക്തി പോലും ഇല്ല. അതിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുന്ന ഒരു സിനിമയാണ് ചില്ല എന്ന് പറയുന്നത്. 1982 ഒ എൻ വി കുറുപ്പ് എഴുതിയ ഒരു വട്ടം കൂടി എന്നോർമ്മകൾ മേയുന്ന തിരുമുറ്റത്തെത്തുവാൻ മോഹം

അന്യം നിന്നുപോയൊരു സംസ്കാരമാണ് നമ്മുടെ വാൽവ് റേഡിയോ സംസ്കാരം. ഇന്ന് പലരും അത് കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അതിന്ന് കിട്ടാനില്ല. എന്നാൽ ഞാനത് കണ്ടെത്തി, അത് കൊണ്ടുവന്ന് റിപ്പയർ ചെയ്ത് അതെൻ്റെ റേഡിയോ ശേഖരത്തിൽ സൂക്ഷിക്കുകയും ഇത് കാണാൻ വേണ്ടിയിട്ട് മറ്റ് പല വ്യക്തികളും കുട്ടികളും സ്കൂൾ തലത്തിൽ നിന്നായാലും മറ്റ് വിസിറ്റേഴ്സായിട്ട് നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവർക്കത് കാണാനും കേൾക്കാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സുഖം സന്തോഷം അത് ഒന്ന് വേറെ തന്നെയാണ്. വാൽവ് റേഡിയോയുടെ കാര്യത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ് കുറേ കാലം മറ്റു പല ജോലികൾക്കായിട്ട് പോയി ഒരു സൗണ്ട് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യുന്ന കാലഘട്ടത്തിൽ ആ കമ്പനിയിൽ രാത്രി നേരത്ത് അതിൻ്റെ ഓണർ പുറത്തേക്ക് പോയപ്പോൾ, ഉടമസ്ഥ പുറത്തേക്ക് പോയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഈ വാൽവ് റേഡിയോ ഒന്ന് തിരിപ്പിച്ചു, സ്റ്റേഷൻ മാറ്റാൻ ശ്രമിച്ചു. സിലോണും മറ്റുള്ള സ്റ്റേഷനുകളൊക്കെ കേൾക്കാൻ ഇടവന്നു. ഞാൻ വളരെ സന്തോഷിച്ചിരിക്കുകയായിരുന്നു. എന്തിനേറെ പറയുന്നു,

കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ വന്നപ്പോൾ ഞാൻ റേഡിയോയിൽ തിരിച്ചു നിൽക്കുന്നതായിട്ട്, അതായത് അതിന് നോബ് പിടിച്ച് തിരിക്കുന്നതായിട്ട് അദ്ദേഹം കാണുകയും അദ്ദേഹം വളരെ ദേഷ്യപ്പെടുകയും എൻ്റെ കഴുത്തിൽ ഒരു അടി തരികയും ചെയ്തു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും തൊടാത്ത, ഉടമസ്ഥ മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു റേഡിയോ ആയിരുന്നു അത്. ആ റേഡിയോ ഞാൻ നശിപ്പിക്കുകയല്ല ചെയ്തത്, ഞാൻ കേൾക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനൊന്ന് മാറ്റി ട്യൂണിംഗ് ഒന്ന് ചെയ്തു. അത് ഉടമസ്ഥന് ഇഷ്ടമായില്ല, അദ്ദേഹം ഷൗട്ട് ചെയ്തു. പക്ഷേ എന്നെ അത് വളരെയധികം വിഷമിപ്പിച്ചു. അന്നൊരു തീരുമാനമെടുത്തു, എന്നെങ്കിലും ഒരിക്കൽ ഞാൻ ഈ വാൽവ് റേഡിയോ സ്വന്തമാക്കുമെന്ന്. ഇന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ വീട്ടിൽ 30-ൽ കൂടുതൽ വാൽവ് റേഡിയോ ശേഖരം തന്നെയുണ്ട്, എല്ലാം വർക്ക് ചെയ്യുന്നത് തന്നെ. എൻ്റെ അപ്പാപ്പൻ കർഷകനായിരുന്നു. രാവിലെ എഴുന്നേറ്റ് പാടത്ത് പണിക്ക് പോവും. ചില സമയങ്ങളിലെ കൊട്ടത്തേക്ക് എന്ന് പറയുന്ന ജലസേചന മാർഗമുണ്ട്, രണ്ട് കാളകളെ വലിപ്പിച്ചുകൊണ്ട് വലിയ കിണറ്റിൽ നിന്ന് വെള്ളം കോരിയെടുത്ത് കൃഷി ചെയ്തിരുന്ന ഒരു കാലം. പാടവരമ്പിലൂടെയുള്ള യാത്ര, സ്കൂളിലേക്ക് പോകുന്ന അവസ്ഥ, വെള്ളത്തിൽ തട്ടിയും കുഞ്ഞെ നീർക്കോലിയെ കണ്ടിട്ടും ഞവിഞ്ഞിയെ കണ്ടിട്ടും അതിനൊന്ന് തൊട്ട് അനുഭവിച്ചിട്ടുമൊക്കെ പോകുന്ന കുഞ്ഞു നാളുകളിലെ നമ്മുടെ കേരളക്കരയെ സന്തോഷത്തിലാക്കുന്ന ഒരു ജലോത്സവം എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടായിരുന്നു 2004. അതിലെ വരികൾ ഇങ്ങനെയാണ്: കേരനിരകളാടും ഒരു ഹരിത ചാരുതീരം. ഈ ഗാനം രചിച്ചിരിക്കുന്നത് ബി ആർ പ്രസാദാണ്. സംഗീതം നൽകിയിരിക്കുന്നത് നമ്മുടെ തൃശ്ശൂകാരനായ അൽഫോൺസ് ജോസഫാണ്. പാടിയത് പി ജയചന്ദ്രനും. നമുക്ക് ഈ ഗാനം വളരെ സന്തോഷത്തോടെ ഇന്നത്തെ ഈ മഴക്കാലത്ത് ഈ ഗാനം അനുഭവത്തിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം.

എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ റേഡിയോ ടെക്നീഷ്യൻ എന്ന് പറയുന്ന ഒരു കോഴ്സായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. അല്ലാണ്ട് ഇലക്ട്രോണിക്സ് പഠിക്കുക എന്ന് പറയുന്ന ഒരു കോഴ്സല്ലായിരുന്നു. ആ കാലഘട്ടത്തിൻ്റെ ഓർമ്മയും ഞാനും ഇലക്ട്രോണിക്സ് പഠിക്കാൻ പോയതിൻ്റെ ഓർമ്മയെല്ലാം പങ്കുവെച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ വീട്ടിൽ വരുന്ന റേഡിയോ കാണാൻ വരുന്നവർക്ക് റേഡിയോ ഓപ്പൺ ചെയ്ത് കാട്ടി കൊടുക്കാനും അന്നത്തെ ടെക്നോളജി ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാനും കഴിയുന്ന രീതിയിലാണ് എൻ്റെ വീട്ടിലുള്ള വിൻറ്റേജ് റേഡിയോ ലൈബ്രറി ഞാൻ ആരംഭിച്ചിരിക്കുന്നത്. അതിലെ വാലു റേഡിയോ ഉണ്ട്, ട്രാൻസിസ്റ്റർ റേഡിയോ ഉണ്ട്, ഗ്രാമഫോണുകളുണ്ട്. 1902 കപ്പൽ മാർഗം നമ്മുടെ കേരളത്തിലേക്ക് കടന്നു വന്ന പോർച്ചുഗീസുകാരോ ബ്രിട്ടീഷുകാരോ ആരോ കൊണ്ടുവന്ന ഒരു ഗ്രാമഫോൺ എൻ്റെ കയ്യിലുണ്ട്. അത് കോഴിക്കോട്ടുള്ള ഒരു റാവുത്തറ് സ്വന്തമാക്കുകയും ബ്രിട്ടീഷുകാരിൽ നിന്ന് സ്വന്തമാക്കുകയും അദ്ദേഹം കുറേ കാലം ഉപയോഗിച്ചു. അതിനുശേഷം മലപ്പുറത്തുള്ള ഒരു മോഹൻദാസ് ചേട്ടൻ ഈ റാവുത്തറ കയ്യിൽ നിന്ന് മേടിക്കുകയും അതിനൊന്ന് ഓവറോൾ ചെയ്ത് ഇന്ന് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗ്രാമഫോണായിട്ട് ഉപയോഗിക്കത്തക്ക രീതിയിലേക്ക് അത് മാറ്റുകയും ചെയ്തു. ഞാൻ ഈ മോഹൻദാസ് ചേട്ടൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഗ്രാമഫോൺ വാങ്ങിയത്. അത് പണ്ട് കാലത്ത് വൈദ്യുതി ഇല്ലാത്ത കാലഘട്ടത്തിൽ പൊതുവേദികളിൽ ഗാനങ്ങൾ കേൾക്കാനും മറ്റാശയ വിനിമയങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു അത് ഉപയോഗിച്ചിരുന്നത്. അത് നല്ല വലിപ്പമുള്ളതാണ്. അത് നമ്മൾ ആകാശവാണി 90 നിറവിൽ ശ്രവ്യോത്സവത്തിലും നമ്മൾ അത് പ്രദർശന വസ്തുവായിട്ട് വച്ചിരുന്നു. അവിടെ വരുന്നവരെല്ലാം അത് കേൾക്കാനും അത് കൗതുകത്തോടെ കാണാനും അതിനെപ്പറ്റി അറിയാനും ഒരു കാലഘട്ടത്തിൽ നമ്മൾ പാട്ട് കേൾക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവിനെ തൊട്ടറിയാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വലിയ ശേഖരം തന്നെ എൻ്റെ വീട്ടിൽ വച്ചിട്ടിരിക്കുന്നു. ഞാനത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടല്ല വച്ചിരിക്കുന്നത്, വരും തലമുറയ്ക്ക് വേണ്ടി ഒരു സംസ്കാരത്തെ ഒരു ടെക്നോളജിയെ കൊടുക്കുക എന്നുള്ള ഒരു ആശയത്തോടെയാണ്. നമുക്കെല്ലാവർക്കും സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. കുട്ടികളായിരിക്കുമ്പോൾ പഠിക്കാനുള്ള സ്വപ്നം, പഠിച്ച് വലുതാകുമ്പോൾ ജോലി കിട്ടാനുള്ള സ്വപ്നം, അത് കഴിഞ്ഞ ഒരു വിവാഹ ജീവിതത്തിലേക്കുള്ള സ്വപ്നം, അത് കഴിഞ്ഞൊരു കുഞ്ഞുണ്ടാകാനുള്ള സ്വപ്നം, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത രീതിയും ചിന്തകളും മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഇടയിലുള്ള ഒരു സ്വപ്നമാണ് നമുക്കൊരു വീടുണ്ടാവുക എന്നുള്ളത്. ആ വീടുണ്ടായ അതിനോടൊപ്പം തന്നെ ഒരു റേഡിയോ കൂടി ഉണ്ടാവുക എന്നുള്ളത് ഒരു സന്തോഷം തരുന്ന ഒന്നാണ്. പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ഒരു നല്ലൊരു വീട് പണിയുക, കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിൽ ഊർജ സംരക്ഷണ ചിന്തകൾ ഉണർത്തുന്ന രീതിയിൽ നമ്മൾ ഭവനത്തെ നിർമ്മിക്കുക, നല്ല സന്തോഷത്തോടെ ഭാര്യയും മക്കളും ഭർത്താവും എല്ലാവരും അച്ഛനും അമ്മയും എല്ലാവരും സന്തോഷിച്ച് ഉല്ലസിക്കുന്ന ഒരു നാലുകെട്ട് പ്രതീതി ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു ഭവനങ്ങളാണ് നമുക്ക് വേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അത് 1993 പാതയം എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ടായി. ചന്ദ്രകാന്തം കൊണ്ട് നാലുകെട്ട്, അതിൽ ചന്ദനപ്പടിയുള്ള പൊന്നൂഞ്ഞാൽ, അതിൻ്റെ രചന കൈതപ്രായിരുന്നു, സംഗീതം നൽകിയത് ബോംബെ രവിയാണ്, പാടിയത് കെ ജെ യേശുദാസും. ആ നല്ലൊരു ഗാനം കേട്ട് നല്ല കുടുംബജീവിതം നയിക്കുന്ന ഓരോ വ്യക്തികളായിട്ട് നമുക്ക് മാറാമെന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്.

റേഡിയോ ജീവിതമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കേരളക്കാരേക്കാൾ കൂടുതലേ റേഡിയോ സ്നേഹിക്കുന്നത് മറ്റിതര സംസ്ഥാനങ്ങളിലുള്ളവരാണെന്ന് എനിക്ക് പറയേണ്ടി വരും. കാരണം അവരെ അതിനെ അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള രീതിയിൽ, അതായത് നമ്മുടെ കയ്യിലെ 10 വിരലുണ്ട്, ആ വിരല് എന്ന് പറയുന്ന പോലെ തന്നെ അവർ അവരുടെ പോക്കറ്റിലിട്ടിട്ട് കൊണ്ടുപോകുന്ന റേഡിയോകൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അവരത് പാട്ട് കേൾക്കുന്നു, അവർ സന്തോഷിക്കുന്നു. ആ ഒരു സംസ്കാരം ഇന്ന് നമ്മുടെ കേരളത്തിലെ നമ്മുടെ വീട്ടമ്മമാരാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മൾ പല വീടുകളിലും ചെന്ന് കഴിഞ്ഞാൽ രാവിലെ അടുക്കളയിലേക്ക് പ്രവേശിക്കുമ്പോൾ അടുക്കളയിൽ വെച്ചിരിക്കുന്ന റേഡിയോകൾ കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ അനുഭവം അതുതന്നെയാണ്. പല വീടുകളിലും അമ്മമാർ സമയം അറിയാൻ വേണ്ടി കുറച്ച് നേരം പോക്കിന് വേണ്ടിയിട്ട് കുറേ ആശയങ്ങൾ, അനുഭവ കുറിപ്പുകൾ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് റേഡിയോ ഉപയോഗിക്കുന്നത്. എന്നാൽ അമ്മമാരെ അവർ ഭക്ഷണം പാകം ചെയ്യുന്നതിനോടൊപ്പം തന്നെ അത് ആസ്വദിച്ച് അവർ ചെയ്യുന്ന ജോലിയിലെ സംതൃപ്തി അണയുന്ന രീതി നമ്മുടെ കേരളക്കരയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എൻ്റെ അനുഭവം തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എൻ്റെ റേഡിയോ ശേഖരത്തിൽ നിന്ന് ഒരു റേഡിയോ എടുത്തിട്ട് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലെ കൊണ്ടുകൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ വളരെ സന്തോഷത്തോടെ എന്നോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്: എൻ്റെ അച്ഛൻ എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ പോകുമ്പോൾ എനിക്ക് തന്ന ഒരു റേഡിയോ ഉണ്ടായിരുന്നു, അത് കേടായി, അത് ഉപയോഗിക്കാൻ പറ്റാതായി, പലയിടത്തും നന്നാക്കാൻ കൊടുത്തു, എനിക്കത് പറ്റിയില്ല, എനിക്കിത് വലിയൊരു നിധിയാണ് ഫ്രാൻസിസ് കൊണ്ടു തന്നിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അത് സ്വീകരിച്ച ആ ഒരു ചേച്ചിയെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ആ ചേച്ചിയും ചേട്ടനും തമ്മിലുള്ള വലിയൊരു സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ, അവരുടെ പിന്നിട്ട ആ ജീവിത സമയങ്ങൾ ഒരു സിനിമയായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എനിക്ക് തോന്നുന്ന അങ്ങാടി എന്ന് പറയുന്ന സിനിമയിലെ ബിജു തിരുമല രചിച്ച് കെ ജെ യേശുദാസും ജാനകിയും പാടിയ കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ എന്ന് പറയുന്ന ആ വലിയ സുന്ദരമായ ഗാനം, ആ റേഡിയോ അവർക്ക് കിട്ടിയപ്പോൾ വയലും വീടും പരിപാടി കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ഗാനമാണ് അവർക്ക് അവിടെ അത് കേൾക്കാൻ ഇടവന്നത്. ഇങ്ങനെയുള്ള കുടുംബ പശ്ചാത്തലങ്ങൾ, കുടുംബ ജീവിതങ്ങൾ ഇന്നും നമ്മൾ കാണുന്നവരാണ്.

എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പ്രകൃതിക്ക് ഇണങ്ങിയ രീതിയിൽ നമ്മൾ ജീവിക്കുക, സന്തോഷത്തോടെ നന്മ ചെയ്യുക, കഴിയാവുന്ന നന്മ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുക, മറ്റുള്ള

0: മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു മനസ്സുണ്ടാവുക, ഇതൊക്കെ കടന്നു വരുന്നത് നമുക്ക് ആശയങ്ങളിലൂടെ, ചിന്തകളിലൂടെ, പ്രത്യേകിച്ച് ആകാശവാണിയിലൂടെ കേൾക്കുന്ന ഓരോ ദിവസത്തെ ചിന്തകളും നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ നല്ല വശങ്ങൾ എടുത്തുകൊണ്ട് നല്ല ചിന്തിക്കുന്ന, നല്ല കരുതലുള്ള ഒരു തലമുറ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള കൂട്ടായ്മകളും ഇന്നിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ള കരുതലാണ്. ആകാശവാണിയുടെ നല്ല ഓർമ്മകൾ നമുക്ക് ഓരോരുത്തർക്കും അയവിറക്കാം. വരും തലമുറയ്ക്ക് വേണ്ടി നമുക്കത് പങ്കുവയ്ക്കാം. നല്ല നല്ല ചിന്തകളിലൂടെ നമുക്ക് മുന്നേറാം. എനിക്ക് നൽകിയ ഈ അവസരത്തിന് ആകാശവാണിയോട്, പ്രിയ ശ്രോതാക്കളോടും ഞാൻ വളരെ കടപ്പെട്ടിരിക്കുന്നു. എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ഊർജ സംരക്ഷണ പ്രവർത്തകൻ, റേഡിയോ ശേഖരത്തിൻ്റെ ഉടമ എന്നീ നിലകളിൽ ശ്രദ്ധേയനായ വേലൂർ സ്വദേശി സി ഡി ഫ്രാൻസിസ് ആണ് ഇന്നത്തെ ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അവതരിപ്പിച്ചത്. നിർവഹണം വൈ എസ് പൗർണമി. നിർവഹണ സഹായം ഷിബു എം ജോസ് മച്ചാട്.

ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആകാശവാണി തൃശൂർ നിലയത്തിലേക്ക് എഴുതുക. അയക്കേണ്ട വിലാസം: ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം PO, പിൻകോഡ് 6806311.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
2: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
3: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
2: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
3: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
2: നിങ്ങളുടെ പ്രിയഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചു കൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
3: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
2: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമകൾ.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5 മണിക്ക്.
0: ഗാന്ധിമാർഗം.

0: ആകാശവാണി തൃശൂർ. ഇനി 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹിയിലെ
1: ഗുഡ് ആഫ്റ്റർനൂൺ, ദിസ് ഈസ് ആകാശവാണി ആൻഡ് ഐ'm സുനിൽ വർമ്മ വിത്ത് ദ മിഡ് ഡേ ന്യൂസ്. The headlines. India condemns attack on commercial vessel GFS Galaxy off coast of Oman. 10 Indians rescued, one reported missing. New Delhi expresses concern over continuing attacks on commercial shipping in the region. Prime Minister Narendra Modi returns to New Delhi after

ആകാശവാണി തൃശൂർ. കഥകളി പദങ്ങൾ കെ എൻ മീരയും സംഘവും അവതരിപ്പിക്കുന്നു. കൂടെ പാടുന്നത് എം ശ്രീരഞ്ജനി. കലാമണ്ഡലം രാജ്നാരായണൻ, മദ്ദളം. അശ്വതി തിരുനാൾ രചിച്ച പൂതനാമോക്ഷം ആട്ടക്കഥയിൽ നിന്നുള്ള രണ്ടു പദം. ശിശുവായ കൃഷ്ണനെ നിഗ്രഹിക്കുക എന്ന ദൗത്യവുമായി കംസൻ നിയോഗിച്ച പൂതന ഒരു ഗോപസ്ത്രീയുടെ രൂപത്തിൽ അമ്പാടിയിലെത്തുകയാണ്. അമ്പാടിയിലെ കാഴ്ചകളുടെ വർണ്ണന അമ്പാടി ഗുണം എന്ന് തുടങ്ങുന്ന പദം രാഗം കാമ്പൂജി. നന്ദനിലയം എന്ന് തുടങ്ങുന്ന ചരണം തോടി.

ഓരോ കാഴ്ച കണ്ട് നടക്കുന്ന പൂതന നന്ദഗോപുരുടെ വസതിയിലെത്തുന്നു. അവിടെ തൊട്ടിലിൽ കിടക്കുന്ന കൃഷ്ണനെ കാണുന്ന പൂതനയിലെ മാതൃത്വം ഉണരുകയാണ്. സുകുമാര, നന്ദകുമാര എന്ന പദം

പദാന്തത്തിൽ പൂതന കൃഷ്ണനെയെടുത്ത് വിഷം പുരട്ടിയ തന്റെ മുലയൂട്ടുവാൻ തുടങ്ങുന്നിടത്ത് അശ്വതി തിരുനാൾ രചിച്ച പൂതനാമോക്ഷം ആട്ടക്കഥയുടെ ഈ അവതരണം സമാപിക്കുകയാണ്. പാടിയത് കെ എൻ മീര, എം ശ്രീരഞ്ജനി. കലാമണ്ഡലം രാജ്നാരായണൻ, മദ്ദളം.

0: മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല. മഹത്തായ അഷ്ടവൈദ്യ പാരമ്പര്യം മാറുന്ന ലോകത്തിനായി വൈദ്യരത്നം ഔഷധശാല.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണ്ണവില
2: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ,
4: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
3: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
4: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
3: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.
5: യുവവാണി യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
3: കേൾക്കാം. ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
5: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

സമയം 3 മണി. ആകാശവാണി തൃശൂർ. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയ ശ്രോതാക്കളെ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങളിൽ നിന്ന് എസ് ജാനകി പാടിയ ഗാനങ്ങൾ കേൾക്കാം. ആദ്യം 16 വയതിനിലെ എന്ന ചിത്രത്തിൽ ഗംഗയമരൻ എഴുതി ഇളയരാജ സംഗീതം നൽകിയ ഗാനം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ. ഇപ്പോൾ രവിവാസരി അഖില ഭാരതീയ സംഗീത സഭ സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം. പണ്ഡിറ്റ് കൈലാഷ് ശർമ്മയുടെ പുല്ലാങ്കുഴൽ കച്ചേരി. പണ്ഡിറ്റ് വിനോദ് ലേല, തബല.
1: യേ ആകാശവാണി ഹേ. ആജ് കി രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭാ മേ പ്രസ്തുത ഹെ പണ്ഡിറ്റ് കൈലാഷ് ചന്ദ് ശർമ്മ കാ ബാസുരി വാദന. കൈലാഷ് ശർമ്മ കാ സംഗീത ജഗത് സെ പരിചയ ബച്പൻ മേ ഹി ഹോ ഗയാ ഥാ. बांस से बने इस वाद्य यंत्र से निकलने वाली मधुर ध्वनियों से प्रेरित होकर उन्होंने नई दिल्ली स्थित गंधर्व महा

0: മഞ്ജരി, സുദീപ് കുമാർ, ലതിക എൻ എന്നിവർ പാടിയ ലളിതഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. കോഴിക്കോട് റിലേ.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ലോകം മുഴുവൻ കണ്ണും കാതും മനസ്സും ഒരേ ദിശയിലേക്ക് തിരിച്ചുവച്ച ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശം അവസാന ലാപ്പിലേക്ക്. ചരിത്രത്തിലെ ഏറ്റവും വലിയ ലോകകപ്പ് ഫുട്ബോൾ ടൂർണമെന്റിൽ പങ്കെടുത്ത 48 ടീമുകളിൽ 44 പുറത്തായി കഴിഞ്ഞു. ശേഷിക്കുന്നത് 4-4 ടീമുകൾ മാത്രം. അവരാവട്ടെ ലോക ഫുട്ബോളിൽ കരുത്തരിൽ കരുത്തരായ ഫ്രാൻസും അർജന്റീനയും സ്പെയിനും ഇംഗ്ലണ്ടും. ലോകകപ്പിന്റെ സെമിഫൈനൽ ചിത്രം പൂർണ്ണമായി തെളിഞ്ഞിരിക്കുകയാണ്. ഫ്രാൻസിന് സ്പെയിനും അർജന്റീനയ്ക്ക് ഇംഗ്ലണ്ടുമാണ് എതിരാളികൾ. ഇന്ത്യൻ സമയം ഞായറാഴ്ച പുലർച്ചെയും രാവിലെയുമായി നടന്ന ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ നോർവേയെ 1-2 ഇംഗ്ലണ്ടും സ്വിറ്റ്സർലാൻഡിനെ 1-3 അർജന്റീനയും തോൽപ്പിച്ചു. മയാമിയിലെ ഹാർഡ് റോക്ക് സ്റ്റേഡിയത്തിൽ എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട കളിയിൽ ജൂഡ് ബെല്ലിംഗ്ഹാമിന്റെ ഇരട്ട ഗോൾ മികവിലാണ് നോർവീജിയൻസിനെ ഇംഗ്ലീഷുകാർ മടക്കിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനില പാലിച്ചു. മത്സരത്തിന്റെ തുടക്കം മുതൽ ഇംഗ്ലണ്ട് പന്ത് കൈവശം വെച്ച് ആക്രമിച്ചെങ്കിലും കൗണ്ടർ അറ്റാക്കിലൂടെ നോർവേയാണ് ആദ്യം വലകുലുക്കിയത്. 36 മിനിറ്റിൽ ബോക്സിന് പുറത്തുനിന്ന് ലഭിച്ച പന്തുമായി നോർവേ വിംഗർ ആൻഡ്രിയാസ് ഷെൽഡ്രപ്പ് മുന്നേറി. ഇംഗ്ലീഷ് ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡിന് യാതൊരു അവസരവും നൽകാതെ ഷെൽഡ്രപ്പ് തൊടുത്ത മനോഹരമായ ക്രോസ് ഷോട്ട് പോസ്റ്റിന്റെ ഫാർ കോർണറിലേക്ക് തുളച്ചുകയറുകയായിരുന്നു. പിറകിലായ 3 ലയൺസ് തിരിച്ചുവരവിനുള്ള നീക്കങ്ങൾക്ക് മൂർച്ച കൂട്ടി. ഒന്നാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ഇംഗ്ലണ്ട് സമനില പിടിച്ചു. നോർവേ ഗോൾ കീപ്പർ ഒർഹാൻ നീലാൻഡ് എറിഞ്ഞു നൽകിയ പന്ത് തട്ടി ദിശ മാറി ഇംഗ്ലണ്ടിന്റെ എലിയറ്റ് ആൻഡേഴ്സന് ലഭിച്ചു. ആന്റണി ഗോർഡൻ വഴി പന്ത് സ്വീകരിച്ച് ബോക്സിലേക്ക് കുതിച്ചുയർന്ന ബെല്ലിംഗ്ഹാം രണ്ട് നോർവീജിയൻ ഡിഫൻഡർമാരെ വെട്ടിച്ച് വലയിലാക്കി. ഗോളിയെറിഞ്ഞ പന്ത് സ്കൈ ക്യാമറ കേബിളിൽ തട്ടിയാണ് ഇംഗ്ലീഷ് താരങ്ങൾക്ക് ലഭിച്ചതെന്ന വാദമുയർത്തി നോർവേ താരങ്ങൾ ശക്തമായി പ്രതിഷേധിച്ചെങ്കിലും ഫിഫയുടെ കണക്ടഡ് ബാൾ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കി റഫറി ഗോൾ അനുവദിക്കുകയായിരുന്നു. 55 മിനിറ്റിൽ നോർവേ മുന്നിലെത്തി. റഫറി പക്ഷേ VAR പരിശോധനയിലൂടെ ഗോൾ റദ്ദാക്കി. മാർട്ടിൻ ഒഡേഗാർഡ് എടുത്ത കോർണർ കിക്കിൽ നിന്ന് നോർവേയുടെ ടോർബിയോൺ ഹെഗ്ഗം ഹെഡറിലൂടെ ഇംഗ്ലീഷ് വലകുലുക്കുകയായിരുന്നു. കോർണർ കിക്ക് എടുക്കുന്നതിന് തൊട്ടുമുമ്പ് ബോക്സിനുള്ളിൽ വെച്ച് നോർവേ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇംഗ്ലണ്ടിന്റെ ആൻഡേഴ്സണിനെ ഫൗൾ ചെയ്ത്

ായി റീപ്ലേകളിൽ വ്യക്തമായതിനെ തുടർന്നായിരുന്നു ഗോൾ റദ്ദാക്കൽ തീരുമാനം. മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് കടന്നയുടൻ 93 മിനിറ്റിൽ ഇംഗ്ലണ്ട് വിജയ ഗോൾ കണ്ടെത്തി. പകരക്കാരനായി ഇറങ്ങിയ ഇംഗ്ലീഷ് താരം മോർഗൻ റോജേഴ്സ് ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത ശക്തമായ ഒരു ലോങ് റേഞ്ച് ഷോട്ട് നോർവേ കീപ്പർ നീലാൻ തട്ടിയകറ്റി. എന്നാൽ കൃത്യസമയത്ത് ബോക്സിലേക്ക് ഓടിയെത്തിയ ബെല്ലിംഗ്ഹാം റീബൌണ്ടായി വന്ന പന്ത് അതിവേഗത്തിൽ വലയിലേക്ക് അടിച്ചുകയറ്റി ഇംഗ്ലണ്ടിന് സെമി ഫൈനൽ ടിക്കറ്റ് ഉറപ്പാക്കുകയായിരുന്നു. തങ്ങളുടെ തുറുപ്പുചീട്ടായ ഹാലൻഡിനെ മത്സരത്തിലുടനീളം ഇംഗ്ലീഷ് ഡിഫൻഡർമാർ വരിഞ്ഞുമുറുക്കിയത് നോർവേക്ക് തിരിച്ചടിയായി. താളം കണ്ടെത്താനാവാതെ പോയ ഹാലൻഡിനെ എക്സ്ട്രാ ടൈമിൽ പിൻവലിക്കുകയും ചെയ്തു. ഇംഗ്ലണ്ട് നോർവേ പോരാട്ടം പോലെ നിശ്ചിത സമയം 1-1 അർജന്റീന സ്വിറ്റ്സർലാൻഡ് കളിയും കലാശിച്ചത്. എക്സ്ട്രാ ടൈമിൽ ലോക ചാമ്പ്യന്മാർ 2 ഗോൾ കൂടി നേടി ജയം ആധികാരികമാക്കി. കാൻസാസ് സിറ്റിയിലെ എറോഹെഡ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ ആക്രമിച്ചു കളിച്ച അർജന്റീന 10th മിനിറ്റിൽ ലീഡ് നേടി. ക്യാപ്റ്റൻ ലയണൽ മെസ്സി എടുത്ത മനോഹരമായ കോർണർ കിക്ക് സ്വിസ് പ്രതിരോധത്തെ കാഴ്ചക്കാരാക്കി ബോക്സിലേക്ക് ഉയർന്നുവന്നു. കൃത്യസമയത്ത് വായുവിൽ ഉയർന്നു ചാടിയ മധ്യനിര താരം മാക്കലിസ്റ്റർ ഉഗ്രൻ ഒരു ഹെഡറിലൂടെ പന്ത് സ്വിസ് ഗോൾ കീപ്പറെ മറികടന്ന് പോസ്റ്റിന്റെ വലതുമൂലയിലേക്ക് തിരിച്ചുവിട്ടു. ആദ്യ ഗോൾ വഴങ്ങിയെങ്കിലും സ്വിറ്റ്സർലൻഡ് അർജന്റീന ബോക്സിലേക്ക് നിരന്തരം ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. 21st മിനിറ്റിൽ ഇവരുടെ ജിബ്രിൽസോ തൊടുത്ത ലോങ് റേഞ്ചർ അർജന്റീന ഗോളി എമിലിയാനോ മാർട്ടിനസ് രക്ഷപ്പെടുത്തി. 34th മിനിറ്റിൽ ഗ്രാനിറ്റ് സാക്കയുടെ ശ്രമവും പാളി. 2nd പകുതിയിലും സ്വിസ് നീക്കം ശക്തമാക്കി. 67th മിനിറ്റിൽ അവർ അർജന്റീനയെ ഞെട്ടിച്ചുകൊണ്ട് സമനില പിടിച്ചു. സ്വിസ് താരം റിക്കാർഡോ റോഡ്രിഗസുമായി ചേർന്ന് നടത്തിയ മികച്ചൊരു 1-2 പാസ് മുന്നേറ്റത്തിനൊടുവിൽ ഡാൻ എൻഡോയ് ബോക്സിന്റെ ഇടുങ്ങിയ കോണിൽ നിന്ന് തൊടുത്ത ഷോട്ട് എമിലിയാനോ മാർട്ടിനസിനെ കീഴ്പ്പെടുത്തി വലയിൽ അഭയം പ്രാപിച്ചു. ഗോൾ മടക്കിയതിന് പിന്നാലെ സ്വിറ്റ്സർലൻഡിന് വലിയ തിരിച്ചടിയേറ്റു. സ്വിസ് സ്ട്രൈക്കർ ബ്രീൽ എംബോളോ ബോക്സിനുള്ളിൽ ഫൗൾ ചെയ്യപ്പെട്ടതായി അഭിനയിച്ചതിന് VAR പരിശോധനയ്ക്ക് ശേഷം റഫറി 2nd മഞ്ഞ കാർഡും തുടർന്ന് ചുവപ്പ് കാർഡും നൽകി പുറത്താക്കി. ഇതോടെ സ്വിറ്റ്സർലൻഡ് 10 പേരായി ചുരുങ്ങി. 10 പേരുമായി പ്രതിരോധിച്ച് നിന്ന സ്വിസ് കോട്ട എക്സ്ട്രാ ടൈമിന്റെ 2nd പകുതിയിൽ അർജന്റീന പൊളിച്ചു. 112nd മിനിറ്റിൽ ഇടതുവിങ്ങിൽ നിന്നും പന്തുമായി മുന്നേറിയ യൂലിയൻ അൽവാരസ് ബോക്സിന് പുറത്ത് ഏകദേശം 25 യാർഡ് അകലെ നിന്ന് 2 പ്രതിരോധക്കാരെ വെട്ടിച്ച് അകത്തേക്ക് കയറി. തുടർന്ന് താരം തൊടുത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ഒരു കേളിംഗ് ലോങ് റേഞ്ചർ ഷോട്ട് സ്വിസ് കീപ്പർക്ക് യാതൊരു അവസരവും നൽകാതെ പോസ്റ്റിന്റെ ടോപ്പ് കോർണറിലേക്ക് തുളച്ചു കയറി. സ്വിറ്റ്സർലൻഡ് സമനിലയ്ക്കായി സർവശക്തിയുമെടുത്ത് ആക്രമിച്ചപ്പോൾ ഇഞ്ചുറി ടൈമിൽ ലഭിച്ച ഒരു കൌണ്ടർ അറ്റാക്കിലൂടെ അർജന്റീന വിജയം പൂർത്തിയാക്കി. പകരക്കാരനായി ഇറങ്ങിയ തിയാഗോ അൽമാഡ പന്തുമായി കുതിച്ച് ബോക്സിനുള്ളിൽ കയറി തൊടുത്ത ആദ്യ ഷോട്ട് സ്വിസ് ഗോൾ കീപ്പർ തട്ടിയകറ്റി. എന്നാൽ റീബൌണ്ട് ചെയ്തു വന്ന പന്ത് തൊട്ടടുത്ത് നിലയുറപ്പിച്ചിരുന്ന ലൗതാരോ മാർട്ടിനസ് അതിവേഗത്തിൽ വലയിലേക്ക് തട്ടിയിട്ടു. അന്താരാഷ്ട്ര ഫുട്ബോൾ റാങ്കിംഗിലെ ആദ്യ 4 റാങ്കുകാർ ഏറ്റുമുട്ടുന്ന അത്യപൂർവ കാഴ്ച ഇത്തവണത്തെ സെമി ഫൈനലിലുണ്ട്. ലോകകപ്പ് ചരിത്രത്തിൽ മുമ്പെങ്ങും സംഭവിക്കാത്തതാണിത്. ഫിഫ റാങ്കിംഗിൽ സ്പെയിൻ 1, അർജന്റീന 2, ഫ്രാൻസ് 3, ഇംഗ്ലണ്ട് 4 റാങ്കുകാരാണിപ്പോൾ. 2026 ലോകകപ്പ് നറുക്കെടുപ്പിൽ ഉയർന്ന റാങ്കുകാരെ വ്യത്യസ്ത ക്വാഡ്രന്റുകളിൽ ഉൾപ്പെടുത്തി ഫിഫ വരുത്തിയ മാറ്റങ്ങളുടെ ഏറ്റവും മികച്ച റിസൾട്ടാണിത്. ഓരോ ഗ്രൂപ്പിലും ചാമ്പ്യന്മാരായാണ് ഈ 4 ടീമുകളും നോക്കൌട്ട് റൗണ്ടിൽ പ്രവേശിച്ചത്. ചൊവ്വാഴ്ചയാണ് ഫ്രാൻസ് സ്പെയിൻ സെമി. ബുധനാഴ്ച അർജന്റീനയും ഇംഗ്ലണ്ടും തമ്മിൽ ഏറ്റുമുട്ടും. ലോകകപ്പിൽ നിന്ന് പുറത്തായതിന് പിന്നാലെ സെനഗൽ ഫുട്ബോൾ ടീം കോച്ച് പാപ്പേ തിയാവിനെ പുറത്താക്കി. ലോകകപ്പിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് സെനഗൽ ഫുട്ബോൾ ഫെഡറേഷന്റെ ഈ നടപടി. തിയാവിനൊപ്പം അദ്ദേഹത്തിന്റെ മുഴുവൻ സ്റ്റാഫിനെയും മാറ്റിയിട്ടുണ്ട്. ലോകകപ്പിൽ നോക്കൌട്ട് റൌണ്ട് ഓഫ് 32 ഘട്ടത്തിൽ ബെൽജിയത്തോട് തോറ്റാണ് സെനഗൽ പുറത്തായത്. മത്സരത്തിന്റെ അവസാന 5 മിനിറ്റിൽ 2 ഗോളിന് മുന്നിലായിരുന്ന സെനഗൽ കളി കൈവിട്ടത് വലിയ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഫ്രഞ്ച് താരം പാട്രിക് വിയേര പുതിയ കോച്ചായേക്കുമെന്നാണ് സൂചനകൾ. ലോകകപ്പ് മത്സരങ്ങൾക്കിടെ കായിക ലോകത്തെ ഏറെ സങ്കടത്തിലാഴ്ത്തി ദക്ഷിണാഫ്രിക്കയിൽ നിന്നൊരു വാർത്ത. ദക്ഷിണാഫ്രിക്കയുടെ ലോകകപ്പ് ടീമംഗം ജെയ്ഡൻ ആഡംസിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. കേപ്ടൗൺ മേഖലയിലെ ഷോട്ട ഷെക്ലൂഫിലെ വീട്ടിൽ ഇന്നലെ രാവിലെയാണ് 25-വയസ്സുകാരന്റെ മൃതദേഹം കണ്ടത്. മരണകാരണം എന്താണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ഈ ദുഷ്കരഘട്ടത്തിൽ കുടുംബത്തിന്റെ വികാരവും സ്വകാര്യതയും മാനിക്കണമെന്നും ദക്ഷിണാഫ്രിക്കൻ കായിക മന്ത്രി ഗെയ്റ്റൻ മക്കൻസി വ്യക്തമാക്കി. ലോകകപ്പ് റൌണ്ട് ഓഫ് 32 ടീമിൽ അംഗമായിരുന്നു മിഡ് ഫീൽഡറായ ജെയ്ഡൻ. ഗ്രൂപ്പ് റൌണ്ടിലെ ആദ്യ 2 മത്സരങ്ങളിൽ ഇറങ്ങിയ താരം ഇടയ്ക്ക് മുത്തശ്ശിയുടെ മരണത്തെ തുടർന്ന് നാട്ടിലേക്ക് മടങ്ങി. മികച്ച പ്രകടനം കാഴ്ചവെച്ച ജെയ്ഡൻ ദേശീയ ടീമിലെ ശ്രദ്ധേയ മുഖങ്ങളിലൊന്നായിരുന്നു. ദക്ഷിണാഫ്രിക്കയിലെ സ്റ്റെല്ലൻബോഷ് യൂത്ത് ടീമിലൂടെയാണ് പ്രൊഫഷണൽ കരിയർ ആരംഭിച്ചത്. പിന്നീട് ഇവരുടെ സീനിയർ ടീമിലെത്തി. 2025 രാജ്യത്തെ മുൻനിര ക്ലബായ മെമലോഡി സൺഡൌസിലെത്തി ആഫ്രിക്കൻ ചാമ്പ്യൻസ് ലീഗ് കിരീട നേട്ടത്തിൽ പങ്കാളിയായി. 2022 അന്താരാഷ്ട്ര അരങ്ങേറ്റം. ദക്ഷിണാഫ്രിക്കയ്ക്കായി 12 മത്സരങ്ങൾ കളിച്ച് 2 ഗോളും നേടി.
ലോകകപ്പ് പ്രീ ക്വാർട്ടറിൽ സ്പെയിനിനോട് തോറ്റ് പുറത്തായ പോർച്ചുഗൽ ടീമിലെ സൂപ്പർ താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിനെ ചൊല്ലി ചർച്ചകൾ കൊഴുക്കുകയാണ്. 2016 പോർച്ചുഗൽ യൂറോകപ്പ് കിരീടം നേടിയതിന്റെ ചിത്രങ്ങൾ അതിന്റെ 10th

0: ത്തോടനുബന്ധിച്ച് പങ്കുവച്ചിരിക്കുകയാണ് ക്രിസ്റ്റ്യാനോ. ദശലക്ഷക്കണക്കിന് ആളുകളുടെ വിജയമെന്ന് ചിത്രത്തോടൊപ്പം കുറിച്ചിട്ടുമുണ്ട്. താരം ഇപ്പോഴും ഭൂതകാലത്തിൽ ജീവിക്കുകയാണെന്നും പരാജയങ്ങളെ അംഗീകരിക്കാൻ താല്പര്യമില്ലാത്തയാളെന്നും ചില ആരാധകർ പോസ്റ്റിന് താഴെ വിമർശനമുയർത്തി.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് മാധ്യമപ്രവർത്തകൻ KPM റിയാസ്.
2: ആകാശവാണി തൃശൂർ. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം ആൾക്കൂട്ടത്തിൽ തനിയെ. വരികൾ കാവാലം നാരായണ പണിക്കർ. സംഗീതം ശ്യാം. ഗായിക S. ജാനകി.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടത്. ആകാശവാണി തൃശൂർ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഗാന്ധിമാർഗത്തിലേക്ക് ഏവർക്കും സ്നേഹസ്വാഗതം.
2: മഹാത്മാഗാന്ധിയും ഖൈറ സത്യഗ്രഹവും.
1: ബ്രിട്ടീഷ് ആധിപത്യത്തിനു കീഴിൽ ശ്വാസം മുട്ടിയ ഒരു ജനതയ്ക്ക് തങ്ങളുടെ അവകാശങ്ങളെക്കുറിച്ച് തിരിച്ചറിവ് നൽകുന്നതിലൂടെ രാജ്യത്തിന്റെ തന്നെ പുതുഭാവിക്കായി ഒരു ജനതയെ വളർത്തിയെടുക്കുകയായിരുന്നു ഗാന്ധിജി. പ്രതിരോധം ഏതുവിധത്തിലായിരുന്നാലും മാർഗം അഹിംസയിലൂടെയായിരിക്കണമെന്ന് അദ്ദേഹം ശഠിച്ചു. ബ്രിട്ടീഷ് ഭരണത്തിനു കീഴിൽ ഗ്രാമീണരായ ഇന്ത്യൻ ജനത അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ നേരിൽ കണ്ട് അവയ്ക്ക് പ്രതിവിധി കാണുന്നതിൽ അദ്ദേഹം ശ്രദ്ധയൂന്നി. മഹാത്മജിയുടെ സമരരീതികൾ ശത്രുക്കളുടെ പോലും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങിയവയായിരുന്നു. സത്യഗ്രഹം, നിസ്സഹകരണം, നിയമലംഘനം, ബഹിഷ്കരണം, നിരാഹാരം എന്നീ സമരമുറകളിലൂടെ അദ്ദേഹം തന്റെ ലക്ഷ്യങ്ങളിലെത്തി. സത്യത്തിനുവേണ്ടിയുള്ള ഉറച്ച പോരാട്ടങ്ങളായിരുന്നു അവ. രക്തം ചിന്തിയുള്ള ആക്രമണങ്ങളെക്കാൾ മാതൃകാപരമാണ്

ഈ രീതികൾ എന്ന് അദ്ദേഹം തന്റെ അനുയായികളെ ബോധ്യപ്പെടുത്തി. ആധുനിക രീതിയിലുള്ള കർഷക സമരങ്ങൾ ഇന്ത്യയിൽ ഉദയം കൊണ്ടത് 20-ാം ശതകത്തിന്റെ 2-ാം ദശകത്തിലാണ്. യുപി, ബീഹാർ, ബംഗാൾ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഇവ ആദ്യമായി പ്രത്യക്ഷപ്പെട്ടത്. ഇക്കാലത്തെ കാർഷിക പ്രക്ഷോഭങ്ങളുടെ ശ്രദ്ധേയമായ ഒരു സവിശേഷത അവയെല്ലാം ദേശീയ സ്വാതന്ത്ര്യ സമരത്താൽ പ്രചോദിതമായിരുന്നു എന്നതാണ്. കർഷക സമരങ്ങൾ ദേശീയ പ്രസ്ഥാനത്തെ തിരിച്ചും സ്വാധീനിച്ചു. ഒരു കാർഷിക രാജ്യമായ ഇന്ത്യയിൽ കർഷകരെ ഉണർത്തേണ്ടതിന്റെ നിർണായക പ്രാധാന്യം ഗാന്ധിജി മനസ്സിലാക്കിയിരുന്നു. ബീഹാറിലെ ചമ്പാരനിലും ഗുജറാത്ത്

എന്നാണ് ഗാന്ധിജി രൂപം നൽകിയത്. യോഗങ്ങൾ, പ്രകടനങ്ങൾ, ഒപ്പുശേഖരണം, സത്യഗ്രഹം എന്നിവയായിരുന്നു അതിന്റെ മുഖ്യ പ്രക്ഷോഭണ രീതികൾ. സർക്കാരിന് നൽകേണ്ടിയിരുന്ന ചൌക്കീദാരി നികുതിയും ഭൂനികുതിയും സർക്കാരിന് നൽകരുതെന്ന മുദ്രാവാക്യത്തിനു കീഴിലാണ് പ്രധാനമായും കർഷക സമരങ്ങൾ സംഘടിപ്പിച്ചത്. 1917 ചമ്പാരൻ സത്യഗ്രഹമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യ സിവിൽ നിയമലംഘന പ്രസ്ഥാനം. കനത്ത നികുതിയും ചൂഷണവും മൂലം ദുരിതത്തിലായ ചമ്പാരനിലെ നീലം കർഷകർക്കു വേണ്ടിയായിരുന്നു അത്. അഹിംസാമാർഗം ചമ്പാരനിൽ വിജയം കണ്ടതിനുശേഷം 1918 ഗുജറാത്തിലെ ഖേറയിൽ സമരത്തിന്റെ സാഹചര്യമുണ്ടാകുന്നത്. നാടെങ്ങും പടർന്നുപിടിച്ച പ്ലേഗ് രോഗവും വരൾച്ചയും മൂലം ഗുജറാത്തിലെ കർഷകർ ഏറെ ദുരിതമനുഭവിച്ചുകൊണ്ടിരുന്നു. തങ്ങളുടെ കൃഷി നഷ്ടത്തിലായെങ്കിലും ഭൂനികുതി നൽകാൻ കർഷകർ നിർബന്ധിതരായി. നിയമപ്രകാരം സാധാരണ ഉൽപാദനത്തിന്റെ 1/4 താഴെയാണ് വിളവ് എങ്കിൽ കർഷകർക്ക് ഇളവിന് അർഹതയുണ്ടായിരുന്നു. നികുതി ഇളവ് അനുവദിക്കാത്തതിൽ പ്രതിഷേധമാരംഭിച്ച ഖേറയിലെ കർഷകരോട് മുന്നോട്ടുള്ള സമരത്തിൽ ഗാന്ധിജിയുടെ മാർഗനിർദ്ദേശം സ്വീകരിക്കണമെന്ന് സർദാർ വല്ലഭായ് പട്ടേൽ അഭിപ്രായപ്പെട്ടു. അങ്ങനെയാണ് ഖേറ സമരത്തിൽ ഗാന്ധിജിയുടെ ഇടപെടലുകൾ ഉണ്ടാകുന്നത്. തുടർന്ന് ശ്രീയുത് അമൃതലാൽ തക്കർ, ശ്രീയുത് മോഹൻലാൽ പാണ്ഡ്യ, ശ്രീയുത് ശങ്കർലാൽ പാരഖ്, അനസൂയ ബഹൻ, മഹാദേവ് ദേശായി തുടങ്ങിയവരും ഖേറ സമരം നയിക്കാൻ ഗാന്ധിജിക്ക് പിന്തുണയുമായെത്തി. അഹമ്മദാബാദിൽ നിന്നും വഡോദരയിൽ നിന്നും സമരത്തിൽ അണിചേരാനെത്തിയവരെ ഗാന്ധിജി നിരുത്സാഹപ്പെടുത്തി തിരിച്ചയച്ചു. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഖേറ സമരം ഗുജറാത്തിലെ കർഷകരുടെ മാത്രം അനിവാര്യതയായിരുന്നു. നികുതി നൽകാത്തതിന്റെ പേരിൽ ഗവൺമെന്റ് കയ്യേറ്റം ചെയ്ത ഭൂമിയിലെ വിളവെടുത്ത് നീക്കം ചെയ്യാൻ ഗാന്ധിജി സമരക്കാരോട് ആഹ്വാനം ചെയ്തു. ഇതേ തുടർന്ന് മോഹൻലാൽ പാണ്ഡ്യയുടെ നേതൃത്വത്തിൽ നിലങ്ങളിൽ നിന്ന് ഉള്ളി വിളവെടുത്ത് നീക്കം ചെയ്യാൻ തുടങ്ങി. ഈ സമരരീതിക്കെതിരെ ഗവൺമെന്റിന്റെ നടപടിയുണ്ടായി. സമരക്കാരെ അറസ്റ്റ് ചെയ്തു. എന്നാൽ ഇത് ജനങ്ങളുടെ ഉത്സാഹം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ആരെങ്കിലും സങ്കടം അനുഭവിക്കുകയോ ജയിലിൽ അടയ്ക്കപ്പെടുകയോ ചെയ്യാതെ ഒരു സമരം അവസാനിക്കുന്നത് പാണ്ഡ്യയ്ക്ക് ഇഷ്ടവുമല്ലായിരുന്നു. ജയിലിനെ കുറിച്ചുള്ള ഭയം നീങ്ങുന്നത് ജനങ്ങളിൽ ഏറെ ഉത്സാഹമുളവാക്കുമെന്നും അദ്ദേഹം വിശ്വസിച്ചു. പാണ്ഡ്യയുടെ നേതൃത്വത്തിലുള്ള സമരക്കാർക്ക് ചുരുങ്ങിയ കാലത്തെ തടവ് ശിക്ഷ ലഭിച്ചു. അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുമ്പോൾ ജനങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെ അനുഗമിച്ചിരുന്നതായി മഹാത്മാഗാന്ധി തന്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ഈ സംഭവത്തിനു ശേഷം മോഹൻലാൽ പാണ്ഡ്യ ടുൺഗ്ലി ചോർ അഥവാ ഉള്ളിക്കള്ളൻ എന്നറിയപ്പെടുകയുണ്ടായി. നികുതി അടയ്ക്കാത്തതിനാൽ വരുന്ന ഏത് ഭവിഷ്യത്തും സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ കർഷകർ തയ്യാറായിരുന്നു. ഈ അവസ്ഥയിൽ നികുതി നൽകാൻ കഴിയുള്ളവർ പോലും മറ്റുള്ളവർക്കു വേണ്ടി നികുതി പിരിവിനെ പ്രതിരോധിച്ചു. ഗുജറാത്തിലെ കർഷകർക്ക് ഈ സമരം പുതിയൊരു അനുഭവമായിരുന്നു. അതിന്റെ വിജയത്തിനായി അവർ ഏതു വിധേനയും സഹകരിച്ചു പോന്നു. കൂട്ടത്തിൽ സമ്പന്നരായ കർഷകർ തങ്ങളുടെ സകല സമ്പത്തും സമരപ്രവർത്തനങ്ങൾക്കായി ത്യജിക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ പണം സമരത്തിനാവശ്യമായ വസ്തുക്കളിൽ ഏറ്റവും അപ്രധാനമാണെന്ന് ഗാന്ധിജി അവരെ ബോധ്യപ്പെടുത്തി. സത്യഗ്രഹ പ്രവർത്തകർക്ക് ലളിത ജീവിതം നയിക്കേണ്ടതെങ്ങനെയെന്ന് ബോധ്യപ്പെടുത്തുവാനും ഗാന്ധിജി ഈ അവസരം വിനിയോഗിച്ചു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ചിട്ടയായ ജീവിതം നയിച്ചുകൊണ്ട് തങ്ങളുടെ ജീവിത സമ്പ്രദായങ്ങളിൽ വലിയ മാറ്റം വരികയും ചെയ്തു. സമരത്തിന്റെ തുടക്കത്തിൽ ജനങ്ങൾക്കിടയിലെ യജമാന ഭയം അഥവാ പേടി മാറേണ്ടത് വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. തങ്ങൾ അടയ്ക്കുന്ന നികുതിയിൽ നിന്നുമാണ് ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കിട്ടുന്നത് എന്നതിനാൽ അവർ തങ്ങളുടെ യജമാനന്മാരല്ല, ദാസന്മാരാണെന്ന് കർഷകരെ ബോധ്യപ്പെടുത്തേണ്ടി വന്നു. ആ ഭയം മാറ്റിയെടുക്കുന്നതിനൊപ്പം വിനയവും മര്യാദയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സമരരീതി പരിചയപ്പെടുത്തുന്നത് ഗാന്ധിജിക്ക് ഏറെ ശ്രമകരമായിരുന്നു. ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം വിനയം എന്നത് അതാതവസരത്തിൽ പ്രദർശിപ്പിക്കാൻ അഭ്യസിപ്പിച്ചിട്ടുള്ള ബാഹ്യമായ വാങ്മാർദ്ദവമല്ല, സഹജമായ സൗമ്യതയും ശത്രുക്കൾക്ക് നന്മ ചെയ്യാനുള്ള ആഗ്രഹവുമാണ്. സത്യഗ്രഹിയുടെ സകല പ്രവൃത്തിയിലും ഇത് സ്പഷ്ടമായിരിക്കണം. ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും നടപടികളൊന്നും ഉണ്ടായില്ലെങ്കിലും ജനങ്ങൾ സമരപ്രവർത്തനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്ന് കർഷകർക്കെതിരെ മർദ്ദനങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങി. അവരുടെ കന്നുകാലികളും ഭൂമിയും തുടങ്ങി സകല ജംഗമ വസ്തുക്കളും പിടിച്ചെടുത്തു. കൊയ്യാതെ അവശേഷിച്ച വിളകളും ജപ്തി ചെയ്തു. ഇത് ജനങ്ങളെ കുറച്ചെങ്കിലും പരിഭ്രാന്തരാക്കി. മോഹൻലാൽ പാണ്ഡ്യയുടെ അറസ്റ്റിനു ശേഷമുള്ള കുറച്ചുകാലം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അനുകൂല നടപടികളൊന്നും ഉണ്ടാകാഞ്ഞത് ജനങ്ങളെയെന്ന പോലെ ഗാന്ധിജിയെയും നിരാശനാക്കി തുടങ്ങിയിരുന്നു. സമരം അവസാനിപ്പിക്കേണ്ടതെങ്ങനെ എന്നതിൽ ഉപായം അന്വേഷിക്കവെയാണ് ഉദ്യോഗ
ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും മറുപടിയുണ്ടാകുന്നത്. നികുതി അടയ്ക്കാൻ കഴിവുള്ളവർ അതടയ്ക്കുന്നതോടെ മറ്റുള്ളവരെ പിരിവിൽ നിന്നും ഒഴിവാക്കും.

0: വാക്കാമെന്ന് ഗവൺമെന്റ് രേഖാമൂലം എഴുതി നൽകി. എന്നാൽ ഗാന്ധിജിക്ക് ഇതിൽ സംതൃപ്തിയുണ്ടായില്ല. കാരണം നികുതി നൽകാൻ കഴിയാത്ത സാധുക്കളെ തിരഞ്ഞെടുക്കുന്നതിൽ ആശങ്കകളുണ്ടായി. സത്യഗ്രഹം വിജയം കണ്ടു എന്നതിൽ പൂർണമായി സന്തോഷിക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞില്ലെങ്കിലും സത്യഗ്രഹ പ്രവർത്തനങ്ങൾ കൊണ്ടുണ്ടായ നേട്ടം ഗുജറാത്തിലെ കർഷകർക്കിടയിൽ ഒരു ഉണർവുണ്ടാക്കി. അവരെ സംബന്ധിച്ച് തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളുടെ തുടക്കമായിരുന്നു ഖേറ സത്യഗ്രഹം.
1: മഹാത്മാഗാന്ധിയും ഖേറ സത്യഗ്രഹവും പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. ഗാന്ധിമാർഗം സമാപിച്ചു. നിർവഹണ സഹായം ഷാഹിന പി എം. അവതരണം നിർവഹണം അഞ്ജു പി അർജുനൻ. ഗാന്ധിമാർഗം.
2: സാധാരണക്കാരുടെ കാഴ്ചയുടെ ആശാകേന്ദ്രമായ മാനവസേവാ ഹോസ്പിറ്റലിൽ നിന്നും ഇനി പുഞ്ചിരിയോടെ മടങ്ങാം. അത്യാധുനിക സൗകര്യങ്ങളോടെ കുറഞ്ഞ ചെലവിലുള്ള നേത്രചികിത്സയും ദന്തപരിചരണത്തിനായി ഡെന്റൽ ക്ലിനിക്കും. രണ്ടാം ശനിയാഴ്ചകളിൽ നേത്രപരിശോധനാ ദന്തപരിശോധനാ ക്യാമ്പും. രജിസ്ട്രേഷനായി വിളിക്കൂ മാനവസേവാ ഹോസ്പിറ്റൽ മുതുവറ തൃശൂർ. ഫോൺ 7034000644.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: ആകാശവാണി തൃശൂർ.
1: സ്വാസ്ഥ്യം.
2: ഗ്രോത്ത് വേവ്സ്, ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ
1: വികാര പരിപാലനം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നു തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ.
3: നമസ്കാരം. ഇന്ന് ഒരു ചോദ്യത്തിൽ നിന്ന് തുടങ്ങാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ദേഷ്യം വരുന്ന ഒരു കാര്യം പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് പിന്നീട് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ചെറിയ കാര്യത്തിന് പൊട്ടിത്തെറിച്ചിട്ട് എന്തിനാ ഇത്ര റിയാക്ട് ചെയ്തേ എന്ന് സ്വയം ചോദിച്ചിട്ടുണ്ടോ? ആ ഫീലിംഗ് അറിയാവുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഇന്നത്തെ എപ്പിസോഡ്, വികാരങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും ആവർത്തിച്ചു വരുന്ന ഒരു വാർത്തയുണ്ട്. വ്യക്തികളുടെ പേരോ സ്ഥലമോ ഞാൻ പറയുന്നില്ല, എങ്കിലും നിങ്ങൾക്കത് പെട്ടെന്ന് മനസ്സിലാകും. ഒരു 15-കാരൻ രാത്രി വൈകി മൊബൈൽ ഫോണിൽ ഗെയിം കളിച്ചതിന് അമ്മ വഴക്കു പറഞ്ഞു, ഫോൺ പിടിച്ചു വാങ്ങി. പെട്ടെന്നുള്ള ദേഷ്യത്തിൽ ആ കുട്ടി വീട് വിട്ട് ഇറങ്ങിപ്പോയി. മറ്റൊരു വാർത്തയിൽ ക്ലാസ്സിൽ ടീച്ചർ വഴക്കു പറഞ്ഞതിലുള്ള മനോവിഷമത്തിൽ ഒരു പെൺകുട്ടി കടുങ്കൈ ചെയ്യാനൊരുങ്ങി. ഇത്തരം വാർത്തകൾ കേൾക്കുമ്പോൾ മുതിർന്നവർ ചോദിക്കാറുണ്ട്, ഇതൊക്കെ ഇത്ര വലിയ പ്രശ്നമാണോ, ഇതിനാണോ ഇങ്ങനെ പ്രതികരിക്കുന്നത് എന്ന്. അതെ, നമുക്കത് ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ ആ നിമിഷത്തിൽ ആ കുട്ടിയുടെ ഉള്ളിൽ അതൊരു വലിയ കൊടുങ്കാറ്റാണ്. നമ്മുടെ ഉള്ളിലെ വികാരങ്ങളെ, ദേഷ്യം വരുമ്പോൾ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം, നിരാശ വരുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ കരകയറാം എന്ന് തിരിച്ചറിയുന്നതിനെയാണ് വികാരങ്ങളോട് പൊരുത്തപ്പെടൽ, അതല്ലെങ്കിൽ വികാര പരിപാലനം, കോപ്പിംഗ് വിത്ത് ഇമോഷൻസ് എന്ന് പറയുന്നത്. ലോകാരോഗ്യ സംഘടന WHO നിർദ്ദേശിക്കുന്ന 10 പ്രധാന ജീവിത നൈപുണ്യങ്ങളിൽ ഒന്നാണിത്. അഖിൽ ബാഗ് തറയിലേക്ക് വലിച്ചെറിഞ്ഞു, ഫോണ് സൈലൻ്റാക്കി, ബെഡിൽ മുഖം താഴ്ത്തി വീണു, അമ്മ വാതിൽക്കൽ മുട്ടി, എന്താടാ പറ്റിയേ എന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല പൊക്കോ എന്നവൻ അലറി. ഒന്നുമില്ല എന്നതല്ല ശരി. എൻട്രൻസ് പരീക്ഷ റദ്ദാക്കി, വീണ്ടും എഴുതണമെന്ന വാർത്ത അഖിലിൻ്റെ ഗ്രൂപ്പിൽ വന്നത് 10 മിനിറ്റ് മുൻപാണ്. 6 മാസത്തെ പഠിത്തം, ടെൻഷൻ എല്ലാം ഒരൊറ്റ നിമിഷം കൊണ്ട് കത്തി. ദേഷ്യമായി, കരച്ചിലായി, ആരോടും മിണ്ടാൻ തോന്നാത്തൊരവസ്ഥയായി. ഇത് അഖിലിൻ്റെ മാത്രം കാര്യമല്ല, ഇത് പല സാഹചര്യങ്ങളിൽ നമ്മളെല്ലാവരും അറിയുന്ന ഒരു ഫീലിംഗാണ്. വികാരങ്ങൾ നമ്മളെ ട്രാപ്പാക്കുന്ന ആ നിമിഷം. നമ്മുടെ തലച്ചോറിൽ വികാര നിയന്ത്രണത്തിന് 2 ഭാഗങ്ങളുണ്ട് എന്ന് വിചാരിക്കൂ. ഒരു ആക്സിലറേറ്ററും ഒരു ബ്രേക്കും. ലിംബിക് സിസ്റ്റം എന്ന ഭാഗമാണ് ആക്സിലറേറ്റർ. വികാരങ്ങൾ, ഇമ്പൾസുകൾ, പെട്ടെന്നുള്ള റിയാക്ഷനുകൾ എല്ലാം ഇത് കൗമാരത്തിൽ തന്നെ പൂർണ്ണമായി വളർന്നു കഴിഞ്ഞിരിക്കും. പക്ഷേ ബ്രേക്ക്, അതായത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ചിന്തിച്ച് തീരുമാനമെടുക്കുന്ന ഭാഗം, അത് ഏകദേശം 25 വയസ്സ് വരെ നിർമ്മാണ പ്രക്രിയയിലാണ്. അതായത് ശക്തിയേറിയ എഞ്ചിനുള്ള, ബ്രേക്ക് പൂർണ്ണമായി ഫിറ്റ് ചെയ്യാത്ത ഒരു വണ്ടിയാണ് ഓരോ ടീനേജറും ഓടിക്കുന്നത്. ഇതാരുടെയും കുഴപ്പമല്ല, ഇത് ബയോളജിയാണ്. ഇത് എല്ലാ കാലത്തും എല്ലാ നാട്ടിലും കൗമാരക്കാരുടെ അനുഭവവുമാണ്. ഇന്നത്തെ ലോകത്ത് ഇത് കുറച്ചുകൂടി കടുപ്പമാണ്. ഒരു മെസ്സേജ് സീനായിട്ടും റിപ്ലൈ വരാതിരിക്കുമ്പോൾ, ഒരു റീൽ ട്രോള് ചെയ്യപ്പെടുമ്പോൾ, ബ്രേക്ക്

ഉപയോഗിക്കാൻ സമയം കിട്ടുന്നതിന് മുൻപേ ആക്സിലറേറ്റർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞിരിക്കും. ചിലർക്ക് ഇത് കുറച്ചുകൂടി ശക്തമാകാൻ വേറെയും കാരണങ്ങളുണ്ടാകാം. ചില പെൺകുട്ടികൾക്ക് പീരിയഡ്സിനു മുൻപ് കടുത്ത മൂഡ് സ്വിങ്സ് ഉണ്ടാക്കുന്ന PMDD അഥവാ പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിക് ഡിസോർഡർ എന്ന അവസ്ഥ. ചിലർക്ക് ഹോർമോൺ ബാലൻസ് തെറ്റിക്കുന്ന PCOD എന്ന അവസ്ഥ. ചിലർക്ക് ശ്രദ്ധയും ഇമ്പൾസും നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകുന്ന അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. ചിലർക്ക് നിരന്തരം എന്തിനേയും എതിർക്കുന്ന, ദേഷ്യപ്പെടുന്ന, പാറ്റേൺ കാണിക്കുന്ന ഒപ്പോസിഷണൽ ഡിഫയൻസ്. ഇവയൊന്നും സ്വഭാവദൂഷ്യമല്ല. ഇവ തിരിച്ചറിഞ്ഞ് ഡോക്ടറെയോ കൗൺസിലറെയോ കാണുന്നത് ഒരു നാണക്കേടുമല്ല, ഒരു സ്മാർട്ട് സ്റ്റെപ്പ് ആണ്. അഖിലിന്റെ റൂംമേറ്റ് രാഹുൽ വന്നു. വാതിൽ തള്ളി തുറന്നില്ല. അവൻ പുറത്തുനിന്ന് വിളിച്ചു, ഡാ ഞാനിവിടെയുണ്ട്, വരണോ വേണ്ടിയോ നീ പറ. 2 മിനിറ്റ് കഴിഞ്ഞ് അഖിൽ വാതിൽ തുറന്നു. ഒന്നും മിണ്ടാതിരുന്നു. രാഹുൽ ഉപദേശിച്ചില്ല, അവൻ വെറുതെ അടുത്തിരുന്നു. കുറച്ച് കഴിഞ്ഞ് ചോദിച്ചു, എങ്ങനെയുണ്ടായിപ്പോ, എന്താ തോന്നുന്നേ? അഖിൽ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നീട് പതുക്കെ പറഞ്ഞു, ദേഷ്യം, നിരാശ, കുറച്ച് പേടിയും. ആ വാക്കുകൾ പറഞ്ഞപ്പോൾ തന്നെ ആ കനം അല്പം കുറഞ്ഞതുപോലെ അഖിലിന് തോന്നി. രാഹുൽ വലിയ കാര്യമൊന്നും ചെയ്തില്ല, കൂടെ ഇരുന്നു എന്ന് മാത്രം. കൂട്ടുകാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതാണ്. ഒരാൾ വികാരത്തിന്റെ കൊടുങ്കാറ്റിലായിരിക്കുമ്പോൾ ഉപദേശമല്ല, സാന്നിധ്യമാണ് വേണ്ടത്. നന്ദയ്ക്ക് 15 വയസ്സ്. മാസത്തിൽ 4-5 ദിവസം ചിലപ്പോൾ അവൾ വേറെ ഒരാളായി മാറും. ചെറിയ കാര്യത്തിന് പൊട്ടിക്കരയും, കൂട്ടുകാരോട് വഴക്കിടും, അമ്മയോട് ഉച്ചത്തിൽ സംസാരിക്കും. എപ്പോഴും ഡ്രാമയാണ് നിനക്ക് എന്ന് അമ്മ മീര ദേഷ്യപ്പെട്ടു പറയും. അപ്പോൾ നന്ദ പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നതല്ല അമ്മേ, എനിക്ക് തന്നെ പേടിയാവുന്നുണ്ട് എൻ്റെ ഈ റിയാക്ഷൻ കാണുമ്പോൾ. സ്കൂളിലെ കൗൺസിലറാണ് മീരയോട് പറഞ്ഞത്, ഇതൊരു പാറ്റേൺ ആണെങ്കിൽ, പീരീഡ്സിന് മുൻപ് കൃത്യമായി ആവർത്തിക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ കാണിക്കുന്നതാണ് നല്ലത്. ഒരു പക്ഷേ ഇതൊരു പ്രീ മെൻസ്ട്രുവൽ ഡിസ്ഫോറിയ ആകാൻ സാധ്യതയുണ്ട് എന്ന്. ഡോക്ടറെ കണ്ടപ്പോൾ നന്ദയ്ക്ക് ആദ്യമായി ആശ്വാസം തോന്നി. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷേ എൻ്റെ ശരീരത്തിൽ ശരിക്കും ഒരു ഹോർമോൺ ഡിസോർഡറുണ്ട്. മീര പിന്നീട് കലണ്ടറിൽ ആ ദിവസങ്ങൾ അടയാളപ്പെടുത്താൻ തുടങ്ങി. ആ ആഴ്ച കുറച്ചുകൂടി ക്ഷമയോടെ പെരുമാറാൻ ശ്രദ്ധിച്ചു. നീ എപ്പോഴും ഇങ്ങനാ എന്ന് പറയാതിരിക്കാൻ ശ്രമിച്ചു. നന്ദയോട് ഇപ്പോഴും മീര അതിരു കടക്കുമ്പോൾ ക്ഷമ ചോദിക്കണം എന്ന് പറയാറുണ്ട്. ബയോളജിക്കൽ കാരണമുണ്ടെന്നുള്ളതുകൊണ്ട് ആരെയും വേദനിപ്പിക്കാൻ അനുവാദമില്ല എന്നും അമ്മ ഓർമ്മിപ്പിക്കും. വികാരങ്ങളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ പറ്റില്ല, അത് വേണ്ടതുമില്ല, പക്ഷേ അവയെ കൈകാര്യം ചെയ്യാൻ നമുക്ക് പഠിക്കാം. 3 ചെറിയ ശീലങ്ങൾ സൂചിപ്പിക്കട്ടെ. 1, വികാരത്തിന് ഒരു പേര് കൊടുക്കുക. എനിക്ക് ദേഷ്യം ഉണ്ടാകുന്നു എന്ന് സ്വയം പറയുകയോ എഴുതുകയോ ചെയ്യുന്നത് തലച്ചോറിലെ വൈകാരിക ഭാവത്തിൻ്റെ തീവ്രത കുറയ്ക്കാൻ സഹായിക്കും. വൈകാരിക അവസ്ഥയ്ക്ക് ഒരു പേര് കൊടുക്കുമ്പോൾ തന്നെ ആ വൈകാരിക അവസ്ഥ അല്പം അയഞ്ഞു തുടങ്ങും. 2, റിയാക്ട് ചെയ്യുന്നതിന് മുൻപ് സ്ലോ ബ്രീതിങ് ചെയ്യുക. 10 തവണ മൂക്കിലൂടെ ശ്വാസമെടുത്ത് പതുക്കെ വായിലൂടെ വിടുന്ന ഈ ചെറിയ രീതി ശരീരത്തിലെ സ്ട്രെസ് പെട്ടെന്ന് കുറയ്ക്കും എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. മെസ്സേജ് അയക്കുന്നതിന് മുൻപ്, മറുപടി പറയുന്നതിന് മുമ്പ്, പൊട്ടിതെറിക്കുന്നതിന് മുൻപ് ഈ ശ്വസന രീതി ഒന്ന് ശീലമാക്കി നോക്കൂ. 3, ചെറു വ്യായാമങ്ങളിൽ ഏർപ്പെടുക. 5 മിനിറ്റ് നടക്കുക, മുഖം കഴുകുക, ഒരു ബ്രേക്ക് എടുക്കുക. ശരീരത്തിലെ സ്ട്രെസ് ഹോർമോൺ ചെറിയ ചലനങ്ങളിലൂടെ തന്നെ കുറയുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടും. 4, ഡയറി എഴുതുക, ജേർണലിംഗ്. നിങ്ങളുടെ ഉള്ളിലെ സങ്കടമോ ദേഷ്യമോ ആരോടും പറയാൻ കഴിയുന്നില്ലെങ്കിൽ അത് ഫോണിലെ നോട്ട്സിലോ ഒരു ഡയറിയിലോ എഴുതി വയ്ക്കുക. ഈ ശീലങ്ങൾ ചെറുതാണ്, പക്ഷേ ഇത് പരിശീലിക്കുന്നവർക്ക് വലിയ നേട്ടങ്ങളുണ്ട്. കൂട്ടുകാരുമായുള്ള ബന്ധം നിലനിർത്താൻ സാധിക്കും. പിന്നീട് കേതിക്കേണ്ടി വരുന്ന വാക്കുകൾ പറയാതിരിക്കാൻ സാധിക്കും. സ്വയം ബഹുമാനം മെച്ചപ്പെടും. മനസ്സിൽ തോന്നുന്ന ശക്തമായ വികാരങ്ങൾ ശക്തിയായി തന്നെ പ്രകടിപ്പിക്കാതെ മാനേജ് ചെയ്യുക എന്നത് ബലഹീനതയല്ല, ധൈര്യക്കുറവുമല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ ശക്തിയാണ്. ഒരു കാര്യം കൂടി ഓർക്കണം, വികാരങ്ങളെ മാനേജ് ചെയ്യുക എന്നാൽ വികാരം അടിച്ചമർത്തുക എന്നതല്ല, ആരെയെങ്കിലും കുറ്റപ്പെടുത്തി മാറി നിൽക്കുകയുമല്ല. ദേഷ്യപ്പെടാൻ നമുക്ക് അവകാശമുണ്ട്, പക്ഷേ ആ ദേഷ്യം, വാശി, ദുഃഖം എല്ലാം ആരെയും മുറിവേൽപ്പിക്കാൻ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് പവർഫുൾ ആയിട്ടുള്ള കഴിവ്. അങ്ങനെയുള്ള കഴിവുള്ള നിങ്ങളുടെ കൂട്ടുകാരെ പ്രത്യേകം അനുമോദിക്കുക. പിന്നെ അഖിൽ പിറ്റെന്ന് തന്നെ പരീക്ഷയ്ക്ക് വീണ്ടും പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അമ്മയോട് തലേന്ന് ഒച്ചയിട്ടതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. നന്ദ ഇപ്പോഴും തൻ്റെ ബുദ്ധിമുട്ടുള്ള ആഴ്ചകൾ വരുമ്പോൾ മുൻകൂട്ടി അമ്മയോട് പറയാറുണ്ട്, അമ്മേ ഈ ആഴ്ച എനിക്ക് അല്പം കൂടി സ്പേസ് വേണം കേട്ടോ. ഇത് വലിയ മാറ്റങ്ങളല്ല, ചെറിയ മാറ്റങ്ങളുടെ നിമിഷങ്ങളാണ്. ആരോടെങ്കിലും ദേഷ്യവും വാശിയും ഒക്കെ തോന്നുമ്പോൾ, മൂഡ് ഔട്ടാകുമ്പോൾ പിന്നീട് അതിനെക്കുറിച്ച് ആരും സംസാരിക്കാറില്ല. ഇന്ന് രാത്രി ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു ചോദ്യം ചോദിച്ചു നോക്കൂ, നമ്മുടെ വീട്ടിൽ ആർക്കെങ്കിലും ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്?
അത് കുറച്ചുകൂടി നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ നമുക്ക് എന്തൊക്കെ

0: മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. ഒരുപക്ഷെ ഈ ഒരു ചോദ്യം ഒരു വീട്ടിലെ അടുത്ത വഴക്കൊഴിവാക്കും, ആശയവിനിമയം മെച്ചപ്പെടുത്തും, ബന്ധങ്ങൾ ഊഷ്മളമാക്കും. മുതിർന്നവർക്കും ഈ പറഞ്ഞ കാര്യങ്ങൾ ഗുണം ചെയ്യും. പ്രായത്തിൽ മുതിർന്നു എന്നതുകൊണ്ട് മാത്രം നമ്മുടെ നൈപുണ്യങ്ങൾ മെച്ചപ്പെട്ടതാണെന്ന് കരുതരുത്. സ്ഥിരമായി ഓരോ അനുഭവങ്ങളും പുനഃപരിശോധനയ്ക്കുള്ള അവസരങ്ങളായി നമ്മൾ മാറ്റേണ്ടതുണ്ട്. അധ്യാപകരോട് ഒരു വാക്ക്. ഈ എപ്പിസോഡ് കേട്ടതിന് ശേഷം നിങ്ങളുടെ ക്ലാസ് മുറിയിൽ ഈ വിഷയം ഒന്ന് തുറന്ന് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നു. ഏതെങ്കിലും കുട്ടിയെ ചൂണ്ടിക്കാട്ടിയോ ഏതെങ്കിലും സംഭവം ലക്ഷ്യമാക്കിയോ അല്ല, മറിച്ച് എല്ലാവർക്കും പരിചയമുള്ള പൊതുനിമിഷങ്ങൾ ഉദാഹരണമാക്കി ഉപയോഗിക്കാം. ഒരു മത്സരത്തിൽ തോറ്റപ്പോൾ ഒരു കുട്ടി ശാന്തമായി പ്രതികരിച്ചത്, ഒരു ദിവസം മോശം മൂഡിലായിരുന്ന ആരെയെങ്കിലും കൂട്ടുകാർ മനസ്സിലാക്കി സപ്പോർട്ട് ചെയ്തത്, ഇത്തരം ചെറിയ യഥാർത്ഥ നിമിഷങ്ങൾ ക്ലാസ്സിൽ എടുത്തു പറഞ്ഞ് ഇത് നന്നായി ചെയ്തു എന്ന് പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നത് വലിയ സ്വാധീനം ചെലുത്തും. ശിക്ഷിക്കുകയോ ലജ്ജിപ്പിക്കുകയോ അല്ല ലക്ഷ്യം, നല്ല മാതൃകകൾ കണ്ടെത്തി അഭിനന്ദിക്കുക എന്നതാണ്. ഒരു കുട്ടി വികാരം നിയന്ത്രിച്ചത് ശ്രദ്ധിക്കപ്പെടുകയും അഭിനന്ദിക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ ശീലം ക്ലാസ് മുഴുവൻ പടരും. നിങ്ങളുടെ ക്ലാസ് മുറി ഈ നൈപുണ്യം ലൈവാക്കുന്ന ഒരിടമാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. വണ്ടിയുടെ എഞ്ചിൻ പവർഫുൾ ആണെന്ന് കരുതി പേടിക്കേണ്ട കൂട്ടുകാരെ, സ്റ്റിയറിങ്ങും ബ്രേക്കും ക്ലച്ചും നല്ലോണം ഉപയോഗിക്കാൻ പഠിച്ചാൽ മതി. എന്നിട്ട് വണ്ടി നമുക്ക് ആസ്വദിച്ചങ്ങ് ഓടിക്കാം. അടുത്ത മാസം മറ്റൊരു ജീവിത നൈപുണ്യവുമായി വീണ്ടും കാണാം.
1: ഗ്രോത്ത് വേവ്സ്, ജീവിത നൈപുണ്യപാതയിൽ മുന്നേറാൻ
2: വികാര പരിപാലനം. ഇതേക്കുറിച്ച് സംസാരിച്ചത് തൃശൂർ ഗവൺമെന്റ് മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സീനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ എസ് വി സുബ്രഹ്മണ്യൻ. സ്വാസ്ഥ്യം സമാപിക്കുന്നു. നിർവഹണം YS പൗർണമി. ആകാശവാണി തൃശൂർ. കഥകൾ അതിസാദരം. കഥകൾ അതിസാദരത്തിൽ മലയാള ചെറുകഥകൾ മാത്രമല്ല നിങ്ങൾക്ക് കേൾക്കാനാവുക. ലോകസാഹിത്യത്തിലെ പല ഭാഷകളെയും സംസ്കാരങ്ങളെയും വൈചിത്ര്യങ്ങളെയും അടുത്തറിയാൻ വിശ്വകഥാലോകത്തെ ചില കഥകളെയും നമുക്ക് പരിചയപ്പെടാം. ഇന്ന് കഥകൾ അതിസാദരത്തിൽ ഒരു ജാപ്പനീസ് കഥയുടെ മൊഴിമാറ്റമാണ്. ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ. ഹറൂക്കി മുറക്കാമി എഴുതിയ ഈ ജാപ്പനീസ് കഥ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരിക്കുന്നത് കെ അശോക് കുമാറാണ്. അവതരണം മെജോ. ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ. കഥയിലേക്ക്.
3: മനോഹരമായ ഒരു ഏപ്രിൽ മാസ പുലരിയിൽ ഹാരാജുക്കു എന്ന ടോക്കിയോ ഫാഷൻ നഗരപഥത്തിൽ ഞാൻ അവളെയും കടന്നുപോയി. 100% എനിക്ക് അനുരൂപയായ പെൺകുട്ടിയെ. നിന്നോട് ഞാൻ സത്യം തുറന്നു പറയട്ടെ, കാണാൻ അവളത്ര സുന്ദരിയൊന്നുമല്ല, ശ്രദ്ധയാകർഷിക്കുന്നവളുമല്ല, ധരിച്ചത് വിശേഷ വസ്ത്രങ്ങളുമല്ല. മുടി ഇപ്പോഴും ചുരുണ്ടിരിക്കുന്നു, ഉറക്കത്തിൽ നിന്ന് ഉണർന്നു വന്ന പോലെ. അത്ര ചെറുപ്പവുമല്ല, 30 വയസ്സോളം ഉണ്ടായിരുന്നിരിക്കാം. ഒരു പെൺകുട്ടിയെന്ന് വിളിക്കാനും പറ്റില്ല. ശരിക്ക് പറയട്ടെ, പക്ഷെ എനിക്കറിയാം, ഈ 50 വാര അകലെ നിന്നു തന്നെ 100% എനിക്ക് അനുരൂപയാണവൾ. കണ്ട നിമിഷം ഹൃദയം പെരുമ്പറ കൊട്ടി, തൊണ്ട വരണ്ടുണങ്ങി മരുഭൂമി പോലെ. ഒരു പക്ഷേ നിനക്കൊരു സൗന്ദര്യസങ്കല്പമുണ്ടായിരിക്കും, മെലിഞ്ഞ സുന്ദരമായ കണങ്കാലുകളുള്ളവൾ, വിടർന്ന കണ്ണുകളുള്ളവൾ, സുഭഗമായ കൈവിരലുകളുള്ളവൾ. എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളുണ്ട്. തീർച്ചയായും ചിലപ്പോൾ ഒരു ഭക്ഷണശാലയിലെ അടുത്ത മേശയ്ക്കരികെ ഇരിക്കുന്ന അവളെ കണ്ണിമയ്ക്കാതെ നോക്കും. കാരണമുണ്ട്. ആ മൂക്കിൻ്റെ രൂപഭംഗി അത്രമേൽ ഞാൻ ഇഷ്ടപ്പെടുന്നു. ഒരാൾക്കും നിർബന്ധം പിടിക്കാൻ പറ്റില്ല. 100% അനുരൂപയായവൾ സങ്കല്പത്തിലെ പോലെയാണ്. ആ മൂക്ക് വളരെയധികം ഞാൻ ഇഷ്ടപ്പെടുന്ന അവളുടെ രൂപം ഓർത്തെടുക്കാനാവുന്നില്ല. അവൾക്ക് അങ്ങനെ ഓർമ്മിക്കാനുള്ള പോലെ ഒരു രൂപമുണ്ടെങ്കിൽ തന്നെ തീർച്ചയായും എനിക്ക് ഓർക്കാൻ കഴിയുന്ന ഒന്നുണ്ട്. അവൾ അത്ര വലിയ സുന്ദരിയൊന്നുമല്ല.

0: ഒരു ദുരൂഹമായ കാര്യം തന്നെയാണ്. ഇന്നലെ നിരത്തിൽ 100% അനുരൂപയായവളെ ഞാൻ കടന്നുപോയി. ഞാൻ ആരോടെങ്കിലും പറയും, ആ കാണാൻ കൊള്ളാമോ? സത്യമായും അല്ല, നിന്റെ സങ്കല്പത്തിലുള്ള, പിന്നെ എനിക്കറിയില്ല, എനിക്കൊന്നും ഓർക്കാനാവുന്നില്ല. അവളെക്കുറിച്ച് കണ്ണുകളുടെ രൂപമോ മാറിടത്തിൻ്റെ വലുപ്പമോ ഒന്നും. വിചിത്രമായിരിക്കുന്നു. ആ വിചിത്രം. എന്തായാലും, വിരസതയോടെ അവൻ പറഞ്ഞു, നീ എന്തു ചെയ്തു? അവളോട് സംസാരിച്ചുവോ? പിന്തുടർന്നു? ഇല്ല, അവൾ എന്നെയും കടന്നുപോയി. അവൾ കിഴക്കുനിന്ന് പടിഞ്ഞാറേക്ക് പോയി, ഞാനോ പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ടും. ഏപ്രിൽ മാസത്തിലെ മനോഹരമായ ഒരു പുലരിയായിരുന്നു അത്. ഒന്ന് സംസാരിക്കാൻ മോഹിച്ചു പോയി. അരമണിക്കൂർ ധാരാളമായിരുന്നു വെറുതെ അവളെക്കുറിച്ച് ചോദിക്കാൻ, എന്നെക്കുറിച്ച് ഒന്ന് പറയാൻ, എന്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയാൻ, കണ്ടുമുട്ടാൻ ഇടയായ വിധിയെക്കുറിച്ച്. ഹാരാജൂക്കുവിലെ ആ പാതയോരത്ത് വെച്ച് ദുരൂഹത കുത്തിനിറച്ച് എന്തോ ഒന്നാണ് ഇത്. പുരാതന ഒരു ഘടികാരം നിർമ്മിച്ചപ്പോൾ ലോകത്ത് സമാധാനം കൈവന്ന പോലെ. സംസാരിച്ചു കഴിഞ്ഞ് എവിടെ നിന്നെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കാം, അല്ലെങ്കിൽ ഒരു വുഡി അലൻ സിനിമ കാണാം, ഒരു മദ്യശാലയ്ക്ക് മുന്നിൽ നിർത്താം, ഭാഗ്യമുണ്ടെങ്കിൽ കിടക്കയിൽ ഒന്നിക്കാം. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ആരോ ശക്തിയായി മുട്ടുന്നു. ഇപ്പോൾ ഞങ്ങളുടെ ദൂരം 50 വാരയായി ചുരുങ്ങിയിരിക്കുന്നു. എങ്ങനെ അവളെ സമീപിക്കും? എന്ത് പറയും? നമസ്കാരം മിസ്, നമുക്കൊന്ന് സംസാരിക്കുന്നതിനെക്കുറിച്ച് എന്ത് പറയുന്നു? വെറും അരമണിക്കൂർ. വിഡിത്തം. അതൊരു ഇൻഷുറൻസ് ഏജൻറ്റിൻ്റെ ശബ്ദം പോലെയല്ലേ? ക്ഷമിക്കുക, ഇവിടെ അടുത്തെങ്ങാൻ രാത്രിയിൽ തുറന്നിരിക്കുന്ന അലക്ക് കടകളുണ്ടോ? വേണ്ട, വിഡിത്തം തന്നെ. എൻ്റെ കയ്യിൽ അലക്കാനുള്ള തുണികളില്ലല്ലോ, ഇതാര് വിശ്വസിക്കും? ആ കേവലമായ സത്യം പറഞ്ഞാൽ മതിയാവും. നമസ്തേ. നീ 100% എനിക്ക് അനുരൂപയാണ്. ഇല്ല, അവൾക്കത് വിശ്വാസമാവില്ല. ഉണ്ടെങ്കിൽ തന്നെ എന്നോട് സംസാരിക്കാൻ താല്പര്യമുണ്ടാവില്ല. അവൾ പറഞ്ഞേക്കാം, പക്ഷേ എനിക്ക് നിങ്ങൾ 100% അനുരൂപനല്ല. അങ്ങനെയും സംഭവിക്കാം. ആ അവസ്ഥ വന്നാൽ ഞാൻ തകർന്നു പോയേക്കാം. ആ ഞെട്ടലിൽ നിന്ന് ഞാൻ മുക്തനാവുകയേയില്ല. ഞങ്ങൾ ഒരു പൂക്കോടയുടെ മുന്നിൽ കൂടിയാണ് പരസ്പരം കടന്നുപോയത്. ചൂടുള്ള ചെറിയ കാറ്റ് എന്നെയും സ്പർശിച്ച് കടന്നുപോയി. നിരത്ത് ഈർപ്പമായിരുന്നു. പനിനീർപ്പൂവിൻ്റെ സുഗന്ധം മൂക്കിലേക്ക് കടന്നുവന്നു. എനിക്കവളോട് ഒന്നും സംസാരിക്കാനാവുന്നതേയില്ല. അവളൊരു വെള്ള കമ്പിളി വസ്ത്രം ധരിച്ചിരുന്നു, കൈകളിൽ ഒരു വെള്ള കവർ പിടിച്ചിരുന്നു, പക്ഷേ സ്റ്റാമ്പുകൾ ഒട്ടിച്ചിരുന്നില്ല. അവൾ ആർക്കെങ്കിലും എഴുതിയ കത്തായിരിക്കും രാത്രി മുഴുവൻ ഉറക്കമൊഴിഞ്ഞ് എഴുതിയത്. കണ്ണുകളിലെ ഉറക്കച്ചടവിൽ നിന്ന് ഊഹിക്കാം അത്. അവളെക്കുറിച്ചുള്ള എല്ലാ രഹസ്യവും ഉണ്ടാകും അതിനുള്ളിൽ. കുറച്ച് ചുവട് നടന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. തിരക്കിൽ അവൾ അപ്രത്യക്ഷയായിരിക്കുന്നു. അപ്പോൾ തീർച്ചയായും എനിക്കറിയാം എന്തായിരുന്നു അവളോട് പറയേണ്ടിയിരുന്നത് എന്ന്. ഒരു നീണ്ട പ്രഭാഷണമായിരിക്കാം, എനിക്ക് വേണ്ട രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത അത്ര നീണ്ടത്. എൻ്റെ ആശയങ്ങൾ ഒട്ടും പ്രായോഗികമല്ല തന്നെ. ഓ കൊള്ളാം, ഇങ്ങനെ തുടങ്ങിയിരുന്നുവെങ്കിൽ ഒരിക്കൽ ഒരിടത്ത് ഇങ്ങനെ അവസാനിപ്പിക്കുകയുമാവാം. ശോകപര്യവസായിയായ കഥ. അങ്ങനെ തോന്നുന്നില്ലേ? പണ്ടൊരാൺകുട്ടിയും പെൺകുട്ടിയും ജീവിച്ചിരുന്നു. അവന് 18 അവൾക്ക് 17 പ്രായം. അവൻ സുഭഗനായിരുന്നില്ല, അവൾ അതിസുന്ദരിയായിരുന്നില്ല. വെറും ഏകാന്തരായ ചെറുപ്പക്കാരായിരുന്നു മറ്റെല്ലാവരെയും പോലെ. പക്ഷേ അവർ വിശ്വസിച്ചിരുന്നു ലോകത്തെവിടെയെങ്കിലും അവർക്ക് അനുരൂപയായവർ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന്. അവർ ഇരുവരും അത്ഭുതം പ്രതീക്ഷിച്ചിരുന്നു. ആ അത്ഭുതം യഥാർത്ഥത്തിൽ സംഭവിക്കുക തന്നെ ചെയ്തു. ഒരു ദിവസം അവർ പാതയോരത്ത് കണ്ടുമുട്ടി.
1: ഒരു ഏപ്രിൽ മാസ പുലരിയിൽ 100% അനുരൂപയായ പെൺകുട്ടിയെ കണ്ടുമുട്ടിയപ്പോൾ ഹരു

0: ഹരുകി മുറകാമി എഴുതിയ ജാപ്പനീസ് കഥയുടെ മലയാള മൊഴിമാറ്റത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. വിവർത്തനം കെ അശോക് കുമാർ. ഈ കഥയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച. അവതരണം മെജോ. നിർവഹണം YS പൗർണമി. നിർവഹണ സഹായം വിനിത മനമൽ.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, ഇന്നത്തെ സ്വർണവില
2: ശനി ഒഴികെ എന്നും രാവിലെ 10:25
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: പോലീസ്.
3: മിസ് സീമ.
4: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
4: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
4: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
4: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
4: നീയാ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
4: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
5: ഹലോ മമ്മ.
4: ഹായ്.
6: RBI പറയുന്നു,
7: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
8: ആകാശവാണി തൃശൂർ. തൊഴിലവസര വാർത്തകൾ. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സേഫ്റ്റി അസിസ്റ്റന്റ് തസ്തികയിലേക്കുള്ള 13 ഒഴിവുകളിലേക്ക്, ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്കുള്ള 2 ഒഴിവിലേക്കും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ഈ തസ്തികകളിലെ നിയമനം പരമാവധി 5 വർഷം വരെയായിരിക്കും. ഉദ്യോഗാർത്ഥികൾ ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷകൾ ലഭിക്കേണ്ട അവസാന തീയതി 2022. വെബ്സൈറ്റ് വിലാസം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ. കേരള സർക്കാർ സ്ഥാപനമായ LBS സെന്റർ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജിയുടെ തൃശൂർ മേഖലാ കാര്യാലയത്തിലേക്കും ഉപകാര്യാലയത്തിലേക്കും DCFA ടാലി കോഴ്സുകൾ പഠിപ്പിക്കുവാൻ അധ്യാപകരെ ആവശ്യമുണ്ട്. നിയമന അഭിമുഖത്തിനായി യോഗ്യതയുള്ളവർ 15 രാവിലെ 11 തൃശൂർ LBS സെന്റർ അസിസ്റ്റന്റ് ഡയറക്ടർ മുമ്പാകെ ഹാജരാകേണ്ടതാണ്. വിശദവിവരങ്ങൾക്ക് 04872250751, മറ്റൊരു നമ്പർ 9074335626 എന്നീ ഫോൺ നമ്പറുകളിൽ ബന്ധപ്പെടുക. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ സ്കഫോൾഡർ ട്രെയിനുകളുടെ 60 ഒഴിവുകളിലേക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞത് 10-ാം ക്ലാസ് വിജയിച്ചിരിക്കണം. പരമാവധി യോഗ്യത +2 വിജയിച്ചിരിക്കണം. ഡിഗ്രി, ഡിപ്ലോമ, ITI തുടങ്ങിയ ഉയർന്ന യോഗ്യതയുള്ളവർക്ക് ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാൻ അർഹതയില്ല. അപേക്ഷകൾ ഓൺലൈനായി മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. വിലാസം കൊച്ചിൻ ഷിപ്പ്യാർഡ് ഡോട്ട് ഇൻ. ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി 2022. തൃശൂർ ജില്ലയിലെ ഹോംഗാർഡ് ഒഴിവുകളിലേക്ക് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. 10-ാം ക്ലാസ് പാസായ നല്ല ശാരീരിക ക്ഷമതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ആർമി, നേവി, എയർഫോഴ്സ്, BSF, CRPF, ITBP, NSG, SSB, ആസാം റൈഫിൾസ് തുടങ്ങിയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളിൽ നിന്നും പോലീസ്, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസ്, എക്സൈസ്, ഫോറസ്റ്റ് എന്നീ

0: സംസ്ഥാന സർവീസുകളിൽ നിന്നും വിരമിച്ച പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. 35-നും 58-നും ഇടയിലാണ് പ്രായപരിധി. പോലീസ് കമ്മീഷണർ ചെയർമാനും സൈനിക വെൽഫെയർ ഓഫീസർ മെമ്പറും ജില്ലാ ഫയർ ഓഫീസർ കൺവീനറുമായ കമ്മിറ്റിയാണ് തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ഹോംഗാർഡ് തസ്തികയിലേക്ക് പരിഗണിക്കുന്നതിനായി അപേക്ഷകർ 100 മീറ്റർ ദൂരം 18 സെക്കൻഡിനുള്ളിൽ ഓടിയെത്തുക, 3 കിലോമീറ്റർ ദൂരം 30 മിനിറ്റിനുള്ളിൽ നടന്നെത്തുക എന്നീ ശാരീരിക ക്ഷമതാ പരീക്ഷകളിൽ വിജയിച്ചിരിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് യൂണിഫോം വാങ്ങുന്നതിനായി 3000 രൂപ വീതവും ജോലി ചെയ്യുന്ന ദിവസങ്ങളിൽ പ്രതിദിനം 870 രൂപ നിരക്കിൽ വേതനവും ലഭിക്കും. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ നിശ്ചിത അപേക്ഷാ ഫോം പൂരിപ്പിച്ച് തൃശൂർ ജില്ലാ ഫയർ ഓഫീസർക്കാണ് നൽകേണ്ടത്. അപേക്ഷാ ഫോമിന്റെ മാതൃക ജില്ലാ ഫയർ ഓഫീസിൽ ലഭ്യമാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 22. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9497920183. തൊഴിലവസര വാർത്തകൾ സമാപിച്ചു.
1: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ. ഇന്നത്തെ സ്വർണ്ണവില
4: ശനി ഒഴികെ ഇന്നും രാവിലെ 10:25.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.

0: മാതൃകയാക്കേണ്ട ജീവിത വിജയങ്ങൾ, പോരാട്ടത്തിന്റെ തിളക്കങ്ങൾ.
1: പ്രചോദനത്തിന്റെ അഗ്നി വെളിച്ചം, ഉയരങ്ങളിലെത്താൻ ഉണർവാകുവാൻ കേൾക്കുക ജീവിതപാഠം.
0: രണ്ടാമത്തെയും നാലാമത്തെയും ബുധനാഴ്ചകളിൽ രാവിലെ 7:10
1: ജീവിത സന്ദേശത്തിന്റെ നേർക്കാഴ്ചയുമായി ജീവിതപാഠം.
0: ജീവിതപാഠം, പ്രചോദനാത്മകമായ ജീവിതങ്ങളിലൂടെ.

ആകാശവാണി തൃശൂർ അറിയിപ്പുകൾ. ഈ നിലയം ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 5:45 സമകാലികം, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, PM E Vidya. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 എറണാകുളം ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ, 6:50 വയലും വീടും, രാത്രി 7:20 ഗ്രാമക്ഷേമ വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 ശ്രോതാക്കൾക്കൊപ്പം പുനഃപ്രക്ഷേപണം, 8:00 നാട്ടുചിന്ത, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് ഈശോദ് സിന്ധു, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും, 9:00 ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 പണ്ട്, 9:30 മധുര ഗീതങ്ങളുടെ അമരഗായിക, ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി, 10:00 രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭ, 11:00 സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് ശിവദാസൻ തെക്കിനിയടത്ത്. 6:00 ഉഷമലരി, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 അറിയിപ്പുകൾ കാലാവസ്ഥ, 6:15 പ്രഭാതവന്ദനം ശിവഭക്തി ഗാനങ്ങൾ മധു ബാലകൃഷ്ണൻ പാടിയത്, 6:35 ഐവിഷൻ ഐ ഹോസ്പിറ്റൽ വിളംബരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. 6:40 ഇന്നത്തെ ചോദ്യം, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ, 7:00 പുലരിപ്പൂക്കൾ സൈമദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം ഗ്രാമക്ഷേമ വാർത്തകൾ, 7:05 ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ ഹരിതം കൂർക്ക കൃഷി അറിയേണ്ടതെല്ലാം, 7:10 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് MG Road തൃശൂർ ജാഗ്രത, മഴക്കാലത്തെ രോഗപ്രതിരോധ മാർഗങ്ങൾ മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ സജ്ന MV സംസാരിക്കുന്നു. 7:15 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ കാവ്യാഞ്ജലി, 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ തൃശൂർ റോഡ് കാഞ്ഞാണി സേവന വാർത്തകൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:35 മ്യൂസിക് പാർക്ക് MG Road തൃശൂർ ഗാന സന്ദേശം, 7:40 തൊഴിലവസര വാർത്തകൾ. 7:45 8:45 10:15 രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, രാവിലെ 7:50 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യക്കുറിപ്പുകൾ, 7:55 അക്കൌണ്ടൻസ് അക്കാദമി തൃശൂർ ചോദ്യം ഉത്തരം ചിന്താവിഷയം, 8:00 ഹിന്ദിയിലും, 8:15 ഇംഗ്ലീഷിലും വാർത്തകൾ, 8:30 ആര്യ ഐ കെയർ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ കാഴ്ച, 9:30 സംഗീത കച്ചേരി, 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 10:25 റീഗൽ ജ്വല്ലേഴ്സ് ഇക്കണ്ട വാരിയർ റോഡ് തൃശൂർ ഇന്നത്തെ സ്വർണവില, 10:30 കാലാവസ്ഥ, ഉച്ചയ്ക്ക് 12:00 ഹിന്ദിയിലും, 12:05 ഇംഗ്ലീഷിലും വാർത്തകൾ, 12:10 ബ്രാഹ്മണിപ്പാട്ട് ഉമാ ബ്രാഹ്മണിയും സംഘവും അവതരിപ്പിച്ചത്, 12:30

പ്രാദേശിക വാർത്തകൾ 12:40 പ്രകാശധാര, 12:50 മലയാളത്തിൽ വാർത്തകൾ, 1 മണിക്ക് സ്മൃതിലഹരി, 2 മണിക്ക് ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 തുടർനാടകം, 2:30 സ്വരസാഗരം, 3 മണിക്ക് കാലാവസ്ഥ, വൈകിട്ട് 4:45 കാൽപന്തോളം ഫിഫ ലോകകപ്പ് ഫുട്ബോൾ 2026 പ്രതിദിന അവലോകനം, 5 മണിക്ക് അക്ഷരശ്ലോകം, 5:30 തൊഴിലവസര വാർത്തകൾ, 5:40 അറിയിപ്പുകൾ കാലാവസ്ഥ, 5:45 ഞാറ്റുവേല, 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 6:10 തൃശൂർ ജില്ലാ വൃത്താന്തം, 6:15 ചോദ്യമുത്തരം ചിന്താവിഷയം, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 വാർത്താവീക്ഷണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ, 8:40 സേവന വാർത്തകൾ, 8:45 ഹിന്ദിയിലും 9 മണിക്ക് ഇംഗ്ലീഷിലും വാർത്തകൾ, 9:15 വിദ്യാഭ്യാസ രംഗം, 11 മണിക്ക് സുഭാഷിതം, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, 11:10 കാലാവസ്ഥ. FM 101.1 MHz ൽ ഇനി പറയുന്ന ഇനങ്ങളും പ്രക്ഷേപണം ചെയ്യുന്നു. രാവിലെ 10:30 ഉച്ചതിരിഞ്ഞ് 3 മണിക്കും ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11:02 ഹലോ ആകാശവാണി ഫോൺ ഇൻ പ്രോഗ്രാം. വൈകിട്ട് 4 മണിക്ക് തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അറിയിപ്പുകൾ കഴിഞ്ഞു. കാലാവസ്ഥ. സംസ്ഥാനത്ത് മിക്കയിടങ്ങളിലും മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. അറബിക്കടലിന്റെ മധ്യപടിഞ്ഞാറ് ഭാഗത്ത് കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും വീശാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലാവസ്ഥാ അറിയിപ്പാണ് കേട്ടത്.

0: ആകാശവാണി തൃശൂർ സമകാലികം.
1: വടക്കൻ കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഉപ്പുവെള്ളം കയറുന്ന തീരപ്രദേശങ്ങളിലെ ചതുപ്പ് നിലങ്ങളിൽ തികച്ചും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്ന തനത് നെല്ലിനമാണ് കൈപ്പാടരി. തനതായ ഗുണനിലവാരത്തിന് ഭൗമസൂചികാ പദവി ലഭിച്ചിട്ടുള്ള കൈപ്പാടരിയുടെ കൃഷിയിൽ രാസവളങ്ങളോ കീടനാശിനികളോ ഉപയോഗിക്കാറില്ല. ഈ നെല്ലിനത്തെക്കുറിച്ച് കേരള കാർഷിക സർവകലാശാലയിൽ പ്രൊഫസറും റിസർച്ച് അസോസിയേറ്റ് ഡയറക്ടറുമായിരുന്ന ഡോക്ടർ വനജ ടി.
2: കൈപ്പാട് എന്ന് പറയുന്നത് തീരദേശ നെൽകൃഷി ഭൂമിയാണ്. കടലിനോട് ചേർന്ന് കിടക്കുന്ന പുഴ, പുഴയോട് ചേർന്ന് കിടക്കുന്ന നെൽകൃഷി ഭൂമി. ഇത് ഒരു ജലം കയറി ഇറങ്ങും, ഉപ്പ് ലവണമുള്ള മണ്ണാണ്. ആ ഉപ്പിനെ അതിജീവിക്കുന്ന നാടൻ നെല്ലിനങ്ങളായിരുന്നു. അതോടൊപ്പം അതിന് ഒരു നല്ല ഗുണം എന്ന് വെച്ചാൽ നല്ല രുചിയുള്ളതാണ്, നല്ല പോഷക ഗുണമുള്ളതാണ്, അങ്ങനെയൊക്കെയാണ്. അതോടൊപ്പം അത് വേലിയേറ്റ വേലിയിറക്കം ഉണ്ടാകും. ഒരു ദിവസം തന്നെ നമ്മളവിടെ ചെലവഴിക്കുകയാണെങ്കിൽ വേലിയേറ്റം കൊണ്ടുള്ള വെള്ളക്കെട്ടും അത് കഴിഞ്ഞ് വേലിയിറക്കം കൊണ്ടുള്ള നിലം കാണുന്നതടക്കം നമുക്ക് കാണാം. അപ്പൊ ഇതിന് ഉതകുന്ന തരത്തിലായിരിക്കണം കൃഷി അവിടെ. കൂടാതെ അത് ഈ ട്രാക്ടിന്റെ ഒരു പ്രത്യേകത, ഇത് പ്രകൃതിയാ ജൈവ കൃഷി ചെയ്യുന്ന നാച്ചുറൽ ഫാമിംഗ് ട്രാക്ട്. നമുക്കറിയാലോ ഇപ്പൊ നാച്ചുറൽ ഫാമിംഗ് ട്രാക്ട് ആണ് അതിനെ പറ്റിയിട്ടുള്ളത് ാണ് ലോകം മുഴുവൻ ഇപ്പൊ നോക്കുന്നത്. ICR പ്രൊജക്ടുകളൊക്കെ ആയാലും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുണ്ടാവും നാച്ചുറൽ ഫാമിംഗ് ട്രാക്ട് എന്നുള്ളത്. പല സ്ഥലങ്ങളിൽ ഇന്റർനാഷണലി പോയാലും ഇപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള ട്രാക്ടുകളുണ്ട്. ഇപ്പൊ ഗോവയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ഒരു പല പല പേരിലാണ് അറിയപ്പെടുക. അപ്പൊ ആഫ്രിക്കയിൽ ഒരു മാംഗ്രൂവ് ഫാമിംഗ് എന്ന് അറിയപ്പെടുക. നമ്മൾ മാംഗ്രൂവ്സ് ആണ് കൃഷി ചെയ്യുന്ന വിചാരിക്കുക, പക്ഷെ ഇതിന് ചുറ്റും മാംഗ്രൂവ്സ് ഉള്ളതുകൊണ്ട് അവർ ആ പേരങ്ങനെ ഇട്ടെന്ന് മാത്രം. ഇതേ കൃഷി രീതികൾ അവിടെ അവലംബിക്കുക. അപ്പൊ ഇത് ലോകം മുഴുവൻ പക്ഷെ സ്പെസിഫിക് ആയ ചില സ്ഥലങ്ങളിൽ മാത്രമാണ് ഇത് കാണപ്പെടുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത നാച്ചുറൽ ഫാമിംഗ് ട്രാക്ട് ആണ്. സാധാരണ ജൈവവളങ്ങൾ കൊടുത്തു ചെയ്യുന്ന ജൈവ കൃഷിയല്ല, നാച്ചുറായിട്ട് തന്നെ അത് ഓർഗാനിക് ചെയ്യുന്നു. എന്തുകൊണ്ട് നാച്ചുർ ഓർഗാനിക് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, കടലിൽ നിന്ന് വരുന്ന മത്സ്യങ്ങളുടെ അവശിഷ്ടങ്ങൾ, കടലിലേക്ക് മലമുകളിൽ നിന്ന് വരുന്ന ഔഷധ സസ്യങ്ങളുടെയൊക്കെ അല്ലെങ്കിൽ അതിന്റെ ഒക്കെ ഓർഗാനിക് മാറ്റർ ഒക്കെ ആയിരിക്കും ചെടികളുടെ ഓർഗാനിക് മാറ്റർ. അത് കടലിൽ വന്ന്, കടലിൽ നിന്ന് പുഴയിൽ വന്ന് അതിലൊക്കെയുള്ള മത്സ്യങ്ങളുടെ വിസർജ്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ വയലിലേക്ക് വരുന്നത്. അതാണ് അതിന്റെ ഓർഗാനിക് മാറ്റർ കണ്ടന്റിന്റെ ഒരു കാര്യം. രണ്ടാമത് ഈ ട്രാക്ടറിന്റെ പ്രത്യേകത, ഇത് കണ്ടൽ വനങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നത് കാര്യം, ഈ കണ്ടൽ വനങ്ങളുടേതായിട്ടുള്ള ഒരു ഒരു ഒരു ഉദ്യമം അല്ലെങ്കിൽ അതിൻ്റെതായ കർമ്മങ്ങൾ അവിടെ നിർവഹിക്കുന്നുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഇതിന്റെ ക്രോപ്പിംഗ് റൂട്ട് ഇതിൻ്റെതായിട്ടുള്ള എവിടെ നിന്നും വിഷവസ്തുക്കളൊക്കെ വരുമ്പോൾ അതിനെ വലിച്ചെടുക്കാനും, അതുപോലെ അധിക ഉപ്പ് വരുമ്പോൾ ഉപ്പൂറ്റി പോലുള്ള കണ്ടലുകളൊക്കെ ഉണ്ട്, അത് വലിച്ചെടുക്കും. അങ്ങനെ പലതരത്തിലുള്ള കണ്ടലുണ്ട്. ആ കണ്ടലാണ് ഇതിന്റെ ഒരു ആവാസ വ്യവസ്ഥ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതേസമയം പിന്നെ അത് ചെയ്യുന്ന വേറൊരു ദൗത്യം, ഈ കൃഷി മേഖലയിൽ ഒന്നാം വിള നെൽകൃഷിയും രണ്ടാം വിള മത്സ്യകൃഷിയാണ്. അപ്പൊ ആ രണ്ടാം വിള മത്സ്യകൃഷി ചെയ്യുന്ന അവശിഷ്ടം അവിടെ ആ സസ്യത്തിനെ സമ്പുഷ്ടാക്കുന്നുണ്ട്. ഈ മത്സ്യകൃഷിയുടെ കുഞ്ഞുങ്ങൾ വളരുന്ന ഹാച്ചറിയാണ് ഈ മാംഗ്രൂവ്സിന്റെ ഈ ക്രോപ്പിംഗ് റൂട്ടിന്റെ ആ സ്ഥലം. അങ്ങനെ അതൊരു ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ശരിക്കും ഒരു കൈപ്പാടിന്റെ ആ ഒരു ആവാസ വ്യവസ്ഥ നമ്മളൊരു പിക്ചർ ആയിട്ട് പറയുന്നത്

0: പറയുകയാണെങ്കിൽ ഒരു പച്ചവളക്കകത്ത് കാണുന്ന ഒരു സ്വർണ്ണ കളറാണ് എന്ന് ഉദ്ദേശിക്കുന്നത്. പച്ചവള കണ്ടലിനെ ചുറ്റപ്പെട്ടതും സ്വർണ്ണ കളർ എന്നാണ് നെല്ലിന്റെ കളർ. പക്ഷെ ഇപ്പൊ കാണുന്നത് ഈ കൃഷി അന്യവൽക്കരിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ സാധാരണ ഇതൊരു റിസ്ക് പ്രോൺ ഏരിയയാണ്. അതായത് ചതുപ്പാണ്, വേലിയിറക്കാണ്, മെക്കനൈസേഷൻ അധികമായിട്ടില്ല, അതൊക്കെ ഉള്ള ഒരു സ്ഥലം. അതേസമയം ഇതൊക്കെ ഒന്നും പ്രശ്നമില്ലാത്ത സാധാരണ നെൽകൃഷി സ്ഥലം തന്നെ ഇപ്പൊ അന്യവൽക്കരിക്കപ്പെടുകയാണ്. നമുക്കറിയാം കൃഷിയിലേക്ക് ആള് വരുന്നില്ല എന്നൊരു സോഷ്യൽ ക്യാൻസർ ഉണ്ട് തന്നെ. അത് ഇത്തരം റിസ്ക് പ്രോൺ ഏരിയയിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടെ ആക്കം കൂടുന്നല്ലോ ഉണ്ടാവും. ഇപ്പൊ കൃഷി ചെയ്യാതെ ഇട്ട് കഴിയുമ്പോൾ ഈ മാംഗ്രോവ്സ് വരുന്നതിന്റെ ഫലമായിട്ട് ഇപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ പച്ചവള പച്ച എല്ലാം ഉള്ളിലോട്ട് കടന്ന് ഈ സ്വർണ്ണ കളറൊക്കെ ഒരു നാരി നാരി പോയ അവസ്ഥകളിലാണ് പല കൈപ്പാടുകളും ഉള്ളത്. നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ഈ കണ്ടലിനെ നമ്മൾ പ്രത്യേകം നടേണ്ട ആവശ്യമില്ല. അതിന് വിവി പാരസ് ആയിട്ടുള്ള അതിന്റെ സീഡ്ലിങ്സ്, അതായത് അതിന്റെ മുകളിൽ തന്നെ തൂങ്ങിക്കിടക്കും അതിന്റെ പ്രൊപ്പഗ്യൂസ് മീൻസ് പ്ലാന്റിംഗ് മെറ്റീരിയൽസ്. അത് താഴെ വീണ് വെള്ളത്തിൽ ഒഴുകി പോയിട്ട് കൃഷി ചെയ്യാത്ത ഒരു സ്ഥലത്ത് പോയിട്ട് അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് അത് രണ്ടു മൂന്ന് വർഷത്തെ കർഷകൻ ചെയ്യുന്നില്ലെങ്കിൽ അത് പിന്നെ ഒരു വനമായി മാറും. അപ്പൊ അവിടെ സോഷ്യൽ ഇഷ്യൂ വരും. മാംഗ്രൂവ്സ് കണ്ടൽ മുറിക്കുമ്പോൾ അത് മുറിച്ച് നമ്മൾ ചെയ്യാൻ പോകുമ്പോൾ അത് കണ്ടൽ മുറിക്കുന്നു, അങ്ങനെ പല പല ഇഷ്യൂസ് വനംവകുപ്പ് അങ്ങനെയുള്ള സോഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഇവിടെ നേരിടുന്നുണ്ട്.
1: കൈപ്പാടരിയുടെ കൃഷി രീതികളെ കുറിച്ച് മലബാർ കൈപ്പാട് ഫാർമേഴ്സ് സൊസൈറ്റി സെക്രട്ടറി സുകുമാരൻ.
2: ഈ കൈപ്പാട് മേഖല എന്ന് പറയുന്നത് തീരദേശ മേഖലയാണ്. ഇതിൽ രാസവളങ്ങളോ അതുപോലെ തന്നെ ജൈവ വളങ്ങളോ ഒന്നും ചേർക്കാതെയുള്ള കൃഷിയാണ് ചെയ്തത്. മാസം മുതൽ മാസം 31 മുതൽ ഇതിന്റെ പ്രക്രിയ ആരംഭിക്കും. പ്രക്രിയ ആരംഭിക്കുന്നത് ആദ്യം കൈപ്പാടുകൾ കംപ്ലീറ്റ് വെള്ളം കയറ്റാതെ ഉണക്കാൻ വേണ്ടിയിട്ടുള്ള ഏർപ്പാടുകൾ ഉണ്ടാകും. ബണ്ടുകൾ ഷട്ടറിട്ടുകൊണ്ട് വെള്ളം കയറ്റാതെ അത് ഡ്രൈ ആക്കി നിർത്താൻ വേണ്ടി. ആ ഡ്രൈ അവസ്ഥയിൽ എന്താകുന്ന പറഞ്ഞാല് കൃഷിക്കാരൻ കൂനകൾ കൂട്ടും. കൂനകൾ കൂട്ടി ജൂൺ 10 രണ്ടാം വാരത്തിനുള്ളില് മുളപ്പിച്ച നെൽവിത്തുകൾ അതിപ്പോ ഉപയോഗിക്കുന്നത് ഉപ്പുവെള്ളത്തിന് അതിജീവിക്കാൻ ആവശ്യമായിട്ടെന്നറിയുന്ന പ്രതിരോധി കണ്ടറിയുന്ന വിത്തുകളാണ്. ഒരു പരമ്പരാഗത വിത്തുകളുണ്ട്, പിന്നെ കുഴിലുണ്ട്, അതുപോലെ തന്നെ ഓർക്കളമുണ്ട്. 7, 1, 2, 3, 4, 8 തരം വിത്തുകളുണ്ട്. അത്തരം വിത്തുകളാണ് നമ്മളിപ്പോ ഉപയോഗിക്കുന്നത്. ജൂലൈ അതുപോലെ തന്നെ ആഗസ്റ്റ് മാസത്തിനുള്ളില് ആദ്യം ഉണ്ടാക്കിയുള്ള ഞാറ്റടി ആ ഭൂമിയുടെ മേലെ ഇട്ടിട്ടുള്ള നെൽവിത്തുകൾ വളർന്ന് ഏകദേശം ഒരു അര മീറ്റർ ആവും. വളർന്നു വരുമ്പോൾ 45 ദിവസത്തിനുള്ളില് അത് ആ പൊട്ട ഉണ്ടാക്കിയ പൊട്ട മുഴുവൻ നീക്കം ചെയ്ത് എല്ലാ ഭാഗത്തും പറിച്ചു നടത്തും. പിന്നീട് പോകുന്നത് അപ്പോഴാണ് പിന്നെ ഒക്ടോബർ മാസങ്ങളിലും നമ്മളിത് കൊയ്യാൻ പോകുന്ന സമയത്ത് പിന്നെ അതിലേക്ക് പോകുന്നുണ്ട്. അതിനിടയിൽ ഒരു രാസവളവുമില്ല, ഒരു ജൈവവളവും. പ്രകൃതിയായി കിട്ടുന്ന വെള്ളം കയറ്റിലും വർഷത്തിലും ഉണ്ടാക്കി കിട്ടുന്ന വളമാണ് ഈ പ്രധാനമായും ഈ കൃഷിക്ക് ഉപയോഗിക്കുന്നത്. അത്രയും നാച്ചുറലായിട്ട് കിട്ടുന്ന പിന്നെ ഒരു നെല്ലാണ് കൈപ്പാട് മേഖലയിൽ വിളയുന്ന നെല്ല്. വിളവ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പം ജൂൺ മാസം ഇട്ട് കഴിഞ്ഞാല് 120 ദിവസം ആണ് അതിന്റെ കൊയ്യിന്റെ കാലഘട്ടം. ഏറ്റവും നന്നായി അത് ചെയ്താൽ ഒരു ഹെക്ടറിന് 3500 വരെ ഒരു ഹെക്ടർ കൃഷി ചെയ്താൽ അതിന്റെ വിളവ് കിട്ടുന്ന നല്ല കാലാവസ്ഥക്ക് അനുയോജ്യമായ നിലയിലാണ് ഇതിന്റെ വളവ്. തികച്ച് 100% കാലാവസ്ഥയെ അനുസരിച്ചാണ് ഈ വളവ് നിൽക്കുന്നത്. നമ്മളിപ്പോ നെല്ലിന് 32 രൂപ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും 34 രൂപ വരെ നമ്മൾ ഒരു കിലോ നെല്ലിന് നമ്മളിപ്പോ നൽകി വരുന്നുണ്ട്.
1: ഈ മേഖലയിലെ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് സംഭരിക്കുന്നതിനും അതിനെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനും ഒരു ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി നിലവിലുണ്ട്. കമ്പനിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചെയർമാൻ പി ഗോവിന്ദൻ.
3: ഈ അരി ഇതിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ കമ്പനി ചെയ്യുന്നത്. അതിന്റെ അവന്റെ പുറ്റുപൊടി അതുപോലെ തന്നെ സാധനങ്ങൾ ഇപ്പോ ഒടുവിൽ ഇപ്പൊ കഞ്ഞി കൈപ്പാട് കഞ്ഞി എന്ന് പറഞ്ഞാൽ അത്രമാത്രം പോഷക ഗുണങ്ങൾ ഉള്ള അതാണെന്ന് അനുഭവത്തിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതുപോലെ കൈപ്പാട് കൃഷി ഉൽപാദനത്തിന്റെ ഭാഗമായിട്ട് നെല്ല് അതിന്റെ വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് കമ്പനി യഥാർത്ഥത്തിൽ ഇപ്പോ അതിന്റെ ഒരു സ്റ്റേജിൽ എത്തി നിൽക്കുന്നത്. അതിന് നമ്മളൊരു ഓഫീസിന്റെ ഇപ്പോൾ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ കാർഷിക സർവകലാശാലയത്തോടുകൂടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സെന്റർ നമുക്ക് കണ്ണൂർ ജില്ലയിൽ പട്ടൂർ പഞ്ചായത്തിൽ ഗവൺമെന്റിന്റെ റവന്യൂ ഭൂമി അനുമതി കൊണ്ട് അവിടെ ഒരു ബിൽഡിംഗ് വരുന്നുണ്ട്. അവിടെ ആകുമ്പോൾ നമുക്ക് ഇത് പുഴുങ്ങി കിട്ടുന്നുണ്ട്. അതുപോലെ അതിന്റെ ഉൽപ്പന്നങ്ങൾ വിപണനം അതുപോലെ മറ്റ് സൗകര്യങ്ങളൊന്നും വരുന്നതോടുകൂടി കുറേ കൂടെ ഈ ഉൽപ്പാദന രംഗത്ത് കുറേ കൂടെ നമുക്ക് സജീവമാക്കേണ്ടി വരും. ഏതായാലും ഇപ്പോൾ നമുക്ക് ഏതായാലും കമ്പനി ഇഷ്ടംപോലെ ഓർഡറുകൾ വരുന്നുണ്ട് വിദേശത്ത് നിന്ന് പിന്നെ ഒരുപാട് എനിക്ക് ഇങ്ങനെ ഓർഡറുകൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഇന്ത്യൻ തന്നെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇത് പിന്നെ ഓർഡർ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അത്രത്തോളം ഉത്പാദന രംഗത്ത് പ്രത്യേകിച്ച് ഇതിന് യന്ത്രവൽക്കരണം ഇല്ലാത്ത ഒരു മേഖല

0: സാധാരണ എല്ലാമൊക്കെ യന്ത്രവൽക്കരണം സാധ്യമായിട്ടുണ്ട്. പക്ഷെ മെക്കാനൈസേഷൻ ഇതുവരെയും സാധ്യമല്ലാത്തത് കൊണ്ട് മാനുവലായിട്ടാണ് എല്ലാം ആളുകൾ പണിയെടുക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെതായ ചില പ്രതിസന്ധികൾ ഈ മേഖല ഒരുപാട് തരണം ചെയ്തിട്ടുണ്ട്. അതുപോലെ കാലാവസ്ഥ വ്യതിയാനം, ഇപ്പോൾ മഴക്കുറവ് അല്ലെങ്കിൽ ചില സമയം മഴ പെയ്യുമ്പോൾ അതിവർഷം, അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ സംഭവത്തിൽ നിന്ന് ഒരുപാട് അലച്ചുണ്ട്. അതിനെല്ലാം മറികടന്നിട്ടാണ് പ്രത്യേകിച്ച് യന്ത്രവൽക്കരണം സാധ്യമാകാത്ത ഒരു മേഖല എന്നുള്ള രീതിയിൽ അത് നേരിടുന്ന പ്രശ്നം ഉണ്ട്. പക്ഷെ നല്ല ഡിമാൻഡ് ഇതിനുണ്ട്, ആളുകൾ അത് ഉപയോഗിച്ചവർ തന്നെ. പിന്നെ അത്രമാത്രം പോഷക ഗുണമുള്ളതും അതുപോലെ ഫെർട്ടിലൈസർ ഉപയോഗിക്കാത്തത് കൊണ്ട് അതിൻ്റെതായ ഒരു ഇതുണ്ട്, അതിന് ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കിയുകൊണ്ട് ഒരുപാട് സാധ്യതകൾ ഇതിനു മുമ്പിലുണ്ട്. ഇപ്പൊ കഞ്ഞി എക്സ്പോർട്ട് ചെയ്യുന്നതായിട്ട് നിങ്ങൾ മാധ്യമങ്ങളിലെല്ലാം വാർത്ത കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിപ്പോ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് ആണത്. അതുപോലെ ഇപ്പോ നമുക്ക് പല പദ്ധതികളിലും നമുക്ക് ഇതിനെ കുറെ കൂടെ മെച്ചപ്പെടുത്താൻ ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ഇപ്പോ കമ്പനി ആലോചിച്ചിട്ടുള്ളത്. നമുക്ക് 350 ആളുകൾ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോ അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ സമയത്തും അതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വളർത്തുന്നത് കൊണ്ട് നമ്മളെല്ലാം പ്രയാസം അനുഭവിച്ചിട്ട് തന്നെ ഇതിന്റെ ഉത്പാദനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ ഇടപെടലുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്.
1: നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ മലബാർ കൈപ്പാട് ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി കമ്പോളത്തിൽ ഇറക്കിയിട്ടുണ്ട്. അതേക്കുറിച്ച് കമ്പനി സിഇഒ നിധിന ദാസ്.
2: ഓക്കെ, നമ്മുടെ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രജിസ്റ്റർ ചെയ്തത് 2021. അപ്പൊ അന്നേരം മുതൽ തന്നെ നമ്മളെ കമ്പനി ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ പ്രസന്റ് നമുക്കിപ്പോ കൈപ്പാട് അരി, അതുപോലെ തന്നെ പുട്ടുപൊടി, പത്തിരിപ്പൊടി, അവല്, ന്യൂട്രീനിക്സ്, ഹെൽത്ത് സ്റ്റാർ, അങ്ങനെയുള്ള ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൂടാതെ കൈപ്പാടിന്റെ അരി, ഉണ്ട, പായസം എന്നിവയും ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ കൈപ്പാട് പ്രൊഡക്റ്റ് അല്ലാതെ തേങ്ങയുടെ വാല്യൂഡ് പ്രൊഡക്റ്റ്, തേങ്ങാ ചമ്മന്തി, ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി, അങ്ങനെയുള്ള ഐറ്റംസും കൂടി നമ്മുടെ കമ്പനിയിൽ നിന്ന് ഉണ്ടാക്കുന്നുണ്ട്. കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ഇക്കോ ഷോപ്പ് വഴി നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ നടത്തുന്നുണ്ട്. നമ്മുടെ കൈപ്പാടിന്റെ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രാ ചെയ്യുന്ന പ്രൊഡക്റ്റുകളും നമ്മൾ കേരളത്തിലെ ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പുകളിലും വിൽപ്പന നടത്തി വരുന്നുണ്ട്. കൂടാതെ ആമസോണിൽ നമ്മുടെ പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. ഇന്ത്യയിൽ തന്നെ ബാക്കി എവിടെ നിന്ന് ഓർഡർ വന്നിട്ടുണ്ട് നമ്മൾ കൊറിയർ സർവീസ് വഴി പ്രൊഡക്റ്റ് അയച്ചു കൊടുക്കുന്നതാണ്. ഇവിടെ കൈപ്പാട് സെന്ററിൽ വെച്ചിട്ട് ചെറിയൊരു കൈപ്പാടരി കഞ്ഞി, അതുപോലെ തന്നെ പായസം, പുഴുക്ക്, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു കഞ്ഞി കഴിക്കാൻ വേണ്ടി നമ്മൾ കണ്ണൂരിൽ നിന്ന് മാത്രമല്ല പുറത്തു നടക്കുന്ന ആൾക്കാർ വന്നിട്ട് ഇവിടുന്ന് കഴിക്കാറുണ്ട്. അപ്പോ ആ ഒരു കഞ്ഞി നമുക്ക് ഇങ്ങനെ പുറത്തുള്ള ആൾക്കാരിലേക്ക് കൂടി എത്തിക്കാം എന്നുള്ള ഒരു ചിന്തയാണ് നമ്മളിപ്പോ ഈ എന്താ പറയാ റിട്ടോർട്ടിംഗ് ടെക്നോളജിയെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് സാധിച്ചത് ആ സമയത്താണ്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ കഞ്ഞി നമുക്ക് റിട്ടോർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ പോയി അന്വേഷിച്ച് അതിനെ കുറിച്ച് കുറച്ചുകൂടി റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ടിങ് തന്നെ കൈപ്പാടരി കഞ്ഞി, പുഴുക്ക്, അതുപോലെ തന്നെ തോരൻ, അതൊക്കെ നമ്മൾ റിട്ടോർട്ട് ചെയ്ത് റിട്ടോർട്ടിംഗ് പാക്ക് ചെയ്തിട്ട് വിൽപ്പന നടത്താനുള്ള ഒരു ഫസ്റ്റ് ചാൻസ് നോക്കിയത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് കാനഡയിൽ നിന്നാണ് ഓർഡർ വന്നത്. അപ്പൊ ആ ഓർഡർ നമുക്കിപ്പോ ഈ വീക്കിൽ നമ്മൾ കയറ്റി അയക്കുന്നതായിരിക്കും. ഇപ്പൊ ഓൾറെഡി കേരളത്തിൽ തന്നെ ഈ പേപ്പറിലെ ന്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തന്നെ കേരളത്തിൽ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിനെ കുറിച്ച് അന്വേഷിച്ച് വരുന്നുണ്ട്. കാരണം വീട്ടില് ആൾക്കാരില്ലാത്ത പ്രായമുള്ള ആൾക്കാരിലുള്ള സ്ഥലത്തുനിന്നൊക്കെ ചോദിച്ചു വരുന്നുണ്ട്, നമുക്ക് വീട്ടിലേക്ക് തരുമോ, അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്നുണ്ട്. മാർക്കറ്റ് ഓൾറെഡി നമുക്ക് അതിന്റെ മാർക്കറ്റ് കിട്ടിക്കഴിഞ്ഞു.
1: ആവശ്യക്കാർ ഏറെയുള്ള കൈപ്പാട് അരിയുടെ ഉത്പാദനത്തിന് ഏറെ തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതേക്കുറിച്ച് ഡോക്ടർ വനജാട്ടി തുടരുന്നു.
3: ഈ ഒരു മേഖല ഇങ്ങനെ ഒരു ചെറിയൊരു ശാസ്ത്രം മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് ഇതിന്റെ പണി തുടങ്ങിയത്. ഇപ്പൊ അത് മുന്നോട്ട് പോയിട്ട് നന്നായിട്ട് അതായത് മാർക്കറ്റിംഗ് അടക്കം നമുക്ക് എക്സ്പോർട്ടിലടക്കം പോകാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഏറ്റവും വലിയൊരു ചലഞ്ച് എന്തെന്ന് വെച്ചാല് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഗവൺമെന്റ് അഡ്രസ് ചെയ്യേണ്ടതാണ്. ഈ മേഖല ഞാൻ നേരത്തെ സൂചിപ്പിച്ച സാലോയിങ് അതായത് സാധാരണ കർഷകര് പ്രശ്നം പറയാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരുപാട് ഉണ്ടാക്കി, പക്ഷെ നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ സംവിധാനം ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെയൊക്കെ വളരെ ചെറിയതായ വിലക്ക് കൊടുക്കേണ്ടി വന്നു അല്ലെങ്കിൽ അത് നശിച്ചു പോയി എന്നൊക്കെ പറയും. പക്ഷെ ഈ മേഖലയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാല് ഞാൻ ഈ പറഞ്ഞപ്പോ ഡിമാൻഡ് ഒരുപാടാണ്. ഈ അരി എത്രയും എടുക്കാൻ പറ്റുന്ന ഇന്റർനാഷണൽ മാർക്കറ്റുകാരുണ്ട്. ഞങ്ങളൊരു ഒരു മാസത്തിൽ തന്നെ ഒരു 1-2 ടൺ തരുവാണെങ്കിൽ, പക്ഷെ അത് ഒരു മാസം കൊടുത്താൽ പോരെ, 12 കൊടുക്കണം. അത്രയധികം ഡിമാൻഡ് ഉണ്ട്. പക്ഷെ ആ ഡിമാൻഡ് മീറ്റ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ, അതായത് ഏരിയ ഉണ്ടെങ്കിലും ആ ഏരിയയിൽ കൃഷി ചെയ്യാൻ കൃഷിക്കാർ വരാത്തതും, അത് അതിനുള്ള മെക്കനൈസേഷൻ ഭാഗികം വളരെ ആയിട്ട് കുറച്ച് മാത്രമേ ആയിട്ടുള്ളൂ, പൂർണ്ണമായും ഭാഗികമല്ലാത്തതും ഇതിലേക്ക് കൃഷി ഫാലോ മാറ്റിയിട്ട് കൃഷി പ്രൊഡക്ഷൻ എൻഹാൻസ്മെന്റ് എന്ന് കൃഷി നന്നായിട്ട് ചെയ്യേണ്ട ഒരു ഒരു യുദ്ധകാലടിസ്ഥാനത്തിലുള്ള ഒരു ഒരു ഒരു മിഷൻ വർക്ക് ഗവൺമെന്റ് ലെവലിൽ ഉണ്ടായാൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയെ ഇനിയും ഉന്നതിയിലേക്ക് എത്തിക്കാം. കാരണം അതിന് ഒരുപാട് സ്കോപ്പുള്ള മേഖലയാണ്. പക്ഷെ മറ്റുള്ള

0: മേഖലയെ കൺസിഡർ ചെയ്യുന്നത് പോലെ അതിനേക്കാളും ഇതായിട്ട്, കാരണം ഇതൊരു ഒരു മരിച്ചു കിടക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഇങ്ങനെ എത്തിയാണല്ലോ. അപ്പൊ അതിന് ഒരു ഒരു പ്രവർത്തനം നമുക്ക് വേണ്ടതുണ്ട്.
1: ഭൗമസൂചിക പദവി ലഭിച്ച കൈപ്പാടേരിക്ക് വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ ആവശ്യക്കാർ ഏറെയാണ്. പക്ഷേ ഇതിനനുസരിച്ച് ഉൽപാദനം നടക്കുന്നില്ല എന്നതാണ് പ്രശ്നം. ഏറെ വിദേശ നാണ്യം നേടിത്തരാൻ കൽപ്പുള്ള ഈ കൃഷി വ്യാപകമാക്കാൻ നിലവിലെ തടസ്സങ്ങൾ നീക്കിക്കൊടുക്കുക എന്നത് ബന്ധപ്പെട്ട അധികാരികളുടെ കടമയാണ്. അത് ഈ മേഖലയിൽ കൂടുതൽ തൊഴിലിനും കർഷകരുടെ വരുമാന വർധനവിനും കാരണമാകും. ഒപ്പം നമ്മുടെ തനത് വിഭവങ്ങൾക്ക് വിദേശ വിപണി കണ്ടെത്താനുമാകും.
2: സമകാലികം സമാപിക്കുന്നു. തയ്യാറാക്കിയത് സതീശൻ പി ജി. നിർവഹണം YS പൗർണമി.

0: ആകാശവാണി തൃശൂർ. അടുത്ത
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ PM ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
0: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. COVID-19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ PM ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക വകയിരുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12 നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017 പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2 ഉപപദ്ധതി. 9 ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3 ഉപപദ്ധതി. 1 ക്ലാസ് മുതൽ 12 ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4 ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം.

കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠന സഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT PAL എന്നും ഇ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ

0: Nations ruling. A joint statement issued by the 40 nations said they reject destabilizing actions in the disputed waters that threaten regional stability. The South China Sea remains a major flashpoint with repeated territorial standoffs involving China and the Philippines, Vietnam, Malaysia, Brunei and Taiwan. In the historic one-off women's test between hosts England and India, the Lords in London visitors were 250 for 4 in their second innings on day 3 when reports last came in. England were bowled out for 170 runs in their first innings. The semi-final lineup for the FIFA World Cup has emerged with Argentina, England, France and Spain sealing spots in the last four. England defeated Norway 2-1 while Argentina outclassed Switzerland 3-1 in the quarterfinal this morning. In the first semi-final, France will meet Spain at Dallas in US on Tuesday late night at 12:30 a.m. while England will take on Argentina on Wednesday late night at 12:30 a.m. Indian time. And with that, we end this news bulletin.
1: ആകാശവാണി ജില്ലാ വൃത്താന്തം. ഇന്ന് എറണാകുളം ജില്ല. ജില്ലാ വിശേഷങ്ങൾ തയ്യാറാക്കിയത് നഹീമ പി. അവതരണം ലക്ഷ്മി ശ്രീ വിജയ. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗം സംഘടിപ്പിച്ചു. ബ്രിക്സ് അംഗരാജ്യങ്ങൾക്കിടയിൽ വനിതാ നേതൃത്വത്തിലുള്ള വികസനം മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള സഹകരണം ശക്തിപ്പെടുത്തുകയായിരുന്നു പ്രധാന ലക്ഷ്യം. ജൂലൈ 6 മുതൽ 9 വരെ നടന്ന പരിപാടിയിൽ ബ്രിക്സ് വനിതാ വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും ബ്രിക്സ് വനിതാ മന്ത്രിതല യോഗവും ഉൾപ്പെട്ടു. കേന്ദ്ര വനിതാ ശിശുവികസന മന്ത്രി അന്നപൂർണാദേവി, സഹമന്ത്രി സാവിത്രി താക്കൂർ, മന്ത്രാലയം സെക്രട്ടറി അനിൽ മാലിക്, ബ്രിക്സ് രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തിരുന്നു. ഇതോടൊപ്പം പ്രത്യേക പ്രദർശനവും ഒരുക്കിയിരുന്നു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസിന് തുടക്കമായി. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വി ഡി സതീശനാണ് ഫ്ളാഗ് ഓഫ് ചെയ്തത്. ഇതോടൊപ്പം KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര പ്രഖ്യാപിച്ച പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് യാത്ര സൌജന്യമായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. കൊച്ചിയുടെ വികസനത്തിന്റെ കുതിപ്പേകാൻ കൊച്ചിയിൽ ഫിലിം സിറ്റി, ഓഷനേറിയം തുടങ്ങിയ വിപുലമായ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വൈപ്പിൻ ഫോർട്ട് കൊച്ചി റൂട്ടിലാണ് സർവീസ് നടത്തുന്നത്. കൊച്ചി ഷിപ്പ്യാർഡിൽ നിർമ്മാണം പൂർത്തിയായ കോർപ്പറേഷന്റെ 3-ാമത് റോറോ വെസലിൽ 14 ട്രക്കുകൾക്കും 12 കാറുകൾക്കും 50 യാത്രക്കാർക്കും യാത്ര ചെയ്യുവാൻ സൌകര്യമുണ്ടാകും. നിലവിലുള്ള റോറോ സർവീസിലെ പോരായ്മകൾ കൂടി പരിഹരിച്ചാണ് പുതിയ റോറോയുടെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയവും കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച ആത്മനിർഭർ പഞ്ചായത്ത് പദ്ധതി വിശദീകരണ ശില്പശാല കൊച്ചി കളമശ്ശേരിയിൽ നടന്നു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്തു. ആത്മനിർഭർ പഞ്ചായത്തിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കേന്ദ്ര പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ് പങ്കുവച്ചു. പഞ്ചായത്തുകൾ ആത്മനിർഭർ ആയാലേ നമ്മുടെ രാജ്യവും സ്വയം പര്യാപ്തമാവുകയുള്ളൂവെന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനായി എല്ലാവരും കൈകോർത്ത് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സർക്കാർ നൽകുന്ന ഗ്രാന്റുകൾ മാത്രം ആശ്രയിച്ച് മുന്നോട്ടു പോകുന്ന രീതി മാറണമെന്നും തനതു വരുമാനം വർദ്ധിപ്പിച്ച് സ്വയം പര്യാപ്തത കൈവരിക്കണമെന്നും മന്ത്രി KM ഷാജി പറഞ്ഞു. കിഴക്കമ്പലം പര്യത്തുകാവിലെ കാലങ്ങളായി തുടരുന്ന ഭൂമിതർക്കത്തിന് പരിഹാരമായി. ഇവിടെ നിർമ്മിക്കുന്ന വീടുകളുടെ പ്ലാൻ കൈമാറി. കാക്കനാട് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിൽ കുന്നത്തുനാട് MLA VP സജീന്ദ്രനാണ് പര്യത്തുകാവ് നിവാസികൾക്ക് പ്ലാനുകൾ നൽകിയത്. 1000 ചതുരശ്രയടി വിസ്തീർണമുള്ള വീടുകളുടെ 3 വ്യത്യസ്ത സ്കെച്ചുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 3 കിടപ്പുമുറികൾ, ഡൈനിംഗ് ഹാൾ, സ്വീകരണമുറി, സിറ്റ് ഔട്ട്, അടുക്കള എന്നിവ ഉൾപ്പെടുന്നതാണ് വീടുകൾ. 3 പ്ലാനുകളിൽ നിന്നും അനുയോജ്യമായത് തിരഞ്ഞെടുക്കും. ജൂലൈ 16 തറക്കല്ലിടൽ കർമ്മം നിർവഹിക്കാനാണ് ജില്ലാ ഭരണകൂടം ലക്ഷ്യമിടുന്നത്. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പെരുമ്പാവൂരിൽ ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുടെ ഭാഗമായി തൂഫാൻ ജാഗരൻ പരിപാടി സംഘടിപ്പിച്ചു. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് പെരുമ്പാവൂരിലെ ലഹരി വ്യാപനത്തെ ഇല്ലായ്മ ചെയ്യാൻ മുന്നിട്ടിറങ്ങിയത്. തടിയുടെയും പ്ലൈവുഡിന്റെയും ഈറ്റില്ലമായ പെരുമാറ്റം

0: ബാവൂരിനെ ലഹരിയുടെ കേന്ദ്രം എന്ന കുപ്രസിദ്ധിയിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പൊതുസമ്മേളനത്തിൽ പറഞ്ഞു. ലഹരി മാഫിയക്കെതിരെ പോലീസും ജനങ്ങളും കൈകോർക്കുന്ന ഒരു സംയുക്ത നീക്കത്തിലൂടെ മാത്രമേ ഈ വിപത്തിനെ പൂർണ്ണമായും തുടച്ചുനീക്കാൻ സാധിക്കുകയുള്ളൂവെന്നും ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. വിദ്യാർത്ഥികളടക്കം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത കൂറ്റൻ റാലിക്കും പെരുമ്പാവൂർ നഗരം സാക്ഷ്യം വഹിച്ചു. ജില്ലാ വൃത്താന്തം സമാപിച്ചു.
1: ആകാശവാണി തൃശൂർ.

0: ആകാശവാണി തൃശൂർ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് പ്രശസ്ത തമിഴ് കവിയുടെ പ്രതിമയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: തിരുവള്ളുവർ. പ്രശസ്ത തമിഴ് കവിയും പണ്ഡിതനുമായിരുന്ന തിരുവള്ളുവർ തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളിലൊന്നായ തിരുക്കുറലിന്റെ രചയിതാവാണ്. തിരുവള്ളുവരുടെ പ്രതിമയും അതിന്റെ പീഠവും ചേർന്നുള്ള ഉയരം 133 അടി ആണ്. ഇത് തിരുക്കുറലിലെ 133 അധ്യായങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ഏത് പ്രശസ്ത തമിഴ് കവിയുടെ പ്രതിമയാണ് കന്യാകുമാരിയിലെ വിവേകാനന്ദ സ്മാരകത്തിന് തൊട്ടടുത്തായി സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം: തിരുവള്ളുവർ. പ്രശസ്ത തമിഴ് കവിയും പണ്ഡിതനുമായിരുന്ന തിരുവള്ളുവർ തമിഴ് സാഹിത്യത്തിലെ ഏറ്റവും മികച്ച കൃതികളിലൊന്നായ തിരുക്കുറലിന്റെ രചയിതാവാണ്. തിരുവള്ളുവരുടെ പ്രതിമയും അതിന്റെ പീഠവും ചേർന്നുള്ള ഉയരം 133 അടിയാണ്. ഇത് തിരുക്കുറലിലെ 133 അധ്യായങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി ചിന്താവിഷയം. ജീവിതം കൊടുങ്കാറ്റ് കടന്നു പോകാനുള്ള കാത്തിരിക്കലല്ല, മഴയത്ത് നൃത്തം ചെയ്യാൻ പഠിക്കുക എന്നതാണ്. വിവിയൻ ഗ്രീൻ. ചിന്താവിഷയം ഒരിക്കൽ കൂടി: ജീവിതം കൊടുങ്കാറ്റ് കടന്നു പോകാനുള്ള കാത്തിരിക്കലല്ല, മഴയത്ത് നൃത്തം ചെയ്യാൻ പഠിക്കുക എന്നതാണ്. വിവിയൻ ഗ്രീൻ. ചോദ്യം ഉത്തരം ചിന്താവിഷയം പുനഃപ്രക്ഷേപണം സമാപിച്ചു. തയ്യാറാക്കിയത് നീതി എലിസബത്ത് ജോസഫ്.
1: ദിവസവും രാവിലെ 7:20 സേവന വാർത്തകൾ. പ്രായോജകർ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: തൃശൂരിലെ നമ്പർ 1 ഹോൾസെയിൽ ജ്വല്ലറി ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ.
3: സൈമ ദ വിമൻസ് ഹോസ്പിറ്റൽ കണിമംഗലം. ഗ്രാമക്ഷേമ വാർത്തകൾ തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:00.
4: പ്രസവം നിർത്തലിന് ഇനി ആശുപത്രി വാസം വേണ്ട. താക്കോൽ ദ്വാര ശസ്ത്രക്രിയ സൈമർ ഹോസ്പിറ്റലിൽ മിതമായ നിരക്കിൽ.
5: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
6: ഓ ലവ്ലി, വെൽ ഡൺ.
5: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്. കൊടുകൈ പുതിയ കാറും വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ. ക്രെഡിറ്റ് സ്കോർ ഉയർത്തു. അടുത്ത ലോൺ എളുപ്പത്തിൽ നേടൂ. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
7: RBI പറയുന്നു,
5: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

ഇന്ന് രാത്രി 9:30 മധുരഗീതങ്ങളുടെ അമരഗായിക, ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി ഇന്നു രാത്രി 9:30.

ഇന്ന് രാത്രി 9:30 മധുരഗീതങ്ങളുടെ അമരഗായിക, ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. ഇന്നു രാത്രി 9:30 മധുരഗീതങ്ങളുടെ അമരഗായിക.

0: यत् पर्यावरणस्य रक्षणाय सुस्थिरस्य भविष्यस्य सुनिश्चिततायै च वृक्षाणां रोपणम् अत्यन्तं महत्वपूर्णमस्ति। नवदिल्ल्यां वृक्षमित्रकार्यक्रमं तथा पर्यावरणसंरक्षणसङ्कल्पकार्यक्रमं सम्बोधयता श्रीचौहानेन उक्तं यत् अद्य सम्पूर्णे विश्वे ऋतुदशापरिवर्तनस्य भूमण्डलीयवार्मिङ्ग् इत्यस्य च विषये चिन्ता वर्तते। विम्बल्डन् टेनिस् क्रीडायां विश्वस्य शीर्षक्रीडकः यानिस् सिनर् इत्येषः भारतीय समयानुसारं सायं 12:30 पुरुष एकलेत्यस्यान्तिमायां स्पर्धायां जर्मनीदेशस्य अलेक्जेण्डर् जेवरेव् इत्यमुं सम्मुखीकरिष्यति। फीफा विश्वचषक क्रीडायाः उपान्त्यचक्रीय पङ्क्तौ अर्जेण्टीना, इङ्ग्लैण्ड्, फ्रांस्, स्पेन् इत्येतानि च राष्ट्राणि सम्प्राप्तानि। इति वार्ताः।
1: ആകാശവാണി സമയം 6 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
2: ചേച്ചി അല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
3: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യേ.
2: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
3: കണ്ടില്ലേ
4: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം.
5: നോ സിഗ്നൽ.
2: ഇനി എന്ത് ചെയ്യും?
4: ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
3: ഏയ് മണ്ടത്തരം നിർത്ത്.
2: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ.
5: അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ.
2: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
6: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൗരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ഉണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ കാണാതായ ഇന്ത്യൻ പൗരന് വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ 3rd റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരേവും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ന്യൂഡൽഹിയിലെ ദ്വാരകയിൽ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യസമര സേനാനിയുമായിരുന്ന മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ഐക്യമുള്ള സമൂഹം കെട്ടിപ്പടുക്കുന്നതിൽ മന്നത്ത് പത്മനാഭന്റെ ആദർശങ്ങൾ രാഷ്ട്രത്തിന് പ്രചോദനമാണെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു.
7: Our Bharat Kesari Karma Yogi Mannath Padmanabhanji was one of modern India's greatest social reformers. 100% literacy came to one single state in Bharat, that is Keralam. That is not because of government effort alone. It is not because of any political party alone. It is the great contribution of Mannath Padmanabhanji and Narayana Guruji.
6: കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ചടങ്ങിൽ പങ്കെടുത്തു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൗരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യക്കാരനായി ഒമാനുമായി ചേർന്ന് തെരച്ചിൽ ഊർജിതമാക്കിയതായും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മേഖലയിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ തുടർച്ചയായി ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി. ഇതിഹാസ ഗായിക എസ് ജാനകിയമ്മയ്ക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ അല്പം മുൻപ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. 6 പതിറ്റാണ്ടിലേറെ നീണ്ട സംഗീത ജീവിതത്തിൽ മലയാളം, കന്നഡ, തമിഴ്, ഹിന്ദി ഭാഷകളിലായി 48,000 ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട്. 4 തവണ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരവും 33 സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നേടിയിട്ടുണ്ട്. വിഖ്യാത ഗായിക എസ് ജാനകിക്ക് സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്

0: റോജിയം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. ഭൗതികദേഹം പൊതുദർശനത്തിന് വച്ച മൈസൂർ മഹാരാജ ഗ്രൗണ്ടിലെത്തിയ മന്ത്രി പുഷ്പചക്രം സമർപ്പിച്ചു. തലമുറകളെ സംഗീതത്തിലൂടെ ബന്ധിപ്പിച്ച അപൂർവ പ്രതിഭയായിരുന്നു എസ് ജാനകിയെന്ന് മന്ത്രി അനുസ്മരിച്ചു. വിയറ്റ്നാമിലുണ്ടായ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. മൃതദേഹങ്ങളുടെ തുടർ നടപടികൾക്കായി ഹോച്ചിമിൻ സിറ്റിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. അപകട വിവരം അറിഞ്ഞ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ വിഷയത്തിൽ സജീവ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി ബിന്ദുകൃഷ്ണ അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ സുഗമമായ ഏകോപനം ഉണ്ടാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സ്വച്ഛ സാഗർ, സുരക്ഷിത സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും പരമാവധി ദേശീയ പങ്കാളിത്തം ഉറപ്പാക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, രാജ്യവ്യാപക തീരദേശ ശുചീകരണ പരിപാടി വിജയിപ്പിക്കാൻ സാങ്കേതിക നൂതനാശയങ്ങൾ, ജനപങ്കാളിത്തം, വകുപ്പുകൾ തമ്മിലുള്ള സഹകരണം എന്നിവ ഉറപ്പാക്കണമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു. സെപ്റ്റംബർ 10 മുതൽ 19 വരെയാണ് രാജ്യത്തുടനീളമുള്ള തീരപ്രദേശങ്ങളിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുക. പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുകയും ശുചിത്വത്തിൽ സാമൂഹ്യ പങ്കാളിത്തം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യമിടുന്നത്. പരിപാടിയുടെ തയ്യാറെടുപ്പുകളെക്കുറിച്ചും ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനുള്ള മാർഗങ്ങളും യോഗം ചർച്ച ചെയ്തു. ശാസ്ത്ര സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് ഏജൻസികൾ, സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവരെ ഒന്നിപ്പിക്കുന്ന രാജ്യത്തെ ഏറ്റവും വലിയ തീരദേശ ശുചീകരണ പരിപാടികളിലൊന്നായിരിക്കും ഈ ക്യാമ്പയിനെന്ന് ശ്രീ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കൊച്ചി കോർപ്പറേഷന്റെ 3rd റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൌജന്യ യാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ഇതിലൂടെ സ്ത്രീകൾ ലാഭിക്കുന്ന തുക KSFE ആരംഭിക്കുന്ന പ്രത്യേക പിങ്ക് ചിട്ടിയിൽ സുരക്ഷിതമായി നിക്ഷേപിക്കാമെന്നും അദ്ദേഹം അറിയിച്ചു. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കള്ളാടി തുരങ്കപ്പാത നിർമ്മാണ പ്രദേശത്തെ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് സമഗ്ര അന്വേഷണം നടത്തി 1 മാസത്തിനകം റിപ്പോർട്ട് നൽകാൻ സംസ്ഥാന സർക്കാർ വിദഗ്ധ സമിതിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ദേവസ്വങ്ങളുടെ ഫണ്ട് ഓഡിറ്റ് ചെയ്യാനുള്ള അധികാരം മാത്രമാണ് കോടതികൾക്കുള്ളതെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. ദേവസ്വങ്ങളിലെ കമ്മീഷനെ നിയമിക്കാൻ അവകാശമില്ലെന്നും ക്ഷേത്ര ആചാരങ്ങളിലെ കോടതികളുടെ അമിത ഇടപെടൽ സംബന്ധിച്ച ചർച്ചയ്ക്ക് നിയമസഭയിൽ തുടക്കമിട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ശ്രീ വടക്കനാഥൻ ക്ഷേത്രത്തിൽ ആൽമരം നടിയിൽ ചടങ്ങ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്സവങ്ങൾക്കിടെ വെടിക്കെട്ട് അപകടം പോലുള്ളവ ആവർത്തിക്കാതിരിക്കാൻ മുൻകരുതലുകൾ എടുക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. അരി നിറയ്ക്കാനുള്ള ചാക്കുകളുടെ കുറവ് നെല്ലുസംഭരണത്തെ ബാധിക്കാതിരിക്കാൻ മുൻകരുതലുമായി സപ്ലൈകോ. മില്ലുകളിൽ നിന്ന് റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന അരി നിറയ്ക്കാൻ 30 ലക്ഷം ചണച്ചാക്കുകൾ എത്തിക്കാൻ നടപടി ആരംഭിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: 2nd നെല്ല് സംഭരണ കാലത്ത് ചാക്കുകളുടെ കുറവ് നെല്ലെടുപ്പിനെ ബാധിച്ച സാഹചര്യത്തിലാണ് നടപടി. പാലക്കാട്ട് നിന്ന് നെല്ല് കൂടുതലായി കൊണ്ടുപോകുന്ന എറണാകുളം, കോട്ടയം ജില്ലകളിലെ മുൻനിരയിലുള്ള 33 മില്ലുകൾക്കാണ് ചാക്ക് നൽകുന്നത്. ജൂലൈ മുതൽ സെപ്റ്റംബർ മാസങ്ങളിലേക്കുള്ളവയാണ് ആദ്യഘട്ടത്തിൽ മില്ലുകളിലേക്ക് എത്തിക്കുക. അരി റേഷൻ കടകളിലേക്ക് എത്തിക്കുന്ന ചാക്കുകളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതി ഉയർന്ന സാഹചര്യത്തിൽ കൂടിയാണ് സപ്ലൈകോയുടെ മുന്നൊരുക്കം.
0: വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് ലോക 1nd താരമായ യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരവിനെ നേരിടും. ഇന്ത്യൻ സമയം രാത്രി 8:30 മത്സരം. വനിതാ ഡബിൾസ് ഫൈനലിൽ ഇപ്പോൾ ചൈന ഫ്രാൻസ് സഖ്യം കാനഡ ബ്രസീൽ സഖ്യവുമായി ഏറ്റുമുട്ടുകയാണ്. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. സംസ്ഥാനത്ത് +1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് 4 മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാതിരുന്നവർക്കാണ് അവസരം. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായുള്ള ഒഴിവുകളും മറ്റു വിവരങ്ങളും നാളെ HSCAP.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. ആറന്മുള വിമാനത്താവള പദ്ധതി പ്രദേശത്ത് അനുമതിയില്ലാതെ ഡ്രോൺ പറത്തി

0: ഈ സംഭവത്തിൽ പത്തനംതിട്ട ജില്ലാ കളക്ടർ കോഴഞ്ചേരി തഹസിൽദാരോട് അടിയന്തര റിപ്പോർട്ട് തേടി. മൗണ്ട് സിയോൺ ഗ്രൂപ്പ് ചെയർമാൻ എബ്രഹാം കല്ലമണ്ണിൽ സ്വകാര്യ ഏജൻസി ഉപയോഗിച്ച് ഡ്രോൺ സർവേ നടത്തിയ സംഭവത്തിലാണ് നടപടി. റിപ്പോർട്ട് ലഭിച്ച ശേഷം വിഷയം ഹൈക്കോടതിയെ അറിയിക്കുമെന്ന് ജില്ലാ കളക്ടർ പറഞ്ഞു. ലഹരി വിരുദ്ധ ദൌത്യമായ ഓപ്പറേഷൻ തൂഫാൻ കേരളത്തിലെ ജനങ്ങൾ ഏറ്റെടുത്തതായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. എല്ലായിടങ്ങളിലും ലഹരിക്കെതിരെ ജനമുന്നേറ്റം കാണാൻ സാധിക്കുന്നതായും അദ്ദേഹം പന്തളത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് പൗരന്മാരുടെ കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. കാണാതായ ഇന്ത്യൻ പൗരൻ വേണ്ടിയുള്ള തെരച്ചിൽ ഊർജിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇതിഹാസ ഗായിക എസ് ജാനകിയുടെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയായി. വിടവാങ്ങിയത് തലമുറകളുടെ ഹൃദയം കീഴടക്കിയ ശബ്ദമാധുരി. സംസ്ഥാന സർക്കാരിനു വേണ്ടി മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരമർപ്പിച്ചു. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ എത്രയും വേഗം നാട്ടിലെത്തിക്കുമെന്ന് ഇന്ത്യൻ എംബസി. കൊച്ചി നഗരസഭയുടെ മൂന്നാമത് റോറോ സർവീസിന് തുടക്കമായി. സ്ത്രീകൾക്ക് റോറോ സർവീസിലും സൗജന്യ യാത്രയെന്ന് മുഖ്യമന്ത്രി. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീട പോരാട്ടത്തിൽ ഇന്ന് യാനിക് സിന്നറും അലക്സാണ്ടർ സ്വരീവും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി തൃശൂർ. ചലച്ചിത്രഗാനങ്ങൾ. വരികൾ പി ഭാസ്കരൻ, സംഗീതം സലിൽ ചൗധരി, എസ് ജാനകിയും സംഘവും പാടിയത്. ചിത്രം അപരാധി

ചിത്രം ഖദീജ. യൂസഫ് അലി കേച്ചേരി എഴുതി, എം എസ് ബാബുരാജ് ഈണം നൽകി, എസ് ജാനകിയും ബി വസന്തയും പാടിയത്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി.
2: വയലും വീടും
0: നമസ്കാരം പ്രിയ വയലും വീടും ശ്രോതാക്കളെ, ദാനധർമ്മത്തേക്കാൾ ഉത്തമമാണ് നല്ല വാക്കുകൾ. നല്ല വാക്കുകൾ കൊണ്ട് സൂക്ഷ്മതയുള്ള ജീവിതം പണിയാം. നല്ല വാക്കുകളാൽ നല്ല വ്യക്തിത്വം കൈവരും. തോളിൽ തട്ടി പറയുന്ന അഭിനന്ദനത്തിന്റെ ഒരു കൊച്ചുവാക്കു മതിയാകും മറ്റൊരാളുടെ മനസ്സിൽ നമ്മൾ എന്നും പൂത്തു നിൽക്കാൻ. പറഞ്ഞുപോയ വാക്കുകൾ ഒരിക്കലും നമ്മെ സങ്കടപ്പെടുത്താതിരിക്കട്ടെ. പറയാതിരുന്ന വാക്കുകൾ എന്നും ആശ്വാസവുമാകട്ടെ. ഈ വാക്കുകളോടെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് പോയാലോ? പാൽക്കൂൺ ഉൽപാദന രീതികൾ എന്ന വിഷയത്തിൽ ഒരഭിമുഖം, ഗാനം, സോയിൽ ഹെൽത്ത് കാർഡ്, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ് ഇന്ന് വയലും വീടും പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്: തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ഒരു പ്രദേശത്തെ കാലാവസ്ഥ, മഴ, താപനില, ഈർപ്പം, ഋതുക്കൾ എന്നിവയ്ക്ക് അനുയോജ്യമായ വിളകൾ തിരഞ്ഞെടുക്കുകയും കൃഷിരീതികൾ സ്വീകരിക്കുകയും ചെയ്യുന്നതാണ് നമ്മുടെ പരമ്പരാഗത രീതി. ഓരോ പ്രദേശത്തിനും അവിടുത്തെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കാർഷിക ഇനങ്ങളും കൃഷിരീതികളുമുണ്ട്. മഴക്കാലത്താണ് ചില വിളകൾ കൃഷി ചെയ്യാൻ ഉത്തമമെങ്കിൽ ചിലത് വേനലിൽ ചെയ്യാൻ കഴിയും. ചില വിളകൾ വർഷം മുഴുവൻ കൃഷി ചെയ്യാം. ഇങ്ങനെ കാലാവസ്ഥ അധിഷ്ഠിത കൃഷി സ്വീകരിക്കുന്നത് സ്ഥിരതയുള്ള കൃഷിക്കും മികച്ച വിളവിനും സഹായകരമാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം പാൽക്കൂണാണല്ലോ. ചൂടും ഈർപ്പവുമുള്ള കാലാവസ്ഥയിൽ കൃഷി ചെയ്യാൻ പറ്റിയ ഇനമാണ് പാൽക്കൂൺ. കേരളത്തിൽ കൂടുതൽ കൃഷി ചെയ്തു വരുന്ന ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് അതിന്റെ കൃഷിരീതികളിലും ഉപയോഗത്തിലും ഗുണങ്ങളിലും പാൽക്കൂൺ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പാൽക്കൂണിന്റെ കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം. വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യാ കൂൺ ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജി ആണ് പാൽക്കൂണിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഷിബു ജോർജ് ആണ് ഡോക്ടർ ഹീര ജിയുമായി സംസാരിക്കുന്നത്.
3: ഡോക്ടർ ഹീര, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം.
3: മാഡം, നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പാൽക്കൂണിനെ കുറിച്ചാണ്. പക്ഷെ നമ്മൾ പ്രധാനമായിട്ട് നോക്കുമ്പം എല്ലാവരും ചിപ്പിക്കൂണാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാൽക്കൂൺ ഇപ്പം കർഷകർ ചെയ്തു തുടങ്ങിയിട്ടുണ്ടല്ലേ, കുറെ നാളായി ഇപ്പം തുടങ്ങിയെന്ന് പറയാൻ പറ്റത്തില്ല. എന്നാൽ ഇതിനെ കുറിച്ചൊന്ന് പറയാം. അപ്പം ചിപ്പിക്കൂണാണോ പാൽക്കൂണാണോ, ഏതാണ് നമ്മുടെ ഇവിടെ അധികം ആയിട്ട് കർഷകർ ചെയ്യുന്ന, അല്ലെങ്കിൽ അധികം പ്രാധാന്യം ഏതിനാണുള്ളത്?
4: കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്ത് വരുന്നത് ചിപ്പിക്കൂണാണ്. കേരളീയരുടെ പ്രധാന ആകർഷകതയും ചിപ്പിക്കൂണാണ്. പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ മാറുന്നതനുസരിച്ച് ഒരു ചൂടുള്ള സമയം കൂടി വരുന്നു. അപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതാണ് ഈ പാൽക്കൂൺ. പിന്നെ അതിൻ്റെ തൂവെള്ള നിറം അതിനെ വളരെ ആകർഷകത ഉണ്ടാക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ അതിൻ്റെ സൂക്ഷിപ്പ് കാലം അഥവാ ഷെൽഫ് ലൈഫ്, പുറത്ത് തന്നെ വെച്ചിരുന്നാൽ 3-4 ദിവസം ഒരു

0: പ്രശ്നവും കൂടാതെ ഇരിക്കും. മറിച്ച് ചിപ്പിക്കൂണാണെങ്കിൽ ഒരു ദിവസം പോലും അതിനെ പുറത്ത് വയ്ക്കാൻ പറ്റില്ല. അതിനെ ഒരു റെഫ്രിജറേറ്റഡ് കണ്ടീഷനിലാണെങ്കിൽ പോലും 3 ദിവസമേ വയ്ക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ പാൽക്കൂണാണെങ്കിൽ അതിനെ ഒരു മിനിമം 7-8 ദിവസം വരെ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാൻ പറ്റുന്നതാണ്. പണ്ട് കാലങ്ങളിൽ എല്ലാവർക്കും ഇഷ്ടം ചിപ്പിക്കൂൺ മാത്രമായിരുന്നു. പാൽക്കൂണിൻ്റെ ഗുണവും അതിൻ്റെ നിറവും അതിൻ്റെ കൂടിയ സൂക്ഷിപ്പ് കാലവും ഇതിലേക്കുള്ള കർഷകരെ ഒരുപാട് ആകർഷിക്കുന്നുണ്ട്. ഇപ്പോൾ കൂടുതൽ കർഷകർ പാൽക്കൂണിനെ അന്വേഷിച്ച് വരുന്നുണ്ട്. അതിനെ കൃഷി ചെയ്യുന്ന രീതികളെ പറ്റി പഠിക്കാനും കൃഷി ചെയ്തിട്ട് മാർക്കറ്റിൽ കൊടുക്കുവാനായിട്ടുള്ള എല്ലാം നടന്നു വരുന്നു. അതൊരു പുതിയ കാര്യമല്ല. സാഹചര്യം മാറുന്നതനുസരിച്ച് നമുക്ക് കുറച്ചുകൂടെ ചൂട് താങ്ങാൻ പറ്റുന്ന ഒരു കൂൺ വേണം ഉള്ളത് കൊണ്ട് അതിൻ്റെ പ്രാധാന്യം കൂടി വരുന്നു എന്നതേ ഉള്ളൂ.
1: ഇപ്പം ചിപ്പിക്കൂൺ നമ്മൾ ചൂടുള്ള കാലാവസ്ഥയിൽ ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം പാൽക്കൂൺ അതിനെക്കാട്ടിലും അധികം ചൂട് സഹിക്കാനുള്ള ക്ഷമതയുണ്ടല്ലോ.
0: തീർച്ചയായും അതിന് കൂടുതൽ ചൂട് കാലാവസ്ഥയിലാണ് അതിൻ്റെ നല്ല വിളവ് കിട്ടുന്നത്.
1: എത്ര ഡിഗ്രി സെന്റിഗ്രേഡ് ആണ് നിങ്ങൾ പറയുന്നത്?
0: ഒരു 30 ഡിഗ്രി വരെയൊക്കെ അതിനെ സാധാരണ പോലെ കൃഷി ചെയ്യാം. ചിപ്പിക്കൂൺ ഇനങ്ങൾക്ക് എപ്പോഴും 27-28 ലൊക്കെയാണ് അതിൻ്റെ നല്ല വിളവ് കിട്ടുന്നത്. ഇത് 32-33 വരെ പോയാലും നമുക്ക് അതിന് ആവശ്യമുള്ള ജലാംശം കൊടുത്തു കഴിഞ്ഞാൽ വിളവ് കിട്ടുന്നതിൽ യാതൊരു കുറവും സംഭവിക്കത്തില്ല.
1: മാറുന്ന കാലാവസ്ഥയ്ക്ക് ഇത് ഇച്ചിരിയും കൂടെ അനുയോജ്യമാണല്ലേ.
0: അതെ, ചൂട് കാലാവസ്ഥ കൂടുതൽ നമുക്ക് കിട്ടുകയാണെങ്കിൽ ആ പീരീഡിലേക്ക് നമുക്ക് കൃഷി ചെയ്യാൻ പാൽക്കൂണാണ് ഏറ്റവും അനുയോജ്യം. അപ്പം നമ്മളൊരു ക്രോപ്പ് കലണ്ടർ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്കൊരു മഴക്കാലം വരുമ്പോൾ ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. ഒരു ഡിസംബർ വരെ ടെമ്പറേച്ചറിന് വ്യത്യാസം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ചിപ്പിക്കൂൺ കൃഷി ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് ജനുവരി ആകുമ്പോഴത്തേക്ക് ചൂട് കൂടിക്കൊണ്ട് വരും. ആ ചൂട് കൂടുമ്പോഴത്തേക്ക് ചിപ്പിക്കൂണിൻ്റെ വിളവ് കുറയും. ആ സമയത്ത് നമുക്ക് പാൽക്കൂൺ അതിലേക്ക് ആ ക്രോപ്പ് കലണ്ടറിൽ ഇൻക്ലൂഡ് ചെയ്ത് കൃഷി ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിൽ ചിപ്പിക്കൂണും പാൽക്കൂണും ഒരുപോലെ ഒരു കർഷകന് കൃഷി ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും.
1: ഇവിടെ ഒരു ചോദ്യം വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം മഴക്കാലമാണല്ലോ, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇപ്പം അത്ര അധികം ഇല്ല, അപ്പം ഈ സമയത്ത് നമുക്ക് പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും?
0: പാൽക്കൂൺ ചെയ്യാൻ സാധിക്കും. ഒരുപാട് ടെമ്പറേച്ചർ താഴെ പോവുകയാണെങ്കിൽ റൂമിൽ ഒരു ചെറിയ ഹീറ്റർ കൊടുത്തിട്ട് ആ ടെമ്പറേച്ചർ 30 ഡിഗ്രിയോളം എത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിലും കൃഷി ചെയ്യാൻ പറ്റുന്നതാണ്. ചിപ്പിക്കൂണിനാണെങ്കിൽ നമുക്ക് റൂമിൽ ഇപ്പോഴത്തെ കാലാവസ്ഥ കൃഷി ചെയ്യാൻ പറ്റും. ചൂട് പോവുകയാണെങ്കിൽ നമുക്ക് താപനില കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ ചെയ്യേണ്ടി വരും. ഇതിനാണെങ്കിൽ കുറച്ചുകൂടെ താപനില കൂട്ടി വേണം കൃഷി ചെയ്യാൻ.
1: പിന്നെ ഇതിൻ്റെ വിത്ത് അല്ലെങ്കിൽ സ്പോൺ, നമ്മൾ മഷ്റൂം സ്പോൺ പറയുമ്പോൾ, പാൽക്കൂണിൻ്റെ ലഭ്യതയൊക്കെ ഉണ്ടോ നല്ലപോലെ?
0: തീർച്ചയായും. വെള്ളായണിയിലെ അഖിലേന്ത്യ കുണ്ഗവേഷണ പദ്ധതിയിൽ പാൽക്കൂൺ ഇനത്തിൻ്റെ വിത്ത് ഉൽപ്പാദിപ്പിച്ച് നൽകുന്നുണ്ട്. ചിപ്പിക്കൂണിൻ്റെ വിത്തിൻ്റെ അതേ വില തന്നെയാണ്. ഒരു വിത്തിന് 50 രൂപയാണ്, മാതൃവിത്തിന് 300 രൂപയാണ്.
1: അപ്പോൾ ഇതിൻ്റെ വിത്ത് പ്രൊഡക്ഷൻ ടെക്നിക്ക് അല്ലെങ്കിൽ വിത്ത് ഉൽപ്പാദന രീതികൾ പാൽക്കൂണും ചിപ്പിക്കൂണും സെയിം ആണോ, അതിലും വലിയ വ്യത്യാസമുണ്ടോ?
0: പാൽക്കൂണിനകത്ത് വിത്ത് ഉൽപ്പാദനം ചിപ്പിക്കൂൺ പോലെ തന്നെയാണ്.
1: ഇനി നമ്മൾ ഇതിൻ്റെ കൾട്ടിവേഷൻ ടെക്നിക്കിലോട്ട് വന്നാൽ, ചിപ്പിക്കൂണാണെങ്കിൽ എല്ലാവർക്കും അറിയാം, നമ്മൾ നോർമൽ സബ്സ്ട്രേറ്റ് അല്ലെങ്കിൽ മീഡിയം എടുത്ത് അതിൻ്റെ അകത്ത് ചെയ്യുന്നു, സ്പോൺ ഇട്ട് ചെയ്യുന്നു. പാൽക്കൂണിന് എന്തുവാണ് വ്യത്യാസമുള്ളത്?
0: പാൽക്കൂണെന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു തൂവെള്ള നിറമാണ്. അതോടൊപ്പം ഒരു കൂണിന് തന്നെ ഏതാണ്ട് 150 ഗ്രാം വരെ തൂക്കം വരും. അങ്ങനെ വരുമ്പോൾ നമ്മൾ സാധാരണ ചിപ്പിക്കൂൺ ഇടുന്ന പോലെ കൂൺ ബെഡ് നിർമ്മിച്ചു കഴിഞ്ഞാൽ പാൽക്കൂൺ മൂപ്പെത്താതെ ഒടിഞ്ഞു പോകും.
1: വെയിറ്റ്
0: താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് കേസിംഗ് എന്ന് പറയുന്നൊരു പ്രോസസ്സ് ചെയ്യും. അതായത് ചിപ്പിക്കൂൺ എല്ലാവർക്കും അറിയാം, ബെഡിടുക, വൈക്കോലോ അർക്കപ്പൊടിയോ ഇടുക, അതിൻ്റെ അരികിൽ കൂടെ വിത്തിടുക. അങ്ങനെ 4-5 ലെയർ ഇട്ടതിന് ശേഷം നമ്മൾ ഹോൾസ് ഇട്ട് കെട്ടി ഡാർക്ക് റൂമിൽ വെക്കുകയാണ് പതിവ്. അത് പൂർണ്ണ വളർച്ചയെത്താൻ ഏതാണ്ട് 14 ദിവസമാണ് എടുക്കുക. തിരിച്ച് പാൽക്കൂണിനാണെങ്കിൽ അതിനൊരു മെച്യൂരിറ്റിക്ക് കുറച്ചുകൂടെ സമയം വേണം. ഒരു പൂർണ്ണ വളർച്ച, അതായത് സ്പോൺറണ്ണായ ബെഡുണ്ടായി വരാൻ 21 മുതൽ 23 ദിവസങ്ങൾ വരെ എടുക്കും. അപ്പോൾ അത് കഴിഞ്ഞ് പൂർണ്ണ വളർച്ച എത്തിയ ഒരു ബെഡ് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ നമ്മൾ നേടുക മുറിക്കും. ഇപ്പം 4 ലെയറാണെങ്കിൽ 2 ലെയർ കഴിഞ്ഞിട്ട് മുറിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്ന ഒരു പ്രക്രിയ ഉപയോഗിക്കാറുണ്ട്. കേസിംഗ് മിക്സ്ചർ എന്ന് പറയുന്നത് മണ്ണ്, മണല്, വർമി കമ്പോസ് ഒരേ അനുപാതത്തിൽ 20 ഗ്രാം കാൽഷ്യം കാർബണേറ്റും ചേർത്തിട്ട് പുട്ടിന് നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചതിന് ശേഷം പോളിപ്രൊപ്ലിൻ കവറിൽ വെച്ച് 2 മണിക്കൂർ അണുവിമുക്തമാക്കും. അതായത് ഓട്ടോക്ലേവിൽ വെച്ച് 2 മണിക്കൂർ അണുവിമുക്തമാക്കും. ഇത് തണുത്തതിന് ശേഷം മുറിച്ച ബെഡിന് മുകളിൽ ഒരു 1.5 ഇഞ്ച് കനത്തിൽ ഇത് വെക്കും. എന്നുവെച്ചാൽ ആ മിക്സർ അതിന് പുറത്ത് അടിച്ചുറപ്പിക്കാൻ പാടില്ല, ജസ്റ്റ് ഒന്ന് വെക്കാൻ മാത്രമേ പാടുള്ളൂ. അതുവരെ ബെഡിന് വെള്ളം ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. കേസിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിൽ വെള്ളം സ്പ്രേ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മൈസീലിയം, ഈ താഴെയുള്ള

0: മൈസീലിയം മിക്സ്ചറിൽ കൂടെ പറ്റി പിടിച്ച് വളർന്ന് മുകളിലെല്ലാം വളർന്നതിന് ശേഷം ചെറിയ ചെറിയ ഇൻഷ്യൽസ് ഉണ്ടാകാൻ തുടങ്ങും. ഒരുപാട് ഇൻഷ്യൽസ് അതിനകത്ത് ഉണ്ടാകും, മൊട്ടുമാല. പക്ഷേ എല്ലാം പൂർണ്ണ വളർച്ച എത്തത്തില്ല. അപ്പോൾ ഒരു കൂട്ടം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനകത്ത് മൂന്നോ നാലോ ആയിരിക്കും നല്ല വലിപ്പത്തിലുണ്ടാവുക. ഒരു മഷ്റൂം എന്ന് പറയുന്നതിൻ്റെ അതേ രൂപത്തിലായിരിക്കും പാൽക്കൂണുണ്ടാവുക. ചിപ്പിക്കൂണിനെ കാട്ടിയും സ്ട്രക്ചറിൽ ഭയങ്കര വ്യത്യാസമാണ് പാൽക്കൂൺ. എന്നിട്ട് ഈ പാൽക്കൂൺ വളർന്ന് മൂപ്പെത്തിയെന്ന് മനസ്സിലാവുന്നത്
1: അത്
0: ഒരു മൂന്നോ നാലോ ദിവസം
1: നമ്മുടെ
0: ചിപ്പിക്കൂണ്ട് 16 ദിവസം എടുക്കുന്നിടത്ത് ഇവിടെ മിനിമം 28 ദിവസമെങ്കിലും ആദ്യം തുടങ്ങും. ഒരു 31-32 ദിവസം ആവുമ്പോൾ മാത്രമേ നമുക്ക് ആദ്യത്തെ വിളവെടുക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ ഇപ്പൊ നമ്മൾ കണ്ടൊരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, വൈക്കോലും അറക്കപ്പൊടിയും വെക്കുകയാണെങ്കിൽ പാൽക്കൂണിന് ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന അറക്കപ്പൊടിയിലാണ്. റബ്ബറിൻ്റെ അറക്കപ്പൊടിയാണെങ്കിൽ അത്യുത്തമം. അതിനകത്ത് കുറച്ച് തവിടും കൂടെ ചേർത്തിട്ട് മാധ്യമം പരുവപ്പെടുത്തിയിട്ട് ബെഡിടുകയാണെങ്കിൽ നമുക്കൊരു 60 ദിവസം വരെ കണ്ടിന്യൂസ് ആയിട്ട് വിളവ് കിട്ടാറുണ്ട്.
1: പിന്നെ മേഡം, ഇപ്പം കർഷകർ ഈ പെല്ലറ്റ്സും യൂസ് ചെയ്യാറുണ്ടല്ലോ, അപ്പം അത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ ഈ പാൽക്കൂണിന് വേണ്ടി? അതെങ്ങനെയാണ്?
0: പെല്ലറ്റ്സ് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതിനകത്ത് ഞങ്ങളുടെ സാധാരണ സ്റ്റെറിലൈസേഷൻ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എപ്പോഴും നമ്മൾ കൂടുതലും ശാസ്ത്രീയമായി ചെയ്ത് പരീക്ഷിച്ചത് അറക്കപ്പൊടിയാണ്.
1: അപ്പോൾ വൈക്കോലിനെക്കാട്ടിലും നല്ലത് അറക്കപ്പൊടിയാണ് പാൽക്കൂണിന്.
0: പാൽക്കൂണിന് വിളവ് കൂടുതൽ കാലം കിട്ടും, പക്ഷെ ആദ്യത്തെ വിളവ് കിട്ടാൻ ഒരുപാട് സമയമെടുക്കും. അപ്പൊ ആദ്യമായിട്ട് തുടങ്ങുന്ന ഒരു കർഷകൻ ആദ്യം അറക്കപ്പൊടിയിൽ ചെയ്യുകയാണെങ്കിൽ അവരുടെ ഒരു ബുദ്ധിമുട്ട്, അയ്യോ 14 ദിവസം കഴിഞ്ഞിട്ട് വിളവ് വന്നില്ല, ഇതെന്ത് സംഭവിച്ചു, ഞാൻ ചെയ്തില്ല, അപാകതയാണോ, അങ്ങനെ ഒരു സംശയം വരും. അതുകൊണ്ട് ആദ്യമായിട്ട് കൃഷി ചെയ്യുന്ന ഒരാളിനെ എപ്പോഴും നമ്മൾ പറയുക വൈക്കോലിൽ ചെയ്യുക. ആദ്യം ഒന്ന് പഠിച്ചതിന് ശേഷം അറക്കപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ, മരപ്പൊടിയിലേക്ക് ചെയ്യുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും.
1: മേഡം, ഇത് കേസിംഗ് ഇട്ട് കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ കൂണ് മാതിരി വരുമല്ലോ, ആ സമയമൊക്കെ നമ്മൾ ഈ വെള്ളം സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കണം
0: രാവിലെയും വൈകുന്നേരവും ചൂടിൻ്റെ അവസ്ഥ അനുസരിച്ച്. അപ്പം നമുക്ക് അത് കാണുമ്പോൾ അറിയാം കേസിംഗ് മെറ്റീരിയൽ ഉണങ്ങാൻ തുടങ്ങും, അത് പക്ഷേ അത് ഉണങ്ങാൻ പാടില്ല. അപ്പോൾ നമ്മുടെ ഹാൻഡ് സ്പ്രേയർ ഉണ്ടല്ലോ ചെടികൾക്ക് തളിക്കുന്ന, ആ സ്പ്രേയർ ഉപയോഗിച്ച് അതിൻ്റെ മേൾഭാഗത്ത് ഒന്ന് നനച്ചുകൊണ്ട് പോവുക. ഒരുപാട് ഈർപ്പം ആവാനും പാടില്ല. ഒരുപാട് ഈർപ്പം വന്നു കഴിഞ്ഞാൽ ബാക്കി കീടങ്ങളും വരും, രോഗാണുക്കളും വരും. അപ്പോൾ അതിനൊരു
1: നനവ്
0: വേണം. അതായത് ആ മൈസീലിയം ഒന്ന് ഉണങ്ങി
1: പോകാതിരിക്കും. കാൽഷ്യം കാർബോണേറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടല്ലോ ഇതിൽ, അത് വെച്ച് അത് കട്ടിയാവത്തില്ല.
0: 20 ഗ്രാമേ ഇടുന്നുള്ളൂ,
1: കുറച്ചേ ഇടുന്നുള്ളൂ.
0: 1:1:1 റേഷ്യോയിലാണ് നമ്മൾ വെർമി കമ്പോസ്റ്റും മണ്ണും മണലും ചേർക്കുന്നത്. അപ്പം അതിനകത്ത് 20 ഗ്രാം ഒന്നുമല്ല.
1: അങ്ങനെ
0: കട്ടിയാവില്ല, കാരണം നമ്മൾ രാവിലെയും വൈകുന്നേരവും അതിന് ഈർപ്പം കൊടുക്കുന്നുണ്ട്. അത് ധാരാളം മതിയാവും.
1: പിന്നെ ഈ പാൽക്കൂൺ മേഡം സൂചിപ്പിച്ച് 150 ഗ്രാം വരെ വളരുമെന്ന്, അപ്പോൾ അത് ആദ്യത്തെ വിളവെടുക്കുമ്പോൾ കർഷകർ അത്രയും വളരാൻ വെയിറ്റ് ചെയ്യണോ? അത് അതിൻ്റെ ഒരു ഐഡിയ എങ്ങനെ
0: കിട്ടും? വിളവെടുക്കുന്ന സ്റ്റേജ് വളരെ കൃത്യത വേണമെന്നതാണ്. അപ്പോൾ ഒരു മൊട്ടുണ്ടായി കഴിഞ്ഞാൽ 3-4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പൈലിയസ് എന്ന് പറയാം, അതിൻ്റെ ക്യാപ്പ് ഫുള്ളായിട്ട് വിരിഞ്ഞു വരും. പക്ഷേ ആ വെയിറ്റ് വെക്കാൻ അത് നിൽക്കുകയാണെങ്കിൽ ഈ ക്യാപ്പ് തിരിഞ്ഞു മടങ്ങും. ആ തിരിഞ്ഞു മടങ്ങുക എന്ന് വെച്ചാൽ അത് ഓവർ മെച്ചുറായി എന്നാണ് അതിനർത്ഥം. വളർച്ച കൂടിപ്പോയി, അപ്പോൾ അതിനകത്ത് നാരിൻ്റെ അംശം കൂടും. അപ്പോൾ അത് നമുക്കൊരു
1: സോഫ്റ്റ് ആവത്തില്ല, കഴിക്കാൻ
0: സോഫ്റ്റ് ആവത്തില്ല,
1: നാര് മാതിരി തോന്നും,
0: നാര് പോലെ തോന്നും. പക്ഷേ പാൽക്കൂണിന് ചിപ്പിക്കൂണിനെ അപേക്ഷിച്ച് നാരിൻ്റെ അംശം കൂടുതലാണ്. വേവിക്കുമ്പോൾ അത് ചെറിയ കഷ്ണങ്ങളായി തന്നെ കിടക്കും. അതുകൊണ്ട് മാംസപ്രിയർക്ക് വളരെ പ്രിയമുള്ളതാണ് പാൽക്കൂൺ.
1: ഏത് വിഭവം വേണമെങ്കിലും എങ്ങനെയുണ്ടാക്കാം.
0: അപ്പൊ
1: മേഡം പറഞ്ഞ മാതിരി അത് മേളിലോട്ട് മടങ്ങാൻ അനുവദിക്കില്ല, അതിന്റെ മുന്നേ തന്നെ നമുക്കത് ഹാർവെസ്റ്റ് ചെയ്ത് എടുക്കണം.
0: ഹാർവെസ്റ്റ് ചെയ്തെടുക്കും. നമ്മൾ കത്രി വെച്ച് മുറിക്കുകയോ കത്തി വെച്ച് മുറിക്കുകയോ ഒന്നും ചെയ്യരുത്. അതിനെ ഒന്ന് പിടിച്ചിട്ട് ഒന്ന് തിരിച്ച് ഒടിച്ചെടുക്കണം. അതായത് ബാക്കി വരുന്ന മുകുളങ്ങൾക്ക് ഒട്ടും ശല്യമുണ്ടാവാത്ത രീതിയിലായിരിക്കണം ഇതിനെ തിരിച്ച് ഒടിച്ചെടുക്കേണ്ടത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, നമ്മൾ ഇതിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെന്നാ പറയാ, തിരിച്ചെടുക്കുമ്പോൾ ഇത് മൊത്തത്തോടെ ഇങ്ങ് വരും. അപ്പോൾ താഴെ വരുന്ന ബാക്കി വരുന്ന ഇൻഷ്യൽസ് വളരുവാനുള്ള അവസരം കിട്ടില്ല. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. മുറിക്കരുത്, കൈകൊണ്ട് തിരിച്ചെടുക്കുക.
1: അപ്പോൾ ഇത് എത്ര വിളവ് വരെ കിട്ടും? എത്ര ഹാർവെസ്റ്റ് ചെയ്യാൻ?
0: എല്ലാത്തിനും ഒരു മിനിമം 3-4 വിളവ് വരെ കിട്ടും. അത് ഞാൻ പറഞ്ഞല്ലോ, 60 ദിവസം വരെ അതിൻ്റെ സൈക്കിള് പോകുന്നുണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് എല്ലാം ഒരേ സമയത്ത് പൂർണ്ണ വളർച്ച എത്തണം എന്നില്ല. ചിലത് പെട്ടെന്നുണ്ടാവും. ആദ്യത്തെ ഒരു വിളവ് കഴിഞ്ഞ് ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും അടുത്തൊരു വിളവ് ഉണ്ടാവുക. ചില കർഷകർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു 3 വിളവ് കഴിയുമ്പോൾ ആ കേസിംഗ് മെറ്റീരിയൽ അങ്ങ് ജസ്റ്റ് മാറ്റും. മാറ്റിയതിന് ശേഷം

0: വീണ്ടും അതിൻ്റെ പുറത്ത് ഒരു ലെയർ പുതുതായിട്ട് കേസിംഗ് മെറ്റീരിയൽ ഇട്ട് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഇതിനകത്ത് നിന്ന് മുകുളങ്ങൾ വരും, നമുക്ക് അതിനകത്ത് വിളവെടുക്കാം.
1: ഈ പാൽക്കൂടിനെ ബാധിക്കുന്ന പ്രധാന കീടങ്ങളും രോഗങ്ങളും അതൊക്കെ അങ്ങനെയൊക്കെ കീടങ്ങൾ
0: രോഗങ്ങളെല്ലാം ഉണ്ട്. എല്ലായിടത്തും ഏറ്റവും പ്രധാന ശത്രു ട്രൈക്കോഡർമ തന്നെയാണ്.
1: ട്രൈക്കോഡർമ നമ്മൾ മിത്ര കുമിളെന്നാണല്ലോ പറയുന്നത്.
0: കർഷകരുടെ രീതിയിൽ അത് വളരെ ഉപകാരിയും കൂൺ കർഷകർക്ക് ഏറ്റവും വലിയ ഉപദ്രവകാരിയാണ്. കാരണം ഈ ട്രൈക്കോഡർമ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടിൻ്റെ മൈശീലത്തിൻ്റെ കളറും വെള്ളയാണ്, ട്രൈക്കോഡർമയുടെയും കളർ വെള്ളയാണ്. അപ്പോൾ ആദ്യം വെള്ള കളർ മാത്രമേ കാണുള്ളൂ, കുറച്ച് കഴിഞ്ഞാൽ അത് പച്ച നിറമായിട്ട് മാറും. അപ്പോൾ നമ്മുടെ മഷ്റൂമിൻ്റെ മൈസീലത്തിൻ്റെ

0: ഉണ്ടാവും. പിന്നെ അങ്ങനെ ഒരു ബെഡ് കുറച്ച് നാൾ ഈ എല്ലാ ബെഡിൻ്റെയും കൂടി ഇരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്പോർ മതി വളരെ വേഗത്തിൽ വ്യാപിച്ച് എല്ലാ ബെഡുകളെയും നശിപ്പിച്ചു കളയും. അതുപോലെ തന്നെ കീടങ്ങളും വരാറുണ്ട്, ചെറിയ വണ്ടുകൾ, ഈച്ചകൾ, ചിപ്പിക്കൂടിൽ വരുന്ന എല്ലാ ഇതിനകത്തും വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നമ്മൾ കെമിക്കൽസ് ഒന്നും അടിക്കാൻ സാധിക്കാത്തതിനാൽ കീടങ്ങളും രോഗങ്ങളും വരാതെ സൂക്ഷിക്കുക, അതായത് അണുവിമുക്തമായ അന്തരീക്ഷത്തിൽ കൃഷി ചെയ്ത് കീടങ്ങൾ വരാതെ വളരെ സുരക്ഷിതമായി ബെഡുകൾ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടില്ലാതെ പാൽക്കൂൺ കൃഷി കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്.
1: ശുചിത്വം നമുക്ക് നോക്കിയാൽ മതി,
0: ശുചിത്വം നോക്കിയാൽ മതി.
1: അപ്പം മേഡം, ഈ ചിപ്പിക്കൂണും പാൽക്കൂണും മേഡം പറഞ്ഞ് കാലാവസ്ഥ അനുസരിച്ച് ഇച്ചിരി ചൂട് കൂടുതലാണെങ്കിൽ നമുക്ക് പാൽക്കൂണ് എടുക്കാം. പിന്നെ പാൽക്കൂണിൻ്റെ ഒത്തിരി അഡ്വാൻറ്റേജസ് മേഡം പറഞ്ഞ്, സൂക്ഷിപ്പ് കാലാവധി കുറച്ച് അധികമാണ്, ഇപ്പം മാർക്കറ്റിൽ ഡിമാൻഡും നല്ലതുണ്ട്, കാണാനും നല്ലൊരു ഭംഗിയുണ്ട്, നല്ല വെള്ള കളറാണ്
0: അല്ലേ, അതാണ് നമ്മുടെ കേരളക്കാരുടെ ഫസ്റ്റ്
1: ചോയ്സ്. പക്ഷേ ഇതിന് ഏറ്റവും ഒരു പഠിക്കേണ്ട കാര്യം അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കേസിംഗ് ആണ്. കേസിംഗ് ചെയ്യുമ്പം എന്തെങ്കിലും നമ്മൾ തെറ്റായ രീതിയിൽ വേണം കണ്ടിട്ടുണ്ടോ, അങ്ങനെ കർഷകർ ചെയ്യുന്ന അതുകൊണ്ട് ഉൽപ്പാദനം കുറഞ്ഞു പോകുന്നു അങ്ങനെ വല്ലതും കണ്ടിട്ട്?
0: തീർച്ചയായും കണ്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലത്തെ കനം 1.5 ഇഞ്ച്, 1.5 ഇഞ്ച് എന്നുള്ളത് കുറച്ചുകൂടെ കൂടിപ്പോയാൽ മൈസീലെത്തിന് ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും, അപ്പോൾ വിളവ് കിട്ടാൻ വൈകും. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ തിക്നെസ് കൂടിപ്പോവുകയാണെങ്കിൽ അതിനകത്ത് വെള്ളം സ്പ്രേ ചെയ്യുന്നത് ആവശ്യാനുസരണം ലഭിക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഈ മൈസീലിയം ഉണങ്ങിപ്പോവാനുള്ള ചാൻസുകൾ കൂടുതലാണ്, അപ്പോൾ വിളവ് കുറയും.
1: അപ്പോൾ അതിൻ്റെ ഇടുന്നതിൻ്റെ ആ കനം 1.5 ഇഞ്ച് തന്നെ
0: ആയിരിക്കണം,
1: അത് ശ്രദ്ധിക്കാനുള്ള കാര്യമാണ്,
0: തീർച്ചയായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്.
1: പിന്നെ ഈ പാൽക്കൂണിനെ പറ്റിയുള്ള പരിശീലന പരിപാടികളൊക്കെ നിങ്ങൾ നടത്താം?
0: തീർച്ചയായും. വെള്ളാണി കർഷക കോളേജിലെ അഖിലേന്ത്യ കൂൺ ഗവേഷണ പദ്ധതിയിൽ നമ്മൾ ട്രെയിനിങ് നൽകുന്നുണ്ട്. ചിപ്പിക്കൂണിനും പാൽക്കൂണിനും എല്ലാം ചേർത്തിട്ടാണ് അവിടെ ട്രെയിനിങ് നടത്തുന്നത്, വിത്തും അവിടെ ലഭ്യമാണ്.
1: ഡോക്ടർ ഹീര, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പാൽക്കൂൺ കൃഷിയെക്കുറിച്ച് സംസാരിച്ച് വളരെ നന്ദി.
2: പാൽക്കൂണിൻ്റെ വിശേഷങ്ങൾ കേട്ടല്ലോ. വെള്ളായണി കാർഷിക കോളേജിലെ അഖിലേന്ത്യ കൂൺ ഗവേഷണ പദ്ധതിയിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ഹീര ജിയുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ. ഡോക്ടർ ഹീരയുടെ ഫോൺ നമ്പർ പറയാം. 8921514198.

0: സോയിൽ ഹെൽത്ത് കാർഡ്. മണ്ണാണ് കൃഷിയുടെ അടിസ്ഥാന ശക്തി. ആരോഗ്യമുള്ള മണ്ണില്ലാതെ ആരോഗ്യകരമായ വിളയും സ്ഥിരമായ ഉൽപാദനവും സാധ്യമല്ല. ഈ തിരിച്ചറിവോടെയാണ് കേന്ദ്ര സർക്കാർ സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി നടപ്പിലാക്കിയത്. കർഷകർക്ക് അവരുടെ കൃഷിഭൂമിയിലെ മണ്ണിന്റെ ഗുണനിലവാരം മനസ്സിലാക്കി ശാസ്ത്രീയമായി കൃഷി നടത്താൻ സഹായിക്കുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. സോയിൽ ഹെൽത്ത് കാർഡ് വഴി കർഷകർക്ക് അവരുടെ മണ്ണിലെ പോഷകമൂലകങ്ങളുടെ അളവ് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ട് ലഭിക്കുന്നു. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് തുടങ്ങിയ പ്രധാന പോഷകങ്ങളും സൂക്ഷ്മ പോഷകങ്ങളും മണ്ണിന്റെ പി എച്ച് നിലയും ഈ കാർഡിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഏത് വിളയ്ക്ക് എത്ര അളവിൽ വളം വേണമെന്ന് വ്യക്തമായ ശുപാർശകളും നൽകുന്നു. ഈ പദ്ധതി കർഷകർക്ക് നിരവധി നേട്ടങ്ങൾ നൽകുന്നു. അനാവശ്യമായി അധിക വളം ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ സാധിക്കുന്നതിനാൽ കൃഷി ചെലവ് കുറയുന്നു. അതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യനില മെച്ചപ്പെടുകയും വിളവെടുപ്പ് വർദ്ധിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തിൽ ഇത് കൃഷിയെ കൂടുതൽ സുസ്ഥിരവും പരിസ്ഥിതി സൌഹൃദവുമായ മേഖലയാക്കി മാറ്റുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി കാലാവസ്ഥാ സൌഹൃദ കൃഷിയെയും പ്രോത്സാഹിപ്പിക്കുന്നു. മണ്ണിന്റെ ജലധാരാശേഷിയും ഘടനയും മെച്ചപ്പെടുത്തുന്നതിലൂടെ വരൾച്ച പോലുള്ള അവസ്ഥകളെ നേരിടാനുള്ള ശേഷി വർദ്ധിക്കുന്നു. കൂടാതെ ജൈവവളങ്ങളും പച്ചവളങ്ങളും ഉപയോഗിക്കാൻ പദ്ധതി പ്രചോദനം നൽകുന്നു. സോയിൽ ഹെൽത്ത് കാർഡ് ഒരു രേഖ മാത്രമല്ല, കർഷകന്റെ കൃഷിക്ക് ശാസ്ത്രീയ മാർഗനിർദ്ദേശം നൽകുന്ന ഒരു വിശ്വാസയോഗ്യമായ ഉപകരണമാണ്. ഓരോ കർഷകനും തന്റെ മണ്ണിന്റെ ആരോഗ്യനില അറിയുകയും അതനുസരിച്ച് കൃഷി നടത്തുകയും ചെയ്താൽ മാത്രമേ കൃഷിയുടെ ഭാവി സുരക്ഷിതമാകൂ. ഇനി കേരള കാർഷിക സർവകലാശാല നൽകിയ വിളപരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം.
1: സംസ്ഥാനത്ത് കാലവർഷക്കെടുതിക്ക് പിന്നാലെ കർഷകർക്ക് കനത്ത പ്രഹരമായി എൽനിനോ പ്രതിഭാസം രൂപപ്പെടുന്നു. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനപ്രകാരം വരും മാസങ്ങളിൽ മഴ കുറയാനും വരൾച്ച നീണ്ടു നിൽക്കാനും സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ വിള സംരക്ഷണത്തിനായി അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ചുരുക്കത്തിൽ പരിശോധിക്കാം. കേരളത്തിലെ പ്രധാന വിളകൾ നേരിടുന്ന വെല്ലുവിളികളും അടിയന്തിര കർമ്മ പദ്ധതികളും. നെല്ല്. എൽനിനോ കാരണം കാലവർഷം വൈകുമ്പോൾ ഞാറുനടിയിൽ വൈകുന്നതിനും കുറഞ്ഞ കനപ്പ് പൊട്ടലിനും നെന്മണികൾ ശരിയായി നിറയാതിരിക്കാനും കാരണമാകുന്നു. ഇതിന്റെ ഫലമായി വിളവ് കുറയുന്നു. പരിഹാരങ്ങൾ. ഈ സാഹചര്യം നേരിടാൻ സമൂഹ നഴ്സറി ആരംഭിച്ച് ഒരുമിച്ച് വിളയിറക്കാം. നേരിട്ടുള്ള നെൽവിത്ത് വിതയ്ക്കൽ രീതികൾ സ്വീകരിക്കുക. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. മണ്ണിൽ ഈർപ്പം സംരക്ഷിക്കാനുള്ള നടപടികളെടുക്കുക. തെങ്ങ്. കാലവർഷത്തിലെ കുറവും മണ്ണിലെ ഈർപ്പക്കുറവും പെൺപൂക്കൾ കൊഴിയുന്നതിനും കുറഞ്ഞ കായ്പിടുത്തത്തിനും ഇളനീർ പൊഴിച്ചിലിനും ഇടയാക്കുന്നു. ഇത് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടാകും. ഇതിന് പരിഹാരമായി തെങ്ങിന് തടം മൂടൽ, തുള്ളിനന, തടത്തിൽ തൊണ്ടുകുഴിച്ചിടൽ, മഴവെള്ള സംഭരണം എന്നിവയിലൂടെ ഈർപ്പം നിലനിർത്തുക. കുരുമുളക്. മഴ കുറവനുഭവപ്പെടുമ്പോൾ കുരുമുളക് ചെടികൾ കുറഞ്ഞ രീതിയിൽ മാത്രം

0: പൂവിടുകയും തിരികൊഴിച്ചിൽ, കുറഞ്ഞ കായ്പിടുത്തം എന്നിവ ഉണ്ടാവുകയും ചെയ്യുന്നു. കുരുമുളക് വള്ളികളുടെ ചുവട്ടിൽ പുതയിടുക, തോട്ടങ്ങളിൽ തണൽ ക്രമീകരിക്കൽ, തുള്ളിനന സംവിധാനം എന്നീ മാർഗങ്ങളിലൂടെ ഈ പ്രതിസന്ധി മറികടക്കാം. വാഴ. വളർച്ചാഘട്ടങ്ങളിലുണ്ടാകുന്ന ജലക്ഷാമം വാഴക്കുലകളുടെ മോശം വളർച്ചയ്ക്കും വലിപ്പം കുറഞ്ഞ പഴങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. പരിഹാരമാർഗങ്ങളായി തുള്ളിനന ഉറപ്പാക്കുക, ചുവട്ടിൽ പുതയിടുക, വരണ്ട കാറ്റിൽ വാഴകൾ ഒടിഞ്ഞു വീഴാതിരിക്കാൻ കൃത്യമായി താങ് നൽകുക എന്നിവ ചെയ്യണം. ഇഞ്ചി, മഞ്ഞൾ. മഴ വൈകുന്നതും ഈർപ്പമില്ലായ്മയും ഇഞ്ചിയുടെ കിഴങ്ങ് വളർച്ചയെ സാരമായി ബാധിക്കുകയും ഉൽപാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. പരിഹാരങ്ങൾ: ഉയർന്ന തടങ്ങൾ, പച്ചിലകളും മറ്റവശിഷ്ടങ്ങളും ഉപയോഗിച്ച് ജൈവ പുതയിടൽ, ആവശ്യാനുസരണം നനയ്ക്കുക. റബ്ബർ. ഉയർന്ന താപനിലയും മണ്ണിലെ ഈർപ്പമില്ലായ്മയും റബ്ബർ പാൽ ഉൽപാദനം കുറയ്ക്കുന്നു. ഇതിനെ ചെറുക്കാൻ തടം മൂടൽ, പുതവിളകൾ വളർത്തുക, ചെറിയ തോട്ടങ്ങളിൽ ആവശ്യാനുസരണം നനച്ചുകൊടുക്കുക എന്നിവ ചെയ്യേണ്ടതാണ്. പച്ചക്കറികൾ. ജലക്ഷാമം മൂലം പച്ചക്കറികളിൽ വളർച്ചക്കുറവ്, പൂക്കൊഴിച്ചിൽ, വിപണി മൂല്യമുള്ള വിളവിൽ കുറവ് എന്നിവയുണ്ടാകുന്നു. ഹ്രസ്വകാല വിളകൾ തിരഞ്ഞെടുക്കുക. തുള്ളിനന അല്ലെങ്കിൽ മൺകുടം ഉപയോഗിച്ചുള്ള നന, പുതയിടൽ, ജൈവവളപ്രയോഗം, ഹൈഡ്രോജെല്ലുകളുടെ ഉപയോഗം, വെള്ളത്തിൽ ലയിക്കുന്ന വളങ്ങളുടെ പത്രപോഷണം എന്നീ മാർഗങ്ങൾ സ്വീകരിക്കുക. കാപ്പി. പൂമഴയുടെ കുറവ് കാരണം മോശം കായ്പിടുത്തവും വിളവ് കുറവും ഉണ്ടാകുന്നു. സംരക്ഷണ നന, പുതയിടൽ, തണൽ ക്രമീകരണം എന്നിവ അവലംബിക്കുക. ചായ. ഉയർന്ന താപനിലയും വരൾച്ചയും തളിരിലകളുടെ വരവ് കുറയുന്നതും പച്ചില ഉൽപ്പാദനം കുറയുകയും ചെയ്യുന്നു. പുതയിടൽ, തുള്ളിനന, പ്രൂണിംഗ് ക്രമീകരണം എന്നീ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.
1: ഇനി പരിപാടിയുടെ തുടക്കത്തിൽ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതായിരുന്നു: തഞ്ചാവൂർ വാട്ടം ഏത് കാർഷിക വിളയെയാണ് ബാധിക്കുന്നത്? ഉത്തരം: തെങ്ങിനെ ബാധിക്കുന്ന ഒരു രോഗമാണ് തഞ്ചാവൂർ വാട്ടം.
2: വയലും വീടും പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം 695014 എന്ന മെയിൽവിലാസത്തിലോ വയലും വീടും AIRTVM@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ അറിയിക്കാവുന്നതാണ്. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം M. നിസാമുദ്ദീൻ.

0: വയലും വീടും സമാപിക്കുന്നു.
1: ആകാശവാണി തൃശൂർ. ഇന്ന് രാത്രി 9:30 മധുര ഗീതങ്ങളുടെ അമരഗായിക, ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് പ്രണാമമർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി. ഇന്നു രാത്രി 9:30 മധുര ഗീതങ്ങളുടെ അമരഗായിക.

ആകാശവാണി തൃശൂർ ഗ്രാമക്ഷേമ വാർത്തകൾ. കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി കണക്ഷൻ എടുക്കുന്നതിന് കണക്ഷൻ എടുക്കുന്ന ആളിന്റെ തിരിച്ചറിയൽ കാർഡും കണക്ഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ രേഖയും മാത്രം ഹാജരാക്കി വൈദ്യുതി കണക്ഷന് അപേക്ഷിക്കാം. KSEB ഉദ്യോഗസ്ഥൻ പരിശോധന നടത്തുമ്പോൾ കണക്ഷൻ കാർഷിക ആവശ്യത്തിനാണെന്ന് ബോധ്യപ്പെടണം. കൃഷിവകുപ്പിൽ നിന്നോ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്നോ ഉള്ള പ്രത്യേക രേഖയുടെ ആവശ്യമില്ല. ആവശ്യമായ കുറഞ്ഞ സ്ഥലത്തിന് മുകളിലാണെന്നും കൃഷി ആവശ്യത്തിനാണെന്നും കാണിച്ചുള്ള ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെ സർട്ടിഫിക്കറ്റിന്റെ അഭാവത്തിൽ സർക്കാരിന്റെ സബ്സിഡി 85 പൈസ പെർ യൂണിറ്റ് അവകാശപ്പെടില്ലെന്ന് കണക്ഷൻ എടുക്കുന്നവർ വെള്ള പേപ്പറിൽ എഴുതി നൽകേണ്ടതുണ്ട്. സാധാരണ ജലസേചനത്തിനുള്ള കാർഷിക കണക്ഷനും കന്നുകാലി ഫാമുകൾ, പൌൾട്രി ഫാമുകൾ തുടങ്ങിയവയ്ക്കുള്ള കാർഷിക കണക്ഷനും ഈ ഇളവ് ലഭിക്കും. മുയൽ, പന്നി ഫാമുകൾ, ഹാച്ചറികൾ, പട്ടുനൂൽ പുഴുവളർത്തൽ കേന്ദ്രങ്ങൾ, പുഷ്പ ടിഷ്യൂ കൾച്ചർ, സസ്യ കൂൺ നഴ്സറികൾ, മത്സ്യഫാമുകൾ, ചീനവല, ക്ഷീര സഹകരണ സംഘങ്ങൾ, റബ്ബർ ഷീറ്റ് മെഷീൻ ഹൌസ് തുടങ്ങിയ കാർഷിക സംരംഭങ്ങൾക്ക് LT/VB താരിഫിൽ കണക്ഷൻ ലഭ്യമാണ്. വാണിജ്യ കൃഷിയിലേക്ക് സജീവമായി വരുന്ന കർഷകർ, കാർഷിക കൂട്ടായ്മകൾ, കാർഷിക ഉൽപ്പാദക സംഘടനകൾ, കാർഷിക സംരംഭകർ, പ്രവർത്തന കയറ്റുമതിക്കാർ, കാർഷിക സ്റ്റാർട്ടപ്പുകൾ എന്നിവയ്ക്ക് വിവിധ കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി ആവശ്യമായ കൃഷിഭൂമി ലഭിക്കുവാൻ കഴിഞ്ഞാൽ ആയത് നമ്മുടെ കാർഷിക വികസനത്തിന് വളരെ സഹായകരമാകും. ഈ ലക്ഷ്യം നേടിയെടുക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് നവോധൻ പദ്ധതി. ന്യൂ അഗ്രികൾച്ചർ വെൽത്ത് ഓപ്പർച്യൂണിറ്റീസ് ഡ്രൈവിംഗ് ഹോർട്ടിക്കൾച്ചർ ആൻഡ് അഗ്രി ബിസിനസ് നെറ്റ്വർക്കിംഗ്. കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയുടെ സാങ്കേതിക കാര്യങ്ങളുടെ നിർവഹണത്തിനായി കേരള അഗ്രോ ബിസിനസ് കമ്പനി കാപ്കോയെ SPV ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഭൂവുടമകൾ, കാർഷിക സംരംഭകർ എന്നിവയ്ക്കുള്ള ഓൺലൈൻ ഏകജാലക സംവിധാനവും തുടർ നടപടികളും ഭൂവുടമകൾ, കർഷക സംരംഭകർ എന്നിവർക്കൊപ്പം കൃഷി സഹകാരി സേവന ഉടമ്പടിയിലെ പങ്കാളിത്തം, പരിശോധനയും അംഗീകാരവും കാപ്കോയുടെ മേൽനോട്ടത്തിലാണ്. capco.co.in എന്ന കാപ്കോയുടെ വെബ്സൈറ്റ് മുഖേന നവോധൻ പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെ അഗ്രികൾച്ചർ ടെക്നോളജി മാനേജ്മെന്റ് ഏജൻസി 2026-27 പദ്ധതിയുടെ ഭാഗമായി മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ മികച്ച കർഷകർക്കുള്ള അവാർഡുകൾക്ക് അപേക്ഷ ക്ഷണിച്ചു. ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എറിയാട്, എടവിലങ്ങ്, ശ്രീനാരായണപുരം, മതിലകം, പെരിഞ്ഞനം, കയ്പമംഗലം, എടത്തിരുത്തി എന്നീ പഞ്ചായത്തുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാം. വ്യത്യസ്ത വിഭാഗങ്ങളിലായി ആകെ 5 അവാർഡുകളാണ് നൽകുന്നത്. സമ്മിശ്ര കർഷകൻ, വിളാധിഷ്ഠിത കർഷകൻ, മികച്ച കർഷകൻ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. അപേക്ഷകർ ബന്ധപ്പെട്ട പഞ്ചായത്ത് പരിധിയിലുള്ളവരും സ്വന്തം ഉടമസ്ഥതയിലോ പാട്ടത്തിനെടുത്തതോ ആയ കുറഞ്ഞത് 50 സെന്റ് ഭൂമിയിൽ കൃഷി ചെയ്യുന്നവരും ആയിരിക്കണം. തങ്ങൾ താമസിക്കുന്നതോ കൃഷി ചെയ്യുന്നതോ ആയ പഞ്ചായത്ത് പരിധിയിലെ കൃഷിഭവനുകളിലാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നാളെ വരെ അപേക്ഷകൾ സ്വീകരിക്കും. അപേക്ഷാ ഫോമിനും കൂടുതൽ വിവരങ്ങൾക്കുമായി അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9383471448, മറ്റൊരു നമ്പർ 0480285280. ഗ്രാമക്ഷേമ വാർത്തകൾ സമാപിച്ചു.

0: ആകാശവാണി തൃശൂർ. മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനിയനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മഹത്തായ സംഭാവനകളെ ആദരിക്കേണ്ടത് ഓരോ പൌരന്റെയും കടമയാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നായർ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസം, സാമൂഹിക പരിഷ്കരണം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച ശ്രീ മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹിക പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി അനുസ്മരിച്ചു.
2: It stands as a living tribute to a visionary whose ideals extend beyond the boundaries of caste, region and religion and whose life continues to illuminate the path of social justice, equality and service to the nation and the society. His remarkable life was devoted to the upliftment of the society through education, social reform, self-reliance and community service.
1: ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. പിന്നണി ഗായിക എസ് ജാനകിയുടെ വിയോഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ദുഃഖം രേഖപ്പെടുത്തി. അവരുടെ കാലാതീതമായ സംഗീതം അമൂല്യമായി നിലകൊള്ളുമെന്ന് രാഷ്ട്രപതി അനുസ്മരിച്ചു. വിയറ്റ്നാമിലെ ഫുകോക് ദ്വീപിന് സമീപം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യൻ പൌരന്മാരുടെ മൃതദേഹങ്ങൾ തുടർ നടപടികൾക്കായി ഹോച്ചുമിൻ സിറ്റിയിലേക്ക് മാറ്റിയതായി വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി. ആവശ്യമായ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ എത്രയും വേഗം ഇന്ത്യയിലെത്തിക്കുമെന്ന് എംബസി വ്യക്തമാക്കി. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൌരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഗുജറാത്തിൽ അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷന്റെ 405 കോടി രൂപയുടെ നിരവധി വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിർവഹിച്ചു. ഏക് പേഡ് മാ കെ നാം യജ്ഞത്തിന്റെ ഭാഗമായി ബൃഹത്തായ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ പരിപാടിക്കും ശ്രീ ഷാ തുടക്കം കുറിച്ചു. കാർബൺ പുറന്തള്ളൽ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന നെറ്റ് സീറോ ലക്ഷ്യം രാജ്യം 2070 കൈവരിക്കുമെന്ന് കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ വൃക്ഷമിത്ര പരിപാടിയിലും പര്യാവരൺ സംരക്ഷൺ സങ്കൽപ് ചടങ്ങിലും പങ്കെടുക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ആഗോള താപനത്താൽ ഭൂമിയുടെ ശരാശരി താപനിലയിലുണ്ടാവുന്ന വർധന കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഗുരുതരമായ മുന്നറിയിപ്പാണെന്നും ശ്രീ ചൌഹാൻ വ്യക്തമാക്കി.
3: പൃഥ്വി കാ ഔസത് താപമാൻ 1900 കി തുലനാമേ 1.5 ഡിഗ്രി സെന്റിഗ്രേഡ് ബഡ് ചുക്കാ ഹേ ഓർ വൈജ്ഞാനിക് ഇസെ ജൽവായു പരിവർത്തൻ കി ഗംഭീർ ചേതാവനി മാൻതെ ഹേ. ഭാരത് നേ ജോ പ്രധാനമന്ത്രി ജി കേ നേതൃത്വ മേ തയ് കിയാ 1.5 ഡിഗ്രി തക് സീമിത് രഖനേ കേ ലിയേ പേരിസ് സംജോതേ കേ തഹത് പ്രയാസോ കേ തഹത് ഭാരത് നേ വർഷ 2070 തക് നെറ്റ് സീറോ മത്ലബ് കാർബൺ ഉത്സർജൻ കോ ശൂന്യ കർനേ കാ ലക്ഷ്യ രഖാ ഹേ.

0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം നാളെ മുതൽ ഈ മാസം 17 വരെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകിയുള്ളതാണ് സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി സെപ്റ്റംബർ 10 മുതൽ സ്വച്ഛ സാഗർ, സുരക്ഷിത് സാഗർ, തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യ കണക്കെടുപ്പ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അഗാധമായ ദുഃഖം രേഖപ്പെടുത്തി. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉന്നതിയിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ ഥാനിയെന്ന് ശ്രീ മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. മൂന്നാർ മലനിരകളിൽ വീണ്ടും നീലക്കുറിഞ്ഞി വസന്തമെത്തുന്നു. 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞികളാണ് ഇത്തവണ ചൊക്കർമുടി, മീശപ്പുലിമല ഉൾപ്പെടെയുള്ള മേഖലകളിൽ വിരുന്നെത്തുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
2: ചക്രമുടി മലനിരകളിൽ ഇതിനകം തന്നെ ചിലയിടങ്ങളിൽ കുറിഞ്ഞികൾ പൂത്തു തുടങ്ങിയിട്ടുണ്ട്. സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളോടെ ഈ മലനിരകൾ പൂർണ്ണമായും നീലക്കടലായി മാറുമെന്നാണ് പ്രതീക്ഷ. ഈ മേഖലകളിൽ സന്ദർശകർക്കായി പ്രത്യേക സുരക്ഷ ഉറപ്പാക്കും. വിനോദസഞ്ചാരികളുടെ ബാഹുല്യം നിയന്ത്രിക്കുന്നതിനായി മൊബൈൽ ആപ്പ് വഴി സ്ലോട്ട് ബുക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. പരിസ്ഥിതി ലോല പ്രദേശമായ മീശപ്പുലിമലയുടെ സംരക്ഷണത്തിനായി സന്ദർശകർക്കും വാഹനങ്ങൾക്കും നിയന്ത്രണമുണ്ടാകും. വനംവകുപ്പും ടൂറിസം വകുപ്പും ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളെ ഏകോപിപ്പിച്ചാണ് വിപുലമായ ഒരുക്കങ്ങൾ നടത്തുന്നത്.
0: വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ ഇന്ന് രാത്രി 8:30 നടക്കുന്ന മത്സരത്തിൽ ലോക ഒന്നാം നമ്പർ താരം യാനിക് സിന്നർ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. നിലവിലെ ലോക ജേതാവ് അർജന്റീനയും ഇംഗ്ലണ്ടും ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് പുലർച്ചെ നടന്ന ക്വാർട്ടർ ഫൈനലിൽ അർജന്റീന സ്വിറ്റ്സർലൻഡിനെയും ഇംഗ്ലണ്ട് നോർവേയെയും പരാജയപ്പെടുത്തി. വ്യാഴാഴ്ചയാണ് ഇംഗ്ലണ്ട് അർജന്റീന സെമി ഫൈനൽ. ബുധനാഴ്ച നടക്കുന്ന ആദ്യ സെമി ഫൈനലിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. വയനാട് കള്ളാടിയിലെ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 8. ഇന്ന് നടത്തിയ തിരച്ചിലിൽ ഹിമാചൽ സ്വദേശി വിക്രം റാണയുടെ മൃതദേഹം കണ്ടെത്തി. കൺസ്ട്രക്ഷൻ മാനേജറാണ് വിക്രം റാണ. കേരളത്തിൽ +1 പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് നാളെ മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും നാളെ hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിർമ്മാണ മേഖലയിൽ പരിസ്ഥിതി സൌഹൃദ സാങ്കേതിക വിദ്യകൾ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകത ഉയർത്തിക്കാട്ടി കേന്ദ്രമന്ത്രി മനോഹർലാൽ. ന്യൂഡൽഹിയിൽ കേന്ദ്ര പൊതുമരാമത്ത് വകുപ്പിന്റെ 172 സ്ഥാപക ദിനാചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഫ്ഗാനിസ്ഥാൻ കൃഷിമന്ത്രി മൌലവി അദാവുള്ള ഒമരിയുടെ 6 ഇന്ത്യൻ സന്ദർശനം സമാപിച്ചു. ഉന്നതതല പ്രതിനിധി സംഘവും അഫ്ഗാൻ മന്ത്രിക്കൊപ്പം ഉണ്ടായിരുന്നു. സന്ദർശനത്തിനിടെ കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ചിരാഗ് പാസ്വാൻ, പവിത്ര മാർഗരേറ്റ എന്നിവരുമായി അഫ്ഗാൻ മന്ത്രി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് അസം, മേഘാലയ, ബീഹാർ, ഉപ ഹിമാലയൻ, പശ്ചിമബംഗാൾ, സിക്കിം എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. അരുണാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിലും ശക്തമായ മഴ തുടരും. ജമ്മുകാശ്മീർ, ജാർഖണ്ഡ്, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഒഡീഷ, പഞ്ചാബ്, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിലും സമാനമായ കാലാവസ്ഥയായിരിക്കും. റഷ്യയുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലയിൽ യുക്രൈൻ നടത്തിയ വ്യോമാക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു, 3 പരിക്കേറ്റു. പാർപ്പിട സമുച്ചയങ്ങൾക്കും വീടുകൾക്കും കേടുപാട് സംഭവിച്ചതായി റഷ്യ സ്ഥിരീകരിച്ചു. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു മന്നത്ത് പത്മനാഭനെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 10 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തി, ഒരാൾക്കായി തെരച്ചിൽ തുടരുന്നു. പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട നൽകി രാജ്യം. കർണാടകയിലെ കനീനഹുണ്ടിയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്

0: നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് സന്ദർശനം നാളെ മുതൽ. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനമുന്നേറ്റമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനലിൽ ഇന്ന് യാനിക് സിന്നർ അലക്സാണ്ടർ സ്വരേവിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി തൃശൂർ. ശ്രോതാക്കൾക്കൊപ്പം ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
2: മഴക്കാലത്തിന്റെ മധുരവും മഴക്കാലത്തിന്റെ ആർദ്രതയും കേരളക്കര മുഴുവൻ അനുഭവിക്കുന്ന ഈ സമയത്ത് ആകാശവാണിയുടെ സ്റ്റുഡിയോയിലിരുന്ന് ഈ ഇളം തണുപ്പിൽ ശ്രോതാക്കളുമായി സംവദിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങളാണ് ഞങ്ങളുടെ മനസ്സിൽ വരുന്നത്. കേരളക്കര വിട്ടുപോകുന്നവർക്കൊക്കെ മഴയെന്നാൽ ഒരു ഗൃഹാതുര സ്മൃതിയുടെ ബാക്കി പത്രം തന്നെയാണ്. ബാക്കി ഒരു കാലാവസ്ഥയ്ക്കും ഇല്ലാത്ത ആർദ്രത മഴക്കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. എന്താണ് ഇപ്പോൾ ശ്രോതാക്കളോട് പറയാൻ തോന്നുന്നത്?
3: ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ മഴയുടെ നനുത്ത സ്പർശവും ആർദ്രതയുമെല്ലാം എക്കാലത്തും മലയാളിയെ സംബന്ധിച്ചിടത്തോളം ഗൃഹാതുരമായ ഓർമ്മയാണ്, ഉണർവാണ്. അതുപോലെ തന്നെയാണ് ആകാശവാണിയുടെ ഓരോ പരിപാടിയും മലയാളിയെ സംബന്ധിച്ചിടത്തോളം. ഓരോ ഋതുക്കളിലും ആകാശവാണി ഒരുക്കുന്ന പരിപാടികളിലും അതേ ആർദ്രതയും പുതുമയും ഉണ്ട്. കർക്കിടകമാസം അടുത്തെത്തി, അതുമായി ബന്ധപ്പെട്ട പുതിയ പരിപാടികൾ ഇനിയുള്ള ദിവസങ്ങളിൽ ആകാശവാണിയുടെ പ്രക്ഷേപണത്തിൽ ഉണ്ടാകും.
2: രാമായണ മാസമായതിനാൽ തന്നെ രാമായണവുമായി ബന്ധപ്പെട്ട ഒരുപാട് പരിപാടികൾ നമ്മൾ ഒരുക്കുന്നുണ്ട് അല്ലേ?
3: പ്രഭാതവന്ദനത്തിൽ രാമായണ പാരായണം ഉണ്ടാകും. 7 മണിക്ക് രാമായണ പൊരുളുണ്ടാകും. മറ്റു പരിപാടികളിലും അതുപോലെയുള്ള വ്യത്യസ്തതകൾ ഉൾക്കൊള്ളിക്കാൻ പരമാവധി ശ്രമിക്കാം.
2: ആരോഗ്യ സംബന്ധമായ പരിപാടികളിലാണെങ്കിൽ ആയുർവേദത്തിന്റെ മാസമാണ് കർക്കിടകം എന്ന് നമ്മൾ പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ ആരോഗ്യക്കുറിപ്പുകളിലും സ്വാസ്ഥ്യത്തിലും ഒക്കെ ആയുർവേദവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പരമാവധി ഉൾപ്പെടുത്താൻ നമുക്ക് ശ്രമിക്കാമല്ലേ?
3: തീർച്ചയായും. കർക്കിടകം പൊതുവെ പഞ്ഞമാസം എന്ന് പറയാറുണ്ടെങ്കിലും ആരോഗ്യകാര്യത്തിൽ കൂടുതൽ നവീകരണം ഉൾപ്പെടുത്തേണ്ട ഒരു കാലമായിട്ടാണ് ആയുർവേദം ഈ കാലഘട്ടത്തെ കണക്കാക്കുന്നത് അല്ലേ?
2: അതെ. അതുകൊണ്ട് തന്നെ ആരോഗ്യ കുറിപ്പുകളിൽ നിരവധി ആയുർവേദ ഡോക്ടർമാരുടെ പ്രഭാഷണങ്ങളും മറ്റും ഒരുക്കാനായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കർക്കിടക മാസത്തിന്റെ ധന്യതയായി ചൂണ്ടിക്കാണിക്കാറ് രാമായണ ശീലുകളുടെ മനോഹാരിത തന്നെയാണ്. പ്രഭാതവന്ദനത്തിൽ രാമായണത്തിന്റെ ശീലുകളുമായി നമുക്ക് ഓരോ ദിവസത്തെയും ധന്യമാക്കാം.
3: തീർച്ചയായും. രാമായണ പാരായണം ഉണ്ടാകും എല്ലാ ദിവസവും രാവിലെ പ്രഭാതവന്ദനത്തിൽ. ഇനി നമുക്ക് കത്തുകളിലേക്ക് കടക്കാം.
2: കർക്കിടക മാസത്തിന് മുന്നേ തന്നെ നമ്മുടെ മഴക്കാലം ആരംഭിച്ചതുകൊണ്ട് ജാഗ്രതയിലും ആരോഗ്യക്കുറിപ്പുകളിലും ഒക്കെ അത്തരം പരിപാടികൾ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്.
3: മഴക്കാല രോഗങ്ങൾക്കെതിരെയുള്ള ജാഗ്രതയും പ്രതിരോധ മാർഗങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിരുന്നു.
2: അതുമായി ബന്ധപ്പെട്ട് നിരവധി കത്തുകളും വന്നിട്ടുണ്ട്. അവയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് ഇങ്ങനെ എഴുതുന്നു. മഴക്കാലത്ത് പാലിക്കാം പരിസര ശുചിത്വം, കിണർ ക്ലോറിനേഷൻ, വ്യക്തി ശുചിത്വം, പരിസര ശുചിത്വം തുടങ്ങി രോഗങ്ങളുടെ കാലമായ മഴക്കാലത്തെ എങ്ങനെ ആരോഗ്യകരമാക്കി മാറ്റാം എന്ന് ഹരിതം പരിപാടിയിലൂടെ കേട്ടു. അവതരിപ്പിച്ച അഞ്ജു പി അർജുനന് അഭിനന്ദനങ്ങൾ. അദ്ദേഹം ആരോഗ്യക്കുറിപ്പുകളെക്കുറിച്ചും അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ആചാരി തിരുവത്ര ഇങ്ങനെയാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. പലതരം അസുഖങ്ങൾ പിടിപെട്ടുകൊണ്ടിരിക്കുന്ന സമയമാണിത്. കടുത്ത ക്ഷീണം, പനി തുടങ്ങിയവയൊക്കെ മനുഷ്യന് ഭീഷണിയായിരിക്കുകയാണ്. 7-ാം തീയതി രാവിലെ 7:50 പ്രക്ഷേപണം ചെയ്ത ആരോഗ്യക്കുറിപ്പുകളിൽ ഡോക്ടർ കെ ജി വിശ്വനാഥൻ വൈറൽ പനിയുടെ കാരണങ്ങളെക്കുറിച്ച് വിശദീകരിച്ചത് ഏറെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിച്ചു. ആരോഗ്യക്കുറിപ്പുകളിൽ മഴക്കാലത്ത് ശ്രദ്ധിക്കാൻ എന്ന പ്രഭാഷണം YS പൗർണമി ചെയ്തത് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് CS സുബ്രഹ്മണ്യൻ പൂങ്കുന്നത്ത് നിന്ന് എഴുതിയിരിക്കുന്നു. ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഡോക്ടർ സജ്ന MV വിശദമാക്കിയത് ജാഗ്രതയിൽ കേട്ടു. നല്ല ഒരു പരിപാടിയായിരുന്നു. ജാഗ്രത തയ്യാറാക്കിയ ജയ CRന് പ്രത്യേകം നന്ദി അറിയിച്ചിരിക്കുന്നു. മുരളി മേലേപ്പാട്ട് എടപ്പാൾ. ചന്ദ്രിക നാരായണൻ കാര്യാട്ടുകരയിൽ നിന്ന് മഴക്കാല രോഗങ്ങളുമായി ബന്ധപ്പെട്ട ആരോഗ്യ പരിപാടിയെക്കുറിച്ചും ജാഗ്രതയെക്കുറിച്ചും ഒക്കെ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ജലജന്യ രോഗങ്ങൾക്കെതിരെയുള്ള പ്രതിരോധ മാർഗങ്ങളെക്കുറിച്ച് ഡോക്ടർ സജ്ന MV സംസാരിച്ചത് ഏവർക്കും ഉപകാരപ്രദമായിരുന്നു എന്നും അവർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര മറ്റൊരു ആരോഗ്യക്കുറിപ്പിനെക്കുറിച്ചാണ്. അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. 9-ാം തീയതി സ്വയം പരിചരണത്തിനായുള്ള മാർഗങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ

0: ആരോഗ്യക്കുറിപ്പുകൾ വിജ്ഞാനപ്രദമായിരുന്നു. ഗാനസന്ദേശം, തൊഴിൽ വാർത്ത, ചലച്ചിത്ര ഗാനങ്ങൾ, ചോദ്യമുത്തരം, ചിന്താവിഷയം തുടങ്ങി എല്ലാ പരിപാടികളും രാവിലെ തന്നെ ഉണർവ് നൽകുന്ന പരിപാടികളാണ്. ആരോഗ്യക്കുറിപ്പുകളിൽ സ്വയം പരിചരണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് YS പൗർണമി തയ്യാറാക്കിയ പ്രഭാഷണം അവസരോചിതം. തിരക്ക് പിടിച്ച ജീവിതത്തിൽ പ്രത്യേകിച്ചും പ്രവാസികളിൽ പലരും ജീവിക്കാൻ തന്നെ മറന്നുപോയവരാണ്. ജോലി സമ്മർദ്ദവും ഉറക്കക്കുറവും ഇവിടെ പ്രധാന വില്ലന്മാരാണ്. അടുത്ത കാലത്തായി പ്രായഭേദ വ്യത്യാസമില്ലാതെ കുഴഞ്ഞു വീണുള്ള മരണം കൂടുതലായി സംഭവിക്കുന്നുണ്ട്. ഞാനുൾപ്പെടെ പലരും സ്വയം ആരോഗ്യം നോക്കാൻ സമയമില്ലാതെ, അതിലുപരി അതിനുവേണ്ടി സമയം കണ്ടെത്താതെ നെട്ടോട്ടമോടുന്നു. ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയായിരുന്നു അന്നത്തെ ആരോഗ്യക്കുറിപ്പുകൾ. നന്ദി അറിയിക്കുകയാണ് റസാഖ് ആലപ്പാട് ദുബായിൽ നിന്ന്. പെരിങ്ങര രാമൻ നമ്പൂതിരി വെങ്കിടങ്ങിൽ നിന്ന് ഇങ്ങനെയാണ് അഭിപ്രായം അറിയിച്ചിരിക്കുന്നത്. എല്ലാ ദിവസവും പ്രഭാതത്തിൽ സുഭാഷിതം മുതൽക്കാണ് ഒരു ദിവസം തുടങ്ങുന്നത്. ആശയങ്ങളിൽ വൈചിത്രം കൊണ്ടും അവതരണ ഭംഗി കൊണ്ടും നല്ല നിലവാരം പുലർത്തുന്നവ തന്നെയാണ് എല്ലാ പരിപാടികളും. ഉഷമലരിയും ഏറെ ഇഷ്ടം. YS പൗർണമി അവതരിപ്പിക്കുന്ന ആരോഗ്യക്കുറിപ്പുകൾ ആശയ വൈപുല്യം കൊണ്ടും അവതരണ മികവുകൊണ്ടും ശ്രോതാക്കളെ ബോധവാന്മാരാക്കുന്നു. ഉച്ചകഴിഞ്ഞ് 2:30 സ്വരസാഗരം അധികവും മൺമറഞ്ഞുപോയ അധികായന്മാരുടേത് തന്നെ എന്ന നിലയിൽ എന്നെ ധാരാളം ആകർഷിക്കാറുണ്ട്. രാത്രി മായാമുദ്രകൾ എന്ന പരിപാടിയും ഏറെ മെച്ചപ്പെട്ടതാണ് എന്ന് പെരിങ്ങര രാമൻ നമ്പൂതിരി എഴുതിയിരിക്കുന്നു. 30 കഴിഞ്ഞാൽ പിന്നെ പലർക്കും പലതരത്തിലുള്ള അസുഖങ്ങളാണ് പിടിപെടുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളിൽ പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോൾ എന്നിത്യാദി രോഗങ്ങളാണ് പലപ്പോഴും. 30 കഴിഞ്ഞ സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് ആരോഗ്യക്കുറിപ്പുകളിൽ ഉണ്ടായ ചെറുവിവരണം വളരെ നന്നായിരുന്നു എന്ന് ആചാരി തിരുവത്ര അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ആരോഗ്യ പരിപാടികളിൽ സ്വാസ്ഥ്യം പരിപാടിയെക്കുറിച്ചും ധാരാളം കത്തുകൾ വന്നിട്ടുണ്ട്. വ്യാപകമാകുന്ന വൃക്കരോഗങ്ങൾ എന്ന വിഷയത്തെക്കുറിച്ച് July 4 ശനിയാഴ്ച പുലരിപ്പൂക്കളിലെ സ്വാസ്ഥ്യത്തിൽ കേട്ട പ്രഭാഷണം ശ്രദ്ധേയമായി തോന്നി എന്ന് പ്രൊഫസർ മുളങ്ങുന്നത്തുകാവ് കൃഷ്ണൻ നമ്പ്യാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ഇക്കാലത്ത് വൃക്കരോഗങ്ങൾ വളരെയധികം ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പ്രത്യേകിച്ച് പല പ്രായക്കാരിലും ഇത് അനുഭവപ്പെടുന്നുമുണ്ട്. അദ്ദേഹം വളരെ വിശദമായ ഒരു കത്ത് തന്നെയാണ് ആ പരിപാടിയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഈ പരിപാടി വളരെ നന്നായിരുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു രാമചന്ദ്രനും ദേവി രാമചന്ദ്രനും കോണത്തുകുന്നിൽ നിന്ന്. ആചാര്യ തിരുവത്രയും ഡോക്ടർ വരദ അരവിന്ദൻ സംസാരിച്ചത് നന്നായിരുന്നു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പുന്നയൂർകുളം മന്ദലാം കുന്നിൽ നിന്ന് TK അബ്ദുൾ ജലീൽ എഴുതിയ കത്ത് വായിക്കാം. ആരോഗ്യക്കുറിപ്പിൽ മഴക്കാലത്തെ പ്രതിരോധിക്കാൻ ഉള്ള കാര്യങ്ങളെക്കുറിച്ചും കുരുമുളകിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും YS പൗർണമി സംസാരിച്ചത് ഏറെ ഉപകാരപ്രദമായി. അതോടൊപ്പം തന്നെ June 25 ഗാനസ്മൃതിയിൽ കേൾപ്പിച്ച NH 47 എന്ന ചിത്രത്തിലെ പൂവച്ചൽ ഖാദർ വരികളെഴുതി ശ്യാം ഈണം പകർന്ന ഗാനം യേശുദാസ് പാടിയത് അള്ളാ ഈ ജീവിതമരുളുന്നു അവനിൽ തന്നെ ചേരാം എന്ന് തുടങ്ങുന്ന ആ ഗാനം വളരെയേറെ ഹൃദയസ്പർശിയായിരുന്നു. സുഭാഷിതവും നന്നായിരുന്നു എന്നും സ്മൃതിലഹരി ഏറെ ഇഷ്ടപ്പെട്ടു എന്നും മാധവിക്കുട്ടി എഴുതിയ നെയ്പായസം എന്ന കഥ YS പൗർണമി അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി എന്നും TK അബ്ദുൾ ജലീൽ എഴുതിയിട്ടുണ്ട്. കാരളം രാമചന്ദ്രൻ നമ്പ്യാർ ആരോഗ്യ പരിപാടികളെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. July 6-7 തീയതികളിലായി യഥാക്രമം ജീവിതശൈലീ രോഗമായ പ്രമേഹ സാധ്യത കൂട്ടുന്ന ഘടകങ്ങളെയും മഴക്കാലത്ത് പ്രത്യക്ഷപ്പെടുന്ന വിവിധയിനം സാംക്രമിക രോഗങ്ങളെക്കുറിച്ചും ആരോഗ്യക്കുറിപ്പുകളിൽ ഉണ്ടായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും വളരെ അധികം ഗുണപ്രദമായി എന്ന് അഭിപ്രായപ്പെടുന്നു. മണികണ്ഠൻ സൗത്ത് കൊണ്ടാഴി ഇങ്ങനെയാണ് വാട്സപ്പ് സന്ദേശം അയച്ചിരിക്കുന്നത്. സ്വാസ്ഥ്യം പരിപാടിയിൽ ഡോക്ടർ വരദ അരവിന്ദൻ സംസാരിച്ചത് ഏറെ നന്നായിരുന്നു. അന്നത്തെ ദിവസം യേശുദാസ് പാടിയ മനോഹരമായ അയ്യപ്പ ഭക്തിഗാനങ്ങളിൽ ചിലത് കേൾക്കാൻ കഴിഞ്ഞു. കാവ്യാഞ്ജലിയിൽ യൂസഫ് അലി കേച്ചേരിയുടെ കവിത സ്മിത പി മേനോൻ ആലപിച്ചതും നന്നായിരുന്നു. ആരോഗ്യക്കുറിപ്പുകളിൽ സ്വയം പരിചരണത്തെക്കുറിച്ച് YS പൗർണമി വിവരിച്ചത് ഏറെ നന്നായിരുന്നു. ആഴ്ചയിൽ 7 24 സ്വയം പരിചരണം നടത്തേണ്ടതെങ്ങനെ എന്നതിനെ ഉദ്ദേശിച്ചാണ് July 24 സ്വയം പരിചരണ ദിനമായി ആചരിക്കുന്നത് എന്നത് പുതിയൊരു അറിവായിരുന്നു എന്നും അദ്ദേഹം എഴുതിയിരിക്കുന്നു. പ്രഭാ കുമ്പളങ്ങാട് ആരോഗ്യ പരിപാടിയെക്കുറിച്ച് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. സുഗന്ധ വ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന കുരുമുളകിന്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് ആരോഗ്യക്കുറിപ്പുകളിൽ വിശദീകരിച്ചത് വളരെ നന്നായി. ഉണ്ടായി. മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ഗുണം ചെയ്യുന്ന അഭ്യാസമുറിയായ യോഗയെക്കുറിച്ചുള്ള പരിപാടികളും വളരെ നന്നായിരുന്നു. കത്തെഴുതാൻ അല്പം വൈകിയതിന് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് പ്രഭാ കുമ്പളങ്ങാട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്.
1: രോഗശമനവും രോഗീ പരിചരണവും മാത്രമല്ല മാനസികവും ശാരീരികവുമായ ക്ഷേമവും കൂടി

0: ഉറപ്പുവരുത്തുമ്പോഴാണ് ആരോഗ്യ സംരക്ഷണം പൂർണ്ണമാകുക. ഇന്നത്തെ കാലത്ത് സ്വയം പരിചരണം എന്നത് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ സ്വയം പരിചരണത്തിനായുള്ള സമയം ബോധപൂർവം മാറ്റിവെക്കേണ്ടത് ഏറെ അത്യന്താപേക്ഷിതവുമാണ്. വൃക്ക രോഗങ്ങളെ കുറിച്ച് ഡോക്ടർ വരദ അരവിന്ദൻ നടത്തിയ പ്രഭാഷണത്തെക്കുറിച്ച് ഒരുപാട് കത്തുകൾ വന്നിട്ടുണ്ട്. ഒരുപാട് പേർ വളരെ വൈകിയാണ് വൃക്കരോഗങ്ങൾ തിരിച്ചറിയപ്പെടാറ് എന്ന് ഡോക്ടർ അന്നത്തെ ആ ഒരു പ്രഭാഷണത്തിൽ പറയുകയുണ്ടായി. എന്തായാലും ആ ഒരു പരിപാടി ഏറെ പേർക്ക് പുതിയ അറിവുകൾ പകർന്നു നൽകി എന്ന് വിശ്വസിക്കുന്നു.
1: മുരളി മേലേപ്പാട്ട് എടപ്പാളിൽ നിന്ന് എഴുതിയ കത്തിൽ ദേശീയ സംഗീത പരിപാടിയുടെ ശബ്ദലേഖനം കേട്ടു. മാർഗി മധു അവതരിപ്പിച്ച കിരാതം കഥ കൂത്തും അമൽ ആന്റണി പാടിയ ലളിതഗാനങ്ങളും ഹൃദ്യമായി അഭിനന്ദനങ്ങൾ. തൃശൂർ ആകാശവാണിയുടെ ഈ സ്നേഹസമ്മാനം വളരെയധികം ഇഷ്ടപ്പെട്ടു എന്നാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്.
0: ആകാശവാണിയുടെ ശബ്ദശേഖരത്തിൽ പ്രക്ഷേപണം ചെയ്ത ഈ ലളിതഗാനങ്ങൾ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ഇനിയും നിങ്ങൾക്കത് കേൾക്കാം.
1: ജൂലൈ 5 രാവിലെ അക്ഷര കേരളത്തിൽ മാധ്യമരംഗത്ത് ആകാശവാണിക്കുള്ള അദ്വിതീയ സ്ഥാനം എന്ന വിഷയത്തെ ആസ്പദമാക്കി മാധ്യമപ്രവർത്തകൻ ആർ ശ്രീകണ്ഠൻ നായർ നടത്തിയ പ്രഭാഷണം ശ്രദ്ധേയമായി. 1984 തൃശൂർ ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്ന ശ്രീകണ്ഠൻ നായർ അക്കാലത്തെ അനുഭവങ്ങളും പ്രാദേശിക വാർത്തകൾ വായിച്ചിരുന്ന രാമചന്ദ്രനോടുള്ള ആദരവും എല്ലാം പറഞ്ഞത് നല്ല ഓർമ്മകളായി. കത്ത് എഴുതിയിരിക്കുന്നത് അഡ്വക്കേറ്റ് മായാദാസ് ടി എസ് ആണ്. അക്ഷര കേരളം അവതരിപ്പിച്ച അഞ്ജു പി അർജുനനും ശ്രീനന്ദിനി സജീവിനും അഭിനന്ദനങ്ങളും നേർന്നിട്ടുണ്ട് അദ്ദേഹം. പാർലിക്കാട് നിന്നുള്ള മുരളീധരനും അക്ഷര കേരളം നന്നായി എന്ന് അറിയിച്ചിട്ടുണ്ട്. June 28 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്ത അക്ഷര കേരളം പരിപാടിയിലെ പാൾ സിദ്ധാന്തം എന്ന കവിത മനുഷ്യ സമൂഹത്തിലെ ജീർണതകളെ തുറന്നുകാട്ടുന്ന ഒന്നാണെന്നാണ് മുരളീധരൻ പാർലിക്കാടിൽ നിന്ന് എഴുതിയിരിക്കുന്നത്. ശ്രവ്യോത്സവം 2026 ഒരു പ്രഭാഷകൻ പറഞ്ഞത് എല്ലാ പ്രാസംഗികരും ശ്രദ്ധിച്ചാൽ നന്നായിരുന്നു എന്ന അഭിപ്രായമാണ് AM ജോണി MG നഗർ ചെമ്പുക്കാവിൽ നിന്ന് എഴുതിയിരിക്കുന്നത്.
0: ആകാശവാണി തൃശൂർ നിലയത്തിൽ ഏറെക്കാലം സേവനമനുഷ്ഠിച്ച ശ്രദ്ധേയനായ മാധ്യമ പ്രവർത്തകനാണ് ശ്രീ ആർ ശ്രീകണ്ഠൻ നായർ. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ ആകാശവാണിയുടെ അദ്വിതീയ സ്ഥാനവും ഇപ്പോഴും നിലനിൽക്കുന്ന പ്രസക്തിയുമെല്ലാം പ്രതിപാദിക്കുകയുണ്ടായി. നവതിയോടനുബന്ധിച്ച് നടത്തിയ പരിപാടിയിലെ പ്രഭാഷണങ്ങളാണ് ഇപ്പോൾ അക്ഷര കേരളത്തിലൂടെ പ്രക്ഷേപണം ചെയ്യുന്നത്. പരിപാടി കേട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
1: രേണുക അനിൽ ചെറുപ്പുളശ്ശേരിയിൽ നിന്ന് അയച്ച വാട്സപ്പ് സന്ദേശം, എല്ലാ പരിപാടികളും കേൾക്കാറുണ്ട് കേട്ടോ, എപ്പോഴും മെസ്സേജ് അയക്കാറില്ല എന്നേ ഉള്ളൂ. കഥകൾ അതിസാധനം പരിപാടിയിൽ മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥ വളരെ ഇഷ്ടപ്പെട്ടു. സ്കൂൾ പഠനകാലത്ത് ആ കഥ ഞങ്ങൾക്ക് പഠിക്കാനുണ്ടായിരുന്നു. അന്നേ ഒരു വിഷമമായിരുന്നു ആ കഥ വായിച്ചപ്പോൾ. ഇപ്പോൾ കേട്ടപ്പോഴും അങ്ങനെ തന്നെ. കഥ അവതരിപ്പിച്ച പൗർണമിക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഡോക്ടർ കൃഷ്ണദാസ് എളയടത്ത് മുതുകു ഋഷി ഇങ്ങനെ എഴുതുന്നു, മാധവിക്കുട്ടിയുടെ നെയ്പായസം എന്ന കഥയുടെ വൈകാരികത ഒട്ടും ചോരാതെ സൗമ്യമായ ശബ്ദത്തിൽ അവതരിപ്പിച്ചു. അനുമോദനങ്ങളുടെ വാടാമലരുകൾ. കോണത്തുകുന്നിൽ നിന്ന് ചന്ദ്രികാ നാരായണനും ആ പരിപാടി ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിട്ടുണ്ട്.
0: പുസ്തകങ്ങളുടെയും കഥകളുടെയും ലോകം കേൾവിയിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് കഥകൾ അതിസാധനം എന്ന ഈ പരിപാടിയിലൂടെ ലക്ഷ്യമിടുന്നത്. കഥകളയച്ചതിന് നന്ദി.
1: KV ശശീന്ദ്രൻ അവതരിപ്പിച്ച ആകാശവാണി ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു വിനോദിനി അച്യുതൻ എടപ്പാൾ. KV ശശീന്ദ്രൻ അവതരിപ്പിച്ച ആകാശവാണിയും ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും അതിമനോഹരമായിരുന്നു എന്ന് മരത്തങ്കോട് നിന്ന് തങ്കമണി CS അഭിപ്രായപ്പെട്ടിട്ടുണ്ട്.
0: ഈ കത്തിനോടനുബന്ധിച്ചുള്ള മറ്റൊരു ഭാഗം അതെന്താ വായിക്കാത്തത്?
1: വായിക്കാൻ പോകുന്നതേയുള്ളൂ, അത് വായിച്ച് ആസ്വദിക്കുകയായിരുന്നു. ആരോഗ്യക്കുറിപ്പുകളിൽ അവതരിപ്പിച്ച കുരുമുളക് രസം എന്ന പ്രഭാഷണം വളരെ നന്നായിരുന്നു. സത്യത്തിൽ ആ പരിപാടി എനിക്ക് വളരെ ഗുണം ചെയ്തു എന്നാണ് തങ്കമണി എഴുതിയിരിക്കുന്നത്. കാരണം അന്ന് കറണ്ട് ഉണ്ടായിരുന്നില്ല, ഉപ്പേരി മാത്രമേ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കുരുമുളക് രസം കേട്ടതോടെ ഉടൻ അത് തയ്യാറാക്കി. നല്ല രസമുണ്ട്, 1000 നന്ദി മനസ്സിൽ പറഞ്ഞു എന്നാണ് തങ്കമണി എഴുതിയിരിക്കുന്നത്.
0: അല്പം കൗതുകം നിറഞ്ഞ കത്താണെങ്കിൽ കൂടിയും ആകാശവാണി എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ.
1: അടുക്കളയിലും സഹായിയായി എത്തുന്നു ആകാശവാണി എന്ന് ചുരുക്കം. KV ശശീന്ദ്രൻ അവതരിപ്പിച്ച ആകാശവാണി ഞാനും പ്രിയപ്പെട്ട പാട്ടുകളും വളരെ ഇഷ്ടപ്പെട്ടു എന്നറിയിച്ചിരിക്കുന്നത് PV ഉമ്മറാണ് എടപ്പാളിൽ നിന്ന്. ദേവി രാമചന്ദ്രനും രാമചന്ദ്രനും കോണത്തുകുന്നില്ലെന്ന് ഈ പരിപാടി ഗംഭീരമായി എന്നാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ലതിക കുറ്റുമുക്ക്, മുരളി മേലേപ്പാട്ട് തുടങ്ങി പലരും ആ പരിപാടി നന്നായിരുന്നു എന്ന് അറിയിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര വിധവാ ദിനത്തോടനുബന്ധിച്ച് വനിതാവേദിയിൽ വിധവകൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ചും അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളെക്കുറിച്ചും അഡ്വക്കേറ്റ് ബീന ജോസഫുമായി നടത്തിയ അഭിമുഖം ശ്രദ്ധേയമായി എന്നും മുരളി മേലേപ്പാട്ട് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. പ്രഭാതവന്ദനങ്ങളെക്കുറിച്ചും

0: നിരവധി ശ്രോതാക്കൾ അഭിപ്രായങ്ങൾ അറിയിച്ചിട്ടുണ്ട്. പ്രഭാതവന്ദനത്തിൽ എം ബാലമുരളീകൃഷ്ണ ആലപിച്ച വെങ്കടേശ്വര സുപ്രഭാതം ഏറെ ഇഷ്ടപ്പെട്ടു എന്ന് അപ്പുക്കുട്ടൻ പെരിങ്ങോട് അറിയിച്ചിരിക്കുന്നു. വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജൂൺ 29 തിങ്കളാഴ്ച പ്രഭാതവന്ദനത്തിൽ സുഭദ്ര തമ്പുരാൻ ആലപിച്ച പൂർണ്ണത്രയീശ സുപ്രഭാതം കേട്ടപ്പോൾ അതിയായ സന്തോഷം തോന്നി എന്ന് പ്രൊഫസർ മുളങ്ങുന്നത്തുകാവ് കൃഷ്ണൻ നമ്പ്യാർ അറിയിച്ചിരിക്കുന്നു. കാവ്യാഞ്ജലി, ഉഷമലരി തുടങ്ങിയ പരിപാടികളെക്കുറിച്ചും ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്. യൂസഫ് അലി കേച്ചേരിയുടെ വേദം എന്ന കവിത എത്ര മനോഹരമാണ്! അതിലെ കുട്ടിക്ക് വന്ന ദുഃഖങ്ങളെല്ലാം എത്ര മനോഹരമായി സ്മിത പി മേനോൻ ആലപിച്ചു! അഭിനന്ദനങ്ങൾ എന്ന് തങ്കമണി CS അഭിപ്രായപ്പെട്ടിരിക്കുന്നു. മേരി ജോൺ തോട്ടത്തിന്റെ കവിത വളരെ നന്നായിരുന്നു. പി ജോഷിയുടെ ആലാപനവും ഹൃദ്യമായി തോന്നി എന്ന് രാധാ ഗോവിന്ദ് വടക്കേക്കാട് തൃശൂരിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. ആകാശവാണിയുടെ കാവ്യാഞ്ജലിയിൽ യൂസഫ് അലി കേച്ചേരിയുടെ വേഗം എന്ന കവിത സ്മിത പി മേനോൻ ചൊല്ലിയത് നന്നായിരുന്നു എന്ന് ലതിക കുറ്റിമുക്ക് അറിയിച്ചിരിക്കുന്നു. കുറ്റിപ്പുറത്ത് കേശവൻ നായർ എഴുതിയ ഗ്രാമീണ കന്യക എന്ന കവിത ആലപിച്ചത് ഇഷ്ടപ്പെട്ടു എന്നാണ് PV ഉമ്മർ എടപ്പാളിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത്. ഉഷമലരി എന്ന പരിപാടിയിൽ കെ അയ്യപ്പ പണിക്കരുടെ വസന്തം എന്ന കവിത എസ് അശ്വതി ആലപിച്ചത് ശ്രദ്ധേയമായിരുന്നു എന്ന് അറിയിച്ചിരിക്കുന്നത് അമൃത, രമണി രാജൻ, MS രാജൻ എന്നിവർ ചൊവ്വന്നൂരിൽ നിന്ന്. അവർ റൈറ്റ് ട്രാക്ക് എന്ന പരിപാടിയെക്കുറിച്ചും സുഭാഷിതത്തെക്കുറിച്ചും ബാലലോകം എന്ന പരിപാടിയെക്കുറിച്ചും അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ബാലലോകത്തിൽ പ്രദീപ് പേരശന്നൂർ അവതരിപ്പിച്ച അനഘയുടെ സ്വപ്നം എന്ന കഥയും കൊച്ചുകൂട്ടുകാർ അവതരിപ്പിച്ച വിവിധ പരിപാടികളും ബാലലോകം പരിപാടിയെ ഉന്നത നിലവാരത്തിലേക്ക് ഉയർത്തുന്നു എന്നാണ് MS രാജൻ, രമണി രാജൻ, അമൃത എന്നിവർ ചുവന്നൂരിൽ നിന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
1: പരിപാടികൾ കേട്ട് കത്തുകൾ അയച്ച എല്ലാവർക്കും നന്ദി.
0: ചലച്ചിത്രഗാന പരിപാടികളെക്കുറിച്ചും നിരവധി ശ്രോതാക്കൾ കത്തുകൾ അയച്ചിട്ടുണ്ട്.
1: എന്നത്തെയും പോലെ ചലച്ചിത്രഗാന പരിപാടികളെക്കുറിച്ച് നിരവധി കത്തുകളാണ് ഇക്കുറിയും ലഭിച്ചത്.
0: ഗാനമഞ്ജരിയിൽ ഉറക്കം എന്ന പദം വരുന്ന ഗാനങ്ങൾ തെരഞ്ഞെടുത്തയച്ച് ശ്രോതാക്കളെ ഉറക്കത്തിൽ നിന്നും ഉണർവിലേക്ക് അനയിച്ച ധന്യ ബാബുരാജിന് ഒരുപാട് ആശംസകളും അഭിനന്ദനങ്ങളും അറിയിച്ചിരിക്കുന്നത് മോഹൻദാസ് ഒറ്റപ്പാലമാണ്.
1: അതുപോലെ ഗാനമഞ്ജരിയിലേക്കായി വിവിധ പദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിരവധി കത്തുകൾ ആകാശവാണിക്ക് ലഭിക്കുന്നുണ്ട്. ഒരേ ആളുകൾ തന്നെ 5-6 പദങ്ങൾ വെച്ചാണ് ഒരു ദിവസം കത്തുകൾ അയക്കുന്നത്. ആ കത്തുകളിൽ ചില പരിഭവ കത്തുകളുമുണ്ട്. ഒരു കാര്യം ശ്രദ്ധയിൽപ്പെടുത്തട്ടെ, ഇപ്പോഴുള്ള ഗാനമഞ്ജരികളിൽ ഇത്രയധികം കത്തുകൾ ഉൾപ്പെടുത്താൻ പ്രായോഗികമായി ബുദ്ധിമുട്ടുണ്ട്. എങ്കിൽ കൂടിയും പുതിയ ശ്രോതാക്കളുടെ വ്യത്യസ്തമായ പദങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കത്തുകൾ ഉൾപ്പെടുത്താൻ പരമാവധി ശ്രമിക്കാം.
0: സമകാലികം പരിപാടിയെക്കുറിച്ച് സുനീഷ് മണ്ണുത്തിയിൽ നിന്ന് ഇങ്ങനെ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പ്രിയദർശിനി ബസ് സർവീസിനെ കുറിച്ചുള്ള പരിപാടി കേട്ടു. സ്ത്രീകൾക്ക് ഇത് ഉപകാരപ്രദമാണ് എന്നും അതേസമയം ബസ് കണ്ടക്ടർ പറയുന്ന നഷ്ടത്തിന്റെ കണക്കുകളും കേട്ടു. സ്വകാര്യ ബസ്സുകളുടെ റൂട്ടുകളുടെ പുനഃക്രമീകരണത്തെക്കുറിച്ചും ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്.
1: സമകാലീന സംഭവങ്ങളെ ആസ്പദമാക്കി വിവിധ മേഖലയിലെ വ്യക്തികളുടെ അഭിപ്രായങ്ങളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത്. പരിപാടി കേട്ട് അഭിപ്രായങ്ങൾ അറിയിച്ചതിന് നന്ദി.
0: അതിഥിയോടൊപ്പം പരിപാടിയിൽ പങ്കെടുത്ത P അനന്തപത്മനാഭൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കും എന്റെ കുട്ടിക്കാലത്തിലേക്ക് മടങ്ങാനായി എന്നാണ് ബേബി നാരായണൻ മൂക്കുതലയിൽ നിന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.
1: നിങ്ങൾക്കിഷ്ടപ്പെട്ട അതിഥികളുമായി വീണ്ടും എത്താം. ഇനി ശബ്ദ സന്ദേശങ്ങളിലേക്ക് കടക്കുകയാണ്.
2: കാരണം രാമചന്ദ്രൻ നമ്പ്യാർ. അനീതിക്കും അക്രമത്തിനുമെതിരെ കർമ്മകുശലതയും ഭരണതന്ത്രജ്ഞതയും ഒത്തുചേർന്ന രാജഭരണത്തിന്റെ ദർശനങ്ങൾ പകർന്നു തന്ന തൃശൂരിന്റെ അഭിമാനവും തൃശൂരിന്റെ ശില്പിയായും വിരാജിച്ച രാമവർമ്മ ശക്തൻ തമ്പുരാനെ സ്പർശിച്ച ജൂലൈ 9 ശിവദാസൻ തെക്കിനിയടത്ത് അവതരിപ്പിച്ച സുഭാഷിതം ശ്രദ്ധേയവും വേറിട്ടതുമായിരുന്നു.
3: കുമാരി കാവീട്. തിങ്കൾ രാവിലെ ജാഗ്രതയിൽ ജലജന്യ രോഗങ്ങൾക്കെതിരെ ഡോക്ടർ സജന MBയുടെ പ്രഭാഷണം ശ്രദ്ധിച്ചു.
4: തിരുവില്ലാമലയിൽ നിന്നും അജിത രാമകൃഷ്ണൻ. ഇക്കഴിഞ്ഞ ജൂലൈ 5 ആകാശവാണി പ്രക്ഷേപണം ചെയ്ത ഗാനമഞ്ചരിക്ക് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു. ഗാനം തിരഞ്ഞെടുത്ത ആളുടെ പേര് തന്നെ വെച്ചിട്ടുള്ള ഏതാനും പാട്ടുകൾ. ഗാനം തിരഞ്ഞെടുത്ത പ്രിയയ്ക്കും പ്രക്ഷേപണം ചെയ്ത ആകാശവാണിക്കും എന്റെ അഭിനന്ദനങ്ങൾ.
5: CR രവി നമ്പ്യാർക്കും എല്ലാവരും അവതരിപ്പിച്ച സുഭാഷിതങ്ങളെല്ലാം വളരെ മികവുറ്റതായിരുന്നു. സോമസുന്ദരം, പട്ടാമ്പി പള്ളിപ്പുറം.
6: ആചാര്യ തിരുവത്ര, ചാവക്കാട്. ഇക്കഴിഞ്ഞ 5 ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 പ്രക്ഷേപണം ചെയ്ത ഗാനമഞ്ജരി കേട്ടു. പ്രിയ എന്ന അധ്യാപിക തിരഞ്ഞെടുത്ത പ്രിയ എന്ന പദം വരുന്ന ഗാനങ്ങൾ പേരുപോലെ തന്നെ മനോഹരമായിരുന്നു. എല്ലാ ഗാനങ്ങളും എത്ര കേട്ടാലും മതിവരാത്ത ഗാനങ്ങളുടെ ഒരു കലവറ തന്നെയായിരുന്നു ആ പ്രസ്തുത ഗാനമഞ്ജരി.
7: വെളപ്പായരോട് നിന്നും ഗിരിജ വിശ്വഭരജ്ഞ പ 10-60 കൊല്ലമായിട്ട് സ്ഥിരം ശ്രോതാവാണ് ആകാശവിടെ. ബ്ലൈൻഡ് ഡിസബിലിറ്റി ഉള്ളത് കൊണ്ട് രാവിലെ മുതൽ ഈ റേഡിയോ കേൾക്കും. എല്ലാ പരിപാടിയിലും ഒന്നിനൊന്നും മെച്ചമാണ്. ഇന്ന് പാലക്കാട് ധന്യ ബാബുരാജ് അയച്ച

0: ഉറക്കം എന്ന പദം വരുന്ന പാട്ട് വളരെ ഇഷ്ടപ്പെടും.
1: തുടർന്നും കത്തുകൾ അയക്കുക. കത്തുകൾ അയക്കേണ്ട വിലാസം:
2: ശ്രോതാക്കൾക്കൊപ്പം കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി തൃശൂർ, രാമവർമ്മപുരം പോസ്റ്റ്, പിൻകോഡ് 6806631.
3: നിങ്ങൾ കേട്ടത് ശ്രോതാക്കൾക്കൊപ്പം. ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും ശബ്ദ സന്ദേശങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പരിപാടി.
4: ശ്രോതാക്കൾക്കൊപ്പം പരിപാടിയിൽ സംസാരിച്ചത് ജയ സി ആർ, വൈ എസ് പൗർണമി. നിർവഹണ സഹായം ബിനിത ഗോപിനാഥ്.

0: ഞായറാഴ്ചകളിൽ രാവിലെ 7:05 കേൾക്കാം അക്ഷരകേരളം. സർഗചേതനയുടെ പുതുഭാവുകത്വം നിറയുന്ന അക്ഷരവേദി.
1: മറക്കാതെ കേൾക്കുക ഞായറാഴ്ചകളിൽ രാവിലെ 7:05
0: അക്ഷരകേരളം.
1: ഈ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം ചൊവ്വാഴ്ചകളിൽ രാത്രി 7:35 ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ പ്രസാർ ഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും കേൾക്കാവുന്നതാണ്. പ്രിയരേ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
0: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
1: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
0: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതു.
1: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
0: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
1: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.
1: അറിവിന്റെ അക്ഷയഖനി,
0: ആത്മവിശ്വാസത്തിന്റെ ആർജവ മന്ത്രം,
1: വിജ്ഞാനത്തിന്റെ വിജയവീഥി,
0: സർഗാത്മകതയുടെ സഞ്ചലിതാവിഷ്കാരം
1: കേൾക്കാം തിങ്കൾ മുതൽ വെള്ളി വരെ രാത്രി 9:15.
0: വിദ്യാഭ്യാസ രംഗം,
1: കുട്ടികൾക്കായി ആകാശവാണി കേരള നിലയങ്ങൾ ഒരുക്കുന്ന വിദ്യാഭ്യാസ പരിപാടി
0: വിദ്യാഭ്യാസ രംഗം.
1: ഗാന്ധിമാർഗം, ഗാന്ധിജിയുടെ ജീവിത വഴികളെയും ദർശനങ്ങളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി
0: കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:10.
1: പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ വൈകിട്ട് 5:00.
0: ഗാന്ധിമാർഗം.
1: യുവവാണി, യുവാക്കൾക്കായി ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി
0: കേൾക്കാം ആകാശവാണി തൃശൂർ നിലയമൊരുക്കുന്ന യുവവാണി രണ്ടാമത്തെയും അഞ്ചാമത്തെയും ഞായറാഴ്ചകളിൽ രാവിലെ 9:30.
1: ഓർക്കുക, മീഡിയം വേവ് 630 kHz FM 101.1 MHz പ്രസാർഭാരതി ന്യൂസ് ഓൺ എയർ ആപ്പിലും ആകാശവാണി തൃശൂർ നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ കേൾക്കാവുന്നതാണ്.

0: ആകാശവാണി
1: നാട്ടുചിന്ത. നാട്ടുചിന്തൽ ഇന്ന് മാർഗി രാമൻ ചാക്യർ അവതരിപ്പിക്കുന്ന ചാക്യർ കൂത്ത് കേൾക്കാം. കഥ ഉദ്യാനഭഞ്ജനം.

ഭഗവാൻ ശ്രീരാമചന്ദ്രൻ ദൂതനായിരിക്കുന്ന ഹനുമാനെ സമീപത്തിങ്കൽ വിളിച്ച് അങ്കുലീയവും അടയാളവാക്കും സന്ദേശവും അരുളി ചെയ്ത് സീതാന്വേഷണത്തിനായിക്കൊണ്ട് നിയോഗിച്ച സമയത്തിങ്കൽ ഹനുമാൻ അവിടെ നിന്ന് പുറപ്പെട്ട് അശോകവനികോദ്യാനത്തെ പ്രാപിച്ച് ശിംശവാവൃക്ഷമൂലസ്ഥയായിരിക്കുന്ന സീതാദേവിയെ കണ്ട് അങ്കുലീയവും അടയാളവാക്കും സന്ദേശവും അരുളി ചെയ്ത സമയത്തിങ്കൽ സീതാദേവിയാൽ പ്രദത്തമായിരിക്കുന്ന ചൂടാരത്നത്തെ സ്വീകരിച്ച് ദേവിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് പോകാനായിക്കൊണ്ട് ആരംഭിച്ച സമയത്തിങ്കൽ തൻ്റെ ആഗമനത്തെ രാവണനെ അറിയിക്കാനുള്ള ആഗ്രഹം ഹേതുവായിട്ട് ഉദ്യാനഭഞ്ജനം ചെയ്ത് അസംഖ്യം ഉദ്യാനപാലകന്മാരെയും കിങ്കരന്മാരെയും സപ്തമന്ത്രികുമാരന്മാരെയും പഞ്ചസേനാപതികളെയും നിഗ്രഹിക്കുന്നത് കണ്ട് കുവിഷ്ടനായിരിക്കുന്ന ഇന്ദ്രജിത്തും തമ്മിൽ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധം ആരംഭിപ്പൂതം ചെയ്തു. ആയത് എപ്രകാരം

हन्तुं च मुं रक्षसं तस्यां दपुरयोषितं रचयितुम्।

ശുദ്ധാംകർത്തുമമുഷ്യ വാസവജിത ജാത രണാത്തോരണേ. അമുഷ്യ വാസവജിത തോരണേ രണേ ജാത. ഈ ഹനുമാൻ വാസവജിത്തും തമ്മിൽ തോരണത്തിങ്കൽ വെച്ച് രണം ജാതമായി. ഹനുമാൻ ആ വാസവജിത്ത്, വാസവജിത്ത് എന്ന് പറഞ്ഞാൽ ഇന്ദ്രനെ ജയിച്ചിട്ടുള്ള ആൾ, ഇന്ദ്രജിത്ത്, ഇന്ദ്രജിത്തും തമ്മിൽ തോരണദ്വാരത്തിങ്കൽ വെച്ച് അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധം ആരംഭിക്കുകയാണ് ഉണ്ടായത്. എന്നാൽ എന്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ യുദ്ധം ആരംഭിക്കേണ്ടായത്? എന്തായിരുന്നു ഹനുമാൻ്റെ ഉദ്ദേശം എന്നാണെങ്കിൽ, ഹനുമാന് പല ഉദ്ദേശങ്ങളും ഉണ്ടായിരുന്നു. എന്താത് എന്നാണെങ്കിൽ, ഹനുമാൻ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ കൊടുത്തയച്ച് ഇരിക്കുന്ന അങ്കുലിയവും അടയാളവാക്കും സന്ദേശവും സ്വീകരിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട് ഓരോരോ പ്രദേശങ്ങളിൽ സഞ്ചരിച്ച് അശോകവനികോദ്യാനത്തെ പ്രാപിച്ച് ശിംശപാവൃക്ഷമൂലസ്ഥയായി

ഇരിക്കുന്ന സീതാദേവിയെ കണ്ട് അല്ലേ ദേവി, താ ഇത് ആ സ്വാമിയായിരിക്കുന്ന ഭഗവാൻ അങ്ങക്ക് തരാനായിട്ട് എൻ്റെ കൈ തന്നേച്ചേക്കണതാണ്, അത് അങ്ങ് സ്വീകരിച്ചാലും എന്ന് പറഞ്ഞ് ആ അങ്കുലിയവും അടയാളവാക്കും സന്ദേശവും ആ ദേവിയെ കണ്ട് ഏൽപ്പിക്കേണ്ടായത്. ആ സമയത്തിങ്കൽ ആ അങ്കുലിയകം ആ ദേവിയുടെ കയ്യിലങ്ങോട്ട് കിട്ടിയ സമയത്തിങ്കൽ ആ കണ്ണുതീര് അനന്താശ്രുക്കൾ ഇങ്ങനെ ധാരധാരിയായിട്ട് ഇങ്ങനെ വീഴുകയാണ് ഉണ്ടായത്. എന്താ അതിന് കാരണം? താൻ ആ ഭഗവാന്റെ കയ്യിൽ അലങ്കരിച്ചിട്ടുള്ളതാണ് ആ മോതിരം അങ്കുലിയകം. അത് കണ്ട സമയത്തിങ്കൽ ആ ഭഗവാനെ നേരിട്ടങ്ങോട്ട് കണ്ട അനുഭവമാണ് ദേവിക്ക് ഉണ്ടായത്. അതുകൊണ്ടാണ് ആ അനന്താശ്രുക്കൾ ഇങ്ങനെ ഇഴമുറിയാതെ ഇങ്ങനെയാണ് പുറപ്പെട്ടത്. ആ സമയത്തിങ്കൽ ദേവി അല്ലേ ഹനുമാൻ, ഹനുമാൻ ഇവിടെ വന്നിട്ട് എന്നെ കണ്ടു എന്ന് ഭഗവാൻ സ്വാമിയെ അറിയിക്കണ്ടേ, അതിനിപ്പോൾ എന്താ വേണ്ടതെന്നാണെങ്കിൽ ആ ഭഗവാൻ എൻ്റെ ശിരസിൽ അലങ്കരിച്ചിരിക്കുന്നതായിരിക്കുന്ന ആ ചൂടാരത്നം ആ ഭഗവാന്റെ കൈ കൊടുക്കണം.

ആ സമയത്തിങ്കൽ ദേവി അല്ലേ ഹനുമാൻ ഇവിടെ വന്നിട്ട് എന്നെ കണ്ടു എന്ന് ഭഗവാൻ സ്വാമിയെ അറിയിക്കണ്ടേ? അതിനിപ്പോൾ എന്താ വേണ്ടതെന്നാണെങ്കിൽ ആ ഭഗവാൻ എൻ്റെ ശിരസിൽ അലങ്കരിച്ചിരിക്കുന്നതായിരിക്കുന്ന ആ ചൂടാരത്നം ആ ഭഗവാന്റെ കൈ കൊടുക്കണം എന്ന് പറഞ്ഞ് ആ ദേവി ആ പ്രത്യടയാളമായിട്ട് ആ ചൂടാരത്നത്തെ ഹനുമാന്റെ കയ്യിൽ കൊടുക്കാണ്ടായത്. ആ സമയത്തിങ്കൽ ആ ഹനുമാൻ ആ അങ്കുലിയം ചൂടാരത്നം സ്വീകരിച്ച് ദേവിയെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ച് അവിടെ നിങ്ങൾ പുറപ്പെടാനായിട്ട് ആരംഭിക്കേണ്ടായത്. അല്ലേ ദേവി, താ ഈ ചൂടാരത്നം ഞാൻ എത്രയും വേഗം ആ സ്വാമിയുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് സ്വാമിയെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ വന്ന് ദേവിയെ കാണുന്നുണ്ട്. അത് ഹേതുവായിട്ട് അതുവരെ അങ്ങ് ഇവിടെ ദുഃഖിക്കാതെ കണ്ട് സന്തോഷത്തോടുകൂടി ഇരിക്കണം, എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ പോരുകയാണ് ഉണ്ടായത്. പോകാനായിട്ട് ആരംഭിച്ച സമയത്താണ് ഏയ് അത് ശരിയല്ല, ഇവിടെ വന്നിട്ട് ആ രാവണനെ താൻ വന്ന വിവരം ഒന്ന് അറിയിക്കാതെ കണ്ട് പോണത് ശരിയല്ല. അതുകൊണ്ട് താൻ വന്ന വർത്തമാനം രാവണനെ ഒന്ന് അറിയണം, രാവണൻ അറിയണം എന്ന് നിശ്ചയിച്ച് എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് രാവണന് ഏറ്റവും പ്രിയപ്പെട്ടായിട്ടുള്ള എന്തെങ്കിലും ഒന്ന് നശിപ്പിക്കുക. അപ്പോൾ ആ രാവണൻ അവിടെ രക്ഷകരെ കേൾപ്പിച്ചണ്ട, ഉദ്യാനപാലകന്മാരെ കേൾപ്പിച്ചണ്ട, അവർ പറഞ്ഞ് ആ താൻ വന്ന വർത്തമാനം അറിയാതെ കണ്ടിരിക്കില്ല. അപ്പോൾ എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് രാവണൻ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ടുള്ളതാണ് അശോകവനിക ഉദ്യാനം. എന്താ അത് വിശേഷപ്പെട്ടതാന്ന് പറയാനുള്ള കാരണം എന്നാണെങ്കിൽ താൻ തന്നെ നിഷ്കർഷിച്ച് വൃത്തന്മാരോടുകൂടി സ്വർഗത്തിങ്കൽ ചെന്ന് പാരിജാതം മന്ദാരം തുടങ്ങിയിട്ടുള്ള കൽപ്പവൃക്ഷങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് നിഷ്കർഷിച്ച് വളർത്തിയിട്ടുള്ള ഉദ്യാനമാണ് ആ അശോകവനിക ഉദ്യാനം. എന്ന് മാത്രമല്ല സീതാദേവി ഇരിക്കുന്നതുകൊണ്ട് കുറച്ചും കൂടെ പ്രത്യേകതയുണ്ട് അതിന്. ആ ഉദ്യാനം അങ്ങോട്ട് നശിപ്പിക്കാം എന്ന് നിശ്ചയിച്ച് ഹനുമാനിപ്പോൾ പ്രത്യേകിച്ച് ആയുധത്തിൻ്റെ ഒന്നും ആവശ്യമില്ല, വേഗം അവിടുന്ന് ഒരു ഇല അങ്ങോട്ട് പറിച്ച് എടുത്ത് ഗണപതിക്ക് ഏത്തു എല്ലാം ഭംഗിയായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ആ വലുതായിരിക്കുന്ന വൃക്ഷങ്ങൾ കടയോടുകൂടി തന്നെ പറിച്ചങ്ങോട്ട് കളഞ്ഞു. എന്ന് മാത്രമല്ല ആ വള്ളിക്കുടിലുകൾ ക്രീഡാപർവ്വതങ്ങൾ ആ ക്രീഡാപർവ്വതങ്ങൾ എടുത്ത് സരസിലേക്ക് അങ്ങോട്ട് ഇടുക ചെയ്യണത്. അപ്പോൾ സരസും നികരുകയും ചെയ്യും, ക്രീഡാപർവ്വതം നശിക്കുകയും ചെയ്യും. അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സകലതും ഹനുമാനകൾ നശിപ്പിച്ചു. ആ സീതാദേവി ഇരിക്കുന്ന ശംശപാവൃക്ഷം ഒഴിച്ച് ബാക്കിയെല്ലാം നശിപ്പിച്ചു. എന്നാൽ ക്ഷണ നേരം കൊണ്ട് കഴിഞ്ഞു അത്. എന്താ അതിന് കാരണം എന്നാണെങ്കിൽ ഹനുമാൻ വായുവിൻ്റെ പുത്രനായിട്ടുള്ള ആളാണ്. ഈ വായു വിചാരിച്ചാൽ എന്തും ഇല്ലാതെ ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് ആ വായുവിൻ്റെ പുത്രനായിട്ടുള്ള ഹനുമാൻ ആ ശക്തി അങ്ങോട്ട് ഉണ്ടാവുക ചെയ്തത് ക്ഷണ നേരം കൊണ്ട് ആ എല്ലാം കൂടെ നശിപ്പിച്ചു. അതിനുശേഷം നോക്കിക്കഴിഞ്ഞപ്പോൾ ഉദ്യാനപാലകന്മാരൊക്കെ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങുക. ഇപ്പോൾ അവരെ കഥ അങ്ങോട്ട് കഴിക്കാം നിശ്ചയിച്ച് ഹനുമാൻ ആയുധമൊന്നും ആവശ്യമില്ല, അവിടെ പറിച്ചിട്ടിരുന്ന വൃക്ഷത്തിൻ്റെ ആ ഇല അങ്ങോട്ട് ഊരിക്കളഞ്ഞ് വേഗം ഓടി അങ്ങോട്ട് ചെന്നു നിഗ്രഹിക്കാനായിട്ട്. അപ്പോഴാണ് ആലോചിച്ച ഏയ് അത് ശരിയല്ല, ഉറങ്ങിക്കിടക്കണ ആളെ നിഗ്രഹിക്കുന്നത് ശരിയല്ല, അത് ഭീരുത്വം കൊണ്ടാണെന്ന് വിചാരിക്കും, അത് വേണ്ട ഉണർത്തിയിട്ടാവാം നിഗ്രഹിക്കില്ലെന്ന് നിശ്ചയിച്ച് എന്താ വേണ്ടതെന്ന് ആലോചിച്ചപ്പോഴാണ് നല്ല ഉറക്കാം. എന്ന് മാത്രമല്ല ജനിച്ചതിൽ പിന്നെ ചൗരാതി കർമ്മങ്ങൾ കഴിക്കാത്ത വഹളാണ്, രാക്ഷസന്മാരാണല്ലോ. ഒരു ഉപായം ചെയ്യാമെന്ന് നിശ്ചയിച്ച് ആ രോമം ധാരാളം വളർന്നു വന്നിട്ടുണ്ട് രാക്ഷസന്മാരുടെ. അവരുടെ ചിലരുടെ തലയിലാണ് ധാരാളം മുടിയുള്ളത്, അവരുടെ തലയിൽ മുടി പിടിച്ച് ഒരുത്തൻ്റെ താടിയമയാണ് അത് കൂട്ടി കെട്ടിയിട്ടു. അതുപോലെ തന്നെ ഒരുത്തൻ്റെ ചെവിയിൽ നിന്നാണ് ധാരാളം മുടി വന്നിട്ടുള്ളത്, അവൻ്റെ മുടിയും ആ മാറിലെ മുടിയും കൂടെ കൂട്ടി കെട്ടിയിട്ടു. അതുപോലെ തന്നെ ഒരുത്തൻ്റെ മൂക്കിൽ നിന്നാണ് മുടി ധാരാളം വന്നിട്ടുള്ളത്, ഒരുത്തൻ്റെ കക്ഷത്തിൽ നിന്നാണ് ആ രോമം പിടിച്ച് കെട്ടിയിട്ടു. ഏ അത് അങ്ങനെ ആ രോമങ്ങൾ പതുക്കം കൂട്ടിക്കെട്ടിയ ഒരു മാല പോലെ അവിടെ ഇങ്ങനെ ഇട്ടു. ഇന്ന് മാത്രമല്ല നോക്കിയപ്പോൾ ആയുധങ്ങളൊക്കെ തലക്കെ വെച്ച് തന്നെയാണ് അവർ കിടന്നുറങ്ങണത്. ഉദ്യാനപാലകരെ ആയുധങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചു, ഗത ഉപയോഗിക്കുന്നതിൻ്റെ ഗതയെടുത്ത് വാളുപയോഗിക്കുന്നതിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചു, വാളുപയോഗിക്കുന്നതിൻ്റെ ഇതെടുത്ത് ഗത ഉപയോഗിക്കുന്നതിൻ്റെ അടുത്ത് വെച്ചു. അങ്ങനെ ആയുധം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെച്ചു. ഇത്രയും കഴിഞ്ഞിട്ടും ഉദ്യാനപാലകരെ അറിഞ്ഞിട്ടില്ല. അമ്പം പം പം ഓ ഇങ്ങനെയൊരുറക്കോ ഹേ എന്താ അതിന് കാരണം ആലോചിച്ചപ്പോഴാണ് തലേ ദിവസം രാവണൻ സീത സ്വാധീനമാവാൻ വേണ്ടിയിട്ട് പലതരത്തിലുള്ള കാഴ്ചദ്രവ്യങ്ങളും വിലപിടിപ്പുള്ള സ്വർണങ്ങൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെ കൊണ്ട് വന്ന് സീത തനിക്ക് സ്വാധീനമാക്കണമെന്ന് നിശ്ചയിച്ച് അധികം നേരം പണിയെടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ സീത സ്വാധീനമാവാൻ വേണ്ടിയിട്ട് വെളിച്ചാവണ വരെ രാവണൻ അവിടെ ഉണ്ടായിരുന്നു ആ ഉദ്യാനത്തിൽ. വെളിച്ചതിന് ശേഷമാണ്

രാവണൻ തൻ്റെ രാജധാനിക്ക് പോകേണ്ടായത്. അത് കാരണം ഉദ്യാനപാലകർക്ക് ഉറങ്ങാൻ തരായിട്ടില്ല അന്ന്. അതുകൊണ്ടാണ് ഇത്ര കേമായിട്ട് കിടന്ന് ഉറങ്ങണത്. എന്തെങ്കിലും ആവട്ടെ, ഇവരേതായാലും ഉണർത്താണ്ട പറ്റില്ലല്ലോ. എങ്ങനെയാണ് ഉണർത്താൻ നിശ്ചയിച്ച് അവിടെ ഇരുന്നുകൊണ്ട് ഭയങ്കരമായിരിക്കുന്ന ഒരു ശബ്ദം, ഒരു അട്ടഹാസം ഇവിടെ പുറപ്പെടുക്കേണ്ടായത് ഹനുമാൻ. ആ സമയത്തെങ്കിൽ ആ ശബ്ദം കേട്ട് ആ ഉദ്യാനപാലയെല്ലാം ചാടി കൊണ്ട് എണീറ്റ് കഴിഞ്ഞപ്പോഴല്ലേ കെട്ടിയിട്ടൊക്കെ അന്തരം, ഐ അരുത്, ഐ എടാ അരുത്, ഐ എൻ്റെ ഈ എൻ്റെ തല, എൻ്റെ താടി, എൻ്റെ കക്ഷം, ഏയ് ഏയ് ഏയ് എൻ്റെ ചെന്നി, എൻ്റെ തല, എൻ്റെ ചെന്നിത്തല, ചെന്നിത്തല, ചെന്നിത്തല കുഴപ്പമുണ്ടാക്കി തുടങ്ങിയിട്ട് പോ. ഹോ ഹോ, കടയോടുകൂടി പറിച്ചു വന്നൊക്കെ താടിയുടെ രോമമൊക്കെ സ്വതേ ഈ രോമം വലിക്കും തോറും മുറുകേ ഉള്ളൂ. അങ്ങനെ രോമം ഇങ്ങനെ പൊടിഞ്ഞ് വന്നേക്കുക. ആരാ അത് ചെയ്തത്? ഏ എന്ന് മാത്രമല്ല, ഇന്ന് അവൻ്റെ കഥ കഴിക്കാമെന്ന് വിശ്വസിച്ച് ആയുധം എടുക്കാൻ പുറപ്പെട്ടപ്പോഴാണ്, ഏഹ് എൻ്റെ ആയുധമല്ലല്ലോ, ഞാൻ ഇത് ഗതിയാണല്ലോ ഉപയോഗിച്ചിരുന്നത്, ഇപ്പോൾ അതങ്ങനെ വാള എൻ്റെ അടുത്ത് വന്നത്. അപ്പോൾ ആയുധം അങ്ങോട്ട് മാറ്റി വെച്ചേക്കാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ആ തനിക്ക് മോഷണമുണ്ടല്ലേ, അത് എൻ്റെ വാള അങ്ങോട്ട് തരിയാത്, ഏഹ് തനിക്ക് രാത്രി മോഷണമുണ്ടല്ലേ, ഏഹ് തൻ്റെ ഇതങ്ങോട്ട് എടുത്തോളാം എന്ന് പറഞ്ഞ ആയുധങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് പരസ്പരം കൊടുത്തു. അത് കഴിഞ്ഞ് ആരാ ഇതൊക്കെ ചെയ്തേ നോക്കിയിട്ട് ഹനുമാൻ ഇതൊന്നും അറിയാത്ത മറ്റുള്ള വൃക്ഷത്തിൻ്റെ മറിഞ്ഞ് അവിടെ അങ്ങനെ നിന്നു. ഉദ്യാനപാലകർ നോക്കിക്കഴിഞ്ഞപ്പോൾ ഹനുമാനാണ് അവിടെ നിൽക്കുന്നത്. വേഗം ആ അവിടുന്ന് ഒരു ആയുധമൊക്കെ എടുത്തുകൊണ്ട് നേരെ ഹനുമാൻ്റെ അടുത്തേക്കാണ് ഓടി ചെല്ലേണ്ടായത് ഉദ്യാനപാലകർ. ഹനുമാൻ പിന്നെ പ്രത്യേകിച്ച് ആയുധമൊന്നും ആവശ്യമില്ല, അവിടെ പറിച്ചിട്ടിരുന്ന ആ മരം ഒരെണ്ണങ്ങളെടുത്ത് ടേ. ഒരു ദിവസം ഉദ്യാനപാലകരെയൊക്കെ കഥ ചോദിച്ചു. ചിലർ ആ വൃക്ഷത്തിൻ്റെ കാറ്റുകൊണ്ട് ദൂരേക്ക് തെറിച്ചു പോയിണ്ടായിരുന്നു, അവരുടെ കഥ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മറ്റുള്ളവരൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ സിദ്ധി കൂടിയിരുന്നു. എടോ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ചിലരൊക്കെ സിദ്ധി കൂടിയെന്നാണ് തോന്നണേ. നമ്മുടെ കഥ എന്തായാലും ഈ സ്വാമിയെ അറിയിക്കാതെ കൊണ്ട് പറ്റില്ലോ. ഈ വർത്തമാനം നമ്മളെ കവലിന് വേണ്ടി ഏൽപ്പിച്ചതല്ലേ ഉദ്യാനം. അതുകൊണ്ട് എണീക്കാനായിട്ട് പുറപ്പെട്ടപ്പോഴാണ് കൈയും കാലും ഒക്കെ ഒടിഞ്ഞ് മഹാവികൃതായിരിക്കണു. എന്ന് മാത്രമല്ല അത്ര ശക്തിയിലാണ് ഹനുമാൻ അടിക്കേണ്ടായത്. ആ കാറ്റ് കൊണ്ട് തെറിച്ചു പോയതാ, കൈയും കാലും ഒക്കെ അപകടമായിട്ട് അങ്ങനെ തീർന്നു. ഇപ്പം എന്താ മാർഗം? ഇത്രയും വേഗം ആ സ്വാമിയുടെ അടുത്ത് ചെന്ന് ഇവിടെ ഉണ്ടായ വർത്തമാനമൊക്കെ വെച്ചെന്ന് പറയാമെന്ന് ചോദിച്ച് ആ കൂള പുറപ്പെടാം എന്ന് പറഞ്ഞ് അവർ കൈയും കാലും ഔഷധിയായിട്ട് വതുകളെ വതുക്കെ നടന്ന് അവിടെ ചെന്ന് രാവണൻ്റെ അടുത്ത് വന്ന് ഏറാൻ. അപ്പോൾ രാവണന് സന്തോഷമായി. അങ്ങനെ എന്താ ഉദ്യാനപാലകർ അവിടുത്തെ അവസ്ഥ കണ്ടപ്പോൾ ഇനി ഒട്ടും താമസിക്കരുതെന്ന് നിശ്ചയിച്ച് ഇവിടെ വന്ന് പറയാനായിട്ട് വന്നാവും അല്ലേ? അതെ, ഒട്ടും താമസിക്കരുതെന്ന് തോന്നിയുകൊണ്ടാണ് ഇപ്പോൾ തന്നെ പുറപ്പെട്ടത്. എന്താ അവിടെ ഉണ്ടായത്? അത് സീത ഉദ്യാനം മുഴുവൻ നശിപ്പിച്ചു. എന്ത്? സീത ഉദ്യാനം മുഴുവൻ നശിപ്പിക്കേ? ആ ചിലപ്പോൾ അങ്ങനെ വരാം. സീത എനിക്ക് സ്വാധീനമായി കഴിഞ്ഞപ്പോൾ എനിക്കുള്ളതൊക്കെ സീതയ്ക്കുള്ളതാണല്ലോ. അപ്പോൾ ഉദ്യാനത്തിൽ നിന്ന് വല്ല തളിരോ എന്തെങ്കിലും പറിച്ചിട്ടുണ്ടാവും. അതാവും ചിലപ്പോൾ ഉദ്യാനപാലകർ പറഞ്ഞത്. അങ്ങനെയല്ലേ, വല്ല തളിരോ എന്തെങ്കിലും, അതല്ല, വൃക്ഷങ്ങളോ വലുതായിരിക്കുന്ന വൃക്ഷങ്ങളൊക്കെ കടയോടുകൂടി തന്നെ പറിച്ചു കളഞ്ഞു. സീതയോ? ആ ഞാൻ ഉദ്യാന ആ ശിംശവാവശത്തിൻ്റെ ചുവട്ടിലിരിക്കണ സീതയാണോ? അതല്ല, ആ സീത അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. ഇത് വേറെ വെളുത്ത് തടിച്ചൊരു സീത. വെളുത്ത് തടിച്ച വേറൊരു സീതയോ? അതാരാത്? ഏ ആ ഇവർ പറയണ കേട്ടിട്ട് വല്ല ഐരാവതിയാവുമെന്നാണ് എനിക്ക് തോന്നണത്. ഐരാവതാണെങ്കിൽ അറിയാൻ വിഷമമൊന്നുമില്ല. ഐരാവതിൽ നിന്നൊക്കെ മുമ്പ് നാലാണല്ലോ. ഉദ്യാനപാലകർ ചോദിച്ചു, അതേ നിങ്ങൾ പറയണ കേട്ടിട്ട് അത് ഐരാവതം ആണെന്നാണല്ലോ തോന്നണത്. അതെ ഐരാവതം, ഐരാവതം. ഉദ്യാനപാലകർക്കൊന്നും അറിയില്ല. രാവണൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഐരാവതം എന്ന് പറഞ്ഞാൽ ഇത്രയേനുള്ളൂ. ഐരാവതാണെങ്കിൽ അറിയാൻ വിഷമമില്ല. അതേ ഐരാവതത്തിന് എത്ര കൊമ്പുണ്ട്? കൊമ്പ് ഏകദേശം ഒരു 30,000 ഐരാവതത്തിന്. എടോ അത്രയൊന്നും ഉണ്ടാവില്ല. ഞാൻ എന്ന് ഉണ്ടാവില്ല, ഏകദേശം ഒരു 20,000, അതിൽ കുറയില്ല, സംശയമില്ല. 20,000 കൊമ്പോ? ഏ ആട്ടെ, എവിടെയാണ് കൊമ്പുകളുള്ളത്? കയ്യുമേ നിറച്ച് ചെറിയ ചെറിയ കൊമ്പുകളുണ്ട് രണ്ട് കൈയിലും. പിന്നെ പിറകിൽ വാലുമേ ചെറിയ ചെറിയ കൊമ്പുകളുണ്ട്. പിന്നെ രണ്ട് ചെറിയ കൊമ്പുകൾ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തേക്ക് വരും, ഇടയ്ക്ക് അകത്തേക്ക് വരും. നിങ്ങൾ പറയണ കേട്ടിട്ട് അത് കുരങ്ങനറ്റയാണെന്നാണല്ലോ തോന്നണത്. അതെ, കുരങ്ങൻ, കുരങ്ങൻ, കുരങ്ങൻ തന്നെയാണ്. അത് രാവണന് അറിയാൻ, ഉദ്യാനപാലകർക്ക് അറിയാനിട്ടല്ല, അത് സ്വാമി പറഞ്ഞ് സ്വാമിയുടെ മുഖത്ത് നിന്ന് കേട്ട് കഴിഞ്ഞാൽ പിന്നെ അവ വിഷമയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് സ്വാമിയെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. കുരങ്ങനാണ്, കുരങ്ങൻ വന്ന് ഉദ്യാനം മുഴുവൻ നശിപ്പിച്ചു, മുഴുവൻ നശിപ്പിച്ചു. എന്നാ ഒരു കാര്യം ചെയ്യുക,

കുരങ്ങ് നിസ്സാരക്കാരനല്ല, അത് ഞങ്ങൾക്ക് അപ്പം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അതുകൊണ്ടാണ് എത്രയും വേഗം ഇവിടെ വന്നറിയിക്കാൻ ഇടയായത്. എന്നാൽ ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പോയിട്ട് ആ സപ്തമന്ത്രികുമാരന്മാരെ ആ കുരങ്ങിനെ പിടിച്ച് കെട്ടാനായിട്ട് വരാൻ പറയുക. ആ ധ്യാനപാലകർ നിങ്ങൾ വഴി കാണിക്കുക. സപ്തമന്ത്രികുമാരന്മാരെ വിളിച്ച് കുരങ്ങിനെ ഹനുമാനെ പിടിക്കാനായിട്ട് ആ വഴി നടക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്യാനപാലകർ അവിടെ നിന്നു. ഞങ്ങൾ ഇവിടെയാണ് ഞങ്ങളുടെ സ്ഥാനം, ഞങ്ങളിവിടെ നിൽക്കുകയുള്ളൂ. പേടിയുണ്ടവർക്കേ, അവൻ്റെ കുരങ്ങൻ്റെ പരാക്രമം ധ്യാനപാലകർ കണ്ടതാണ്. ഞാൻ അവിടെയാണ് കുരങ്ങിരിക്കുന്നത്. വേഗം സപ്തമന്ത്രികുമാരന്മാർ ആ ഹനുമാനെ നേരെ ഇങ്ങോട്ട് ആയുധം കൊണ്ടങ്ങോട്ട് പുറപ്പെട്ടുവല്ലോ. ഹനുമാന് പിന്നെ പ്രത്യേകിച്ച് ആയുധമൊന്നും ആവശ്യമില്ലല്ലോ. അവിടെ പറിച്ചിട്ടുന്ന വൃക്ഷത്തിൻ്റെ ഇലയൊക്കെ പറിച്ചിട്ട് അവിടുന്ന് ഓടി ഇങ്ങോട്ട് ചെന്ന് ടാ ടാ ടാ ടാ ടാ ടാ ടേ. ഏഴു പേർക്കും പ്രത്യേകം പ്രത്യേകം ഉണ്ടായിരുന്നു. ഏഴുപേരെയും കഥ കഴിച്ചു. എടോ എന്തായി, കഴിഞ്ഞു, ഇനിയിപ്പോൾ എന്താ? ഇനി സ്വാമിയെ പോയി ഇവരെ അറിയിക്കുക. വേഗം അവിടുന്ന് പുറപ്പെട്ടു. അവിടുന്ന് പുറപ്പെട്ട് സ്വാമിയുടെ അടുത്ത് വന്ന്, രാവണൻ്റെ അടുത്ത് വന്ന്, എറാൻ എന്താ ഉദ്യാനപാലകർ കുരങ്ങനെ പറഞ്ഞോ? ഇല്ല, കുരങ്ങൻ പറഞ്ഞു വെച്ചു. ഏ, കുരങ്ങനെ പിടിച്ചുകൊണ്ടുവരാനല്ലേ നിങ്ങളോട് പറഞ്ഞത്? അല്ല, കുരങ്ങൻ അവിടുന്ന് പറഞ്ഞു വെച്ചു. ആരെ? സപ്തമന്ത്രികുമാരന്മാരെ. അപ്പോൾ ആ കുരങ്ങൻ നിസ്സാരക്കാരനല്ല, കേമനാണെന്ന് വേണം വേണം നിശ്ചയിക്കാനായിട്ട് അല്ലേ? അപ്പോൾ ഇതിലും കുറച്ചും കൂടി ശക്തമാനായിട്ടുള്ള പ്രബലന്മാരായിട്ടുള്ള ആളെ വേണം പറഞ്ഞയക്കാനായിട്ട്. എന്നാ അല്ലേ ധ്യാനപാലകർ, ആ പഞ്ചസേനാപതികളെ ആ കുരങ്ങനെ പിടിക്കാനായിട്ട് പറഞ്ഞുവിടാം എന്ന് പറഞ്ഞ് ആ ധ്യാനപാലകർ പഞ്ചസേനാപതികളെ വിളിച്ചുകൊണ്ട് വന്ന് ആ ധ്യാനപാലകർ വഴി കേട്ട് ഹാവൂ ഈ കുരങ്ങന് കൊല്ലാളുന്നവർക്ക് വഴി കാണിക്കലാണ് എൻ്റെ ജോലി. ഏ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ആ വരാം വരാം എന്ന് പറഞ്ഞ് ആ ധ്യാനപാലകർ അവരുടെ സ്ഥലത്ത് എത്തിയപ്പോൾ അവിടെ നിന്നു. അവിടെയാണ് ഇരിക്കുന്നത് കുരങ്ങൻ. ധ്യാനപാലകർക്ക് പേടിയുണ്ടേ, അവിടെയാണ് ഇരിക്കണമെന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്തു. വേഗം ആ പഞ്ചസേനാപതികൾ ആ ഹനുമാൻ്റെ നേരെ യുദ്ധം ചെയ്യാനായിട്ട് അടിക്കാനായിട്ട് പുറപ്പെടേണ്ടത്. ഹനുമാൻ അവിടെ നിന്ന് ആ വൃക്ഷം എടുത്ത് ടാ ടാ ടാ ടാ ടേ പഞ്ചസേനാപതികളുടെയും കഥ കഴിച്ചു. അത് കഴിഞ്ഞ് നോക്കിയാൽ പിന്നെ എന്താടോ, ഇനി ഒട്ട് താമസിക്കല്ല, എന്നാൽ എത്രയും വേഗം സ്വാമിയെ പോയി പരമാർത്ഥം അറിയിക്കുക എന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ട് നമ്മുടെ ഒരു യോഗ കുരങ്ങിനെ കൊല്ലാനുള്ളവർക്ക് വഴി കാണിക്കുക. പറഞ്ഞിട്ട് കാര്യമല്ലോ. സ്വാമിയുടെ കൂടെ കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ വേണ്ടി വരും. ഒന്നും സ്വാമിയുടെ അടുത്ത് രാവണൻ്റെ അടുത്ത് വന്ന് എറാൻ എന്തായി, ധ്യാനപാലകർ പോയിട്ട് പറഞ്ഞു വെച്ചോ? പറഞ്ഞു വെച്ചു. എങ്ങടാ, മുമ്പ് പോയിരുന്ന ആളുകളുടെ അടുത്തേക്ക് തന്നെ, സപ്തമന്ത്രികുമാരന്മാർ പോയ ആൾക്കാരുടെ അടുത്തേക്ക് തന്നെ പഞ്ചസേനാധികളെയും പറഞ്ഞു വെച്ചു. അപ്പോൾ അവരെയും കഥ കഴിഞ്ഞു, അവരെയും കഥ കഴിഞ്ഞു. അപ്പോൾ ആ കുരങ്ങൻ നിസ്സാരക്കാരനല്ല, അതിഭയങ്കരനാണെന്ന് തന്നെ വേണം പറയാനായിട്ട്. പരാക്രമം കുറച്ച് കൂടുതലുള്ള കുരങ്ങൻ തന്നെയാ അല്ലേ? എന്നാ ഇനി അങ്ങനെ ഇങ്ങനെയുള്ള ആളുകളെയൊന്നും പറഞ്ഞുവെച്ചിട്ട് കാര്യമില്ല. അക്ഷകുമാരനെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞ് തൻ്റെ സ്വന്തം പുത്രനായിട്ടുള്ള ആളാണല്ലോ അക്ഷകുമാരൻ, അക്ഷകുമാരനെ പറഞ്ഞേക്കാമെന്ന് പറഞ്ഞിട്ട് ധ്യാനപാലകർ അക്ഷകുമാരനോട് ആ കുരങ്ങനെ പിടിച്ചു കെട്ടാൻ കൊണ്ടുവരാൻ പറയാം എന്ന് പറഞ്ഞ് ആ ധ്യാനപാലകർ വഴി കാണിക്കുക എന്ന് പറഞ്ഞ് അക്ഷകുമാരൻ തേരിയിലൊക്കെ കയറിയിട്ട് കേമായിട്ടാണ് പുറപ്പെടുകയുണ്ടായത്. രാവണൻ്റെ പുത്രനാണല്ലോ. അപ്പോൾ തേരി കയറി അവിടുന്ന് പുറപ്പെട്ട് ഏകദേശം ആ കുരങ്ങനെയിരിക്കുന്ന അടുത്ത് വന്നപ്പോൾ ഉദ്യാനപാലകർ അവിടെ നിന്നു. അതാ അവിടെയാണ് കുരങ്ങിരിക്കുന്നത്. ഉദ്യാനപാലകർ കുരങ്ങൻ്റെ അടുത്തേക്ക് പോവില്ല. സമയത്ത് മറഞ്ഞു നിന്ന്, തേരിനോട് മറഞ്ഞു നിന്ന് ചരം പ്രയോഗിച്ചു തുടങ്ങി അക്ഷകുമാരൻ. അക്ഷകുമാരൻ ചരം പ്രയോഗിച്ചു കഴിഞ്ഞപ്പോൾ ഹനുമാൻ്റെ മേലത്ത് വന്ന് ഇങ്ങനെ തറയ്ക്കുക. തറച്ചു കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് ഈ വരണേ പോകും ശരം. ശരം മേത്തങ്ങോട്ട് നിറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് കുടയും ഹനുമാൻ. ആരെങ്കിലും ആരെങ്കിലും ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ആദ്യേ ശരം പ്രയോഗം നിറച്ച് ദേഹത്ത് വന്ന് തറച്ചു തുടങ്ങിയ. ഇത് ആരാന്ന് അറിയണല്ലോ. ചിലപ്പോൾ അവൻ്റെ ആയുധാഭ്യാസം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാവും, അഭ്യാസമാവും, ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഒരു ശരം അവിടുന്ന് ദേഹത്ത് നിന്ന് ഊരി നോക്കി. രാവണൻ പുത്രൻ അക്ഷകുമാരൻ വക. ഓ, അവൻ്റെ പ്രയോഗമാണല്ലേ. നമുക്കിപ്പോൾ അക്ഷകുമാരനായാലും എന്താ ആരായാൽ എന്താ നിശ്ചയിച്ച് അവിടുന്ന് ഹനുമാൻ ആ അക്ഷകുമാരൻ എവിടെയാന്ന് നോക്കിയപ്പോൾ വൃക്ഷത്തിനോട് മറിഞ്ഞു നിൽക്കുക. വേഗം ആ തേരിലേക്ക് അങ്ങോട്ട് ചാടി ഇങ്ങോട്ട് കയറി ഹനുമാൻ. അതിനുശേഷം ആ തേര് തവിട് പൊടിയാക്കി. അതിനുശേഷം ആ സൂതൻ്റെ തല

0: കടി. ആ വില്ല് പിടിച്ച് ഒരടി ഒടിച്ചു കളഞ്ഞു. അതിനുശേഷം ആ അച്ചുമാരൻ്റെ തല പിടിച്ച ഹനുമാൻ്റെ കക്ഷപ്പള്ളിയറിയിൽ വെച്ച് ഒരു ഇടി. അതോടുകൂടി അക്ഷകുമാരൻ്റെ കഥ കഴിഞ്ഞു.
1: ഹാവൂ,
0: അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താടോ? ഇനിയിപ്പോൾ സ്വാമിയോട് പോയി പറയുക വിവരങ്ങൾ. അക്ഷകുമാരൻ്റെ കഥ കഴിഞ്ഞു. ആ ഇനിയിപ്പോൾ ഒറ്റ താമസിക്കല്ലോ, എത്രയും വേഗം ആ സ്വാമി ചെന്ന് വിവരം അറിയിക്കണം എന്ന് പറഞ്ഞ് അവിടുന്ന് പുറപ്പെട്ട് ആ രാവണൻ്റെ അടുത്ത് വന്ന്, എറാൻ എന്താ ഉദ്യാനപാലകര് പോയിട്ട് കുരങ്ങനെ പറഞ്ഞയച്ചോ പിടിച്ചോ? കുരങ്ങൻ പറഞ്ഞയച്ചു. എങ്ങട്? മുമ്പ് പോയിരുന്നവരുടെയൊക്കെ പിന്നാലെ അച്ചുമാരനെ പറഞ്ഞയച്ചു. അല്ല, അച്ചുമാരൻ്റെ എന്താ സംഭവിച്ചതെന്ന് പറയാ. കുരങ്ങൻ അവിടുന്ന് അച്ചുമാരൻ്റെ തേരിലേക്ക് അങ്ങോട്ട് ചാടിയിട്ട് തേര് തവിടുപൊടി, പിന്നെ സൂതൻ്റെ തല ഒരു കടി, പിന്നെ വില്ല് ഒരടി. പിന്നത്തെ പറയാൻ ഞങ്ങൾക്ക് കുറച്ച് മടിയുണ്ട്. എന്നാലും എന്നിട്ട് അപ്പോൾ കുരങ്ങൻ പിന്നെ അക്ഷുമാരൻ്റെ കാല് പിടിച്ചു. ആ അറിയാം, അവന് രക്ഷയുണ്ടായിട്ടുണ്ടാവും കുരങ്ങന് അല്ലേ. ഏ പിന്നെന്താ, പിന്നെ ഒന്നും ചെയ്തിട്ടില്ലേ അക്ഷകുമാരൻ? ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ എൻ്റെ പുത്രനാണല്ലോ, കാല് പിടിച്ചാൽ പിന്നെ ഒന്നും ചെയ്യരുത്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ ഉണ്ടായത്? ആ കുരങ്ങൻ ആ അക്ഷകുമാരൻ്റെ തല പിടിച്ച് ആ കുരങ്ങൻ്റെ കക്ഷപ്പള്ളിയറിയിൽ വെച്ച് ഒരു ഇടി. അതോടുകൂടി കഴിഞ്ഞു അക്ഷകുമാരൻ്റെ കഥ. അക്ഷകുമാരൻ്റെ കഥ കഴിഞ്ഞോ? അക്ഷകുമാരൻ്റെ കഥ കഴിഞ്ഞു. ബടാ, അവൻ അതിഭയങ്കരനായുള്ള മതി. അവനെ തൻ്റെ ഇതേവരെ മരിച്ചത് വേറെല്ലാവരാണല്ലോ, തൻ്റെ പുത്രൻ മരിച്ചു എന്നങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ രാവണന് സങ്കടം സഹിക്കാൻ വയ്യാതെ കണ്ടായി. ഏ അങ്ങനെ ഇനിയിപ്പോൾ ആരാ വേണ്ടത്? താൻ തന്നെ പോവാണ് നല്ലത് നിശ്ചയിച്ച് ഇനി രാവണൻ തന്നെ യുദ്ധത്തിനോട് പുറപ്പെടാമെന്ന് നിശ്ചയിച്ച് പുറപ്പെടുകയുണ്ട്. ആ സമയത്താണ് ഇന്ദ്രജിത്ത്, ഏയ് അച്ഛാ ഞാൻ അച്ഛൻ പോകണ്ട, ഞാൻ തന്നെ പോവാമെന്ന് പറഞ്ഞ് ആ തേരിൽ കയറി ആ ഹനുമാനായിട്ട് യുദ്ധം ചെയ്യാൻ അങ്ങോട്ട് പുറപ്പെടുകയുണ്ടായത്. ഹനുമാൻ അവിടെ നോക്കിക്കൊണ്ടായിരിക്കണേ. ഏഹ് കഴിഞ്ഞോ? ആരും കാണാനില്ലല്ലോ. രാവണൻ്റെ അംഗബലമൊക്കെ കഴിഞ്ഞോ? എണ്ണം കുറഞ്ഞു എന്നാണല്ലോ തോന്നണത്. നോക്കി കഴിഞ്ഞപ്പോൾ ആ വരുന്നുണ്ട് വരുന്നുണ്ട്, കേമനായിട്ടാളാ വരണേന്ന് തോന്നിട്ട്, രാവണൻ തന്നെയാണ് വരണേന്നാണ് തോന്നണത്. നോക്കി കഴിഞ്ഞപ്പോൾ രാവണനല്ല, രാവണന് 10 തലയുണ്ടല്ലോ, ഒരു തലയെ കാണാനുള്ളൂ. ഇനി അല്ലെങ്കിലേ ആയിക്കോട്ടെ വിചാരിച്ച് ആ ഇന്ദ്രജിത്ത് അവിടെ നിന്ന് ശരപ്രയോഗം തുടങ്ങി ഹനുമാൻ്റെ നേരെ. അങ്ങനെ ഹനുമാനും തിരിച്ച് ശരം പ്രയോഗിച്ചു തുടങ്ങി. അങ്ങനെ ശരം പ്രയോഗിച്ച് ഒരു തരത്തിലും ഹനുമാനെ നിഗ്രഹിക്കാൻ സാധിക്കില്ല എന്നിന്ദ്രജിത്ത് മനസ്സിലായി. അപ്പോൾ അവസാനം ആ ഇന്ദ്രജിത്ത് ആ തൻ്റെ ബ്രഹ്മാസ്ത്രം ഇങ്ങോട്ട് പ്രയോഗിക്കുകയാണ് ഉണ്ടായത്. ആ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കുന്ന സമയത്ത് ഹനുമാൻ ആ ബ്രഹ്മാസ്ത്രത്തിനെ ഒന്ന് വന്ദിച്ചു. അത് ബ്രഹ്മാവിൻ്റെ അനുഗ്രഹമുണ്ട് അല്ലേ ഹനുമാൻ. ഈ ബ്രഹ്മാസ്ത്രം അങ്ങയുടെ ശരീരത്തിൽ പതിച്ച് 3/3 നാഴിക അങ്ങയ്ക്ക് ജീവനില്ലാതെ കണ്ടാവും, വായുവില്ലാതെ കണ്ട അങ്ങനെ തീരും. അതുകൊണ്ട് ആ ബ്രഹ്മാസ്ത്രത്തിന് വഴങ്ങണം എന്നാണ് ഇപ്പം തന്നെ അയക്കാന്ന് വിചാരിച്ചിട്ട് ആ ബ്രഹ്മാസ്ത്രം വരണം കണ്ടപ്പോൾ വേഗം അതിനെ വന്ദിച്ച് ആ ബ്രഹ്മാസ്ത്രം തട്ടി ഹനുമാൻ ഇവിടെ ഇങ്ങോട്ട് വീഴുകയും ചെയ്തു. അത് കണ്ടപ്പോൾ ഉദ്യാനപാലകൻ, എടോ കഴിഞ്ഞു, കുരങ്ങൻ്റെ കഥ കഴിഞ്ഞു, കുരങ്ങൻ്റെ കഥ കഴിയേ. അതാ കുരങ്ങനെ അനക്കമില്ലാതെ കണ്ടായി, ഞാൻ കെട്ടിയെടുക്കുക എന്ന് പറഞ്ഞ് ആ ഉദ്യാനപാലകൻ എല്ലാവരും കൂടി ആ ഹനുമാനെ പൊക്കിയെടുത്ത് രാവണൻ്റെ മുമ്പിലേക്ക് അങ്ങോട്ട് കൊണ്ടുപോകാനുണ്ടായത്. അങ്ങനെ കൊണ്ടുപോയി രാവൺ, അവർക്കറിയാം രാക്ഷസന്മാർ കൊണ്ടിടുകയുള്ളൂ എന്ന്. അപ്പോൾ ആ സമയത്ത് ഹനുമാൻ ഒറ്റ ചാട്ടം കൂടി ചാടി, താഴെയിട്ടത് എൻ്റെ ദേഹത്തിനാണല്ലോ കേടുവരിക. അതുകൊണ്ട് അങ്ങനെ രാവണൻ്റെ സന്നിധിയിൽ അങ്ങോട്ട് എത്തുകയുണ്ടായത്. അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു. അങ്ങനെ അതിഭയങ്കരമായിരിക്കുന്ന യുദ്ധം ഇന്ദ്രജിത്തും ഹനുമാനും തമ്മിൽ ആരംഭിക്കേണ്ടായത്. എന്ന് മാത്രമല്ല, പിന്നെ എന്തായിരുന്നു ഹനുമാൻ്റെ ഉദ്ദേശം എന്നാണെങ്കിൽ, നിശാചരപതേ ശോകരസം നേതും. ആ നിശാചരപതിക്ക് ശോകരസത ഉണ്ടാക്കി തീർക്കുക, ആ രാവണന് ദുഃഖം ഉണ്ടാക്കി തീർക്കുക. ഇതേവരെ രാവണൻ ദുഃഖരസം അനുഭവിച്ചല്ലേ, താൻ മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുക എന്നല്ലാതെ കണ്ട് ദുഃഖം അനുഭവിക്കലുണ്ടായിട്ടില്ല. അതിന് ദുഃഖരസം ഉണ്ടാക്കി തീർക്കണം എന്നുള്ള ആഗ്രഹവും കൂടി ഹനുമാനുണ്ടായിരുന്നു. മാത്രമല്ല രക്ഷസം ചമും ഹന്തും, ആ രാക്ഷസന്മാരുടെ കൂട്ടത്തെ നശിപ്പിക്കുക, അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഹനുമാനുണ്ടായിരുന്നു. രാക്ഷസന്മാരിങ്ങനെ ആ ശിവപാർവതിമാരുടെ അനുഗ്രഹം കൊണ്ട് നിറഞ്ഞു വശമുണ്ട് ആ ലങ്കയിൽ. അവരുടെ നാശം അവർക്ക് നാശത്തിനട വരണം നിശ്ചയിച്ച് അതിനു വേണ്ടി കൂടിയാണ് ഉത്സാഹിച്ച് പുറപ്പെടേണ്ടായത് എന്ന് മാത്രമല്ല അന്തപുരയോഷിതം.

ജയ്തും അന്തപുര സ്ത്രീകൾക്ക് ആ അഭിമാനത്തോടുകൂടിയുള്ള കരച്ചിൽ ഉണ്ടാക്കി തീർക്കുക, അങ്ങനെ ഒരു ഉദ്ദേശം കൂടി ഹനുമാന് ഉണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, സൂര്യചന്ദ്രമസോ പ്രവേശവികലം ലങ്കാപുരിം ശുദ്ധം കർത്തും. ആ രാവണൻ്റെ ആജ്ഞാഹേതുവായിട്ട് സൂര്യചന്ദ്രന്മാർ ആ ലങ്കയിൽ പ്രവേശിക്കാറില്ല. അങ്ങനെയുള്ള ലങ്കയെ ഒന്ന് ശുദ്ധീകരിക്കണം. എന്തുകൊണ്ടാണ് ശുദ്ധീകരിക്കുക? അഗ്നിയല്ലാതെ കണ്ട് വേറെ ഒന്നുമില്ല. ഏറ്റവും ശുദ്ധീകരിക്കാൻ പറ്റിയത് അഗ്നിയനാണ്. അഗ്നി കൊണ്ട് ഒന്ന് ശുദ്ധീകരിക്കണം. അങ്ങനെയുള്ള ആഗ്രഹം കൂടി ഹനുമാനുണ്ടായിരുന്നു. ഇങ്ങനെ വിവിധ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഹനുമാൻ ആ രാവണ സമീപത്തെ പ്രാപിക്കേണ്ടായത്. ഇങ്ങനെ ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ്റെ ദൂതനായിരിക്കുന്ന ഹനുമാനോ രാവണാന്തകത്തെ പ്രാപിച്ച് രാമമാഹാത്മ്യങ്ങളെ പറഞ്ഞ് ആ രാവണനോട് ഓരോരോ വാക്കുകളെ പറയാനുള്ള ആഗ്രഹത്തോടും കൂടി അയവിടെ വർത്തിച്ചത് പ്രകാരമെല്ലാം ഇരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ.

0: മാർഗി രാമൻ ചാക്യാർ അവതരിപ്പിച്ച ചാക്യാർ കൂത്താണ് ഇതുവരെ കേട്ടത്. കൂടെ പങ്കെടുത്തത് മാർഗി മഹേഷ്.
1: ആകാശവാണി തൃശൂർ.

0: പ്രിയരെ, ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ഓർമ്മകളെ തൊട്ടുണർത്തുന്നുണ്ടോ?
1: ഏതെങ്കിലും ഗാനം നിങ്ങളുടെ ജീവിതത്തിലെ ചില നിമിഷങ്ങളുമായി ചേർന്ന് നിൽക്കുന്നതാണോ?
0: അതേക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ?
1: എങ്കിൽ തൃശൂർ ആകാശവാണിയിലേക്ക് കത്തെഴുതൂ.
0: നിങ്ങളുടെ പ്രിയ ഗാനത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ വിവരിച്ചുകൊണ്ടുള്ള കത്തിൽ ഫോൺ നമ്പർ വയ്ക്കാൻ മറക്കരുത്.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: പാട്ടോർമ്മകൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, രാമവർമ്മപുരം PO, തൃശൂർ 680631.
0: തിരഞ്ഞെടുത്ത കത്തിലെ ഒരു ഗാനം വെള്ളിയാഴ്ച രാവിലെ 8:30 പാട്ടോർമ്മകളിലൂടെ നിങ്ങൾക്ക് കേൾക്കാം.

0: പാട്ടോർമ്മകൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാന ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന ചലച്ചിത്രഗാന പരിപാടി
1: പാട്ടോർമ്മകൾ കേൾക്കാം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30. പുനഃപ്രക്ഷേപണം ഞായറാഴ്ച രാവിലെ 10:30.
0: മറക്കാതെ കേൾക്കുക പാട്ടോർമ്മകൾ.

0: ആകാശവാണി തൃശൂർ. അടുത്ത പരിപാടി അല്പസമയത്തിനകം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി
2: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
3: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേർണലുകളുടെ വർദ്ധിച്ചു വരുന്ന

0: വില, ഇലക്ട്രോണിക് ജേർണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേർണൽസ് കൺസോർഷ്യം, എ ഐ സി ടി ഇ, ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് എ ഐ സി ടി കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് എൻ എൽ ഐ എസ് ടി എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഇ ഷോത് സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേർണലുകൾ, ഇ ജേർണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേർണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേർണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ യു ജി സി ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ, യു ജി സി നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ഷോത് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ ഇ ഷോത് സിന്ധു @infibnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ഷോത് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.
2: ആകാശവാണി തൃശൂർ. ഇന്നു രാത്രി 9:30 മധുര ഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച ഗായിക എസ് ജാനകിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി കേൾക്കാം. ഇന്നു രാത്രി 9:30 മധുര ഗീതങ്ങളുടെ അമരഗായിക.

0: ആകാശവാണി തൃശൂർ പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ മലയാളത്തിൽ തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. വിദ്യാഭ്യാസം, സ്വയം പര്യാപ്തത എന്നിവയിലൂടെ സമൂഹത്തിന്റെ ഉന്നമനത്തിനായി പ്രവർത്തിച്ച മന്നത്ത് പത്മനാഭൻ ആധുനിക ഇന്ത്യയിലെ ഏറ്റവും മികച്ച സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ഒരാളായിരുന്നുവെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. ഡൽഹി നയ സർവീസ് സൊസൈറ്റി ദ്വാരകയിലെ മന്നം ഇന്റർനാഷണൽ സെന്ററിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ മന്നത്ത് പത്മനാഭന്റെ പ്രതിമ അനാച്ഛാദനം ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. മന്നം സ്മൃതി മണ്ഡപവും

0: രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1-800-11-7000 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഇതിഹാസ ഗായിക എസ് ജാനകിക്ക് രാജ്യത്തിന്റെ അന്ത്യാഞ്ജലി. കർണാടകയിലെ കനിയനഹുണ്ടി ഫാം ഹൌസിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കാര ചടങ്ങുകൾ നടന്നു. കേരള സർക്കാരിനെ പ്രതിനിധാനം ചെയ്ത് മന്ത്രി റോജി എം ജോൺ അന്തിമോപചാരം അർപ്പിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്ന എസ് ജാനകി ഇന്നലെയാണ് അന്തരിച്ചത്. 88 വയസ്സായിരുന്നു. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവിനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നാളെ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിലെത്തിക്കും. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. ഒമാൻ തീരത്ത് GFS ഗാലക്സി എന്ന വാണിജ്യ കപ്പലിന് നേർക്കുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ചു ഇന്ത്യ. കപ്പലിലുണ്ടായിരുന്ന 11 ഇന്ത്യൻ പൗരന്മാരിൽ 10 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൗരനായി തെരച്ചിൽ തുടരുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശാസ്ത്രീയ സംരംഭങ്ങളെ ജനകീയ പ്രസ്ഥാനമാക്കി മാറ്റാൻ ശാസ്ത്ര സ്ഥാപനങ്ങൾക്കിടയിൽ ഏകോപനം അനിവാര്യമെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്രസിംഗ്. ശാസ്ത്ര മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരുടെ ഉന്നതതല അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യവ്യാപകമായി 10 സ്വച്ഛ് സാഗർ സുരക്ഷിത് സാഗർ തീരദേശ ശുചീകരണ പരിപാടി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കൊച്ചി കോർപ്പറേഷന്റെ 3-ാമത് റോറോ സർവീസ് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു. KSRTC പ്രിയദർശിനി പദ്ധതിക്ക് സമാനമായി പുതിയ റോറോ സർവീസിലും സ്ത്രീകൾക്ക് പൂർണ്ണമായും സൗജന്യയാത്രയായിരിക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. ആലപ്പുഴ നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന സർക്കാർ നൽകിവരുന്ന സ്ഥിരം സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. മന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന NDBR എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം അറിയിച്ചത്. തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ ഭൂഗോള പ്രദക്ഷിണത്തെയും എവറസ്റ്റ് പരിവേഷണത്തെയും സംബന്ധിച്ച് പ്രഭാഷണ പരിപാടി സംഘടിപ്പിച്ചു. കേഡറ്റുകളിൽ സാഹസികതയുടെ അനുഭവ പാഠങ്ങൾ പകർന്നു നൽകുന്നതായിരുന്നു പരിപാടി. INSV തരണിയിൽ ലോകം ചുറ്റി ചരിത്രം സൃഷ്ടിച്ച നാവികസേനാ ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽന, രൂപ എന്നിവർ വിദ്യാർത്ഥികളുമായി യാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം സംസ്ഥാനത്ത് പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. വീടുകളുടെ സെൻസസും പട്ടികപ്പെടുത്തലുമാണ് ഈ ഘട്ടത്തിൽ നടക്കുന്നത്. അടുത്ത വർഷം ഫെബ്രുവരിയിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. സ്വകാര്യ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ നിയമപരമായ സ്ഥിതി ക്രമീകരിക്കാൻ സഹായിക്കുന്നതിന് ആംനസ്റ്റി പദ്ധതി പ്രഖ്യാപിച്ച എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ. ഒരു തവണ മാത്രം ലഭ്യമാകുന്ന ഈ പദ്ധതിയുടെ സേവനം 6-മാസ കാലയളവിനുള്ളിൽ പ്രയോജനപ്പെടുത്താമെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. 1961 ആദായനികുതി നിയമപ്രകാരം അംഗീകാരം നേടിയ പ്രൊവിഡന്റ് ഫണ്ട് ട്രസ്റ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾക്കാണ് പദ്ധതിയുടെ ആനുകൂല്യം ലഭിക്കുക. പ്രധാനമന്ത്രി മുദ്രായോജന പ്രകാരം 350 പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസതാ പരിശോധന വിഭാഗം വ്യക്തമാക്കി. തുടർച്ചയായ 4 വിൽപ്പനയ്ക്ക് ശേഷം ഇന്ത്യൻ ഓഹരികൾ വാങ്ങിക്കൂട്ടി വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപകർ. ഏറ്റവും പുതിയ നിക്ഷേപക കണക്കുകൾ പ്രകാരം ഈ മാസം ഇതുവരെ API ആഭ്യന്തര ഓഹരി വിപണിയിൽ 15,157 കോടി രൂപ നിക്ഷേപിച്ചു. 2016 ആർബിട്രേഷൻ വിധിയുടെ പശ്ചാത്തലത്തിൽ ദക്ഷിണ ചൈനാ കടലിലെ ചൈനയുടെ വിശാലമായ അവകാശവാദങ്ങൾ നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിച്ച് വിവിധ ലോകരാഷ്ട്രങ്ങൾ. പ്രാദേശിക സ്ഥിരതയെ ഭീഷണിപ്പെടുത്തുന്നതാണ് ചൈനയുടെ നടപടിയെന്ന് അമേരിക്കയും ബ്രിട്ടനും വിവിധ ഏഷ്യൻ രാജ്യങ്ങളും ഉൾപ്പെടെ 14 രാജ്യങ്ങൾ പുറത്തിറക്കിയ സംയുക്ത പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: സേവന വാർത്തകൾ. ജില്ലയിലെ പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് തരം മാറ്റുന്നതിനായി ഓൺലൈൻ വഴി അപേക്ഷകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള പൊതുവിഭാഗം കാർഡുടമകൾക്ക് ഈ മാസം 17 വരെ അപേക്ഷ സമർപ്പിക്കാം. ഫോൺ നമ്പർ 0 4 8

0: ഏഴ് രണ്ട് മൂന്ന് ആറ് പൂജ്യം പൂജ്യം നാല് ആറ്. ഇമെയിൽ വിലാസം cru.dsotsr@kerala.gov.in. ASAP കേരളയുടെ സഹകരണത്തോടെ നടത്തുന്ന ആയുർവേദ തെറാപ്പിസ്റ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. നാഷണൽ ക്വാളിഫിക്കേഷൻ രജിസ്റ്റർ ലെവൽ 4 നിലവാരത്തിലുള്ള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റാണ്. 9 മാസത്തെ കോഴ്സ് പൂർത്തിയാക്കുന്നവർക്ക് നൽകുക. പ്രായപരിധി ബാധകമല്ല. പട്ടാമ്പി അഷ്ടാംഗം ആയുർവേദ ചികിത്സാലയം, പാലക്കാട് ആയുർപാലന ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് പരിശീലനം ക്രമീകരിച്ചിട്ടുള്ളത്. താൽപ്പര്യമുള്ളവർ ഈ മാസം 17 അപേക്ഷ സമർപ്പിക്കണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 6238094232. മറ്റൊരു നമ്പർ 9495999667. പാലക്കാട് വ്യവസായ ട്രൈബ്യൂണലും ഇൻഷുറൻസ് കോടതി ജഡ്ജിയും എംപ്ലോയീസ് കോമ്പൻസേഷൻ കമ്മീഷണറുമായ ശ്രീ സാബു സെബാസ്റ്റ്യൻ ഈ മാസം 13, 14, 20, 21, 27, 28 തീയതികളിൽ പാലക്കാട് റവന്യൂ ഡിവിഷണൽ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും പെരിന്തൽമണ്ണ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് കോടതി ഹാളിലും ഈ മാസം 17, 24 തീയതികളിൽ മഞ്ചേരി മാധവൻ നായർ സ്മാരകമന്ദിരം, പഴയ മുനിസിപ്പൽ ഓഫീസ് ഹാളിലും തൊഴിൽ തർക്ക കേസുകളും ഇൻഷുറൻസ് കേസുകളും എംപ്ലോയീസ് കോമ്പൻസേഷൻ കേസുകളും വിചാരണ ചെയ്യുന്നതാണ്. കേരള കർഷക തൊഴിലാളി ക്ഷേമനിധിയിൽ അംശാദായം സ്വീകരിക്കുന്നതിന് തൃശൂർ ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഇനി പറയുന്ന പഞ്ചായത്തുകളിൽ സിറ്റിംഗ് നടത്തുന്നതാണ്. ഈ മാസം 14 പാണഞ്ചേരി പഞ്ചായത്ത്, 16 എടവിലങ്ങ്, 21 കൈപ്പറമ്പ്, 23 കടവല്ലൂർ, 25 വരവൂർ, 28 ചേലക്കര. കേരള സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ കാര്യാലയത്തിൽ നിന്നും കുടുംബശ്രീയിൽ രജിസ്റ്റർ ചെയ്ത ജില്ലയിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട 60 താഴെ പ്രായമുള്ളവരും 500,000 രൂപ വരെ കുടുംബ വാർഷിക വരുമാനമുള്ളവരുമായ വനിതാ അംഗങ്ങൾക്ക് CDS മുഖേന ഒരാൾക്ക് പരമാവധി 130,000 രൂപ വരെ ഈടില്ലാത്ത വായ്പ നൽകുന്നു. കൂടുതൽ വിവരങ്ങൾ അതാത് CDSമായോ കോർപ്പറേഷന്റെ തൃശൂർ ജില്ലാ ഓഫീസുമായോ ബന്ധപ്പെടേണ്ടതാണ്. ഫോൺ നമ്പർ 04872331556. മറ്റൊരു നമ്പർ 9400068508. തൃത്താല സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ 2024-25 അധ്യയന വർഷത്തിൽ പഠനം പൂർത്തിയാക്കിയ ബിരുദ ബിരുദാനന്തര വിദ്യാർത്ഥികളിൽ കോഷൻ ഡെപ്പോസിറ്റ് തുക ഇതുവരെ കൈപ്പറ്റാത്തവർ ഈ മാസം 15 കോളേജ് ഓഫീസുമായി ബന്ധപ്പെടണമെന്ന് പ്രിൻസിപ്പൽ അറിയിച്ചു. ഫോൺ നമ്പർ 04662270335. സേവന വാർത്തകൾ സമാപിച്ചു. ആകാശവാണി തൃശൂർ 8:45 ഹിന്ദിയിലും 9 ഇംഗ്ലീഷിലും വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
1: നമസ്കാർ, ആകാശവാണി സേ സമാചാർ സന്ധ്യ കെ സാത്ത് മേ നവീൻ സക്സേന. भारत ने ओमान तट के पास वाणिज्यिक पोत पर हमले के बाद पश्चिम एशिया क्षेत्र में तुरंत तनाव कम करने का आह्वान किया. अमेरिका ने कहा होर्मुज जलडमरू मध्य सभी जहाजों के लिए खुला और अमेरिकी सेना नौवहन की स्वतंत्रता सुनिश्चित करने के लिए तैयार. വിയറ്റ്നാം

ഒഡീസിയോസിൻ്റെ സാഹസിക കഥകൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലേ? ഒഡീസിയോസ് ഒരു ദ്വീപിൽ നിന്നും വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത ദ്വീപ് അവർക്ക് കാണാം. കപ്പൽ അടുത്ത ദ്വീപിലേക്ക് അടുക്കുകയാണ്. അവിടെ ഇനി അവരെ കാത്തിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അവിടെ നിരവധി കപ്പലുകൾ തുറമുഖത്ത് ചേർത്തിട്ടിരിക്കുന്നത് അവർ കണ്ടു. ഏയ ദ്വീപായിരുന്നു അത്. കരയ്ക്കിറങ്ങുവാൻ അവർ മടിച്ചു. ഇനി ആ ദ്വീപിൽ എന്തൊക്കെയാണെന്നുള്ള പേടി അവർക്ക്. കഴിഞ്ഞ കാലങ്ങളിലുണ്ടായ ദുരന്തങ്ങൾ അവരുടെ മനസ്സിലങ്ങനെ നിൽക്കുകയല്ലേ. ഈ ദ്വീപിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നറിഞ്ഞൂടാ. 3 ദിവസം അവർ കരയിലിറങ്ങാതെ കപ്പലിൽ തന്നെ കഴിച്ചുകൂട്ടി. 3ാം ദിവസം പ്രഭാതമായപ്പോൾ ഒഡീസിയോസ് തന്റെ വാളും ചാട്ടുളിയും ധരിച്ചുകൊണ്ട് കരയ്ക്കിറങ്ങി. എന്തോ വരട്ടെ എന്ന് വിചാരിച്ച് ഒഡീസിയോസ് ഇറങ്ങി. പൊക്കമേറിയ ഒരു കുന്നിൽ കയറി നാലുപാടും നോക്കി. അവിടെയെങ്ങാനും മനുഷ്യന്റെ ശബ്ദമോ ചലനമോ ഉണ്ടോ എന്ന് നിരീക്ഷിച്ചു. നിബിഡമായ കുറ്റിക്കാടുകളാലും വന്മരങ്ങളാലും ചുറ്റപ്പെട്ട ഒരു കൊട്ടാരം ഒഡീസിയോസ് കണ്ടു. അതിനുള്ളിൽ നിന്നും പുകയുയരുന്നുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് പോകണമോ വേണ്ടയോ എന്ന് കുറേ നേരം ചിന്തിച്ചു. അപകടഭീതി മനസ്സിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. അനുചരന്മാരെ ആശ്വസിപ്പിക്കണമെന്നും അവർക്ക് എന്തെങ്കിലും ആഹാരത്തിനുള്ള വക നൽകണമെന്നും അദ്ദേഹം തീരുമാനിച്ചു. അപ്പോ ഒരു കാനനച്ചോലയിൽ ഒരു മൃഗം നിൽക്കുന്നത് അദ്ദേഹം കണ്ടു. കൊമ്പുകൾ ശാഖോപശാഖകളായി വളർന്ന് ഭംഗിയും മെഴുമെഴുപ്പുമുള്ള ഒരു കലമാനായിരുന്നു അത്. ദാഹശമനത്തിന് വെള്ളം കുടിക്കുകയാണ് അവൻ. അവന്റെ മുതുകിനെ ലക്ഷ്യമാക്കി ഒഡീസിയോസ് ഒരു അടി കൊടുത്തു. തന്റെ ശൂലം ആ കലമാന്റെ ദേഹത്ത് കുത്തിയിറക്കി. നിലവിളിയോടെ ആ മൃഗം തറയിലേക്ക് വീണു. അതിന്റെ പുറത്ത് ചവിട്ടിക്കൊണ്ട് ഒഡീസിയോസ് ശൂലം വലിച്ചൂരിയെടുത്തു. കലമൻ ചത്തുപോയി. മൃഗത്തിന്റെ കൈകാലുകൾ വരിഞ്ഞു കെട്ടി ആ മൃഗത്തിനെയും ചുമന്നുകൊണ്ട് ഒഡീസിയോസ് കപ്പലിലെത്തി. ഒഡീസിയോസ് പറഞ്ഞു, സ്നേഹിതന്മാരെ, നമ്മുടെ ദുഃഖങ്ങൾക്ക് അറുതി വരേണ്ട സമയമായിരിക്കുന്നു. നാം ആരും ഇപ്പോൾ മരിക്കാൻ പോകുന്നില്ല. നമ്മുടെ കപ്പലിൽ ഭക്ഷണസാധനങ്ങൾ ഉള്ള കാലത്തോളം യഥേഷ്ടം നമുക്ക് ഭക്ഷിക്കാം. ധൈര്യമായിരിക്കുവിൻ. കൂട്ടുകാരെല്ലാം തങ്ങളുടെ മേൽമുണ്ടുകൊണ്ട് മുഖം മറച്ച് ദുഃഖിതരായിരിക്കുകയായിരുന്നു. ഒഡീസിയോസിന്റെ ഉത്തേജകമായ വാക്കുകൾ കേട്ടതോടെ അവരെല്ലാം ഓടിയെത്തി ആ കലമാന്റെ ചുറ്റും കൂടി. നാവികർ കലമാന്റെ മാംസം കൊണ്ട് രുചികരമായ ഭക്ഷണം ഉണ്ടാക്കി. അന്ന് സന്ധ്യയാകുന്നതുവരെ അവർ അത് യഥേഷ്ടം ഭക്ഷിച്ചു. കപ്പലിൽ നേരത്തെ കരുതിയിരുന്ന മധുരവീഞ്ഞ് നാവികർ ആവോളം കുടിച്ചു. നേരമിരുട്ടി. കടലോരത്ത് സജ്ജീകരിച്ച കിടക്കകളിൽ അവർ എല്ലാവരും സുഖമായി ഉറങ്ങി. പ്രഭാതമായപ്പോ ഒഡീസിയോസ് അനുചരന്മാരെ വിളിച്ചുണർത്തി. സ്നേഹിതന്മാരെ, ഇനി നമുക്ക് പ്രവർത്തിക്കാനുള്ള സമയമാണ്. എന്തെങ്കിലും തീരുമാനത്തിൽ നാം എത്തണം. എനിക്കാണെങ്കിൽ യാതൊന്നും തോന്നുന്നതേയില്ല. ഇന്നലെ ഞാൻ കുന്നിന്റെ മുകളിൽ കയറി ഒന്ന് നിരീക്ഷണം ചെയ്തതേയുള്ളൂ. ഈ ദ്വീപ് എന്തോ പ്രത്യേകതയുള്ളതാണ്. അടുത്തെങ്ങും വൻകരകൾ കാണുന്നതേയില്ല. ദ്വീപ് സമതലമാണ്. കുറച്ചകലെ ഒരു മാളികയുടെ മുഖപ്പും ഒരു മാളികയും അതിനു മീതെ പുകപടലങ്ങൾ ഉയരുന്നതും വൻവൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഞാൻ കണ്ടു. ഇനി എന്തെങ്കിലും അറിയണമെങ്കിൽ കൂടുതലായി അന്വേഷണം നടത്തണം. ഒഡീസിയോസ് ഇത് പറഞ്ഞപ്പോൾ അവരുടെ മനസ്സിൽ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് സങ്കടമുണ്ടായി. ലെസ്ട്രിഗോണിയൻ ആന്റിഫേറ്റസിന്റെയും ഒറ്റക്കണ്ണൻ സൈക്ലോപ്സിന്റെയും പൈശാചിക കൃത്യങ്ങളെക്കുറിച്ച് അവർ ചിന്തിച്ചു. പലരും കരഞ്ഞു. ആ കണ്ണുനീർ അവരിൽ തങ്ങിനിന്ന വിഷമത്തെ കുറേയെങ്കിലും കുറയ്ക്കുന്നതായി ഒഡീസിയോസിന് തോന്നി. ഏതായാലും കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക തന്നെയെന്ന് ഒഡീസിയോസ് തീരുമാനിച്ചു. തന്റെ അനുചരന്മാരെ 2 സംഘങ്ങളായി അദ്ദേഹം തിരിച്ചു. ഒരു സംഘത്തിന്റെ നേതാവായി യൂറിലോക്കസിനെ അദ്ദേഹം നിശ്ചയിച്ചു. അദ്ദേഹം ശക്തനും ബുദ്ധിമാനുമാണ്. 2ാമത്തെ സംഘത്തിന്റെ നേതൃത്വം ഒഡീസിയോസ് തന്നെ ഏറ്റെടുത്തു. ഏത് സംഘമാണ് ആദ്യമായി അന്വേഷണത്തിന് പുറപ്പെടേണ്ടത്? വിധി തന്നെ നിശ്ചയിക്കട്ടെ. ആദ്യം പോകേണ്ട സംഘം ഏതെന്നറിയുവാൻ അവർ കുറിയിട്ടു. യൂറിലോക്കസിന്റെ സംഘം തന്നെ ആദ്യം അന്വേഷണത്തിനായി പോകണമെന്ന് കുറിമൂലം തീരുമാനമായി. യൂറിലോക്കസും കൂട്ടുകാരും മുന്നോട്ട് നടന്നു. ഒഡീസിയോസും അദ്ദേഹത്തിന്റെ കീഴിലുള്ള സംഘവും കപ്പലിനടുത്ത് തന്നെ കഴിഞ്ഞുകൂടി. യൂറിലോക്കസും കൂട്ടുകാരും നടന്നു നീങ്ങവേ കപ്പലിനടുത്തുണ്ടായിരുന്നവരുടെ കണ്ണുകൾ നിറഞ്ഞു. എന്തായിരിക്കാം കൂട്ടുകാർക്ക് സംഭവിക്കുന്നതെന്നുള്ള ഉത്കണ്ഠ അവരെ അലട്ടുകയായിരുന്നു. കനത്ത ദുഃഖം മനസ്സിൽ തങ്ങി നിൽക്കുന്നതുകൊണ്ട് പരസ്പരം

സംസാരിക്കുവാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. യൂറിലോക്കസും കൂട്ടുകാരും ഉത്കണ്ഠയോടെ നടന്നു തുടങ്ങി. കുറ്റിക്കാടും വൻമരങ്ങളും നിറഞ്ഞ താഴ്വരയുടെ മധ്യത്തിൽ ഒരു മാളിക അവർ കണ്ടു. മനോഹരമായ തലമുടിയുള്ള ഭീകരദേവതയായ സൈഴ്സിയായിരുന്നു അവിടെ താമസം. ആളുകളെ കൊല്ലുന്നത് വിനോദമാക്കിയ എയ്റ്റാസിന്റെ സഹോദരിയായിരുന്നു സൈഴ്സി. സൈഴ്സി സാധാരണ മനുഷ്യഭാഷയിൽ സംസാരിച്ചിരുന്നു. ആരെയും ആകർഷിക്കുവാൻ പോരുന്ന സൗന്ദര്യം അവൾക്കുണ്ട്. ഒച്ചയും അനക്കവും കൂടാതെ യൂറിലോക്കസും അനുചരന്മാരും മാളികയുടെ സമീപത്തെത്തി. അവിടെ നാലുപാടും ചെന്നായ്ക്കളും സിംഹങ്ങളും അലഞ്ഞു നടക്കുന്നു. ഇതിന്റെ രഹസ്യം എന്തെന്ന് അവർക്ക് മനസ്സിലായില്ല. മന്ത്രശക്തിയുള്ള സൈഴ്സി വിഷപാനീയം നൽകി മൃഗങ്ങളാക്കി മാറ്റിയ മനുഷ്യരായിരുന്നു അവ. മൃഗങ്ങളെ കണ്ടപ്പോ യൂറിലോക്കസും കൂട്ടുകാരും ഭയന്നുപോയി. പക്ഷേ സിംഹങ്ങളും ചെന്നായ്ക്കളും അവരെ ആക്രമിക്കുകയോ ഭയപ്പെടുത്തുകയോ ഒന്നും ചെയ്തില്ല. ഇണങ്ങിയ പട്ടികളെപ്പോലെ അവയെല്ലാം വന്ന് അവരുടെ ചുറ്റും കൂടി. എന്തെങ്കിലും ആഹാരം കിട്ടുമോ എന്ന് ആ മൃഗങ്ങൾ അന്വേഷിക്കുന്നത് പോലെ ആ നാവികർക്ക് തോന്നി. ആശ്ചര്യകരമായ ഈ കാഴ്ച കണ്ട് വികാരഭരിതരായ നാവികർ മാളികയുടെ അങ്കണത്തിലേക്ക് നടന്നു. അതിനുള്ളിൽ സഴ്സിയിരിപ്പുണ്ട്. ദേവസ്ത്രീകൾ നിർമ്മിക്കുന്ന തരം മനോഹരമായ വസ്ത്രങ്ങൾ നെയ്തുകൊണ്ടിരിക്കുകയാണ് സഴ്സി. ശ്രുതിമധുരമായ ഒരു ഗാനം അവൾ ആലപിക്കുന്നുണ്ടായിരുന്നു. യൂറിലോക്കസിന്റെ സംഘത്തിൽ ഏറ്റവും മുൻപിലായി നിന്നിരുന്ന പോളിറ്റസ് വിളിച്ചു പറഞ്ഞു, സ്നേഹിതന്മാരെ, ഞാൻ ശബ്ദം കേൾക്കുന്നു. അതാ ഒരു സ്ത്രീ, അവൾ വസ്ത്രം നെയ്യുന്നതിനിടയിൽ ഗാനമാലപിക്കുന്നു. ഇമ്പകരമായ ഗാനം, നിങ്ങൾ കേൾക്കുന്നില്ലേ? അവൾ മനുഷ്യസ്ത്രീയോ അപ്സരസോ? നമുക്കുള്ളിലേക്ക് കടന്ന് അവളോടൊന്ന് സംസാരിക്കാം, നാവികർ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സ്നേഹിതന്മാരെ, ഞാൻ ശബ്ദം കേൾക്കുന്നു. അതാ ഒരു സ്ത്രീ, അവൾ വസ്ത്രം നെയ്യുന്നതിനിടയിൽ ഗാനമാലപിക്കുന്നു. നല്ല ഇമ്പകരമായ ഗാനം, നിങ്ങൾ കേൾക്കുന്നില്ലേ? ആ അവൾ മനുഷ്യസ്ത്രീയോ അപ്സരസോ? നമുക്കുള്ളിലേക്ക് കടന്ന് അവളോടൊന്ന് സംസാരിക്കാം, നാവികർ ഉറക്കെ വിളിച്ചു. പെട്ടെന്ന് സെഴ്സി നെയ്ത്ത് നിർത്തി പുറത്തേക്ക് വന്നു. അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. മിന്നിത്തിളങ്ങുന്ന വാതിൽ തുറന്നുകൊണ്ട് ആഗതർക്ക് അവൾ സ്വാഗതമരുളി. യാതൊരു അപകടശങ്കയും കൂടാതെ അവർ ഭവനത്തിനുള്ളിൽ കടന്നു. യൂറിലോക്കസായിരുന്നല്ലോ അവരുടെ നേതാവ്. മൃഗങ്ങളുടെ പെരുമാറ്റവും ആശ്ചര്യകരമായ അന്തരീക്ഷവും അയാളിൽ സംശയം ജനിപ്പിച്ചിരുന്നു. എന്തോ കൊടിയ വഞ്ചന ഇതിലടങ്ങിയിട്ടുണ്ടെന്ന് യൂറിലോക്കസിന് തോന്നി. അയാൾ വീടിനുള്ളിൽ കടക്കാതെ ഒരൊഴിഞ്ഞ കോണിൽ പതുങ്ങിയിരുന്നു. വലിയ സ്നേഹാദരങ്ങളാണ് സുന്ദരിയായ സെഴ്സി ആഗതരോട് കാട്ടിയത്. അവരെ അവൾ മിന്നിത്തിളങ്ങുന്ന കസേരകളിൽ ഇരുത്തി. ബാർലിമാവും വീഞ്ഞും കലർത്തിയ നറുതേനും അവർക്ക് കൊടുത്തു. പക്ഷേ അവരെല്ലാം അവരുടെ വീട് നാടുമൊക്കെ മറക്കത്തക്ക വിഷം അവൾ അതിൽ കലർത്തിയിരുന്നു. അവർ അത് യഥേഷ്ടം ഭക്ഷിച്ചു. ഭക്ഷണം കഴിഞ്ഞ വേളയിൽ സൾസി തന്റെ പക്കലുള്ള മാന്ത്രിക ദണ്ടുകൊണ്ട് ആ നാവികരെ ഒന്ന് തലോടി. പെട്ടെന്ന് ആ മനുഷ്യരുടെ എല്ലാം രൂപം മാറി. നീണ്ട തേറ്റകളും രോമവും ഉള്ള കാട്ടുപന്നികളായി അവർ മാറിക്കഴിഞ്ഞു. പന്നികളെ ഇട്ടിരുന്ന കൂട്ടിലേക്ക് അവരെ അയച്ച് അതിന്റെ വാതിൽ ബന്ധിക്കുകയും ചെയ്തു. പിന്നീട് പന്നികൾക്കുള്ള പയറും ഓക്ക് വൃക്ഷത്തിന്റെ കുതിർത്ത വിത്തുകളും സെഴ്സി അവർക്ക് വിതറിക്കൊടുത്തു. വൃത്തികെട്ട മറ്റു പന്നികളോടൊപ്പം അവരും ആ പന്നിക്കൂട്ടിൽ കഴിഞ്ഞുകൂടി. യൂറിലോക്കസ് ഒളിച്ചിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അയാൾ ഭയചകിതനായി. ഒഡീസിയൂസിനെയും കൂട്ടുകാരെയും ഈ വിവരമറിയിക്കുവാൻ അയാൾ കപ്പലിലേക്ക് ഓടി. കുറേ സമയത്തേക്ക് ഒരക്ഷരം പോലും സംസാരിക്കുവാൻ അയാൾക്ക് കഴിഞ്ഞില്ല. പേടിയും ദുഃഖവും കൊണ്ട് മൂകനായിരുന്നു അയാൾ. വളരെ നേരം കഴിഞ്ഞ ശേഷം സാധാരണ നില വീണ്ടെടുത്ത യൂറിലോക്കസ് കാര്യങ്ങളെല്ലാം വിക്കി വിക്കി ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. യൂറിലോക്കസിന്റെ വിവരണം കേട്ടപ്പോൾ കൂട്ടുകാരെല്ലാം പേടികൊണ്ട് തരിച്ചിരുന്നു പോയി. ഒഡീസിയൂസിന് കോപവും താപവും അടക്കാൻ കഴിഞ്ഞില്ല. പെട്ടെന്ന് തന്റെ വെള്ളികെട്ടിയ വാൾ തോളിൽ തൂക്കിയിട്ട് അമ്പും വില്ലുമായി സെഴ്സിയുടെ നേരെ പുറപ്പെടാൻ അദ്ദേഹം തയ്യാറായി. യൂറിലോക്കസിനോട് വഴികാട്ടുവാൻ ഒഡീസിയൂസ് പറഞ്ഞു. ഭയപ്പെട്ട യൂറിലോക്കസ് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീണ് അപേക്ഷിച്ചു. ദയവ് ചെയ്ത് അങ്ങ് പോകരുതേ. അങ്ങാകട്ടെ, വേറെ ആരെങ്കിലും ആകട്ടെ, അവിടേക്ക് പോയാൽ ഒരിക്കലും തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കണ്ട. നമുക്ക് മിച്ചമുള്ള ആളുകളെയും കൂട്ടി എത്രയും വേഗം ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കാം. ഘോര മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ അത് മാത്രമേ മാർഗമുള്ളൂ, ഒഡീസിയൂസ് പറഞ്ഞു. നിങ്ങൾ പോരുന്നില്ലെങ്കിൽ പോരണ്ട. യഥേഷ്ടം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത്
കപ്പൽ നടു

0: തന്നെ കഴിഞ്ഞുള്ളൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പോയേ തീരും, പോവുക തന്നെ ചെയ്യും. ധീരവും ശക്തവുമായ ആ തീരുമാനത്തിന് എതിരെ നിൽക്കാൻ യൂറിലോക്കസിന് കഴിഞ്ഞില്ല. ഒഡീസിയൂസ് നടന്നു നീങ്ങുന്നത് ചങ്കിടിപ്പോടെ അയാൾ കണ്ടു. അനങ്ങാൻ പോലുമാകാതെ ചില പോലെ അവിടെ നിന്നു. ഒഡീസിയൂസ് അതിവേഗം മായാമോഹിനിയായ സഴ്സിയുടെ മാളികയ്ക്ക് സമീപമെത്തി. സുവർണദണ്ഡുമായി നിൽക്കുന്ന ഒരു കോമള യുവാവിനെ അദ്ദേഹം കണ്ടു. യുവാവ് പറഞ്ഞു, സാധു മനുഷ്യ, നിങ്ങൾ എവിടെ പോകുന്നു? ഒരു പരിചയവുമില്ലാത്ത ഈ നാട്ടിൽ ഈ പർവ്വത സാനുവിലൂടെ ഏകനായി നിങ്ങൾ പോകുന്നത് എന്ത് നേടാനാണ്? ഒഡീസിയൂസ് മറുപടി പറഞ്ഞു, എനിക്ക് ഭയങ്കരിയായ സേഴ്സിയെ കാണണം. എന്റെ അനുചരന്മാരോട് അവൾ ചെയ്ത കൊടും പാതകത്തിന് പ്രതികാരം ചെയ്യണം. യുവാവ് പറഞ്ഞു, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്. ഞാൻ ഹെർമസ് ദേവനാണ്. ഈ അത്യാപത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരും. ഒഡീസിയൂസ് ഹെർമസിനെ വണങ്ങി. ഹെർമസ് തുടർന്നു, നിങ്ങളുടെ അനുചരന്മാരെയെല്ലാം സഴ്സി പന്നികളാക്കി മാറ്റി. മറ്റു പന്നികളോടൊപ്പം കൂട്ടിലടച്ചിരിക്കുന്നു. അവരെ മോചിപ്പിക്കാൻ വെറും കൈയോടെ പോയാൽ ഒരിക്കലും നിങ്ങൾക്ക് മടങ്ങി വരാനൊക്കെയില്ല. ഞാൻ എന്തു ചെയ്യണം ദേവാ? അത് പറഞ്ഞു തരൂ. ഒരു രക്ഷ ഒഡീസിയൂസിന് നൽകിക്കൊണ്ട് ഹെർമസ് പറഞ്ഞു, ഈ രക്ഷ ധരിക്കുക. സഴ്സിയുടെ ഭവനത്തിൽ ഇതണിഞ്ഞുകൊണ്ട് പ്രവേശിച്ചാൽ അപകടം സംഭവിക്കുകയില്ല. സഴ്സിയുടെ മായാപ്രവർത്തനത്തെക്കുറിച്ച് ഹെർമസ് വിവരിച്ചു. അവൾ നിങ്ങൾക്ക് ഒരു പാനീയം തരും. മാന്ത്രിക ശക്തിയുള്ള വിഷം കലർത്തിയ പാനീയമാണത്. പക്ഷേ ഞാൻ തന്ന രക്ഷ അണിയുന്നത് മൂലം മായാവിദ്യകളൊന്നും നിങ്ങൾക്ക് ഏൽക്കുകയില്ല. പാനീയം കുടിച്ചു കഴിയുമ്പോൾ സഴ്സി തന്റെ കൈവശമുള്ള മാന്ത്രിക വടികൊണ്ട് നിങ്ങളെ തലോടും. അപ്പോൾ നിങ്ങൾ വാളുറയിൽ നിന്നൂരി കൊല്ലുവാനെന്ന വിധം അവളുടെ നേർക്ക് ചെല്ലുക. അവൾ ഭയന്നു വിറയ്ക്കും. അവൾ സ്നേഹഭാവം കാട്ടുകയും അവളോടൊത്ത് കിടക്കുവാൻ അപേക്ഷിക്കുകയും ചെയ്യും. ആ അപേക്ഷ നിരസിക്കരുത്. അനുചരന്മാരെ മോചിപ്പിക്കുന്നതിനുള്ള ഏക മാർഗം അതാണ്. നിങ്ങളുടെ നേർക്ക് അവൾ യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ലെന്ന് ദേവകളെ മുൻനിർത്തി അവളെക്കൊണ്ട് സത്യം ചെയ്യിക്കണം. അല്ലാത്ത പക്ഷം സഹശയനവേളയിൽ നിങ്ങളെ അവൾ രൂപാന്തരപ്പെടുത്തുകയോ നിങ്ങളുടെ പൗരുഷം നശിപ്പിക്കുകയോ ചെയ്യും. ഹെർമസ് കൊടുത്ത രക്ഷ ഒരു ചെടിയുടെ രൂപത്തിലുള്ളതായിരുന്നു. അത് മണ്ണിൽ നിന്ന് പിഴുതെടുക്കുന്നത് ഒഡീസിയൂസ് കണ്ടു. സാധാരണഗതിയിൽ മനുഷ്യർക്ക് അദൃശ്യമാണത്. അതിന്റെ വേര് കടും കറുപ്പായിരുന്നെങ്കിലും പുഷ്പം പാലുപോലെ വെളുത്തിരുന്നു. അതെല്ലാം കൊടുത്തതിനു ശേഷം ഹെർമസ് ദേവൻ ഒളിമ്പസ് പർവ്വതത്തിലേക്ക് മടങ്ങി. കൂട്ടുകാരെ, അങ്ങനെ ഒഡീസിയൂസ് സഴ്സിയുടെ കൊട്ടാരത്തിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഒഡീസിയൂസിന് തന്റെ ലക്ഷ്യം വിജയിക്കുമോ? അനുചരന്മാരെ മോചിപ്പിക്കാൻ കഴിയുമോ? നമുക്ക് അടുത്ത അധ്യായത്തിൽ നോക്കാം.
1: ഒഡീസിയൂസിന്റെ സാഹസിക യാത്ര. ഈ കഥ നമുക്ക് പറഞ്ഞു തന്നത് സുഷമ അനിൽ.
2: പണ്ട്

0: പ്രണയത്തിലും വിരഹത്തിലും സ്വപ്നത്തിലും തഴുകി തലോടുന്ന തെന്നലായി താരാട്ടുപാട്ടിൻ്റെ വാത്സല്യമായി മലയാളം നെഞ്ചോട് ചേർത്ത ആ നാദവിസ്മയം നിലച്ചു. മലയാളമടക്കമുള്ള തെന്നിന്ത്യൻ ഭാഷകളിൽ മാത്രമല്ല, ഹിന്ദിയിലും സിംഹള, ബംഗാളി, ഒഡിയ തുടങ്ങിയ 20 ഭാഷകളിലുമായി അനേകായിരം ഗാനങ്ങൾ ആലപിച്ച പകരം വയ്ക്കാനില്ലാത്ത ശബ്ദം എസ് ജാനകി നമ്മെ വിട്ടകന്നിരിക്കുന്നു.
1: സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ.
2: കാരണം എനിക്ക് അമ്മയെ ആദ്യമായി ഞാൻ ചെയ്യുന്ന സിനിമയ്ക്ക് പൗരവി സാർ എഴുതിയ പാട്ട് ജാനകിനെ കൊണ്ടാ പാടിച്ചത്. ആ ഓർമ്മ മറക്കാൻ പറ്റാത്ത ഒരു നിമിഷമായിരുന്നു. അവരുടെ ഒരു കുട്ടികളെപ്പോലുള്ള പെരുമാറ്റം, എത്ര വലിയ പാട്ടുകാരിയാണ്, പക്ഷെ അങ്ങനെയുള്ള ഒരു ധാരണയൊന്നുമില്ല. എന്ത് വ്യത്യസ്തമായ പാട്ട് എന്ത് കൊടുത്താലും ഇത്ര മനോഹരമായി പാടിത്തരുന്ന ആള് വേറെ നമുക്ക് പറയാനില്ല. അമ്മയുടെ വേർപാട് കേട്ടപ്പോ വളരെ ദുഃഖം തോന്നി. പിന്നെ ഒരു 5 ഭക്തിഗാനവും പാടിച്ചിട്ടുണ്ട് ഞാൻ, അത് 2 ടേമായിട്ടാ. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മയുടെ പെരുമാറ്റം, അമ്മ പഠിച്ചെടുക്കുന്ന ആ കാര്യങ്ങളൊക്കെ നമ്മള് സത്യം പറഞ്ഞാൽ വേറെ ആളോട് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ഉണ്ടായ അനുഭവം. അവരെന്ത് മനോഹരമായിട്ട് സഹകരിച്ച് പാട്ട് പാടിത്തരാ, നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാൾ നന്നായി നല്ല ലെവലില് അവര് പാടിക്കഴിഞ്ഞാൽ ആ ശബ്ദവും ആ ശുദ്ധിശുദ്ധവും ഭാവവും പറയാൻ പറ്റില്ല. എന്തൊരു മനോഹരമായിട്ട് ആ പാട്ടുണ്ട് പാടിത്തരുന്ന അമ്മയുടെ പാട്ട് കേൾക്കാതിരിക്കാൻ പറ്റിയൊരു ദിവസം മലയാളികൾക്ക് മലയാള സിനിമയുടെ സംഗീത ശാഖയുടെ ഒരു നഷ്ടം എന്ന് പറയാതിരിക്കുന്ന ഓർത്തിൽ അവരുടെ വേർപാടുകളുടെ ദുഃഖം നമ്മൾ രേഖപ്പെടുത്തുന്നു. അവർക്ക് മരണമില്ല.
0: മാസ്മരിക വശ്യതയുള്ള ശബ്ദത്തിന്റെ പ്രത്യേകത കൊണ്ട് എത്ര കേട്ടാലും മതിവരാത്ത എത്രയേറെ ഗാനങ്ങൾ നമുക്കായി പങ്കുവച്ചിട്ടാണ് അവർ കടന്നുപോകുന്നത്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂരിൽ ശിസ്തില ശ്രീരാമമൂർത്തിയുടെയും സത്യവതിയുടെയും മകളായി 1938 ഏപ്രിൽ 23 ജനനം. അമ്മാവൻ ഡോക്ടർ ചന്ദ്രശേഖറാണ് ജാനകിയെ ലോകമറിയുന്ന ഗായികയായി വളർത്തിയത്. അമ്മാവന്റെ മകൻ വി രാമപ്രസാദിനെ 1958 ജാനകി തന്റെ ജീവിത പങ്കാളിയാക്കി. പക്ഷേ ശാസ്ത്രീയമായ സംഗീത പഠനം ഏറെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിരുന്നില്ല. എന്നാൽ സംഗീതം ആ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിരുന്നു. പാടിയ ഭാഷകളിലെല്ലാം ജാനകിയുടെ ശബ്ദം ഏറെ പ്രിയപ്പെട്ടതായി.
3: ഇന്നലെ നമ്മളെ വിട്ടുപോയ പ്രിയപ്പെട്ട ഗായിക,
1: കവിയും ഗാനരചയിതാവുമായ കെ ജയകുമാർ.
3: എസ് ജാനകിയുമായി എനിക്ക് വ്യക്തിപരമായി ബന്ധമില്ല, പക്ഷേ ഞാൻ ആദ്യം ഒരു റെക്കോർഡിംഗ് കാണുന്നത് എസ് ജാനകിയുടെ റെക്കോർഡിംഗ് ആണ്. കല്യാണരാത്രികൾ എന്നൊരു സിനിമയുടെ റെക്കോർഡിംഗ് കാണാൻ പോയപ്പോഴാണ് ആദ്യമായിട്ട് ഈ ഗായികയെ കാണുന്നത്. പിന്നീട് ഞാൻ അവരുടെ ഗാനങ്ങളെ ശ്രദ്ധിച്ചത് ഞാനേ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തില്, അതായത് 60s 70s ഒക്കെ നമ്മുടെ സംഗീത സംസ്കാരത്തെ സമ്പന്നമാക്കിയ ശബ്ദം, പ്രത്യേകിച്ച് പി ഭാസ്കരന്റെ വരികളും ബാബുരാജന്റെ സംഗീതവും ചേർന്ന് മലയാളികൾക്ക് സമ്മാനിച്ച അമൂല്യമായൊരു സംഗീത വിരുന്ന് അതിന് കാരണക്കാരിയാണ് എസ് ജാനകി. തന്റെ ഗാനങ്ങളിൽ ഇത്രയേറെ നൈർമല്യവും ഭാവവും സന്നിവേശിപ്പിക്കാൻ കഴിഞ്ഞ മറ്റൊരു ഗായിക ജാനകിയെ പോലെയില്ല. എത്രയെത്ര മധുര ഗീതങ്ങളാണ് അവർ നമുക്ക് സമ്മാനിച്ചു പോയത്. ആലാപനത്തിലെ വിശുദ്ധി, അർത്ഥം മനസ്സിലാക്കി ഭാവം മനസ്സിലാക്കിയുള്ള ആലാപനം, ഏത് റേഞ്ചിലും പാടാനുള്ള കഴിവ് ഒക്കെ തന്നെ ചേർന്ന ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഗീത വൈഭവത്തിന്റെ, സംഗീത അനുഗ്രഹത്തിന്റെ ഉടമസ്ഥയായിരുന്നു എസ് ജാനകി. മലയാളമുള്ള കാലത്തോളം ജാനകിയമ്മ നമുക്ക് പാടിത്തന്ന ഗാനങ്ങൾ, അവയുടെ ആലാപന ശൈലി, ആലാപന വിശുദ്ധി ഒക്കെ തന്നെ നമ്മുടെ മലയാളികളുടെ ഒരു വലിയ സുഹൃതമായി, വലിയ ഒരു സമ്പത്തായി ഞാൻ കരുതിട്ടാണ്.
0: ആകാശവാണി ദേശീയ തലത്തിൽ സംഘടിപ്പിച്ച ഗാനമത്സരത്തിൽ 2 നേടിയതോടെയാണ് എസ് ജാനകി ശ്രദ്ധേയാവുന്നത്. തുടർന്ന് AVM സ്റ്റുഡിയോവിൽ സ്റ്റാഫ് ഗായികയായി. 1957 AVM പ്രൊഡക്ഷൻസിന്റെ വിധീൻ വിളയാട്ടം എന്ന തമിഴ് സിനിമയിൽ ഒരു ഗാനം പാടിക്കൊണ്ട് ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് അവർ അരങ്ങേറ്റം കുറിച്ചു. 1957 തന്നെ മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന ചിത്രത്തിൽ ഇരുൾ മൂടുകയോ എന്ന് തുടങ്ങുന്ന ഗാനം ആലപിച്ചുകൊണ്ടായിരുന്നു മലയാള സിനിമയിലെ തുടക്കം.
1: സംഗീത നിരൂപകൻ രവി മേനോൻ.
4: പി സുശീലയുടെ ശബ്ദത്തെ പേര്

0: ആറിന്റെ മാദകത്വത്തോട് ഉപമിക്കാമെങ്കിൽ എസ് ജാനകിയുടെ ശബ്ദത്തെ നമ്മൾ ഉപമിക്കേണ്ടത് നിളയുടെ ശാലീനതയോടാണ് എന്ന് രണ്ട് ഗായകരുടെയും ആരാധകൻ കൂടിയായ പ്രശസ്ത ഭാവഗായകൻ ജയചന്ദ്രൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് അതുപോലുള്ള ഒരു കമ്പാരിസൺ എം എസ് വിശ്വനാഥൻ്റെ വകയായിട്ടുണ്ട്. അദ്ദേഹം സുശീലാമ്മയുടെ ശബ്ദത്തെ ഉപമിച്ചത് വീണാനാദവുമായിട്ടാണ്, അതുപോലെ ജാനകിയമ്മയുടെ ശബ്ദത്തെ പുല്ലാങ്കുഴൽ നാദവുമായിട്ടും. ഈ പാട്ടുകൾ നമുക്ക് വേണമെങ്കിൽ തൊണ്ട കൊണ്ട് പാടാം, ചുണ്ടുകൾ കൊണ്ട് പാടാം, പക്ഷേ എസ് ജാനകിയെ പോലൊരു ഗായിക പാടിയിരുന്നത് ഹൃദയം കൊണ്ടാണ്. അതുകൊണ്ടാവണം ആ ഗാനങ്ങളെല്ലാം നമ്മൾ ഇന്നും ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുന്നത്. അറിയാത്ത ഭാഷയിലാണ് പാടുന്നതെങ്കിൽ പോലും ആ ഭാഷയിലെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കി അതിനനുയോജ്യമായ ഭാവം പകർന്നു നൽകുക എന്ന് പറയുന്ന ഒരു വെല്ലുവിളിയായിട്ട് എടുത്തിരുന്ന ഗായികയാണ് ജാനകിയമ്മ. ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ സംഗീത സംവിധായകനായ പുകഴേന്തി ഒരിക്കൽ ഒരു അനുഭവം വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സുന്ദര രാവിൽ ചന്ദനമുകിൽ എന്ന് പറയുന്ന ഒരു പാട്ട്, കൊച്ചനേത്തി എന്ന് പറയുന്ന സിനിമയിലൊരു പാട്ട്, അത് ജാനകിയമ്മയാണ് പാടുന്നത്. അപ്പോൾ അതിൻ്റെ പല്ലവിയിൽ രണ്ടാമത്തെ വരിയിൽ അനുരാഗത്തിനാദ്യ നൊമ്പരം എന്ന് പറഞ്ഞിട്ട് വരിയുണ്ട്. അപ്പോൾ അതിൽ എന്താണ് അതിൻ്റെ മീനിങ് ആശയം എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചു കൊടുക്കുന്നു ജാനകിയമ്മയ്ക്ക്. അനുരാഗത്തിൻ്റെ ആദ്യ നൊമ്പരം എന്ന ഈ വാക്ക് എങ്ങനെയാണ് അത് പാട്ടിൽ കൊണ്ടുവരേണ്ടത്, ആലാപനത്തിൽ എങ്ങനെയാണ് അതിന് ഭാവം പകർന്ന് നൽകേണ്ടത് എന്ന് തീരുമാനിച്ച ശേഷം ജാനകിയമ്മ റെക്കോർഡിംഗ് സമയത്ത് ആ ആദ്യ എന്ന് പറയുന്ന വാക്കിന് പകർന്നു നൽകിയിട്ടുള്ള ഭാവം അത് കൺസോളിരുന്ന് കേട്ടപ്പോൾ രോമാഞ്ചം വന്നുപോയി എന്ന് പുഴേന്തി സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ജാനകിയമ്മയുടെ ഒരു പ്രത്യേകതയാണ്. കാരണം അവർ ഈ സംഗീത സംവിധായകൻ ഉദ്ദേശിക്കുന്ന തലത്തിനപ്പുറത്തേക്ക് പാട്ടിനെ ഉയർത്തിക്കൊണ്ടുപോകാൻ കഴിയുള്ള ഒരു ഗായികയാണ്. അതുകൊണ്ട് തന്നെയാവണം ബാബുരാജിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികയായിട്ട് അവർ മാറിയത്. ഇപ്പോൾ മദൻ മോഹന് ലതാ മങ്കേഷ്കർ എന്ന പോലെ, ഒ പി നയ്യാർക്ക് ആശാ ഭോസ്ലി എന്ന പോലെ, നൌഷാദിന് റഫീ സാഹിബ് എന്നൊക്കെ പോലെ ബാബുരാജിൻ്റെ സംഗീത ഭൂമികയിലെ ഏറ്റവും പ്രിയപ്പെട്ട സാന്നിധ്യമായിരുന്നു ജാനകിയമ്മ.
1: 1200 ഗാനങ്ങൾ മലയാളത്തിൽ മാത്രം എസ് ജാനകി പാടിയിട്ടുണ്ട്. ഇതിൽ എം എസ് ബാബുരാജിൻ്റെ സംഗീത സംവിധാനത്തിലുള്ള ഗാനങ്ങൾ മലയാള മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടുന്നതിൽ ജാനകിയെ സഹായിച്ചു. തളിരിട്ട കനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ എന്ന പി ഭാസ്കരൻ്റെ വരികൾ ബാബുരാജിൻ്റെ ഈണത്തിൽ എസ് ജാനകി പാടുമ്പോൾ പ്രണയത്തിൻ വിരഹസ്പർശമേൽക്കാത്ത മലയാളി മനസ്സുകളുണ്ടോ?

0: ഒരുപാട് കാലമായി ആലാപനത്തിൽ തേനും വയമ്പും ചാലിച്ച തലമുറകളുടെ വാനമ്പാടി ജാനകിയമ്മയുടെ ഭൗതിക ശരീരം നമ്മെ വിട്ടുപോയി.
1: കവിയും ഗാനരചയിതാവുമായ രാജീവ് ആലങ്കൽ.
0: വ്യക്തിപരമായി ആത്മബന്ധമുണ്ടായിരുന്ന സ്നേഹ സാന്നിധ്യമായിരുന്നു എനിക്ക് ജാനകിയമ്മ. ഞാൻ എഴുതിയ ഒട്ടേറെ ഗാനങ്ങൾ പല കാലങ്ങളായിട്ട് പാടിയത് അടുത്തിരുന്ന് കേൾക്കാനുള്ള ഭാഗ്യവും എനിക്കുണ്ടായിട്ടുണ്ട്. ദേവരായൻ മാസ്റ്ററുടെയും കൃഷ്ണാമൂർത്തി സ്വാമിയുടെയും എം എസ് ബാബുരാജിന്റെയും അതുപോലെ തന്നെ എം ബി ശ്രീനിവാസിന്റെയും എം ജി രാധാകൃഷ്ണൻ സാറിന്റെയും രവീന്ദ്രൻ മാഷിന്റെയും ജോൺസൺ മാഷിന്റെയും എ ടി ഉമറിന്റെയും സരിതയുടെയും ഒക്കെ ഇഷ്ടഗായികയായിരുന്നു ജാനകിയമ്മ. വിവിധ ഭാഷകളിലായിട്ട് 33 സർക്കാർ പുരസ്കാരങ്ങൾ നേടിയ ഗായിക. 11 കേരള സർക്കാരിന്റെ പുരസ്കാരം ജാനകിയമ്മയെ തേടിയെത്തിയത്. 1981 ഓപ്പോളിലെ ഏറ്റുമാനൂർ അമ്പലത്തിൽ നിന്ന് ഗാനത്തിന് ദേശീയ പുരസ്കാരം മലയാളത്തിലേക്ക് കൊണ്ടുവന്നത്. ജാനകിയമ്മയുടെ നാദം കൊണ്ട് സുഹൃതപ്പെട്ട പാട്ടുകളെ കുറിച്ച് ഓർത്തെടുക്കാനാണെങ്കിൽ കടലിലെ തിരയുന്നത് പോലെ നമുക്ക് തോറ്റുപോകാനേ കഴിയൂ. ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിന്റെ അവസാനം നമ്മളെ വിട്ടുപോകുക എന്നുള്ള സുനിശ്ചിതമായ ഒരു തീരുമാനമുണ്ടല്ലോ, കാലത്തിന്റെ നിയതിയുടെ. ആ തീരുമാനത്തെ സമ്മതിക്കുക, ആ സമ്മതിച്ചുകൊണ്ട് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മാത്രമാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്.
2: കെ രാഘവന്റെയും ദക്ഷിണമൂർത്തിയുടെയും എം ബി ശ്രീനിവാസന്റെയും സലിൽ ചൗധരിയുടെയും ബി ചിദംബരനാഥിന്റെയും ഒക്കെ വ്യത്യസ്തമായ ഇണങ്ങൾക്ക് എസ് ജാനകിയുടെ സ്വരം ജീവൻ നൽകിയപ്പോൾ അതൊക്കെ നാം ഒരിക്കലും മറക്കാത്ത ഗാനവിസ്മയങ്ങളായി. 80 ഇളയരാജയുടെയും ജോൺസന്റെയും ജെറി അമൽദേവിന്റെയും എം ജി രാധാകൃഷ്ണന്റെയും ശ്യാമിന്റെയും എ ടി ഉമ്മറിന്റെയും ഉഷാഖ് ഖന്നയുടെയും രവീന്ദ്രന്റെയും ഒക്കെ സംഗീതത്തിൽ എന്നും ചെറുപ്പമായ എസ് ജാനകിയുടെ ശബ്ദം മലയാള ചലച്ചിത്ര സംഗീതത്തിൽ നിറഞ്ഞു നിന്നു.
3: എസ് ജാനകിയമ്മ നമ്മളെല്ലാം വിട്ടുപോയ ഈ സന്ദർഭത്തിൽ മനസ്സിന്റെ ഒരു വിഷമം അത് ചില്ലറയല്ല. അത്രമാത്രം ഗായക ലോകത്തിനും മ്യൂസിക് ഡയറക്ടർമാർക്കും എഴുതുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് അമ്മയുടെ വേർപാട്.

0: സംഗീത അധ്യാപികയും ഗായികയുമായ സുശീല ദേവി.
1: എനിക്ക് വളരെ അടുത്ത് ഇടപഴകാൻ പറ്റിയത് ഞാൻ അമ്മയുമായിട്ട് ഒരു സിനിമയിൽ പാടിയപ്പോഴാണ്. അത് എനിക്ക് കിട്ടിയ വലിയൊരു മഹാഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. അമ്മയ്ക്കൊപ്പം പാടിക്കാൻ ധൈര്യം കാണിച്ചത് ബാബുരാജ് മാഷാണ്. അസാമാന്യ കഴിവുള്ളൊരു ഗായികയായിരുന്നു. അതിലൊക്കെ അത് ഏറെ നമ്മളെ ആകർഷിക്കുന്നത് അമ്മയുടെ സ്വഭാവം. അത്രമാത്രം ലളിതമായ ഒരു ജീവിതം നയിക്കുന്ന ആളായിരുന്നു അമ്മ. എന്റെ സഹോദരൻ ബിച്ചു തിരുമല, വേറൊരു സഹോദരൻ ദർശൻ രാമൻ, ഈ രണ്ടുപേരുടെ പാട്ടുകളും അമ്മ പാടിയിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ എന്റെ സഹോദരൻ മ്യൂസിക് ചെയ്ത ഒരു സിനിമയ്ക്ക് അമ്മയ്ക്ക് വേണ്ടി ഒരു ട്രാക്ക് പാടിയിട്ടുണ്ട്. ഇവിടെ തരംഗിണി സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു റെക്കോർഡിംഗ്. പെയ്യാതെ പോയ മേഘമേ എന്നതായിരുന്നു ആ പാട്ട്.
0: നിർമ്മാതാവും നടനുമായ പ്രേം പ്രകാശ്.
2: നമ്മുടെ എസ് ജാനകി നമ്മളോട് വിട പറഞ്ഞു. എത്രയോ ആയിരം പാട്ടുകൾ നമ്മൾക്ക് മലയാളികൾക്ക് സമ്മാനിച്ച ആ വലിയ ഗായികയെ എന്നും ഞാൻ മനസ്സിൽ ഓർക്കാറുണ്ട്. 1983 ഞാൻ നിർമ്മിച്ച കൂടെവിടെ എന്ന ചിത്രത്തിലൂടെയാണ് എനിക്ക് ജാനകിയുമായി പരിചയമുണ്ടായത്. അതിലെ ആടിവാ കാറ്റ് എന്ന് തുടങ്ങുന്ന ഗാനവും പൊന്നുരുവും പൂക്കാലം എന്ന രണ്ട് ഗാനങ്ങൾ, അത് റെക്കോർഡ് ചെയ്ത സമയവും അതിൻ്റെ ഓർമ്മകൾ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. അത് റെക്കോർഡ് ചെയ്തത് മദ്രാസിലെ പ്രസാദ് 70 mm തിയേറ്ററിലായിരുന്നു. ഏറ്റവും പ്രിയപ്പെട്ട ONV സാറാണ് അതിൻ്റെ വരികൾ എഴുതിയത്. സംഗീതം നൽകിയിരിക്കുന്നത് ജോൺസൺ ആണ്. ആ ചിത്രം സംവിധാനം ചെയ്തത് പത്മരാജനാണ്. എനിക്കുള്ള ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ജാനകിയെ പോലെയുള്ള ഒരു വലിയ ഗായികയുടെ ശബ്ദം എൻ്റെ സിനിമയിലും ഉൾക്കൊള്ളിച്ചല്ലോ എന്നുള്ളതാണ്. ഇന്നും നമ്മൾ ഏത് വേദികളിലും കുട്ടികൾ പോലും പാടുന്നതാണ് ഈ പാട്ടുകളെല്ലാം. അതുകൂടാതെ ജോൺസൺ തന്നെ സംഗീത സംവിധാനം നിർവഹിച്ച ONV സാർ എഴുതി പറന്നു പറന്നു പറന്നു ആ സിനിമയും ഞാൻ തന്നെ നിർമ്മിച്ചതാണ്. അതിലെ രണ്ട് പാട്ടുകളും കരിമിഴി കുരുവി കവിത മൂളിയോ എന്നുള്ള ആ പാട്ട്, പിന്നെ അതിലെ വേറൊരു ഗാനം, അതും പത്മരാജൻ സംവിധാനം ചെയ്തതാണ്. പിന്നെ ചെയ്തത് കുഞ്ഞാറ്റക്കിളികൾ എന്ന ചിത്രമാണ്. അതിൻ്റെ സംഗീത സംവിധാനം നമ്മുടെ AJ ജോസഫാണ്. അതിൻ്റെ വരികൾ എഴുതിയത് K.J.കുമാറാണ്. 1991 ലാസ്റ്റ് എനിക്ക് വേണ്ടി ഒരു പടത്തിൽ അവർ പാടിയത് ജോണി വാക്കർ എന്ന പടത്തിലാണ്. ഇങ്ങനെ 4 ചിത്രങ്ങളിൽ അവരെ ഉൾക്കൊള്ളിക്കുവാൻ എനിക്ക് സാധിച്ചു. അതെന്റെ മാത്രം കഴിവല്ല, ആ ചിത്രം സംവിധാനം ചെയ്തവരുടെയും അത് മ്യൂസിക് ചെയ്തവരുടെയും. ഈ റെക്കോർഡിങ്ങുകളൊന്നും ഞാൻ മറക്കുന്നില്ല, കാരണം അത്ര ശാലീനമായ ഒരു പെരുമാറ്റവും കൃത്യസമയത്ത് വരികയും റിഹേഴ്സലിൽ പങ്കെടുക്കുകയും ആ പാട്ടിനോട് അങ്ങേയറ്റ ആത്മാർത്ഥത പുലർത്തി പാടുന്ന രീതി ഞാൻ കണ്ടിട്ടുണ്ട്. മ്യൂസിക് ഡയറക്ടർ പറയുന്നതിനപ്പുറത്തേക്ക് ഇംപ്രൊവൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ള സ്ത്രീയായിരുന്നു അവർ. അത് അങ്ങനെ ചെയ്യുമ്പോൾ മ്യൂസിക് ഡയറക്ടറെ ചോദിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പാടിക്കോട്ടെ, ഇന്ന രീതിയിൽ അങ്ങ് ആക്കിക്കോട്ടെ എന്നൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. മരണം അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇവരൊക്കെ നമ്മുടെ മനസ്സിൽ എന്നും ഓർമ്മകൾ ബാക്കി വെച്ചിട്ടാണ് പോകുന്നത്.
3: നാഥ നീവരും കാലൊച്ച കേൾക്കുവാൻ സന്ധി കണ്ണീരിതെന്തേ സന്ധി സ്വർണമുകിലി ഗോപികേ നിൻവിരൽ രാകേന്ദുകിരണങ്ങൾ മിഴിയോരം നനഞ്ഞൊഴുകും കിളിയെ കിളിയെ തുമ്പീവാ തുമ്പക്കുടത്തിൻ വീണ്ടും വീണ്ടും നാം കേട്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ഗാനങ്ങൾ എസ് ജാനകിക്ക് നിത്യസ്മാരകങ്ങളായി അവശേഷിക്കുന്നു.
0: സംഗീത സംവിധായകൻ രമേശ് നാരായൺ.
4: നമ്മൾക്കെല്ലാവർക്കും വളരെ ദുഃഖം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായിക. അതിനൊരു ഒരു ഉപമയില്ല ആ ഗായികയ്ക്ക് എന്നാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ അനുഭവവും. അതാണ് എനിക്ക് ജാനകിയമ്മയുടെ വിയോഗം വല്ലാത്ത വിഷമമാണ് എല്ലാവരിലും ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ സംഗീതജ്ഞരിലും സംഗീതപ്രിയരിലും ആ ശബ്ദം നമ്മുടെ മലയാളികളുടെ ഇടയ്ക്ക് ബാബുക്കയുടെ പാട്ടുകൾ പ്രത്യേകിച്ച് അത് വല്ലാത്തൊരു വിഷമമാണ് ഇന്ന് ഉള്ളത്. എൻ്റെ ജാനകിയമ്മയായിട്ടുള്ള പരിചയം വെച്ച് നോക്കുമ്പോൾ ഒരു 10 ഉള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ. ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ ജാനകിയമ്മ ചീഫ് ഗസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അന്ന് ജാനകിയമ്മ കമ്പോസ് ചെയ്തിട്ടുള്ള മീരാ ഭജൻസ് എന്നെ കേൾപ്പിക്കും. അത് ഗുജറി തോടി, അത് മിയാക്കി തോടി, ഇങ്ങനെയുള്ള രാഗത്തിലാണ് അവർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. അമ്മയുടെ ശരീരം മാത്രമേ പോയിട്ടുള്ളൂ, ശരീരം എന്നും നിലനിൽക്കുന്നു, നമ്മളിൽ തന്നെ നിൽക്കുകയാണ് അവർ.
3: മികച്ച ഗായികയ്ക്കുള്ള ദേശീയ പുരസ്കാരങ്ങൾ 4 എസ് ജാനകിയെ തേടിയെത്തി. 11 കേരളം സംസ്ഥാന പുരസ്കാരം നൽകി ആദരിച്ചു. മറ്റു സംസ്ഥാനങ്ങളുടെ പുരസ്കാരം

0: കരങ്ങൾ 22 തവണയും തേടിയെത്തി. ഗാനരചയിതാവായും സംഗീത സംവിധായകയായും എസ് ജാനകി തന്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 2013 പത്മഭൂഷൺ പുരസ്കാരം നിരസിച്ചുകൊണ്ടും ജാനകി ശ്രദ്ധേയയായി. ഏതൊരു പുരസ്കാരത്തെക്കാളും എത്രയോ മേലെ തന്നെയാണ് ആരാധക മനസ്സുകളിൽ തന്റെ ആത്മാർപ്പണം കൊണ്ട് അവർ നേടിയെടുത്ത സംഗീത ശോഭ.
1: ജാനകി അമ്മയെ കുറിച്ച് എന്താണ് പറയേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ എനിക്കൊന്നും മനസ്സിൽ വരുന്നില്ല. കാരണം ഒരു വലിയ ഗായിക അവര് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നു. അത് ഒരു യാഥാർത്ഥ്യമാണ്. അത് ഉൾക്കൊണ്ടേ പറ്റൂ എന്നൊരു അവസ്ഥയാണ് ഇപ്പോ നമുക്കുള്ളത്.
2: പിന്നണി ഗായകൻ കല്ലറ ഗോപൻ:
1: എന്നെ സംബന്ധിച്ചിടത്തോളം ജാനകിയമ്മ എന്ന് പറയുന്നത് ഏറ്റവും ആരാധ്യയായ ഒരു ഗായികയാണ്. നമ്മുടെ ഈ സംഗീത രംഗത്ത് ഒരു എളിയ സംഗീതകാരൻ, ഒരു ഗായകൻ എന്ന നിലയിൽ ഇത്രയേറെ സ്വാധീനിച്ച ഒരു ഗായിക ഇല്ലെന്ന് വേണം പറയാൻ. അമ്മയുടെ സ്വഭാവം അത് വളരെ പ്രത്യേകതയുള്ള സ്വഭാവമാണ്. വളരെയധികം സിമ്പിളായിട്ടാണ് ജീവിച്ചു പോകുന്നത്. മഹത്തായ ഗായിക, പത്മഭൂഷൺ പോലും വേണ്ടാന്ന് പറഞ്ഞ അത്രയും ചങ്കൂറ്റമുള്ള ഒരു വ്യക്തിത്വമാണ് ജാനകിയമ്മയുടേത്. വേർപാട് മലയാളിക്കിന് മാത്രമല്ല ഭാരതത്തിന്റെ സംഗീത രംഗത്തിന് തന്നെ വലിയ നഷ്ടമാണ്, അതിന് ഒരു സംശയവുമില്ല. ജാനകിയമ്മയായിട്ട് ഒത്തിരി വേദികളിൽ പാടാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. 10-20 വർഷങ്ങൾക്ക് മുമ്പ് എന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു പരിപാടിയിൽ ജാനകിയമ്മയെ കൊണ്ടുവന്ന് പാടിക്കുവാനുള്ള ഒരു വലിയ ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. ബാബുരാജിന്റെ പാട്ടുകൾ മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയിൽ അടുത്ത് ഇടപെടാൻ കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായിട്ടാണ് അതിനെ കാണുന്നത് ഞങ്ങൾ.
2: പിന്നണി ഗായിക മധുവന്തി നാരായൺ:
3: ഇന്ന് നമ്മൾ മ്യൂസിഷ്യൻസിന് ഒരുപാട് സങ്കടം നിറഞ്ഞൊരു ദിവസമാണ്. നമ്മളുടെ ജാനകിയമ്മ നമ്മളെ വിട്ടു പിരിഞ്ഞിരിക്കുന്ന ദിവസമാണ്. ജാനകിയമ്മയെ പറ്റി പറയുന്ന ഓർമ്മ എന്ന് പറയുന്നത് അമ്മയുടെ പാട്ടുകൾ കേൾക്കുന്നത് തന്നെയാണ്. വളരെ ചെറുതിലെ ജാനകിയമ്മ സോങ്സ് കേട്ട് അത് പഠിക്കുവാനുള്ള ഒരു ശ്രമം ആണ് നമ്മളെ അവരിലോട്ട് അടുപ്പിച്ചത് അത്രയേറെ. എന്ന് വെച്ചാൽ ഒരു പാടി വച്ചിരിക്കുന്ന പാട്ടുകളെല്ലാം, നമ്മൾക്കൊരു 48,000 പാട്ടോളം പാടിയിട്ടുണ്ട് ജാനകിയമ്മ. അതൊരു മനുഷ്യ ആയുസ്സിൽ പാടി തീർക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ എനിക്കത് പറയാൻ അറിയില്ല. കാരണം അത്രയേറെ എഫേർട്ട് എടുത്ത് അത്രയേറെ അനായാസമായിട്ടാണ് ആ പാട്ടുകളെല്ലാം തന്നെ പിന്നീടാണെങ്കിലും ലൈവ് പെർഫോമൻസസിൽ നമ്മൾ കേൾക്കുമ്പം അന്ന് പാടി വെച്ച അതേ ആ ഫയറോടുകൂടിയാണ് ഇപ്പോഴും ആ പാട്ടുകളൊക്കെ പാടിക്കൊണ്ടിരുന്നത്. ഈ അവസാന നിമിഷങ്ങളിൽ പോലും ഒരു സിംഗിൾ ടേക്കിലാണ് ഓരോരോ പാട്ടുകളും പാടുന്നത്. ഇന്നുള്ള പോലെ നമുക്ക് പഞ്ച് ചെയ്തോ അല്ലെങ്കിൽ മെർജ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലല്ല. സിംഗിൾ ടേക്കിൽ ഒരു പാട്ട് പാടുക, അതും ഇത്രയേറെ പാട്ടുകൾ പാടണമെങ്കിൽ എനിക്ക് തോന്നുന്നു ബാക്ക് ടു ബാക്ക് ഓരോ ദിവസങ്ങളും ഓരോരോ പാട്ടുകളായിരിക്കണം പാടിയിരിക്കുന്നത്. അപ്പം ഒന്നിൽ നിന്ന് ഒരു പാട്ടിലോട്ട് സ്വിച്ച് ചെയ്യുക, ഒരു വോയിസ് ടെക്സ്ചറിൽ നിന്ന് അടുത്ത വോയിസ് ടെക്സ്ചറിലോട്ട് പോവുക, അടുത്ത ഫീലിലോട്ട് മാറുക, ഇതെല്ലാം വളരെ ക്യുക്കായിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഈ പാട്ടുകൾ അതിനനുസരിച്ച് പഠിച്ച് മനസ്സിലാക്കി എടുക്കുക, ഇതൊന്നും ഒരു സാധാരണ പാട്ടുകാർക്ക് പറ്റുന്നതാണെന്ന് എനിക്ക് ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. തീർച്ചയായും ഒരു ലെജൻഡറി ബേർത്ത് ആയിരുന്നു ജാനകി അമ്മയുടേത് എന്ന് നിസ്സംശയം പറയാം. കാരണം ഒരു വളരെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള ഒരു സിംഗറാണ്. ഒരു ജാനകിയമ്മയുണ്ട്, ആ ജാനകിയമ്മ മാത്രമേ ഉള്ളൂ. ഇനി ആ ജാനകിയമ്മയ്ക്ക് ഈക്വലൻ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്യാനോ ആയിട്ട് മറ്റൊരു ജാനകിയമ്മയോ ആരും തന്നെ ഉണ്ടാവില്ല. കാരണം ദ വൺ ആൻഡ് ഓൺലി ജാനകിയമ്മ എന്ന് നമുക്ക് ഉറപ്പായിട്ടും പറയാം. ഈ വിയോഗത്തിൻ്റെ ഇടയിലും നമുക്കൊരു ഭാഗ്യമായി കരുതേണ്ട ഒന്ന് എന്താന്ന് വെച്ചാൽ ജാനകിയമ്മ ജീവിച്ചിരുന്ന അതേ കാലഘട്ടത്തിൽ നമുക്ക് ജീവിക്കാൻ സാധിക്കുക. ആ ഒരു കാര്യത്തിൽ നമ്മൾ എല്ലാവരും, നമ്മൾ ഓരോരുത്തരും ഭാഗ്യം ചെയ്തവരാണ്.
0: നമ്മുടെ സ്വന്തമായ ഒരാൾ വിട പറയുന്ന വേദനയോടെയാണ് എസ് ജാനകിയുടെ വിയോഗ വാർത്ത ഓരോ സംഗീതാസ്വാദകനും കേട്ടത്. സംഗീതത്തിന് മുന്നിൽ ഭാഷയുടെയോ ദേശത്തിൻ്റെയോ അതിർവരമ്പുകളില്ല എന്ന് അവർ തൻ്റെ സംഗീത സബരിയെ കൊണ്ട് തെളിയിച്ചു.
2: കവിയും ഗാനരചയിതാവുമായ അൻവർ അലി:
4: എസ് ജാനകി മലയാളി അല്ലെങ്കിലും നമ്മുടെ കേരളത്തിന്റെ മലയാളത്തിന്റെ ഏതാനും 10 ആണ്ടുകളുടെ മുഴുവനും ഒരു അത്ഭുതവും സ്നേഹവും നിറഞ്ഞ ശബ്ദമായിട്ടാണ് നമ്മുടെ മനസ്സിൽ കിടക്കുന്നത്. മലയാളി അല്ലെന്നുള്ളത് പോലും നമ്മൾ പലതരവർക്ക് അറിയാമെന്നറിയില്ല. മലയാളത്തിൽ അവരുടെ ശുദ്ധിയോ മലയാള ഭാഷ ഉച്ചരിക്കുന്നവരൊക്കെ ഉള്ള പ്രത്യേകത വെച്ചിട്ട് മലയാളി അല്ലെന്ന് പറയാൻ നമുക്ക് പറ്റില്ല. അത്രത്തോളം ശ്രദ്ധയോടെ ഭാഷ പഠിച്ചാണ് ഒരു പാട്ട്. അതുപോലെ അപാരമായ ശ്രദ്ധയും സൂക്ഷ്മതയും സംഗീതത്തിൽ പുറകിൽ, അതുപോലെ തന്നെ നമ്മുടെ യേശുദാസ് പോലെ അത്ഭുതകരമായ തരം തോണുകളുള്ള ഒരു സൃഷ്ടിനോടൊപ്പം മെലഡിക് ബ്യൂട്ടി.

0: കൊണ്ടുവരാനായിട്ട് അവർ ഒരു ഒരു സംഗീതത്തിന്റെ ഒക്കെ ശില്പ പോലത്തെ സൗകര്യം കൊണ്ടുവന്ന ഒരു ഫീമെയിൽ വോയിസ് ആണ് പെട്ടെന്ന് ഓർമ്മ ഒരു താനേ തിരിഞ്ഞും മറിഞ്ഞും തൻ താമര നിശ്ചയിലുണ്ടെന്ന് പറയുന്ന ബാബുരാജിന്റെ പ്രശസ്തമായൊരു പാട്ടുണ്ട്. അത് ജാനകി അത് പാടുമ്പോൾ ഒരു അതിനൊന്നും നല്ല ഓർക്കസ്ട്രേഷൻ വിരുദ്ധം പോലെയാണ്, ഓർക്കസ്ട്രയിൽ താളമില്ലാതെ പാടുന്ന വിരുദ്ധം പോലെ. അത് അതിന്റെ ചില വേരിയേഷൻസ് ഒക്കെ എന്റെ മനസ്സിൽ എപ്പോഴും ഉള്ള, അതുപോലെ തന്നെ ജനകിയുടെ ശബ്ദത്തിന് വലിയൊരു സവിശേഷതയുണ്ട്. എവിടെ നിന്ന് കേട്ടാലും ജനകിയുടെ ശബ്ദം തിരിച്ചറിയാൻ പറ്റും. ഒരു ഈ ഫീമെയിൽ വോയിസിന്റെ അകത്തുള്ള ഷ്രിൽനെസിന്റെ ചില കോമൺനെസ് എല്ലാവരിലും കാണുന്ന ചില പ്രത്യേകതയുണ്ട്. അതിന് ഇച്ചിരി വ്യത്യസ്തമായ ഒരു ബേസിന്റെ ഒരു ധാരയുണ്ട് അവരുടെ ശബ്ദം. ആ ബേസിന്റെ ധാര അവരുടെ ശബ്ദത്തെ ഭയങ്കര മൗലികമാക്കുന്നുണ്ട്. മലയാളത്തിൽ ഞാൻ കേട്ടിട്ടുള്ള സംഗീതത്തിലെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട പല പാട്ടുകളും ഏറ്റവും പ്രിയപ്പെട്ട സിംഗർ ജാനകിയാണ് വാസു. പ്രത്യേകിച്ചും ബാബുരാജിന്റെ പാട്ടുകൾ ജാനകി പാടുമ്പോൾ വലിയ വ്യത്യാസമാണ്. സജീവവും സാക്ഷാത്കാര പൂർണ്ണമയുള്ളതുമായ ആ ഒരു ജീവിതത്തിന്റെ അന്ത്യത്തിന്റെ അതോട് അവർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കും.
1: ശരിക്കു പറഞ്ഞാൽ സംഗീത ലോകത്തിന് തന്റെ വാനമ്പാടിയെ നഷ്ടമായി എന്ന് തന്നെയാണ് പറയേണ്ടത്.
2: സംഗീത സംവിധായകൻ റോണി റാഫേൽ.
1: അമ്മ പാടിയ ഓരോ ഗാനവും വെറും സംഗീതമല്ലായിരുന്നു, അത് വികാരങ്ങളുടെ ഭാഷയായിരുന്നു. സന്തോഷത്തിലും ദുഃഖത്തിലും പ്രണയത്തിലും വിരഹത്തിലും ജീവിതത്തിന്റെ എല്ലാ നിറങ്ങളിലും അമ്മയുടെ ശബ്ദം നമ്മോടൊപ്പം ഉണ്ടായിരുന്നു. എനിക്ക് അമ്മയെ നേരിൽ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ടെങ്കിലും സിനിമയിൽ പാടിക്കാനുള്ള ഒരവസരം ലഭിച്ചിട്ടില്ല. ഒരവസരം വന്നതാണ്, പക്ഷെ പല കാരണങ്ങളാൽ അത് മാറിപ്പോവുകയുണ്ടായി. ആ ഒരു വിഷമം തീർച്ചയായിട്ടും ഇനി ജീവിതാവസാനം വരെ എന്താണെങ്കിലും ഉണ്ടാകും. പിന്നെ ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇന്ത്യൻ സിനിമയ്ക്ക് അമ്മ നൽകിയ സംഭാവനകൾ ചെറുതല്ല. ആ മധുര ശബ്ദം ഇനി നേരിൽ കേൾക്കാനായില്ലെങ്കിലും അമ്മ സമ്മാനിച്ച അനശ്വര ഗാനങ്ങൾ എന്നും നമ്മുടെ ഹൃദയങ്ങളിൽ തീർച്ചയായും മുഴുങ്ങും, മുഴുങ്ങിക്കൊണ്ടേയിരിക്കും.
3: കൊച്ചുകുട്ടിയുടെയും വയോധികയുടെയും ശബ്ദത്തിലും പുരുഷ ശബ്ദത്തിലുമൊക്കെ പാടി അത്ഭുതപ്പെടുത്തിയിരുന്ന ജാനകി പലപ്പോഴും ശാരീരിക വൈഷമ്യങ്ങളോട് പൊരുതിയാണ് പല ഗാനങ്ങളും റെക്കോർഡ് ചെയ്തത്. ഏക മകനും നർത്തകനുമായിരുന്ന മുരളീകൃഷ്ണയുടെ വിയോഗം അവർക്ക് കടുത്ത ആഘാതമായി. 2017 ചലച്ചിത്ര പിന്നണി ഗാനരംഗത്തു നിന്നും അവർ ഔദ്യോഗികമായി വിരമിക്കൽ പ്രഖ്യാപിച്ചു.

0: ഒരിക്കലും കേൾക്കാൻ ആഗ്രഹിക്കാത്ത, ഒട്ടും കേട്ടുകൂടാത്ത ഒരു ന്യൂസായിരുന്നു ഇന്നലെ നമ്മളൊക്കെ കേട്ടത്.
1: സംഗീത സംവിധായകൻ ശരത്.
0: ജാനകി അമ്മ, അമ്മയെന്ന് പറയുമ്പം തന്നെ 1000 പാട്ടുകളാണ്, അത് പല ഭാഷയില പാട്ടുകളാണ് ഓടി വരുന്നത്. പാടിയ പാട്ടുകളെല്ലാം അതിമനോഹരങ്ങളാക്കി നമുക്ക് തന്ന നമ്മുടെ അമ്മ ജാനകി അമ്മ. മനുഷ്യനെ കൊണ്ട് പാടാൻ പറ്റുമോ എന്ന് നമുക്ക് സംശയം തോന്നിയിരുന്ന പാട്ടുകൾ പോലും ആ അമ്മ അനായാസമായി പാടും. പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ജാനകി അമ്മ പാടുന്ന, എനിക്കും കുറച്ച് പാട്ടുകൾ ഫിലിമിലല്ലെങ്കിലും അമ്മ പാടി തന്നിട്ടുണ്ട്. ഒരു കുലുക്കവും ഇല്ലാതെ അമ്മ പാടുകയാണോ നമ്മൾ അടുത്ത് പോയി നോക്കണം, എങ്കിൽ മാത്രം മനസ്സിലാകത്തുള്ളൂ. അത് എത്ര കഠിനമായിട്ടുള്ള പാട്ടാണെങ്കിലും വളരെ ഈസിയായിട്ട് പാടും. സംഗീതം പഠിച്ചിട്ടേ ഇല്ല അമ്മ, എന്നിട്ടും അമ്മ പാടാത്ത രാഗങ്ങളില്ല. ഒന്ന് പറഞ്ഞു കൊടുത്ത അടുത്ത നിമിഷം അത് മനസ്സിലാക്കും, ആസ്വാദ്യമായിട്ട് പാടും. ഏതൊക്കെ ജോണർ, കുഞ്ഞുങ്ങളുടെ ശബ്ദത്തിൽ, ബാലന്മാരുടെ ശബ്ദത്തിൽ, വയസ്സായ ആളുകളുടെ ശബ്ദത്തിൽ, ഇങ്ങനെ ശബ്ദം മാറ്റി എത്രയോ പാട്ടുകൾ. പിന്നെ നമ്മൾക്ക് ആലോചിക്കാൻ പറ്റാത്ത ആ കന്നഡത്തിലൊക്കെ ഒരു പാട്ട് അമ്മ പാടിയിട്ടുണ്ട്, രണ്ട് രാഗം ചേർന്നുള്ള. അയ്യോ അയ്യോ, അതൊക്കെ കേൾക്കുമ്പം തന്നെ എന്തോ പോലെ. ഇത് അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അമ്മ ഇത് എങ്ങനെ അമ്മ എന്ന്. അമ്മ എപ്പോഴും ഉള്ള പോലെ ഒരു ചിരി, ആ ചിരി ഇപ്പോഴും മനസ്സിൽ തന്നെ ഉണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം സംഗീതത്തിൻ്റെ ഒരു യുഗം തന്നെ അവസാനിച്ചു എന്ന് വേണം പറയാൻ. നമ്മളിപ്പോൾ ഉള്ള ഈ പാട്ടുകാരുടെ അടുത്തൊക്കെ പറയുന്ന ഡൈനാമിക്സ്, ഇതൊക്കെ അമ്മ എത്രയോ വർഷം മുമ്പ്, 10-60 വർഷം അമ്മ പാടി. തുടക്കം മുതലേ ഇങ്ങനെ തന്നെയാണ് അമ്മ പാടിക്കൊണ്ടിരുന്നത്. പിന്നെ മലയാളം ഉച്ചരിക്കുമ്പോൾ നമ്മൾ മലയാളികൾക്ക് പോലും അത്ര ശുദ്ധമായിട്ട് ഉച്ചരിക്കാൻ പറ്റത്തില്ല. അതാണ് അമ്മ, അത് ഏത് ലാംഗ്വേജ് പാടിയാലും അമ്മ കന്നഡമൊക്കെ ഇഷ്ടം.

0: പോലെ പാടിയിട്ടുണ്ട്, 20 ലാംഗ്വേജിൽ പാടിയിട്ടുണ്ട്. ഈ 60 50,000 പാട്ടുകൾ, ഓഹ്, ആലോചിക്കാൻ പറ്റത്തില്ല. വല്ലാത്തൊരു വാക്വം ഫീൽ ചെയ്യുകയാണ്, ഒരു ഒരു ശൂന്യത നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈ നഷ്ടം നമ്മൾ സംഗീതത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരിക്കലും നികത്താനാവാത്തൊരു നഷ്ടമാണ് ജാനകിയമ്മ നമ്മളെ വിട്ടുപോയത്.
1: ഇന്നലെ 2026 ജൂലൈ 11 രാത്രി 7:30 മൈസൂരുവിൽ വെച്ച് എസ് ജാനകി നമ്മോട് വിട പറഞ്ഞു. പക്ഷേ ആ സ്വരമാധുരി ഒരിക്കലും നിലയ്ക്കുന്നില്ല. പാടി അവശേഷിപ്പിച്ച 1000 ഗാനങ്ങളിലൂടെ ആ ശബ്ദം ഭൂമിയിൽ നിലനിൽക്കും അനശ്വരമായി.

മധുരഗീതങ്ങളുടെ അമരഗായിക. ഇന്നലെ അന്തരിച്ച പ്രശസ്ത പിന്നണി ഗായിക എസ് ജാനകിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. അവതരണം ആകാശവാണി തിരുവനന്തപുരം.

0: ആകാശവാണി തൃശൂർ. രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭയിൽ പണ്ഡിറ്റ് കുമാർ മർദൂറിന്റെ സംഗീത കച്ചേരി കേൾക്കാം. ഡൽഹിയിലെ
1: ആകാശവാണി ഹൈ രവിവാസരിയ അഖില ഭാരതീയ സംഗീത സഭാമേ ആജ് പ്രസ്തുത ഹൈ ശ്രീ കുമാർ മർദൂർ കാ ഗായൻ. സംഗീത് നാടക അക്കാദമി കെ ഓർ സേ ഉസ്താദ് ബിസ്മില്ല ഖാൻ യുവ പുരസ്കാര പാ ചുക്കെ കുമാർ മർദൂർ ഹിന്ദുസ്ഥാനി ശാസ്ത്രീയ സംഗീത് കെ ഏക് പ്രഖര ഗായക് കെ രൂപ മേ ജാനെ ജാതേ ഹൈ. കിരാനാ ഔർ ഗ്വാലിയർ ഘരാനെ കി ഗഹരി സമജ് കെ സാത് സാത് അപ്നെ പിതാ പണ്ഡിത് സോമനാഥ് മർദൂർ സേ മിലി താലിം നെ ഉൻകി ഗായകി കോ ഏക് അനോഖാ അന്ദാജ് ദിയാ ഹൈ. ദിഗ്ഗജ് ഉസ്താദോ കി പ്രേരണാ സേ സജി ഉൻകി ഇസ് ഗായകി മേ ജയ്പൂർ അത്രോലി ഔർ അന്യ ഘരാനോ കി ജലക് ഭി മിൽതി ഹൈ. ഏക് ബഹുമുഖി കലാകാര ഔർ സംഗീതകാര കെ രൂപ മേ കുമാർ മർദൂർ ഖ്യാൽ ടുമരി ഹിന്ദി ഭജന് മറാഠി അഭംഗ് കന്നഡ ദാസ സാഹിത്യ കന്നഡ വചന സാഹിത്യ ഔർ കൈ അന്യ സംഗീത പരമ്പരാ കാ അന്വേഷണ

0: ആകാശവാണി തൃശൂർ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വത്സല ഞാങ്ങാട്ടിരി.
1: അതിഥി ദേവോഭവ. ഭാരതത്തിൽ വളരെ പണ്ട് മുതലേ അതിഥിയെ ദേവന് തുല്യമായി ആരാധിച്ചിരുന്നു. അതിഥി എന്ന് പറയുമ്പോൾ പിതൃക്കൾ, ദേവകൾ, ബന്ധുക്കൾ, വിരുന്നുകാർ തുടങ്ങിയ എല്ലാ പേരും ഉൾപ്പെടും. അതിഥി പൂജ ചെയ്യുമ്പോൾ ഇന്ന രീതിയിലായാലേ ഇന്ന ഫലം സിദ്ധിക്കൂ എന്നില്ല, അല്ലെങ്കിൽ വ്യവസ്ഥയില്ല. അതിഥിയുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് തനിക്ക് കഴിയുന്ന രീതിയിൽ ഉപചരിക്കുകയേ വേണ്ടു. നൽകുന്നത് അല്പം മാത്രമായിരുന്നാലും ലഭിക്കുന്ന ഫലം വലുതായിരിക്കും. പഞ്ചമഹായജ്ഞങ്ങളായ ബ്രഹ്മയജ്ഞം, ദേവയജ്ഞം, മനുഷ്യയജ്ഞം, പിതൃയജ്ഞം, ഭൂതയജ്ഞം, ഇവയിൽ മനുഷ്യയജ്ഞത്തിൽ അതിഥിപൂജാകർമ്മം അതീവ ശ്രേഷ്ഠമാണെന്ന് മനസ്സിലാക്കാം. പൂജയ്ക്ക് ദ്രവ്യം ഇത്രയെന്ന് കണക്കില്ല. പാത്രത്തിൻ്റെ അർഹതയും സ്വന്തം കഴിവിനും പൊരുത്തപ്പെടുന്ന രീതിയിൽ വേണ്ടത് ചെയ്യാം. പാത്രമറിഞ്ഞ് ഭിക്ഷയിടുക അഥവാ ദാനം ചെയ്യുക എന്ന ചൊല്ല് ശ്രദ്ധേയമാണ്. അതിഥികളെ പ്രസന്ന വദനത്തോടെ വേണം സ്വീകരിക്കാൻ. അവരോട് മധുരമായ വാക്കുകൾ പറയണം, അർഹമായ ഉപചാരങ്ങൾ ചെയ്യണം എന്നിവ ആതിഥേയന്മാർ അറിഞ്ഞിരിക്കേണ്ട ഗുണങ്ങളാണ്. സ്നേഹവും സന്തോഷവും മറ്റും പ്രകടമാക്കാനുള്ള ഉപാധിയാണ് മധുരഭാഷണം. കളങ്കമില്ലാതെ ധർമ്മത്തെ അറിഞ്ഞവരുടെ സ്നേഹപൂർണമായ സദ്വചനങ്ങളാണ് മധുരഭാഷണം. ഒരാളുടെ ജീവിതത്തിൽ അലങ്കാരങ്ങളായി തീരുന്നത് അവൻ്റെ വിനയവും മധുരഭാഷണവുമാകുന്നു. പുറമേ അഴിഞ്ഞിരിക്കുന്ന ശോഭയാർന്ന ആടയാഭരണങ്ങൾ ഒരുവനെ ഒരിക്കലും കീർത്തി നൽകില്ല. വിനയവും മധുരഭാഷണവുമാണ് ശ്രേഷ്ഠമായതെന്ന്.

0: സാരം. ബന്ധുക്കളും സുഹൃത്തുക്കളും തന്നെയായിരിക്കും മിക്കവാറും അതിഥികളായി എത്താറുള്ളത്. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് വിചാരിക്കാത്ത സമയത്ത് ഒരാൾ വിരുന്നുകാരനായി എത്തിയാൽ അടുക്കളയിലുള്ള എൻ്റെ അമ്മയും അമ്മായിയുമൊക്കെ വെപ്രാളപ്പെട്ട് വിരുന്നൊരുക്കുന്നൊരു ചിത്രം എൻ്റെ മനസ്സിലുണ്ട്. ഇന്നത്തെ പോലെ ടിന്നിലടച്ചു വെച്ച ബേക്കറി പലഹാരങ്ങൾ നേരെ പ്ലേറ്റിലേക്ക് വിളമ്പുകയായിരുന്നില്ല പതിവ്. അമ്മ ചായയ്ക്ക് വെള്ളം അടുപ്പത്ത് വെച്ചതിന് ശേഷം ആടിൻ്റെ പാൽ കറക്കുവാനായി ആട്ടിൻകൂടിനടുത്തേക്ക് ഗ്ലാസുമായി ഓടുന്നു. അമ്മായി തൊടിയിലുള്ള വാഴയിൽ നിന്ന് വാഴയില ചീന്തിയെടുക്കുന്നു. അത് ചീന്തുമ്പോൾ ഒരു ശബ്ദമുണ്ട്. അത് പറയാൻ കഴിയില്ല, കേൾക്കാനേ കഴിയൂ. വീട്ടിൽ കരുതി വയ്ക്കുന്ന അരിപ്പൊടി കുഴച്ച് ശർക്കരയും തേങ്ങയും ചേർത്ത് ഇലയിൽ പരത്തുമ്പോൾ അതിലേക്ക് നീണ്ടു ചെല്ലുന്ന കുഞ്ഞു കൈകളെ അവർ ഒരു നോട്ടം കൊണ്ട് തടയും. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചായയും പലഹാരവും തയ്യാറാക്കി മുഷിഞ്ഞ വേഷത്തിലാണെങ്കിലും മനസ്സ് നിറഞ്ഞ ചിരിയോടെ അതിഥിയെ സൽക്കരിക്കുമ്പോൾ വടക്ക് പുറത്തെ ചാണകമെഴുകിയ മുറ്റത്ത് രണ്ടുപേർ പരസ്പരം അഭിമാനത്തോടെ നോക്കി പുഞ്ചിരിക്കുന്നുണ്ടാവും. അത് മറ്റാരുമല്ല, ഇന്ന് മിക്കവാറും എല്ലാ വീടുകളിലും അധികപ്പറ്റായിപ്പോയ ഒരു ഉരലും ഉലക്കയുമാണത്. എൻ്റെ തലമുറയിൽപ്പെട്ടവർക്ക് ഈ നേരുള്ള നേർക്കാഴ്ചകൾ ഒരുപക്ഷെ മനസ്സിൽ കാണാൻ കഴിഞ്ഞെന്ന് വരും. എന്നാൽ നിലവിലുള്ള പുതിയ തലമുറകൾക്കും വിദൂര ഭാവിയിൽ പിറക്കാനിരിക്കുന്ന പുതുപുത്തൻ തലമുറകൾക്കും ഈ ചിത്രങ്ങൾ തികച്ചും അന്യമാണ്. വർണ്ണപ്പകിട്ടാർന്ന ഇന്നത്തെ ലോകത്തിൽ പുറം കാഴ്ചകളിലെ മായാവലയത്തിൽ ആകർഷിക്കപ്പെട്ട് തൻ്റെ മുന്നിലൂടെ വന്നു പോകുന്നവരെ ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും സമയമില്ലാത്ത നാളത്തെ ആതിഥേയന്മാർക്ക് എന്ത് സദ്വചനങ്ങളാണ് നമുക്ക് കൈമാറാനുള്ളത്? എനിക്ക് ശേഷം പ്രളയം എന്നത് നമ്മുടെ നേരെ തന്നെ തിരിയുന്ന ഒരു ചൂണ്ടുവലകയായി മാറും. അതിന് നമ്മൾ തന്നെ അവസരം കൊടുക്കരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
1: ഇതുവരെ കേട്ടത് സുഭാഷിതം. തയ്യാറാക്കി അവതരിപ്പിച്ചത് വത്സല ഞാങ്ങാട്ടിരി. നിർവഹണം ഡോക്ടർ കെ ജയകൃഷ്ണൻ.